നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കൊല്ലവർഷം 1201, മേടമാസം 23 തീയതി, 2026 മെയ് മാസം 6 തീയതി, ബുധനാഴ്ച. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് 58:52. ആകാശവാണി കൊച്ചി FM റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. പശ്ചിമബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ ബിജെപി സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനും സത്യപ്രതിജ്ഞാ ചടങ്ങിനുമുള്ള ഒരുക്കത്തിലാണ്. രവീന്ദ്രനാഥ ടാഗോറിന്റെ ജന്മദിനമായ ഈ മാസം 9 മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തേക്കും. ഭവാനിപൂർ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് ടിഎംസി നേതാവും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഉന്നയിച്ച

0: ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. മുഴുവൻ വോട്ടെണ്ണൽ പ്രക്രിയയും കമ്മീഷന്റെ നിയമങ്ങളും ചട്ടങ്ങളും കർശനമായി പാലിച്ചാണ് നടത്തിയതെന്ന് സൗത്ത് കൊൽക്കത്ത ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. പശ്ചിമബംഗാളിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചു. മോദിയെ നേതാവായി ലഭിച്ചത് ഇന്ത്യയുടെ ഭാഗ്യമാണെന്ന് ട്രംപ് പറഞ്ഞതായും വൈറ്റ് ഹൌസ് വക്താവ് അറിയിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ രണ്ടാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. തൊഴിലാളിക്ഷേമം, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ തുടങ്ങിയവ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. വിദേശ രാജ്യങ്ങളിലേക്ക് മത്സ്യം കയറ്റുമതി ചെയ്യുന്നതിനായി ബേപ്പൂർ ഹാർബറിൽ സ്ഥാപിച്ച ക്യൂബ് ഐസ് യന്ത്രം അപകടാവസ്ഥയിലാണെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പരിശോധിച്ച് രണ്ടാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിട്ടു. ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇടുക്കി അടിമാലി വാളറ കമ്പി ലൈനിൽ കാട്ടാന ചെരിഞ്ഞു. വൈദ്യുതാഘാതമേറ്റാണ് ആന ചെരിഞ്ഞതെന്നാണ് പ്രദേശവാസികൾ നൽകുന്ന പ്രാഥമിക വിവരം. ഐ പി എൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 wicketsന് തോൽപ്പിച്ചു. ഡൽഹി ഉയർത്തിയ 156 runs വിജയലക്ഷ്യം 17.3 overൽ 2 wicket നഷ്ടത്തിൽ ചെന്നൈ മറികടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.
1: News Rainbow.

യു ആർ ലിസ്ണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. Musically yours.

ദ സീക്രട്ട് ഓഫ് സക്സസ് ഇസ് സിൻസെറിറ്റി. ആത്മാർത്ഥതയോടെ ചെയ്യുന്ന ഏത് കാര്യത്തിലും വിജയം ഉറപ്പാണെന്ന് പറയില്ലേ, ആ അങ്ങനെ വിജയം ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ബെറ്റ് കോഫി വിത്ത് മീ സുരേഷ് കാഞ്ഞിരക്കാട്ട്. ഏത് കാര്യം ചെയ്യുമ്പോഴും അത് ആത്മാർത്ഥതയോടെ ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യാൻ പോകരുത് എന്ന് മുതിർന്നവർ ചെറുപ്പത്തിലേ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. യെസ്, എന്ത് സംഗതി തന്നെയായാലും അതിന് ഉദ്ദേശിച്ച ഫലം ലഭിക്കണമെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തിയിലും ചെയ്യുന്ന ആളിലും ആത്മാർത്ഥത എന്ന ഘടകം അത്യാവശ്യമാണ്. ഒരു ചെറിയ കഥ കേട്ടോളൂ കേട്ടോ. കൃഷിക്കാരനായ ഒരു അച്ഛൻ, അദ്ദേഹത്തിന് പ്രായമേറെയായി, ധാരാളം സമ്പാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജോലിയെടുക്കുന്നതിലോ ജീവിതത്തിൽ തന്നെയോ മക്കൾക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്നൊരു തോന്നൽ അദ്ദേഹത്തിന്. ഇപ്രാവശ്യത്തെ കൃഷിയുടെ ചുമതല തൻ്റെ 4 മക്കളെയും വിളിച്ചങ്ങ് ഏൽപ്പിക്കാം. എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കാണാമല്ലോ. അച്ഛനെ ഏൽപ്പിച്ച കാര്യമാണ്, ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല എങ്കിലും ആദ്യത്തെ ആൾ എന്ത് ചെയ്തു, നിലമൊക്കെ ഒരുക്കി കൃഷിക്കായിട്ട്. ബാക്കി 3 പേർക്ക് വേറെ ഡ്യൂട്ടീസ് വിഭജിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരാൾ വന്ന് കുഴിയൊക്കെ മണ്ണിട്ട് മൂടി, ഇനിയൊരാളോ നനയ്ക്കുന്ന വെള്ളമൊഴിക്കുന്ന കർമ്മങ്ങൾ നിർവഹിച്ചു, ദിവസവും മുടങ്ങാതെയൊക്കെ ചെയ്തു. ഇതൊന്നും ഇവരിഷ്ടത്തോടെ ചെയ്തതല്ല, പരസ്പരം കൃഷിയെപ്പറ്റി സംസാരിച്ചതുമില്ല. കുറേ ദിവസം കഴിഞ്ഞു, പക്ഷേ വിത്തൊന്നും മുളയ്ക്കുന്നില്ല. കർഷകൻ 4 മക്കളെയും വിളിച്ചു, കാര്യങ്ങൾ തിരക്കി. അപ്പോഴാണ് അറിയുന്നത് വിത്തിടേണ്ടിയിരുന്ന മകൻ ആ പരിപാടിയേ ചെയ്തില്ല എന്ന്. അതില്ലാതെ പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമുണ്ടോ?

കുഴി മൂടുന്ന ജോലി ഏൽപ്പിക്കപ്പെട്ടയാൾ വിത്തിട്ടിട്ടുണ്ടോ എന്ന് പോലും നോക്കാതെയാണ് കുഴി മൂടിക്കളഞ്ഞത്. യസ്, ശ്രദ്ധയും ആത്മാർത്ഥതയും ഇല്ലാതെ എന്ത് ചെയ്താലും, അത് ഏത് ചെറിയ കാര്യമായിക്കോട്ടെ, അതിന് ഉദ്ദേശിച്ച ഫലം മുഴുവനായും കിട്ടില്ല, ഉറപ്പായും കിട്ടില്ല. അത് ലഭിക്കണമെങ്കിലേ ചെയ്യുന്ന പ്രവൃത്തിയിൽ കമ്മിറ്റഡ് ആയിരിക്കണം, പ്രതിബദ്ധത പുലർത്തണം. അങ്ങനെ ഒരു വിചാരം മനസ്സിലുണ്ടെങ്കിൽ ചെയ്യുന്ന ജോലി ഭാരമായി തോന്നില്ല, ഒരിക്കലും തോന്നില്ല. ഡിയേഴ്സ്, ഇത് ബെഡ് കോഫിയാണ്. ഫോർ മോർ സ്റ്റേ ട്യൂൺ ടു ആകാശവാണി FM Rainbow 107.5.

0: Everybody sets out to do something, and everybody does something, but no one does what he sets out to do. എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു, എന്തെല്ലാമോ ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ താൻ എന്താണോ ഉദ്ദേശിച്ചത് ആ സംഗതി ആരും തന്നെ നടപ്പിലാക്കുന്നില്ല. ദാറ്റ് ഈസ് മനസ്സിൽ വിചാരിച്ച് ഇറങ്ങുന്ന കാര്യമായിരിക്കില്ല നടത്തിയെടുക്കുന്നത് എന്ന് സാരം. ഏറെക്കുറെ നമുക്ക് കണക്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നു ജോർജ് എ മൂറിൻ്റെ ഈ പ്രസ്താവനയോട്. പറയുന്നു ഇദ്ദേഹം ജോർജ് അഗസ്റ്റസ് മൂർ ഒരു ഐറിഷ് നോവലിസ്റ്റും ചെറുകഥാകൃത്തും കവിയും നാടകകൃത്തും കലാനിരൂപകനുമൊക്കെ ആയിരുന്ന ബഹുമുഖ പ്രതിഭയാണ്. ചെറുപ്പകാലത്ത് ഒരു ചിത്രകാരനാകാനാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. ചിത്രകല പഠിക്കാനായി 1870s പാരീസിൽ പോവുകയും ചെയ്തു. അവിടെ വച്ച് പ്രമുഖരായ എഴുത്തുകാരോട് ചങ്ങാത്തം കൂടുകയും പ്രകൃതിവാദത്തിലൂന്നിയ രചനാശൈലി സ്വാഭാവികമായി വന്നു ചേരുകയുണ്ടായി. പിന്നീട് പ്രശസ്ത സാഹിത്യകാരൻ ജെയിംസ് ജോയ്സിനെ വരെ സ്വാധീനിച്ച തരത്തിലുള്ള സൃഷ്ടികൾ മൂറിൽ നിന്നും പുറത്തു വന്നു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകൾ: എ മോഡേൺ ലവർ, എ മിയർ ആക്സിഡൻറ്റ്, കൺഫെഷൻസ് ഓഫ് എ യങ് മാൻ, മോഡേൺ പെയിൻറ്റിംഗ്, എസ്തർ വാട്ടേഴ്സ്, സിസ്റ്റർ ടെറീസ, ഹെയിൽ ആൻഡ് ഫെയർവെൽ. ഈ ഒരു ഇൻഫർമേഷനുമായി വന്ന ബെഡ് കോഫിയുടെ സെക്കൻഡ് സെഗ്മെൻറ്റിന് ശേഷം മ്യൂസിക് ബ്രേക്ക്. രണ്ട് പാട്ടുകൾക്കപ്പുറം നമ്മുടെ തേർഡ് സെഗ്മെൻറ്റ്.
1: Turn up the good vibes. This is Rainbow from Kochi 107.5. Musically yours.

0: മ്യൂസിക്കലി യോഴ്സ് എഫ് എം റെയിൻബോ 107.5. സ്റ്റേ ട്യൂൺഡ്.
1: ഗുഡ് മോർണിംഗ് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വൺസ് അഗൈൻ സ്വാഗതം പറഞ്ഞുകൊണ്ട് ബെഡ് കോഫി മൂന്നാമത്തെ സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. ഇവിടുത്തെ വിശേഷം ദാ ഇതാണ്. പ്രശസ്തനായ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്ററാണ് ഡേവിഡ് ആറ്റൻബറോ. ഗാന്ധി എന്ന പ്രശസ്ത ചലച്ചിത്രം നമുക്ക് സമ്മാനിച്ച റിച്ചർഡ് ആറ്റൻബറോ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ. ഒരു പ്രകൃതിശാസ്ത്ര പണ്ഡിതൻ, നാച്ചുറൽ ഹിസ്റ്റോറിയൻ കൂടിയാണ് ഡേവിഡ് ആറ്റൻബറോ. ഇദ്ദേഹം BBCയിൽ അവതരിപ്പിച്ചിരുന്ന ലൈഫ് സീരീസ് വളരെ പ്രസിദ്ധമായിരുന്നു. അതിൽ ലൈഫ് ഓഫ് മാമൽസ്, സസ്തനികളുടെ ജീവിതം എന്നൊരു സെക്ഷനുണ്ട്. പേരുപോലെ തന്നെ വിവിധ സസ്തനികളുടെ ജീവിതമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. അതിൽ വവ്വാലുകൾ ശലഭങ്ങളെ ഇരപിടിക്കുന്ന മനോഹരമായ എപ്പിസോഡുണ്ട്. അതേപ്പറ്റി ഒന്ന് കേട്ടോളൂ. ഉയർന്ന ആവൃത്തിയുള്ള ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ചാണല്ലോ വവ്വാലുകൾ സഞ്ചരിക്കുന്നതും ഇരതേടുന്നതും. ആ രീതിയിൽ തന്നെ ഇവ ശലഭങ്ങളെയും ഷഡ്പദങ്ങളെയും എല്ലാം പിടിക്കുന്നു. എന്നാൽ ചില ശലഭങ്ങൾക്ക് മനുഷ്യന് കേൾക്കാൻ കഴിയാത്ത ഈ ശബ്ദവീചികൾ, അതായത് വവ്വാലുകൾ പുറപ്പെടുവിക്കുന്ന ശബ്ദവീചികൾ കേൾക്കാൻ കഴിയുമത്രേ, ശലഭങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അങ്ങനെയുള്ള ശലഭങ്ങൾ വവ്വാലിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അവരുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടും. ഇനി വേറെ ചില തരം വവ്വാലുകളുണ്ട്, അവ ശബ്ദ തരംഗങ്ങളെ ആശ്രയിക്കാറില്ല ഇരപിടിക്കാനായിട്ട്. ശലഭത്തിൻ്റെ ചിറകടി ഒച്ച കേൾക്കാൻ തക്ക അസാധാരണ ശ്രവണശക്തിയുണ്ട് അവയ്ക്ക്. ഇത്തിരി കുഞ്ഞൻ ശലഭം ചിറകടിക്കുന്ന ശബ്ദം എത്ര ചെറുതായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കൂ. അത് കേൾക്കാൻ കഴിയുക, പ്രകൃതിയുടെ ഓരോ അത്ഭുതങ്ങൾ. പുഴയിലൂടെ വെള്ളം ഒഴുകുന്നിടത്തും കാറ്റ് വീശി മരങ്ങൾ ഉലയുന്ന ശബ്ദങ്ങൾക്കിടയിലും ഈ ചെറു ശബ്ദത്തെ, ശലഭത്തിൻ്റെ ചിറകടി ശബ്ദത്തെ ആ വവ്വാലുകൾ പിടിച്ചെടുക്കും. അമേസിംഗ്, വല്ലാത്ത അതിശയം തന്നെ അല്ലേ. എന്നാൽ ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കൂ, വളരെ സൂക്ഷ്മതയോടെ കൃത്യമായി ഫോക്കസ് ചെയ്ത് ശ്രദ്ധിച്ചാൽ സാധാരണഗതിയിൽ കേൾക്കാതെ പോകുന്ന പല ശബ്ദങ്ങളും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞേക്കാം. വളരെയധികം കോൺസെൻട്രേഷൻ വേണം കേട്ടോ. ഈ ഒരു സംഗതി നമുക്ക് മറ്റു കാര്യങ്ങളിലേക്കും വ്യാപിപ്പിക്കാം. എങ്ങനെ? പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ മുന്നോട്ട് നീ

0: നീങ്ങാനുള്ള അവസരങ്ങൾ അവ വേണം എന്ന് വിചാരിച്ച് അതീവ ശ്രദ്ധയോടെ നോക്കിയാൽ കാണാൻ കഴിഞ്ഞേക്കാം അങ്ങനെയുള്ള ചാൻസസ്. തകർന്നടിഞ്ഞു എന്ന് തോന്നുന്ന ബന്ധങ്ങളിൽ വിശ്വാസ്യത തിരികെ പിടിക്കാൻ സാധ്യതയൊരുക്കുന്ന എന്തെങ്കിലും അവസരം കണ്ടേക്കാം സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചാൽ. ഒരു പ്രതീക്ഷയുമില്ല എന്ന് തോന്നിക്കുന്ന അവസരങ്ങളിൽ പോലും സിറ്റുവേഷൻസ് കുറച്ചെങ്കിലും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ചില ചോയ്സസ് കണ്ടേക്കാം. അതായത് എത്ര കണ്ട് ആശയറ്റ ചുറ്റുപാടിലും നമുക്ക് ഓപ്ഷൻസ് കാണും അവസ്ഥ മെച്ചപ്പെടുത്താൻ. അതിനായി അതീവ ശ്രദ്ധയോടെയും ആഗ്രഹത്തോടെയും നോക്കണം, ശ്രമിക്കണം എന്ന് മാത്രം. ഓക്കെ, ഇതിൻ്റെ ഒരു മറുവശം കൂടെ പറഞ്ഞോട്ടെ. കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി വളരെ സ്മൂത്തായി പോകുന്ന സമയത്തും അവിടെ പരാതികളും കുറ്റങ്ങളും കണ്ടുപിടിക്കുന്നവരുണ്ട്. കംപ്ലയിൻറ്റ് ചെയ്യാനോ വിഷമിക്കാനോ പ്രത്യക്ഷത്തിൽ ഒന്നുമില്ലെങ്കിൽ കൂടി നിരാശപ്പെടുത്താനുള്ള കാര്യങ്ങൾ അതീവ ശ്രദ്ധയോടെ തിരയുന്നവർ അത് കണ്ടുപിടിക്കും. അതും ഒരു കഴിവാണ്. ഓക്കെ, അപ്പോൾ ചിന്തിക്കുക, നമുക്ക് എന്താണ് കേൾക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് കാണേണ്ടത് എന്ന്. അത് മനസ്സിൽ ഉറപ്പിച്ചാൽ ലുക്ക് ഹാർഡ് ആൻഡ് ലിസൺ കെയർഫുള്ളി. മാക്സിമം ശ്രദ്ധയോടെ നോക്കുക, അതുപോലെ തന്നെ കേൾക്കാനും ശ്രമിക്കുക. ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക, കൈവരും സംഗതി ഉറപ്പ്.
1: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM Rainbow 107.5 ൽ ബെറ്റ് കോഫി.

കുട്ടികളുടെ പഠനകാര്യം പറയുമ്പോൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു കാര്യമാണ്, അവന് ഐക്യു കുറവാണ് അല്ലെങ്കിൽ അവളുടെ ഐക്യു അത്ര പോരാ എന്നെല്ലാം. എന്നാലേ നമ്മുടെ ബ്രെയിനിന് തകരാറൊന്നുമില്ലെങ്കിൽ, നോർമലായ ഒരു വ്യക്തിയാണെങ്കിൽ നിശ്ചയദാർഢ്യത്തോടെ ശ്രമിച്ചാൽ തീർച്ചയായും വിജയിക്കും ഏത് രംഗത്തും. യെസ്, 1965 ഫിസിക്സിൽ നൊബേൽ പ്രൈസ് നേടിയ ശാസ്ത്രജ്ഞൻ റിച്ചർഡ് ഫെയ്ൻമാന്റെ കഥ ഇതിനൊരു ഉദാഹരണമാണ്. കേട്ടാലോ? കേൾക്കണം. ഇതാവുന്നു. ഒരു സാധാരണ കുടുംബത്തിലാണ് ഫെയ്ൻമാൻ ജനിച്ചത്. വിദ്യാഭ്യാസ കാലത്ത് സ്കൂൾ അധികാരികൾ അദ്ദേഹത്തിൻ്റെ ഐക്യു, ഇൻ്റലിജൻസ് കോഷ്യൻ്റ് കുറവാണ് എന്ന് പേരൻസിനോട് നേരിട്ട് പറഞ്ഞിരുന്നില്ലെങ്കിലും അവരുടെ പല സമീപനവും അത്തരത്തിലായിരുന്നു. ഫെയ്ൻമാൻ്റെ അച്ഛനെ മകന് വില കൂടിയ കളിപ്പാട്ടങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നില്ല. പകരം അദ്ദേഹം എന്ത് ചെയ്തു, കുട്ടിയുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള പല പ്രാക്ടീസസും ചെറിയ കളികളിലൂടെ പരിശീലിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കളി ഇങ്ങനെയായിരുന്നു, ഇഷ്ടികകൾ പല രീതിയിലടുക്കും. അച്ഛൻ കാണിച്ചു കൊടുത്ത പോലെ ചെയ്യുമ്പോൾ പലപ്പോഴും ഫെയ്ൻമാൻ അത് തെറ്റിക്കുമായിരുന്നു. നിനക്ക് തെറ്റി എന്ന് അച്ഛൻ രണ്ട് മൂന്ന് പ്രാവശ്യം പറയുമ്പോഴേക്കും കുട്ടി കരച്ചിലാവും. അപ്പോൾ അമ്മ ഇടപെടും, നിങ്ങൾ എന്തിനാ കുഞ്ഞിനെ ഇങ്ങനെ കരയിക്കുന്നേ, അവനിഷ്ടമുള്ളതുപോലെ അടുക്കട്ടെ ഇഷ്ടിക എന്ന് പറയൂ അമ്മ. അപ്പോൾ അച്ഛൻ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കും, ഞാൻ അവനെ കണക്ക് പഠിപ്പിക്കുകയാണ്, ക്രമങ്ങളെ പറ്റിയുള്ള പാറ്റേണുകളെ പറ്റിയുള്ള പഠനമാണ് ഗണിതം, ഈ കളിയിലൂടെ അവന് അതേക്കുറിച്ചൊക്കെ നല്ലൊരു ധാരണ കിട്ടും. ഇങ്ങനെ പല ആക്ടിവിറ്റീസിലൂടെ റിച്ചർഡ് ഫെയ്ൻമാൻ എല്ലാ അടിസ്ഥാന കാര്യങ്ങളും മനസ്സിൽ ഉറപ്പിച്ച് പഠിച്ചെടുത്തു. അങ്ങനെ ആള് ഫിസിക്സിലും മാത്സിലും മിടുക്കനായി. പഠനത്തിൽ മുന്നേറിയ ഫെയ്ൻമാൻ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റും എടുത്തു. പിന്നീട് കോർണൽ യൂണിവേഴ്സിറ്റിയിലും കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലും പഠിപ്പിക്കുകയും ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഫിസിക്സ് ടീച്ചർ എന്ന ഖ്യാതി നേടുകയും ചെയ്തു. ഫിസിക്സിലുള്ള വലിയ സംഭാവനകളെ ആധാരമാക്കിയാണ് ഫെയ്ൻമാന് നൊബേൽ സമ്മാനം കിട്ടിയത്. നൊബേൽ പ്രൈസ് വാങ്ങി വന്ന ശേഷം അദ്ദേഹം താൻ പഠിച്ച സ്കൂൾ സന്ദർശിക്കാൻ പോയിരുന്നു. അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിന് പഴയ സ്കൂൾ റെക്കോർഡ്സിൽ തന്നെപ്പറ്റി എന്താണ് എഴുതിയിരിക്കുന്നത് എന്നറിയണമെന്ന ഒരാഗ്രഹം തോന്നി. ഫെയ്ൻമാൻ്റെ അപേക്ഷ പ്രകാരം സ്കൂൾ അധികാരികൾ പഴയ രജിസ്റ്ററൊക്കെ എടുത്തുകൊണ്ട് വന്നു. അതിൽ റിച്ചർഡ് ഫെയ്ൻമാൻ എന്ന പേരിന് നേരെ എഴുതിയിരിക്കുന്നത് കണ്ട് ആ നൊബേൽ ജേതാവ് ഞെട്ടി. ഐക്യു വളരെ കുറവായ കുട്ടി എന്നായിരുന്നു ആ രേഖയിലുണ്ടായിരുന്നത്. ഏതായാലും അന്നത്തെ സ്കൂൾ അധികാരികൾ ഒരു നല്ല കാര്യം ചെയ്തു. ഫെയ്ൻമാൻ്റെ ഇൻ്റലിജൻസ് കോഷ്യൻ്റ് തീരെ കുറവാണെന്ന് മാതാപിതാക്കളോടോ കുട്ടിയോടോ നേരിട്ട് പറഞ്ഞില്ല. അങ്ങനെ ഒരു പരാമർശം ഉണ്ടാക്കുമായിരുന്ന ടെൻഷൻസ് ഒന്ന് ആലോചിച്ചു നോക്കിക്കോളൂ. സോ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഐക്യു കുറവാണ് എന്ന് സ്കൂൾ അധികൃതർ സ്ഥിരീകരിച്ച കുട്ടി ഏത് നിലയിലെത്തി എന്നതാണ്. ഐക്യു കുറവാണ്, മണ്ടനാണ് എന്നൊക്കെ പറയുന്നതിന് പകരം ആ കുട്ടിയുടെ കഴിവുകളെ വളർത്താൻ സഹായിക്കണം. ചിട്ടയായ പരിശീലനത്തിലൂടെ അവനും അല്ലെങ്കിൽ അവളും മികച്ച വിജയങ്ങൾ നേടും. തോൽക്കാനായിട്ട് ഇവിടെ ആരും ജനിക്കുന്നില്ലെന്നേ. പക്ഷേ തോൽക്കും എന്ന് നമ്മൾ തന്നെ നിശ്ചയിച്ചാൽ പിന്നെ ജയിക്കുകയില്ല. സോ അങ്ങനെയൊന്നും അല്ലാതെ നിശ്ചയദാർഢ്യത്തോടെയും ഉത്സാഹത്തോടെയും നമുക്ക് മുന്നോട്ട് പോകാം, മറ്റെല്ലാ നെഗറ്റീവ് കമൻസിനെയും അവഗണിച്ചുകൊണ്ട്. ആൻഡ് നമ്മൾ മുന്നോട്ട് പോയി ബെഡ് കോഫിയുടെ റെഡ് സിഗ്നലിലെത്തി. സോ വീണ്ടും നാളെ. ഓക്കെ, നന്മയും സന്തോഷവും നിറഞ്ഞ ഒരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട്.

0: ആയി പറയുന്നു ആർ ജെ സുരേഷ് കാഞ്ഞിരക്കാട്. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് റെയിൻബോ എഫ് എം, മ്യൂസിക്കലി യോഴ്സ്.
1: Musically yours, FM Rainbow 107.5. Stay tuned.

0: ആകാശവാണി FM റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്.
1: ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 1:25. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ഈ അറിയിപ്പുകൾക്ക് ശേഷം 8:15 വരെ കേൾക്കാം ലിസണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചി. 8:30 മുതൽ 10 മണി വരെ സവാരി ടൈം. 10 മുതൽ 11 മണി വരെ വാട്സാപ്പ്. 11 മുതൽ 12 മണി വരെ സെല്ലുലോയിഡ്. പന്ത്രണ്ട് മുതൽ 2 മണി വരെ യുവർ ചോയ്സ്. 2:15 മുതൽ 3 മണി വരെ നോൺ സ്റ്റോപ്പ് റെയിൻബോ. 3 മുതൽ 5 മണി വരെ വിവിധ് ഭാരതി മുംബൈ റിലേ.

0: മ്യൂസിക് 8 മുതൽ 9 മണി വരെ മൊമെന്റ്സ് വിത്ത് റെയിൻബോ, 9 മുതൽ 11 മണി വരെ ചാർട്ട് ബസ്റ്റേഴ്സ്, 11 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. രാവിലെ 7:25 ഉച്ചയ്ക്ക് 12:50 വൈകിട്ട് 7:25 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ. രാവിലെ 8:15 ഉച്ചയ്ക്ക് 2 മണിക്കും ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് പ്രോഗ്രാം ഹൈലൈറ്റ്സ്.
1: ന്യൂസ്, വ്യൂസ്, എന്റർടൈൻമെന്റ്. This is Rainbow FM 107.5. Musically yours.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: സ്വാഗതം. സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സമയം 7 മണി കഴിഞ്ഞ് 4:54. ശ്രോതാക്കൾ തിരഞ്ഞെടുത്തയച്ച ഗാനങ്ങൾ കോർത്തിണക്കിയ സ്വാഗതം കൊച്ചി ആരംഭിക്കുകയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ രതീഷ് കുമാർ. നീറിക്കോട് നിന്നുമുള്ള പ്രിയ ശ്രോതാവ് AM സതീശൻ അയച്ചു തന്ന ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ.

പ്രേം നസീർ, ജയഭാരതി ജയൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മലയാറ്റൂർ രാമകൃഷ്ണൻ കഥ സംഭാഷണം രചിച്ച് ടി ഹരിഹരന്റെ സംവിധാനത്തിൽ 1976 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പഞ്ചമി. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം എം എസ് വിശ്വനാഥൻ. കൊട്ടാരക്കര ശ്രീധരൻ നായർ അവതരിപ്പിച്ച കുഞ്ഞോനച്ചൻ എന്ന കഥാപാത്രത്തിലൂടെ വാർദ്ധക്യത്തിന്റെ വിഹ്വലതകളും മാനസിക സംഘർഷങ്ങളെയും ആത്മീയ ചിന്തകളുടെ മെമ്പൊടി ചേർത്ത് ഹൃദയസ്പർശിയായി ആവിഷ്കരിച്ച നോവലായിരുന്നു പാറപ്പുറത്ത് രചിച്ച അരനാഴിക നേരം. ഈ നോവലിനെ ആസ്പദമാക്കി 1970 അതേ പേരിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന് പാറപ്പുറത്ത് തന്നെ കഥ, സംഭാഷണം എന്നിവ രചിക്കുകയും കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്യുകയും ചെയ്തു. സത്യൻ, പ്രേം നസീർ, ഷീല, രാഗിണി, അംബിക തുടങ്ങി അന്നത്തെ വലിയ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരന്നു. കൊട്ടാരക്കര ശ്രീധരൻ നായർ അവതരിപ്പിച്ച കുഞ്ഞോനച്ചൻ മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള കഥാപാത്രങ്ങളിലൊന്നായി മാറി. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് സ്വാഗതം കൊച്ചിയിൽ. ഇനി ഗാനശില്പികൾ വയലാർ രാമവർമ്മ, ജി ദേവരാജൻ.

പ്രേം നസീർ, ജയഭാരതി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പാപ്പനംകോട് ലക്ഷ്മണൻ കഥ തിരക്കഥ സംഭാഷണം ഒരുക്കി ജെ ശശികുമാർ സംവിധാനം ചെയ്ത് 1978 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മുദ്രമോതിരം. ഈ ചിത്രത്തിനുവേണ്ടി ശ്രീകുമാരൻ തമ്പി വരികളെഴുതി ജി ദേവരാജൻ ഈണമിട്ട ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. പാടിയത് യേശുദാസ്.

സ്വാഗതം കൊച്ചിയിൽ. ഇനി കേൾക്കാം. എം കുഞ്ചാക്കോയുടെ സംവിധാനത്തിൽ 1973 പുറത്തിറങ്ങിയ പൊന്നാപുരം കോട്ട എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനശില്പികൾ വയലാർ രാമവർമ്മ, ജി ദേവരാജൻ.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
2: परीक्षा एक ऐसा अवसर है और परीक्षा के लिए हेल्दी कंपटीशन की भावना हमारी तैयारी को और बेहतरीन बनाती
1: है. NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉग
3: പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനകം വാർത്തകൾ. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം 7:35 സ്വാഗതം കൊച്ചി. തുടർന്ന് കേൾക്കാം.
4: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. വിയറ്റ്നാം പ്രസിഡന്റ് തോലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ആക്കുന്നതിനുള്ള ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭായോഗ തീരുമാനം. കേരളം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള 2nd എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 8 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. വിയറ്റ്നാം പ്രസിഡന്റ് തോലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. വിയറ്റ്നാം പ്രസിഡന്റിന് രാവിലെ രാഷ്ട്രപതി ഭവനിൽ ഔപചാരിക സ്വീകരണം നൽകും. തുടർന്ന് അദ്ദേഹം രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. വിശദാംശങ്ങളിലേക്ക്.
5: പ്രധാനമന്ത്രിയും വിയറ്റ്നാം പ്രസിഡന്റുമായുള്ള ചർച്ചകൾക്ക് ശേഷം നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വൈകുന്നേരം തോലാമുമായി രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തും. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും അദ്ദേഹത്തെ സന്ദർശിക്കും. ഇന്ത്യൻ കൌൺസിൽ ഓഫ് വേൾഡ് അഫയേഴ്സ് സംഘടിപ്പിക്കുന്ന 56th സപ്രു ഹൌസ് പ്രഭാഷണത്തിൽ തോലാം പങ്കെടുക്കും. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി ഇന്നലെയാണ് വിയറ്റ്നാം പ്രസിഡന്റ് ന്യൂഡൽഹിയിലെത്തിയത്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു. ആകാശവാണി.
4: സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ചു. നിലവിൽ ചീഫ് ജസ്റ്റിസ് ഒഴികെ 33 ജഡ്ജിമാരുള്ളതിൽ 4 പേരെ കൂടി ചേർത്ത് 37 ആകെ അംഗബലം 38 ഉയർത്താനാണ് തീരുമാനം. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. 1956 നിയമം ഭേദഗതി ചെയ്യാനാണ് ബിൽ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായതിനെ തുടർന്ന് പുതിയ നിയമസഭ രൂപീകരിക്കുന്നതിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. വിജ്ഞാപനം

0: ഗവർണർക്ക് കൈമാറി. അതേസമയം ഭവാനിപൂർ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ തുടർന്ന് ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ കർശന നടപടിയെടുക്കാൻ ചീഫ് സെക്രട്ടറി, പോലീസ് മേധാവി, കേന്ദ്രസേന എന്നിവരോട് നിർദ്ദേശിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എല്ലാ പൌരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കാനും ക്രമസമാധാനം നിലനിർത്താനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ സംസ്ഥാന ഭരണകൂടത്തോടും സുരക്ഷാ ഏജൻസികളോടും കമ്മീഷൻ ആവശ്യപ്പെട്ടു. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അനൌപചാരിക ചർച്ചകൾ ഊർജ്ജിതമാക്കി യുഡിഎഫ്. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 102 ഉജ്ജ്വല വിജയം നേടിയ യുഡിഎഫ് നിയമസഭാ കക്ഷിയോഗത്തിനുശേഷം മന്ത്രിസഭാ രൂപീകരണത്തിനായി ഗവർണറെ സമീപിക്കും. വരും ദിവസങ്ങളിൽ ഡൽഹിയിൽ നിന്നുള്ള അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിനിധികളും ചർച്ചയ്ക്കായി എത്തിച്ചേരുമെന്ന് നേതാക്കൾ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം സംബന്ധിച്ച വിജ്ഞാപന റിപ്പോർട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് നൽകിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമായി. നടൻ സി ജോസഫ് വിജയുടെ തമിഴക വെട്ടിക്കഴകം 108 സീറ്റുകൾ നേടി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. തമിഴ് രാഷ്ട്രീയത്തിൽ പുതിയ ചരിത്രമാണ് കന്നി പോരാട്ടത്തിലൂടെ ടിവികെ സ്വന്തമാക്കിയത്. ചെന്നൈയ്ക്ക് സമീപമുള്ള പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ സി ജോസഫ് വിജയെ നിയമസഭാ കക്ഷി നേതാവായി ഐകകണ്ഠേന തെരഞ്ഞെടുത്തു. അതേസമയം മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഗവർണർക്ക് രാജിക്കത്ത് സമർപ്പിച്ചു. പശ്ചിമബംഗാൾ, അസം സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ച് ബിജെപി. പശ്ചിമബംഗാളിൽ കേന്ദ്ര നിരീക്ഷകനായി കേന്ദ്രമന്ത്രിയും മുതിർന്ന പാർട്ടി നേതാവുമായ അമിത്ഷായെയും കേന്ദ്ര സഹനിരീക്ഷകനായി ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയെയും നിയമിച്ചു. അസമിൽ കേന്ദ്രമന്ത്രി ജെ പി നദ്ദയെ കേന്ദ്ര നിരീക്ഷകനായും ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെ സംസ്ഥാനത്തെ കേന്ദ്ര സഹനിരീക്ഷകനായും നിയമിച്ചു. പുതുച്ചേരിയിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. മന്നാടിപ്പേട്ട എംഎൽഎയായി തെരഞ്ഞെടുക്കപ്പെട്ട എ നമശിവായത്തെ ബിജെപി നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. പുതുച്ചേരി ബിജെപി ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ബിജെപി എംഎൽഎമാർ, കേന്ദ്ര നിരീക്ഷകരായ മൻസുഖ് മാണ്ഡവ്യ, നിർമ്മൽകുമാർ സുരാന തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബിജെപി നേടിയ വിജയത്തിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രിയും ബിജെപി മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചു. ചരിത്രപരമായ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പ്രസിഡന്റ് ട്രംപ് ശ്രീ മോദിയെ അഭിനന്ദിച്ചതായി വൈറ്റ് ഹൌസ് വക്താവ് പുഷ് ദേശായി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള രണ്ടാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും. തൊഴിലാളി ക്ഷേമം, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ, തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, സൌദി അറേബ്യ, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, ഇന്തോനേഷ്യ, യുഎഇ എന്നിവയാണ് ബ്രിക്സ് അംഗരാജ്യങ്ങൾ. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാർ ഉൾപ്പെടെയുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് സർവീസിന് തുടക്കമായി. 300+ തീർത്ഥാടകരുമായി ഫ്ളൈ അദീൽ എയർലൈൻസ് ജിദ്ദയിലേക്ക് അല്പസമയത്തിനകം പുറപ്പെടും. ടെർമിനൽ കെട്ടിടത്തിന് സമീപമാണ് ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത്. രാജ്യത്ത് ഫോസിൽ ഇന്ധനത്തിന് പകരമുള്ള ഏറ്റവും മികച്ച മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സമഗ്ര ഗവേഷണം പുരോഗമിക്കുന്നതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ന്യൂഡൽഹിയിൽ ഓട്ടോമൊബൈൽ മേഖലയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബദൽ ഇന്ധനങ്ങളുടെ ഉൽപാദനത്തിൽ കർഷകർ സുപ്രധാന പങ്ക് വഹിക്കുന്നതായും കേന്ദ്രമന്ത്രി അറിയിച്ചു.
2: ജിസ് ദിൻ മക്കേ സേ ഇഥനോൾ ബനാനേ കി ബാത് ഹുയി തബ് മക്കേ കി എം എസ് പി തി 1800 ക്വിന്റൽ ഔർ മാർക്കറ്റ് പ്രൈസ് തി 1200 ക്വിന്റൽ ഔർ ജൈസേ ഇഥനോൾ ബന്നാ ശുരു ഹുവാ തോ മക്കേ കി പ്രൈസ് ഹുയി 2600 ക്വിന്റൽ ഔർ ഉത്തർപ്രദേശ് ഔർ ബിഹാർ കെ ഗരീബ് കിസാനോ കെ ജേബ് മേ 45,000 കറോഡ് റുപ്പേ ഗയേ ക്യോകി മക്കേ സേ ഇഥനോൾ ബനാ.
0: ഇന്ത്യയും ജമൈക്കയും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ജമൈക്കൻ സന്ദർശനത്തിന്റെ ഭാഗമായി ജമൈക്കൻ വിദേശകാര്യമന്ത്രി

0: ആമിന ജോൺസൺ സ്മിത്തും മറ്റ് ക്യാബിനറ്റ് അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസന സഹകരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ പ്രധാന ഘടകമാണെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. പകൽ 11 മുതൽ 3 മണിവരെ തുടർച്ചയായി വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അതേസമയം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹിയെ 8 വിക്കറ്റിനാണ് ചെന്നൈ പരാജയപ്പെടുത്തിയത്. 156 റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈ 17.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു. സഞ്ജു സാംസണാണ് കളിയിലെ താരം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. രാജ്യത്തെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ 2026 കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. വിദ്യാഭ്യാസത്തിൽ മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെയും സജീവ പങ്കാളിത്തം ഉറപ്പാക്കുക, ചെറിയ ക്ലാസുകളിൽ മാതൃഭാഷയുടെയോ പ്രാദേശിക ഭാഷയുടെയോ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, കുട്ടികൾക്ക് പഠനം കൂടുതൽ ആകർഷകവും അർത്ഥവത്തുമാക്കാൻ കഥപറച്ചിൽ സെഷനുകൾ സംഘടിപ്പിക്കുകയും മാതാപിതാക്കളുടെ നേതൃത്വത്തിലുള്ള വായനാ സംരംഭങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുക തുടങ്ങിയവയാണ് എസ്എംസിയുടെ ലക്ഷ്യം. ആഗോള ഊർജ്ജ മേഖലയിലെ സുപ്രധാന ജലപാതയായ ഹോർമുസ് കടലിടുക്കിലെ യുഎസ് സൈനിക നീക്കം പ്രതിരോധ നടപടിയെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഹോർമുസിലൂടെ സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകളെ പിന്തുണയ്ക്കുന്നതിനുള്ള പ്രോജക്ട് ഫ്രീഡം ദൌത്യം ആരംഭിച്ചത് ഒരു സുരക്ഷാ ശ്രമമായി മാത്രമാണെന്ന് റൂബിയോ വിശദീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിയറ്റ്നാം പ്രസിഡന്റ് തോലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭായോഗ തീരുമാനം. കേരളം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള 2nd എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 8 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11:00.
1: You are listening to 107.5 Rainbow FM Kochi. Musically yours.

സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയിൽ സ്വാഗതം. കൊച്ചി തുടരുന്നു. നീറിക്കോട് നിന്നും എ എം സതീശൻ പ്രിയ ശ്രോതാവ് അയച്ചു തന്ന ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.

എസ് എൽ പുരം സദാനന്ദൻ തിരക്കഥാ സംഭാഷണം രചിച്ച് ജെ ശശികുമാർ സംവിധാനം ചെയ്ത് 1973 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പത്മവ്യൂഹം. പ്രേംനസീർ, വിജയശ്രീ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

ആനയും ആനക്കാരനും തമ്മിലുള്ള വൈകാരിക ബന്ധം പ്രമേയമാക്കിയ മലയാളത്തിലെ ആദ്യ ചിത്രമായിരുന്നു സിന്ദൂരച്ചെപ്പ്. 1971 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൻ്റെ കഥ, തിരക്കഥ, സംഭാഷണം, ഗാനരചന എന്നിവ നിർവഹിച്ച് ഇതിനെ ഈ സിനിമ നിർമ്മിച്ചത് യൂസഫ് അലി കേച്ചേരിയായിരുന്നു. മറ്റൊരു പ്രത്യേകത, ഈ സിനിമ സംവിധാനം ചെയ്തത് മലയാളത്തിൻ്റെ പ്രിയ നടൻ മധു ആയിരുന്നു. ശങ്കരാടി, മധു, ജയഭാരതി എന്നിവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ശങ്കരൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിന് ശങ്കരാടിക്ക് മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത ചിത്രം കൂടിയായിരുന്നു സിന്ദൂരച്ചെപ്പ്. ഈ ചിത്രത്തിന് വേണ്ടി ജി ദേവരാജൻ ഈണം നൽകി യേശുദാസ് പാടിയ ആ മനോഹര ഗാനമാണ് സ്വാഗതം കൊച്ചിയിൽ ഇനി.

പ്രേംനസീർ, ജയൻ, എം ജി സോമൻ, ജയഭാരതി, ശാരദ എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ജെ ശശികുമാറിന്റെ സംവിധാനത്തിൽ 1977 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു രണ്ടു ലോകം. ഈ ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. വരികൾ യൂസഫ് അലി കച്ചേരി, സംഗീതം ജി ദേവരാജൻ. എം കുഞ്ചാക്കോയുടെ സംവിധാനത്തിൽ സത്യൻ ഒദേനനായും പ്രേംനസീർ അമ്പുവായും പ്രേക്ഷകർക്ക് മുമ്പിലെത്തിയ 1970 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഒദേനന്റെ മകൻ. ഈ ചിത്രത്തിനു വേണ്ടി വയലാർ ദേവരാജൻ ടീം ഒരുക്കിയ ഗാനമാണ് സ്വാഗതം കൊച്ചിയിൽ. ഇനി പാടിയത് യേശുദാസ്.

പ്രേം നസീർ, ജയൻ, ഷീല, ജയഭാരതി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് നവോദയ അപ്പച്ചൻ സംവിധാനം ചെയ്ത 1978 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു കടത്തനാട്ടുമാക്കം. ഈ ചിത്രത്തിനു വേണ്ടി പി ഭാസ്കറിന്റെ വരികൾക്ക് ജി ദേവരാജൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. സ്വാഗതം കൊച്ചിയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയ ശ്രോതാവ് നീറിക്കോട് നിന്നും എ എൻ സതീശൻ അയച്ചു തന്ന ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ സ്വാഗതം കൊച്ചിയിലൂടെ കേൾക്കാവുന്നതാണ്. 1980 മുൻപ് പുറത്തിറങ്ങിയ സിനിമകളിൽ നിന്നുള്ള നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ തിരഞ്ഞെടുത്ത് ലിസ്ണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചി കേറോ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി 21 എന്ന വിലാസത്തിൽ കത്തുകൾ അയക്കാം. FM റെയിൻബോ ഇൻബോക്സ് @gmail.com എന്ന മെയിൽ ഐഡിയിലേക്കും നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ എഴുതി അയക്കാം. 85 47 34 10 75 എന്ന വാട്സാപ്പ് നമ്പറിലേക്കും നിങ്ങൾ തിരഞ്ഞെടുത്ത ഗാനങ്ങൾ അയക്കാവുന്നതാണ്. പാട്ടുകൾ തിരഞ്ഞെടുത്ത് അയക്കുമ്പോൾ നിങ്ങളുടെ പേരും വിലാസവും ഫോൺ നമ്പറും വ്യക്തമായി എഴുതാൻ ഓർക്കുക.

പ്രേം നസീർ, ശാരദ, ഷീല എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 1969 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ജ്വാല. കാനം ഈജയുടെ കഥയെ ആസ്പദമാക്കി എസ് എൽ പുരം സദാനന്ദൻ തിരക്കഥാ സംഭാഷണം രചിച്ച് എം കൃഷ്ണനായർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിനുവേണ്ടി യേശുദാസ്, ബി വസന്ത എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത്. വരികൾ വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

യൂസഫ് അലി കേച്ചേരി സംവിധാനം ചെയ്ത് 1973 പുറത്തിറങ്ങിയ മരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. വരികൾ യൂസഫ് അലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ. സ്വാഗതം കൊച്ചിയിൽ, ഇനി കേൾക്കാം. 1968 പുറത്തിറങ്ങിയ തുലാഭാരം എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ വരികളെഴുതി ജി ദേവരാജൻ ഈണമിട്ട ഗാനം, പാടിയത് യേശുദാസ്.

0: gives not to make insult to Vande Mataram an offence, reports the Hindu. Uttar Pradesh's new cuisine map leaves meat off the menu, lists only veg iconic dishes across 75 districts, says Hindustan Times. India condemns UAE strike, calls it unacceptable, notes the Pioneer. And finally, Washington Post, New York Times among top winners of Pulitzer Prizes, reports Hindustan Times. And with that, it's back to you, Abhishek.
1: Thank you, Shagun. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi to hold talks with President of Vietnam Tho Lam in New Delhi today. Election Commission asks West Bengal Chief Secretary, DGP and Central Armed Police Forces to enforce zero tolerance towards post-poll violence. Election Commission issues notification for constitution of new assemblies in West Bengal, Assam, Kerala, Tamil Nadu, Puducherry following completion of electoral process. NIA charge sheets doctor, two others in ISIS-linked bio-terror plot to carry out mass poisoning. US President Donald Trump says Project Freedom to guide stranded vessels through Strait of Hormuz will be paused for a short period of time. And in IPL cricket, Chennai Super Kings beat Delhi Capitals by 8 wickets. And with that, we end the morning news. Have a nice day.
2: News, views, entertainment.
3: This is
2: Mainstream 107.5. Musically yours.
4: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
5: जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है.
4: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.
6: ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. സമയം 8 മണി കഴിഞ്ഞ് 30:57. സവാരി ടൈം തുടങ്ങുന്നതിന് മുൻപ് ചില ഇൻഫോർമേഷൻസ് ഒന്ന് ഷെയർ ചെയ്യട്ടെ. ആദ്യം KCB ഇൻഫോർമേഷനാണ്. ചേരാനല്ലൂർ സെക്ഷൻ പരിധിയിൽ ഹൈവേ വെസ്റ്റ് തൈക്കാവ് മുതൽ വരാപ്പുഴ പാലം വരെയുള്ള പ്രദേശങ്ങളിൽ രാവിലെ 10 മുതൽ 12 വരെയും എരൂർ സെക്ഷൻ പരിധിയിൽ തൃക്കാത്തറ ക്ഷേത്രം, വെട്ടിക്കാവ് ക്ഷേത്രം, പേടിക്കാട്ട് തുരുത്ത്, സദേൺ ട്യൂബ്, ഇരുമ്പനം ശ്മശാനം പ്രദേശങ്ങളിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയും വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട്.

ഓക്കെ, ഇനി ചില കോഴ്സുകളും എംപ്ലോയ്മെന്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന കുറച്ച് ഇൻഫർമേഷൻസ് ആണ്. കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിന്റെ കോട്ടയം നോളജ് സെന്ററിൽ ഡാറ്റ അനാലിസിസ് ആൻഡ് മെഷീൻ ലേണിംഗ്, പൈഥൺ ഫുൾ സ്റ്റാക്ക് വിത്ത് AI എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിട്ടുണ്ട്. പ്ലസ് ടു ആണ് യോഗ്യത. രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം 31 മുൻപേ സർട്ടിഫിക്കറ്റ്, ആധാർ എന്നിവയുമായി കോട്ടയം സെന്ററിൽ എത്തിച്ചേരേണ്ടതാണ്. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 85 90 11 86 98. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 85 90 11 86 98.

എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എന്നാൽ വിവിധ കാരണങ്ങളാൽ 1995 ജനുവരി 1 മുതൽ 2025 ഡിസംബർ 31 വരെ രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ തനത് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് രജിസ്ട്രേഷൻ പുതുക്കി നൽകുന്നതിന് സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് പീരുമേട് ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരായോ ദൂതൻ മുഖേനയോ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കി എടുക്കാവുന്നതാണെന്ന് പീരുമേട് ടൗൺ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു.

കേന്ദ്രീകരിച്ചിട്ടുള്ള AICTE അംഗീകൃത MBA കോഴ്സിന്റെ 2026-2028 ബാച്ചിൽ പ്രവേശനം ആരംഭിച്ചിട്ടുണ്ട്. ഏതെങ്കിലും അംഗീകൃത ഇന്ത്യൻ സർവകലാശാലയിൽ നിന്ന് റെഗുലർ സ്ട്രീമിൽ 50% മാർക്കോടെയുള്ള ബാച്ചിലേഴ്സ് ബിരുദമാണ് യോഗ്യതയായി പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഫോൺ നമ്പറുണ്ട്, 85 47 61 00 05. നമ്പർ ഒരിക്കൽ കൂടി, 8 5 4 7 6 1 0 0 0 5.

കൃഷിയുമായിക്കായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാർഷിക പ്രവർത്തനങ്ങളിലൊക്കെ താല്പര്യമുള്ള ശ്രോതാക്കൾക്ക് അറിയാൻ കുറച്ച് ഇൻഫർമേഷൻസ് ആണ്. കൃഷിവകുപ്പിന് കീഴിൽ കഴക്കൂട്ടത്ത് പ്രവർത്തിക്കുന്ന ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറിക്കൾച്ചറൽ സെന്ററിൽ 20 രൂപ നിരക്കിൽ നേന്ത്രൻ, മഞ്ചേരി നേന്ത്രൻ, യങ്കാമ്പി ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ ലഭ്യമാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. വാഴത്തൈകൾക്കായി 93 83 47 02 92 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഇ പഠന കേന്ദ്രം, സെന്റർ ഫോർ ഇ ലേണിംഗ്, സോയിൽ ഹെൽത്ത് മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 15 ആരംഭിക്കുന്ന കോഴ്സിന്റെ ദൈർഘ്യം 6 മാസമാണ്. 50% മാർക്കോടുകൂടി SSLC അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ www.celkau.in എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് celkau@gmail.com ഇമെയിലായോ 04872 43 85 67 അല്ലെങ്കിൽ 85 47 83 72 56 എന്ന ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയുന്നു: 04872 43 85 67 അല്ലെങ്കിൽ 85 47 83 72 56.

കേരള കാർഷിക സർവകലാശാലയിലെ ഈ പഠന കേന്ദ്രം കാഡ് ഉപയോഗിച്ചുള്ള ലാൻഡ്സ്കേപ്പ് ഡിസൈനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ എന്ന വിഷയത്തിൽ ഓൺലൈൻ പരിശീലനം ഈ മാസം 11 മുതൽ 15 വരെ 2 മണി മുതൽ 5 മണി വരെ പ്രായോഗിക പരിശീലനം സംഘടിപ്പിക്കുന്നു. രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി ഈ മാസം 8 വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04872 43 85 65, മറ്റൊരു നമ്പർ കൂടി 85 47 83 72 56. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 04872 43 85 65, 85 47 83 72 56.

ഉണക്ക റബ്ബറിൽ നിന്നുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിൽ റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നുണ്ട്. ഈ മാസം 11 മുതൽ 15 വരെ കോട്ടയത്തുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗിൽ വെച്ച് പരിശീലനം നടക്കും. പരിശീലനം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് 94 97 48 72 09 അല്ലെങ്കിൽ 04 81 2 35 31 27 എന്നീ ഫോൺ നമ്പറുകളിലോ 04 81 2 35 32 01 എന്ന വാട്സാപ്പ് നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. ഇമെയിൽ വിലാസം training@rubberboard.org.in. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയുന്നു, 94 97 48 72 09 അല്ലെങ്കിൽ 04 81 2 35 31 27. വാട്സാപ്പ് നമ്പർ 04 81 2 35 32 01.

കുരുമുളക് കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് ശ്രദ്ധിക്കാം. കുരുമുളക് തോട്ടങ്ങളിൽ ദ്രുതവാട്ടത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കേണ്ട സമയമാണിത്. ദ്രുതവാട്ടം വന്ന് ഉണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ച് മാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡെർമ എന്ന കുമിളിന്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. 1 കിലോഗ്രാം ട്രൈക്കോഡെർമ, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ഉണക്കിപ്പൊടിച്ച ചാണകം എന്നിവ ചേർത്ത് നല്ല തണലുള്ളതും വെള്ളം കയറാത്തതുമായ സ്ഥലത്ത് കൂട്ടിക്കലർത്തി ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ പൊതിഞ്ഞ് 2 ആഴ്ച ഇടണം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും ചെറിയ ഈർപ്പം നിലനിർത്താൻ വെള്ളം തളിക്കുകയും വേണം. അതിനുശേഷം ഈ മിശ്രിതം ചെടിയുടെ ചുവട്ടിൽ ചേർത്തുകൊടുത്താൽ ദ്രുതവാട്ടം വരാതിരിക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും. കീടനാശിനിയോടൊപ്പമോ രാസവളത്തോടൊപ്പമോ ഒരിക്കലും ഇത് മിശ്രണം ചെയ്യാൻ പാടില്ല എന്നുകൂടി അറിയിക്കുന്നു.

സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഴവർഗ പോഷകത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ക്യാമ്പയിൻ ആരംഭിക്കുന്നു. 14 ജില്ലകളിലുമായി 4500 പഴവർഗ പോഷകത്തോട്ട യൂണിറ്റുകൾ സ്ഥാപിക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാന കൃഷിവകുപ്പിന്റെ പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായി ഹോർട്ടികൾച്ചർ മിഷൻ നടപ്പാക്കി വരുന്ന രാഷ്ട്രീയ കൃഷി വികാസ് യോജന പഴവർഗ പോഷകത്തോട്ട പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. മാവ്, പ്ലാവ്, പപ്പായ, പേര, നെല്ലി, സപ്പോട്ട, റംബൂട്ടാൻ, പാഷൻ ഫ്രൂട്ട്, നാരകം, വെസ്റ്റ് ഇന്ത്യൻ ചെറി തുടങ്ങി ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ പഴവർഗ തൈകൾ സൌജന്യമായി വിതരണം ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലകളിലെ ഹോർട്ടികൾച്ചർ മിഷനുമായോ കൃഷിഭവനുകളുമായോ ബന്ധപ്പെടാവുന്നതാണ്.

0: മഴക്കാലം വേനൽക്കാലമൊക്കെ കഴിയുന്നതേയുള്ളൂ. ചൂട് നമുക്കെന്നതുപോലെ തന്നെ നമ്മുടെ വളർത്തു മൃഗങ്ങൾക്കും പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. അതിനെ സംബന്ധിച്ചൊരു അറിയിപ്പാണ് ഇനി. വളർത്തു മൃഗങ്ങൾക്ക് അമിതമായ ചൂട് ജീവഹാനിക്ക് കാരണമാകാമെന്നതിനാൽ ശരീരത്തിന്റെ ഊഷ്മാവ് ക്രമീകരിക്കണം. കുടിക്കാനായി ശുദ്ധജലം എല്ലായ്പ്പോഴും പുൽത്തൊട്ടിയിൽ ലഭ്യമായിരിക്കണം. കൊടിയ വേനലിൽ ചൂട് കുറവുള്ള അതിരാവിലെയും വൈകിട്ടും തീറ്റ കൊടുക്കുക. മൃഗങ്ങളെ മേയാൻ വിടുന്നത് വെയിലില്ലാത്ത സമയത്ത് മാത്രമായി നിയന്ത്രിക്കുകയോ തണലത്ത് മാത്രം കെട്ടുകയോ ചെയ്യണം. പകൽ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ മൃഗങ്ങളെ പണികൾക്കായി ഉപയോഗിക്കുന്നതും തുറന്ന വാഹനങ്ങളിൽ കൊണ്ടുപോകുന്നതും ഒഴിവാക്കണം. വളർത്തുപക്ഷികൾക്കും അവയുടെ കൂടുകളുടെ മുകളിൽ തണൽ, വൈക്കോൽ, ഷെയ്ഡ് നെറ്റ് ഉപയോഗിച്ചുള്ള സംരക്ഷണം, കുടിക്കാൻ യഥേഷ്ടം വെള്ളം, ചെറിയ കൂടുകൾ തണലത്തേക്ക് മാറ്റിവെക്കൽ എന്നിവ പ്രധാനപ്പെട്ട ചൂടാഘാത നിയന്ത്രണ മാർഗങ്ങളാണ്.
1: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
2: शिक्षा की जीवन में भी जरूरत है, समाज जीवन में भी जरूरत है, इसको अंडर एस्टिमेट नहीं करना चाहिए.
1: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.
3: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
4: Blast your mornings with blistering music.
5: Sawari time.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സമയം 8 മണി കഴിഞ്ഞ് 43 മിനിറ്റും 21 സെക്കൻഡും. ഇപ്പോൾ കുറെ പേരൊക്കെ യാത്രയിൽ തുടങ്ങിയിട്ടുണ്ടാവും.

രാവിലെ തന്നെ സ്വാഗതം കൊച്ചിയിൽ നല്ല പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ജോലിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സ് പഠിക്കാനോ ഒക്കെ ആയിട്ട് ഇപ്പോൾ എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ടാകും. എന്തായാലും ഈ യാത്ര ഒറ്റയ്ക്കാവണ്ട, റെയിൻബോ ഉണ്ട് കൂടെ. ഇത് നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവെക്കാനുള്ള ടൈം റെയിൻബോയിൽ ഇപ്പോൾ സവാരി ടൈം. പാട്ടും കൂട്ടുമായി കൂടെയുള്ളത് ഞാൻ രതീഷ് കുമാർ.

ഇത് യാത്ര ചെയ്യുന്നവർക്കൊപ്പം റെയിൻബോ എഫ് എം കൊച്ചി കൂട്ടുകൂടുന്ന സമയമാണ് സവാരി ടൈമിന്റെ സമയമാണ്. യാത്രയിൽ ആരോടെങ്കിലും ഒന്നും ഉണ്ടാകാൻ തോന്നുന്നുണ്ടോ? നിങ്ങളുടെ യാത്രയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വേഗം റെയിൻബോയുടെ ഫേസ്ബുക്ക് പേജിലേക്കോ ഇൻസ്റ്റാ പേജിലേക്കോ പോന്നോളൂ. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 എന്ന എഫ് ബി പേജിലും എഫ് എം റെയിൻബോ കൊച്ചി 107.5 എന്ന ഇൻസ്റ്റാ പേജിലും പോസ്റ്റ് ചെയ്തിരിക്കുന്ന സവാരി ടൈമിന്റെ പോസ്റ്റിന്റെ താഴെ കമന്റ് ചെയ്തോളൂ. ഒപ്പം ഇപ്പോൾ കേൾക്കാൻ കൊതിക്കുന്ന ആ പാട്ട് കൂടി പറഞ്ഞോളൂ. സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം. ഇതാ നമുക്കടുത്ത കമന്റ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണ് കമന്റ് വന്നിട്ടുള്ളത്. കമന്റ് ചെയ്തിട്ടുള്ളത് സിനി സെബാസ്റ്റ്യൻ ആണ്. സവാരി രാവിലെ മുതൽ പാട്ടുകളും കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വിചാരിച്ചു ഒരു പാട്ട് ചോദിക്കാമെന്ന്. എനിക്ക് മുഖചിത്രം എന്ന മൂവിയിലെ ചെമ്പരുന്തിൻ ചെയ്യലുണ്ടേ എന്നുള്ള പാട്ടാണ്, എന്ന പാട്ട് കേൾപ്പിക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായും സിനി സെബാസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള പാട്ടാണ് സവാരി ടൈമിൽ അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ, നിങ്ങളുടെ ഡെഡിക്കേഷൻസ്, നിങ്ങളുടെ വിഷസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ എല്ലാം ചോദിച്ചോളൂ. നമ്മുടെ വേഗം നമ്മുടെ ഫേസ്ബുക്ക് പേജിലെയും ഇൻസ്റ്റാ പേജിലെയും സവാരി ടൈമിൻ്റെ പോസ്റ്റിൻ്റെ താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റുകൾ വേഗം പോസ്റ്റ് ചെയ്തോളൂ. നമുക്ക് ഈ പാട്ട് കേട്ട് വേഗം തിരിച്ചു വരാം.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: अगर टाइम मैनेजमेंट सीख ली और समय का प्रोडक्टिव यूज सीख लिया तो आप देखिए, आप कभी भी प्रेशर नहीं लगेगा, थकान नहीं लगेगी।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: This is Rainbow FM 107.5. Non-stop music, non-stop entertainment.
3: ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, സമയം 9 കഴിഞ്ഞ് 5:45 ഇന്ന് മെയ് 6th. നമ്മളുടെ വെക്കേഷനൊക്കെ അല്ലേ, ഏപ്രിൽ മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് മെയ് മാസം തുടങ്ങിയിരിക്കുന്നു. 10th കുട്ടികൾക്കൊക്കെ ട്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായി. അപ്പം നമ്മൾ ഈ വെക്കേഷൻ സമയത്ത് ഒരു പ്രധാനപ്പെട്ട പരിപാടി ട്രിപ്പ് പോവുക എന്നുള്ളതായിരിക്കുമല്ലോ. അപ്പം എന്തായി നിങ്ങളുടെ ട്രിപ്പ് വിശേഷങ്ങൾ? എവിടത്തേക്കൊക്കെ വെക്കേഷനിൽ യാത്ര പോയി, അല്ല ഇനിയും പോവാൻ ബാക്കിയുണ്ടെങ്കിൽ എങ്ങോട്ടേക്കാണ് പോകുന്നത്? അപ്പോൾ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ, ഈ വെക്കേഷൻ ടൈമിലുള്ള യാത്രാവിശേഷങ്ങൾ കൂടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടോ. അപ്പോൾ ഇത് സവാരി ടൈമാണ്, ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കമൻറ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിലാണ്. ബിന്ദു ജോസഫാണ് കമൻ്റ് ചെയ്തിട്ടുള്ളത്. ഓഫീസിലേക്കുള്ള യാത്ര, നവോദയ ടു കാക്കനാടേക്കാണ് യാത്ര എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പാട്ട് ചോദിച്ചിട്ടുള്ളത്, പ്ലീസ് പ്ലേ തുഹി മേരി ഷബ് ഹേ, ഗ്യാങ്സ്റ്റർ മൂവിയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ, നിങ്ങളുടെ ഡെഡിക്കേഷൻസ്, നിങ്ങളുടെ വിഷസ്, നിങ്ങളുടെ ഫേവറേറ്റ് സോങ്സ് ഒക്കെ വേഗം കമൻറ്റ് ചെയ്തോളൂ. കമൻറ്റ് ചെയ്യാൻ ആകാശവാണി കൊച്ചി FM റെയിൻബോയുടെ ഫേസ്ബുക്ക് പേജിലേക്കോ ഇൻസ്റ്റാ പേജിലേക്കോ വേഗം പോന്നോളൂ. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 17:57. നമുക്ക് കുറേ കമൻറ്റുകളൊക്കെ നമുക്ക് ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ് സവാരി ടൈം, ഹാവ് എ ഗ്രേറ്റ് ഡേ വിജയമ്മ, മധുസൂദനൻ, സരോജ പി കെ, ടി കെ വരുണൻ, ചാർലി കെ വി, കുമാരി പ്രഭാകരൻ, പി കെ ഓമനക്കുട്ടൻ, ശാരദാ നാരായണൻകുട്ടി.

ദീപ പുരുഷോത്തമൻ, മനോജ് തെന്നാലിപുരം, സരസ്വതി രാജൻ, കുറേ പേര് കമൻ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളും നിങ്ങളുടെ യാത്രാവിശേഷങ്ങളും നിങ്ങളുടെ ഡെഡിക്കേഷൻസും വിഷസും ഒക്കെ പറയാം. പറയേണ്ടത് എങ്ങനെയാണ് നിങ്ങൾക്കറിയാം. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഫേസ്ബുക്ക് പേജിലേക്കോ ഇൻസ്റ്റാ പേജിലേക്കോ പോകുന്നുള്ളൂ. ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുള്ള സവാരി ടൈമിൻ്റെ പോസ്റ്റിൻ്റെ താഴെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങളും നിങ്ങളുടെ പാട്ടുകളും ഒക്കെ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ വെക്കേഷൻ സമയത്ത് നമ്മൾ പോയ ട്രിപ്പിനെ കുറിച്ചാണ്. എവിടേക്കായിരുന്നു നമ്മളുടെ ട്രിപ്പ്? നേരത്തെയായിരുന്നു നമ്മളൊക്കെ അല്ലേ കുറേ അകലങ്ങളിലേക്കൊക്കെ ട്രിപ്പൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് കൂടുതലും ട്രിപ്പ് പോകാൻ ഇഷ്ടപ്പെടുന്നത് നമുക്ക് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലാണ്. ഒരു ദിവസം കൊണ്ടൊക്കെ പോയി വരാൻ പറ്റുന്ന രീതിയിൽ ഫാമിലിയോടൊപ്പം അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോടൊപ്പമൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് നമുക്ക് പെട്ടെന്ന് ഒരു കാർ എടുത്തോ അല്ലെങ്കിൽ കുറച്ച് ബൈക്കൊക്കെ ആയിട്ട് പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റുന്ന ട്രിപ്പുകളും കൂടി ഇപ്പോൾ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഡെസ്റ്റിനേഷൻസൊക്കെ നമ്മളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിന് പോകുന്ന വഴിക്ക് അതുമായി ചുറ്റപ്പെട്ട കുറേ ടീ ജോയിൻസ്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ പോയി ഹാങ് ഔട്ട് ചെയ്യാനും ഇപ്പോൾ നമ്മൾ കൂടുതലും ഇഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്നത് വെക്കേഷൻ സമയത്ത് നമ്മൾ പോയ ട്രിപ്പിനെക്കുറിച്ചാണ്. ആ യാത്രയുടെ വിശേഷങ്ങൾ കൂടി ഇന്ന് പങ്കുവെക്കാം കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് അടുത്ത പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ആ പാട്ട് ചോദിച്ചുള്ള കമൻറ്റ് നമുക്ക് കേൾക്കാം. ബിന്ദു ജവി എം ആണ് ഇൻസ്റ്റാ പേജിൽ കമൻറ്റ് ചെയ്തിട്ടുള്ളത്. എൻ്റെ അമ്മ, അതായത് ബിന്ദു അമ്മയുടെ സിസ്റ്റർ, ഹോം എടയൂർ ആണ്, അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മയുടെ ഇഷ്ടപ്പെട്ട സോങ്ങാണ് ചോദിച്ചിട്ടുള്ളത്. നാഥാ നീ വരും കാല ചാമര മൂവിയിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അത് വെച്ച് തരുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വെച്ച് തരാം കേട്ടോ. അപ്പോൾ ബിന്ദുജയുടെ അമ്മ ബിന്ദുവിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്ങാണ് സവാരി ടൈമിലിത്. പാട്ട് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 31 മിനിറ്റും 35 സെക്കൻഡും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന സന്ദർഭമാണെങ്കിൽ, ഇപ്പോൾ വേനൽക്കാലമായി, ഏറെക്കുറെ മഴയൊക്കെ നമുക്ക് വേനൽ മഴയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ വെയിൽ നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. അതുമായി ബന്ധപ്പെടുന്ന മുൻകരുതലൊക്കെ നമ്മൾ എടുക്കേണ്ടതാണ്. നമ്മളിപ്പോഴും ആ ഒരു സമയത്തൊക്കെ പരമാവധി വെയിൽ കൊള്ളാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ മിക്കവാറും വൈകുന്നേരങ്ങളിലും മഴയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്ക് കുടയൊന്നും എടുക്കാൻ മറക്കരുത് കേട്ടോ. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇടിമിന്നൽ അങ്ങനത്തെ സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് വാർണിംഗ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ അതുമായി ബന്ധപ്പെടുന്ന പ്രിക്കോഷൻസ് എന്തൊക്കെയാണ് എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് അത്യാവശ്യം ഒരു ബേസിക് ആയിട്ടുള്ള ധാരണ ഉണ്ടാവും. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണിത്. അത്യാവശ്യം വെള്ളമൊക്കെ കയ്യിലെടുക്കുക, കുട നിർബന്ധമായും കയ്യിലെടുക്കുക, വെയിൽ കൊള്ളാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളുടെ യാത്രയും ട്രിപ്പൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വെക്കേഷൻ ട്രിപ്പിൻ്റെ കാര്യമാണ്. എങ്ങോട്ടേക്കാണ് നമ്മളുടെ ഈ വെക്കേഷൻ സമയത്ത് ട്രിപ്പ് പോയത്, അല്ലെങ്കിൽ ഇനിയും വരാനിരിക്കുന്ന ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എങ്ങോട്ടേക്കാണ് അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. എൻ്റെ ട്രിപ്പിൽ 2 പ്ലാനിങ്ങുകൾ ബാക്കിയുണ്ട്. ഒരു വൺ ഡേ ട്രിപ്പുണ്ട്, ഞങ്ങളുടെ SLC 10-ാം ക്ലാസ് ഗ്രൂപ്പിൻ്റെ കൂടെയുള്ള ഒരു വൺ ഡേ ട്രിപ്പ് അടുത്ത വീക്കുണ്ട്. അതിൻ്റെ അടുത്ത ആഴ്ച നമ്മളല്ലാതെ നമ്മുടെ സുഹൃത്തുക്കളുടെ ഒരു ലോങ് ട്രിപ്പ്, ഒരു 3 ദിവസത്തെ ട്രിപ്പ് ബാക്കിയുണ്ട്. എല്ലാ ട്രിപ്പുകളും കൂടി മെയ് മാസത്തിൽ പോകാനാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ മിക്കവാറും ആൾക്കാരൊക്കെ ഏപ്രിൽ തന്നെ പോയി കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ വേഗം പങ്കുവെച്ചോളൂ. പങ്കുവയ്ക്കാനുള്ള സമയമാണിത്, സവാരി ടൈമിൻ്റെ സമയമാണ്. ആകാശവാണി കൊച്ചി FM റെയിൻബോയുടെ ഫേസ്ബുക്ക് പേജിലേക്കോ ഇൻസ്റ്റാ പേജിലേക്കോ പോകുന്നോളൂ. ഇവിടെ

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം. അപ്പോൾ നമ്മുടെ യാത്രാവിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ആകെ കൂടി 18 മിനിറ്റും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങളുടെ ഫേവററ്റ് ആയിട്ടുള്ള പാട്ടുകൾ, നിങ്ങളുടെ ഡെഡിക്കേഷൻസ്, നിങ്ങളുടെ വിഷസ് വേഗം ഇവിടെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് അവസാന ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി പറഞ്ഞിട്ട് പോവാം. ഇന്ന് മെയ് 6, മെയ് 6 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ഇൻ്റർനാഷണൽ നോ ഡയറ്റ് ഡേ എന്നാണ് പറയുക. ഡയറ്റ് ആചരിക്കേണ്ടാത്ത ഒരു ദിവസമായിട്ടാണ് ഇന്ന് മെയ് 6 പൊതുവിൽ ലോകത്തിൽ പല ആളുകളും പല രാജ്യങ്ങളിലും അങ്ങനെ ഇന്നത്തെ ദിവസത്തെ ആചരിക്കാറുണ്ട്. അതായത് ഇത് ഹെൽത്തുമായി അങ്ങനെ ബന്ധപ്പെട്ട റിലേറ്റ്, നമ്മൾ ഡയറ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹെൽത്തുമായിട്ടായിരിക്കും നമ്മൾ റിലേറ്റ് ചെയ്യുക. പക്ഷെ ഇതങ്ങനെ ഹെൽത്തുമായി ബന്ധപ്പെടുന്ന ഒരു കാര്യമല്ല. നമ്മൾ പലപ്പോഴും നമ്മളുടെ ശരീരത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു സൗന്ദര്യത്തെ നമ്മൾ അവഗണിക്കുകയും പകരം മാർക്കറ്റിൻ്റെയോ അല്ലെങ്കിൽ കോസ്മെറ്റിക് കമ്പനികളുടെയൊക്കെ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സൗന്ദര്യത്തിൻ്റെ മാനദണ്ഡം നമ്മളെ സ്വാധീനിക്കുകയും ചെയ്യുന്നതിനെതിരായിട്ടാണ്. നമുക്ക് എങ്ങനെയാണോ നമ്മളുടെ നിറം, നമ്മളുടെ ശരീരത്തിൻ്റെ ആകൃതി, നമ്മളുടെ ശരീരം എങ്ങനെയാണോ അത് തന്നെയാണ് അതിൻ്റെ ഭംഗി എന്നുള്ളതാണ്. അതാണ് ആ ശരീരത്തിൻ്റെ സൗന്ദര്യം എന്നുള്ള ബോഡി പോസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് തന്നെ അതിൻ്റെ ഭാഗമായിട്ട്.

ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, അതിന് പകരം അല്ലാതെയുള്ള ഇത്തരം ഒരു എക്സ്റ്റേണൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി നമ്മുടെ ശരീരത്തിന് അനാവശ്യമായ ഡയറ്റിങ്ങുകൾക്ക് വിധേയമാകാതിരിക്കുക. നമ്മളുടെ ശരീരം എങ്ങനെയാണോ ആ ശരീരത്തിൽ നമ്മൾ സന്തോഷം കണ്ടത്, സന്തോഷമാണല്ലോ പ്രധാനം, നമ്മളുടെ ശരീരത്തെ സംബന്ധിച്ച് നമ്മളെപ്പോഴും ഇങ്ങനെ പ്രഷറിൽ ജീവിക്കാതെ നമ്മുടെ ശരീരം എങ്ങനെയാണോ അതിൽ നമ്മൾ സന്തോഷിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഇല്ലേ, നമ്മൾ ഏതെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ ആരെങ്കിലും ഉണ്ടാവും നമ്മുടെ ശരീരത്തെ കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവൊക്കെ കമൻ്റ് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, അതിലൊന്നും വീണ് പോകേണ്ട ഒരു ആവശ്യമില്ല. നമ്മളുടെ ശരീരം സ്വാഭാവികമായി എങ്ങനെയാണോ ആ അങ്ങനെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഇതൊരു അങ്ങനെ ഹെൽത്തുമായി ബന്ധപ്പെടുന്നൊരു കാര്യമല്ല, അത് നമ്മൾ ഡോക്ടേഴ്സ് പറയുന്ന ഡയറ്റ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടി വരും. അതല്ലാതെ നമ്മുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള സൗന്ദര്യമാണ് എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ ആഘോഷിക്കുന്നത്, ആചരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളെല്ലാവരും നമ്മളുടെ സൗന്ദര്യം എങ്ങനെയാണോ അതിൽ തന്നെ നമുക്ക് അഭിമാനവും സന്തോഷവും കണ്ടെത്താം. ഓക്കെ, അപ്പം നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും തിരിച്ചു വരാം. ഇനി നമുക്ക് ആ കൂടി 15 മിനിറ്റും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. വേഗം കമൻറ്റ് ചെയ്തോളൂ. കമൻറ്റ് ചെയ്യാൻ നമ്മുടെ ഫേസ്ബുക്ക് പേജിലോ ഇൻസ്റ്റ പേജിലോ പോസ്റ്റ് ചെയ്തിരിക്കുന്ന സവാരി ടൈമിൻ്റെ പോസ്റ്റിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് വന്നോളൂ. ഒരു പാട്ട് കേട്ടിട്ട് വേഗം വരാം.

ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 56:38 സവാരി ടൈമിൻ്റെ സമയം പൂർത്തിയാവുകയാണ്. അവസാന രണ്ട് മെസ്സേജും കൂടി വായിച്ച് നമുക്ക് സവാരി ടൈം വൈൻഡപ്പ് ചെയ്യാം എന്ന് തോന്നുന്നു. ഫേസ്ബുക്കിൽ കമൻറ്റ് ചെയ്തിട്ടുള്ളത് ഹർഷ രാഘവനാണ്. ഗുഡ് മോർണിംഗ് സവാരി ടൈം രതിഷേട്ടാ, വാഴ സിനിമയിലെ വാനില ചെടിയെ എന്ന പാട്ട് വെച്ചു തരണേ എന്നാണ് ഹർഷ ചോദിച്ചിട്ടുള്ളത്. അടുത്ത ഒരു മെസ്സേജ് വന്നിട്ടുള്ളത് വാട്സാപ്പിലാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. ദിവ്യ മകന് വേണ്ടിയിട്ട് ആവേശം മൂവിയിലെ നാടിൻ പൊന്മകനെയും തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ, മകൻ്റെ പേര് അഭിനന്ദാണ്. അഭിനന്ദിന് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഹർഷ ചോദിച്ച വാഴ മൂവിയിലെ പാട്ടായിരുന്നു. വാഴ മൂവിയിലെ പാട്ട് നമ്മൾ ഓൾറെഡി തൊട്ട് മുമ്പ് സവാരി ടൈമിൽ ഒരെണ്ണം പ്ലേ ചെയ്തതുകൊണ്ട് രണ്ടു പേർക്കും വേണ്ടി ആവേശം മൂവിയിലെ ഈ പാട്ട് പ്ലേ ചെയ്തുകൊണ്ട് ഇന്നത്തെ സവാരി ടൈം ഇവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇത്രയും നേരം ശ്രോതാക്കളോട് കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രതീഷ് കുമാർ. കേട്ടുകൊണ്ടേയിരിക്കും ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യോഴ്സ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമുമായി വൈകിട്ട് രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തും. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും അദ്ദേഹത്തെ സന്ദർശിക്കും. രാജ്യത്തെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ 2026 കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. വിദ്യാഭ്യാസത്തിൽ മാതാപിതാക്കളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യം. അമൃത്സറിലെ ഖാസ കന്റോൺമെന്റിന് സമീപം ഇന്നലെ രാത്രി സ്ഫോടനമുണ്ടായി, ആളപായമില്ല. സംഭവസ്ഥലത്ത് സുരക്ഷാ ഏജൻസികളും ഫോറൻസിക് വിദഗ്ധരും പരിശോധന തുടരുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം കഴിഞ്ഞതിനാൽ മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്ന് പിൻവലിക്കും. മാർച്ച് 15 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെയാണ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത്. CPIM സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പ്രാഥമിക വിലയിരുത്തലുകളും പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് ഉൾപ്പെടെ ചർച്ച ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ തോട്ടം മേഖലയായ പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റിൽ ഇന്നലെ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. എസ്റ്റേറ്റ് ഓഫീസിനു സമീപത്തെ മാനേജറുടെ ബംഗ്ലാവും സ്റ്റാഫ് ക്വാർട്ടേഴ്സും മരം വീണ് തകർന്നു. 8th അന്താരാഷ്ട്ര സ്വതന്ത്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് കോഴിക്കോട്ട് തുടക്കം. വൈകിട്ട് 6:30 ഉദ്ഘാടന ചിത്രമായ സ്പാനിഷ് സിനിമ ആൻഡ് ഔട്ട് ഓഫ് ദി കാവൻ പ്രദർശിപ്പിക്കും. ഐഎസ്എൽ ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാൾ FC മുംബൈ സിറ്റി FCയെ തോൽപ്പിച്ചു. മുംബൈയിൽ 1-2 ഗോളുകൾക്കാണ് ജയം.
2: ന്യൂസ് റെയിൻബോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ FM കൊച്ചി.

0: നിലക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: വാട്സാപ്പ്, വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സാപ്പിലൂടെ കേൾക്കാം. വാട്സാപ്പ്, വാട്സാപ്പ് ഓൺ റെയിൻബോ FM Kochi 107.5, മ്യൂസിക്കലി യോഴ്സ്.

0: ഹായ് ഹലോ, നമസ്കാരം. സമയമിതാ 10 മണി കഴിഞ്ഞ് 4 മിനിറ്റും 43 സെക്കൻഡും ആയിരിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനുള്ള സമയമാണ്, വാട്സപ്പിന്റെ സമയമാണ്. യെസ്, അപ്പൊ നേരത്തെ ഒരാൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു, തിരിച്ചെത്തിയിട്ടുണ്ട്
1: കേട്ടോ. അവിടെ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ മൊത്തത്തിൽ പോയിട്ടില്ല, വാട്സപ്പും കൂടി കഴിഞ്ഞിട്ടേ പോകൂ.
0: യെസ്, അപ്പോ നമുക്ക് വാട്സപ്പിലേക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനുള്ള സമയമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പാട്ടുകൾ അയച്ചു കൊടുക്കാൻ, അതായത്
1: ഡെഡിക്കേറ്റ്
0: ചെയ്യാനുള്ള സമയമാണ്, വിഷസൊക്കെ അറിയിക്കാനുള്ള സമയമാണ്. അതിനായി ചെയ്യേണ്ടത് എന്താണെന്നറിയാലോ?
1: വാട്സാപ്പിന്റെ നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും നമ്മളൊന്നും കൂടി പറയാം.
0: 8547341075 8547341075. യെസ്, അപ്പോൾ ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളും ഒപ്പം ഡെഡിക്കേഷൻസും വിഷസൊക്കെ അയച്ചോളൂ. അപ്പോൾ ഓരോ പാട്ടുകളും പ്ലേ ചെയ്യാനായിട്ട് ഇവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. യെസ്, അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ആദ്യം ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. എന ദൂരെ എന്ന സോങ് വെച്ച് തരുമോ? പ്രസീത കലൂരിൽ നിന്നുമാണ് ഈ ഒരു സോങ് ചോദിച്ചിട്ടുള്ളത്. എപ്പോഴും പാട്ട് ചോദിക്കാറുണ്ട്, വെച്ച് തരാറില്ല എന്നൊരു പരിഭവമൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ ഫസ്റ്റ് സോങ് ആയിട്ട്
1: തന്നെ വരുന്നത്
0: അപ്പൊ പ്രസീതയുടെ പാട്ടാണ് ഫസ്റ്റ് സോങ് ആയിട്ട് ഇന്നത്തെ വാട്സപ്പിലൂടെ എത്തുന്നത്. സോ കേട്ടുകൊണ്ടിരിക്കും ഇത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 ൽ വാട്സപ്പ്.

0: യെസ്, അങ്ങനെ ആദ്യത്തെ പാട്ട് കേട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് അല്ലേ?
1: യെസ്.
0: അപ്പൊ ഇന്ന് പാർട്ടിസിപ്പ് ആയിട്ട് കൂടിയുള്ളത് ഞാൻ നമിതയും
1: ഞാൻ രതീഷു.
0: യെസ്, അപ്പൊ നമുക്ക് ഇനി പാട്ടുകൾ ഒരുപാട് ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മെസ്സേജിലേക്ക് പോയാലോ?
1: ഓക്കെ.
0: യെസ്, അപ്പൊ ആദ്യത്തെ മെസ്സേജ് അയച്ചിട്ടുള്ളത് കണ്ണൻ കാഞ്ഞിരമറ്റത്തു നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. കള്ളൻ ചക്കിട്ടു എന്നുള്ള പാട്ടാണ്, തച്ചിലെടുത്ത് ചുണ്ടൻ അല്ലെങ്കിൽ പൊന്നമ്പിളി പുട്ടുതൊട്ട് എന്ന നമ്പർ വൺ സ്നേഹധീര മൂവിയിലെ സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. രണ്ട് പാട്ടും നല്ല
1: പാട്ടുകളാണ്.
0: അതെ.
1: അടുത്ത മെസ്സേജ്, എല്ലാരും മലയാളമല്ലേ ചോദിക്കുന്നത്, എനിക്കൊരു ഹിന്ദി പാട്ട് വെച്ച് തരുമോ? സയ്യാര മൂവിയിലെ ടൈറ്റിൽ സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇരിങ്ങാലക്കുടയിൽ നിന്നും ശ്രീജയാണ്.
0: യെസ്, അടുത്ത മെസ്സേജ് അയച്ചിട്ടുള്ളത് പള്ളിപ്പുറത്ത് നിന്ന് ഷീബയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. എനിക്ക് ഒരു ഗാനം വെച്ചു തരുമോ? ചിത്രം അനന്തുവിനും അപ്പുക്കുട്ടനും ഒരു ആനയുണ്ട്. ഗാനം യേശുദാസ് സാർ പാടിയ തുമ്പപ്പൂവിൽ ഉണർന്നു വാസനം ഹരിവാസനം എന്ന സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഏറെ പ്രിയപ്പെട്ട ഈ ഗാനം എല്ലാ ശ്രോതാക്കൾക്കും സമർപ്പിക്കുന്നു. ഇതിനു മുൻപ് ഈ ഗാനം ചോദിച്ചിട്ട് കിട്ടിയില്ല, വെച്ചു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
1: ഓക്കെ, അടുത്ത മെസ്സേജ്, ഇന്ന് ആറാം പിറന്നാളായ ആൽഡ ബ്രാക്കറ്റിൽ സുട്ടു മോൾക്ക് ആശംസകളോടെ ഫോർ ഫ്രണ്ട്സ് മൂവിയിലെ എന്റെ ചിത്തിര താമര തുമ്പി എന്ന പാട്ട് വെക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്റെ കൊച്ചുമോൾ നോറയുടെ ബെസ്റ്റ് ഫ്രണ്ടും കസിനും കൂടിയാണ് സുട്ടു. മിനി വൈപ്പിനാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്.
0: ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ നമുക്ക് എപ്പോഴും അയക്കാറുള്ള ഒരു ആള് തന്നെയാണ്, സോണിക്കയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. പറവൂരിൽ നിന്നുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചായങ്ങൾ മൂവിയിലെ മൂവി ഫേസ് ചായങ്ങൾ എന്ന സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ന്യൂ മൂവി സോങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ടുണ്ട്.
1: ഓക്കെ, അടുത്തത് കടക്കരപ്പള്ളിയിൽ നിന്നും സീതാരമേശ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാ കൂട്ടുകാർക്കുമായി ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ മൂവിയിലെ തുച്ഛതേ കാത്തോയ ജാനാസനം എന്ന പാട്ട്.
0: അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത് നോർത്ത് പറവൂരിൽ നിന്നും സിനി മണിക്കുട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചാമ്പ്യൻ മൂവിയിലെ ഗിറുഗിർ എന്ന സോങ്, തെലുങ്ക് മൂവിയിലെ നല്ലൊരു സോങ് ആണത്.
1: ഓക്കെ ഓക്കെ, അടുത്ത മെസ്സേജ് കൊടുങ്ങല്ലൂരിൽ നിന്നും ജെസ്സി അയച്ചിട്ടുണ്ട്. എനിക്ക് മേക്കപ്പ് മാൻ സിനിമയിലെ മൂളിപ്പാട്ടും പാടി എന്ന പാട്ട് തരാമോ?
0: യെസ്, അപ്പൊ എന്തായാലും നമുക്കൊരു പാട്ട് കേട്ടാലോ.
1: ഓക്കെ,
0: നേരത്തെ തച്ചിലേടത്ത് ചുണ്ടൻ മൂവിയിലെ ഒരു സോങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു പാട്ടിലേക്ക് നമുക്ക് പോകാം. അപ്പൊ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളും നിങ്ങളുടെ ഡെഡിക്കേഷൻസും അതുപോലെ വിഷസും ഒക്കെ അറിയിക്കാം. അതിനായി 8547341075 എന്ന റെയിൻബോയുടെ വാട്സ്ആപ്പ് നമ്പറിലേക്കാണ് മെസ്സേജുകൾ അയക്കേണ്ടത്. കേട്ടുകൊണ്ടിരിക്കുക ഇത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 വാട്സ്ആപ്പ്.

0: സമയത പത്ത് മണി കഴിഞ്ഞ് 23:49 ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 വാട്സ്ആപ്പ്. യെസ്, അപ്പൊ വാട്സ്ആപ്പിൽ ഇനിയും മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. നമുക്ക് മെസ്സേജിലേക്ക് പോയാലോ.
1: മെസ്സേജിലേക്ക് പോകാം. ആദ്യം ഒരു ഹിന്ദി മെസ്സേജ് വായിക്കാമേ. സപ്രേം നമസ്കാർ. ഫിലിം മാസൂം ബോൽ യേ ജോ തേരി പായലോ കി ചൻചൻ ഹെ പസന്ത് കർത്ത ദത്രേംഗി ഭാഡാപാര ഛത്തീസ്ഗഡ് സെ ഹീരാമണി വർമ്മ പരസ് മണി വർമ്മ പുഷ്പേന്ദ്രമണി വർമ്മ നോഖേലാൽ വർമ്മ ഇങ്ങനെ നാല് പേര് ചേർന്ന് ഛത്തീസ്ഗഡ് എന്നുള്ള ഒരു മെസ്സേജാണ് വന്നിട്ടുള്ളത്.
0: ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് പോവാം. അതൊരു മലയാളം മെസ്സേജ് ആണ് കേട്ടോ.
1: ഓക്കെ.
0: യെസ്, അപ്പോ നമസ്കാരം, കൂടെ തന്നെ ഉണ്ടോ കേട്ടുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കുമാർ മുടപ്പല്ലൂരിൽ നിന്നുമാണ് ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. സലാപം എന്ന മൂവിയിലെ ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. യേശുദാസ് പാടിയ പാട്ട് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഏതാണ് പാട്ടെന്ന് പറഞ്ഞിട്ടില്ല. സലാപം മൂവിയിലെ യേശുദാസ് പാടിയ ഒരു പാട്ട് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം.
1: ഓക്കെ, അടുത്തൊരു സ്റ്റോറി പോലെയാണോ പറഞ്ഞിരിക്കുന്നത്. സുഖല്ലേ. ഒരിടത്ത് ഒരു കുടുംബം ഉണ്ടായിരുന്നു. ഒരു ചെറിയ ഫാമിലി ആയിരുന്നു. അച്ഛനും അമ്മയും രണ്ട് കുഞ്ഞുമക്കളും ഉള്ള ഒരു ഫാമിലി. അവിടെ ടി വി ഉണ്ടായിരുന്നില്ല, ഗ്യാസ് അടുപ്പുണ്ടായിരുന്നില്ല, ഫാൻ ഉണ്ടായിരുന്നില്ല. എന്നാലും സന്തോഷത്തോടെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് ആകെയുണ്ടായിരുന്ന ഒരു കൂട്ട് റേഡിയോ ആയിരുന്നു. ആ റേഡിയോയിലൂടെ ആയിരുന്നു സമയവും വാർത്തകളും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നത്. വീട്ടിൽ ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും വന്നെങ്കിലും ആ ഒരു കാര്യത്തിൽ മാത്രം മാറ്റം വന്നിട്ടില്ല, റേഡിയോ. അതൊരു പഴയ കാല ഓർമ്മ കൂടിയാണ്. എനിക്കും എല്ലാ ശ്രോതാക്കൾക്ക് വേണ്ടിയും നല്ലൊരു പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ച് ഈ നൊസ്റ്റാൾജിക് മെസ്സേജ് അയച്ചിട്ടുള്ളത് ഫോർട്ട് കൊച്ചിയിൽ നിന്നും തൻസിലയാണ്.
0: അതെ, വളരെ സന്തോഷമല്ലേ. പഴയകാല ഓർമ്മകളെ എപ്പോഴും കൂടെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ സന്തോഷം, അതുപോലെ തന്നെ വളരെ നല്ലൊരു കാര്യമാണ്. യെസ്, അടുത്ത മെസ്സേജിലേക്ക് പോകാം. അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് ചിത്രം നീലഗിരി, ഗാനം പൊന്നരളിക്കുമ്പ്.

0: ബിലേ എന്ന സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഗാനരചനയും സംഗീതവും ഒക്കെ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട് കേട്ടോ. പറഞ്ഞിരിക്കുന്നത് അഷ്റഫാണ് വെസ്റ്റ് കൈപ്പുറത്ത് നിന്നാണ് ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്.
1: ഓക്കെ, അടുത്ത മെസ്സേജ് കോതപറമ്പിൽ നിന്നും സിനി ശിവദാസ് ആണ്. എന്റെ മകൾക്ക് ശീതലിന് വേണ്ടി മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ, അവൾക്ക് ഈ പാട്ട് ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇത് കുറെ പ്രാവശ്യം അയച്ചിട്ടുമുണ്ട്
0: ആണോ. അടുത്തൊരു മെസ്സേജ് വന്നിട്ടുള്ളത് ഹാൽവിൻ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. രണ്ട് പാട്ടുകൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, മദ്രാസി പട്ടണം മൂവിയിലെ പൂക്കൾ പൂക്കും അല്ലെങ്കിൽ വാനം ചായും എന്ന അനാർക്കലി മൂവിയിലെ രണ്ടും നല്ല പാട്ടുകൾ. അതെ അതെ.
1: അടുത്ത മെസ്സേജ് ആലുവയിൽ നിന്നും ജൂലിയാണ്. ഒരു പാട്ട് വെച്ച് തരുമോ, തന്മാത്ര മൂവിയിലെ മേലെ വെള്ളിത്തിങ്കൾ താഴെ, അല്ലെങ്കിൽ കളിയുഞ്ഞാൽ മൂവിയിലെ മണിക്കുട്ടിക്കുറുമ്പുള്ള അമ്പിളിപ്പൂവ്. നല്ല പാട്ടുകളാണ് എല്ലാരും ചോദിക്കുന്നത്. എല്ലാം വിടാൻ സമയമില്ല എന്നുള്ള പ്രയാസം മാത്രം.
0: ഇപ്പൊ തന്നെ അരമണിക്കൂർ തീരാറായിട്ടുണ്ട്. അടുത്തൊരു മെസ്സേജ് വന്നിട്ടുള്ളത് ജിഷ ജോൺസൺ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കാത്തിരുന്നു കാത്തിരുന്നു പുഴ മെലിഞ്ഞു എന്ന സോങ് എന്ന് നിന്റെ മൊയ്തീൻ എന്ന മൂവിയിൽ നിന്നും, അല്ലെങ്കിൽ ഒവ്വൊരു പൂക്കളുമേ ഓട്ടോഗ്രാഫ് മൂവിയിലെ സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
1: ഓക്കെ, അടുത്ത മെസ്സേജ് സാലിഹ് എടവനക്കാട് നിന്നാണ്. നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് കുറച്ച് ദിവസമായി. നാട്ടിൽ വന്നതിന് ശേഷം നല്ല തിരക്കായി. എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്കും എന്റെ മക്കൾ വഫ, ദുവ, വൈഫ് സിഫ്ന എന്നിവർക്ക് വേണ്ടി നല്ലൊരു പാട്ട് വെക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
0: അപ്പൊ എന്താണെങ്കിലും നല്ലൊരു പാട്ട് തന്നെ നമുക്ക് അടുത്തായിട്ട് കേൾക്കാം അല്ലേ. ഒരു ഹിന്ദി സോങ് ആണ് വരുന്നത്. നമുക്ക് ആ പാട്ട് കേട്ടിട്ട് ഇനി അടുത്ത മെസ്സേജിലേക്കൊക്കെ തിരിച്ചെത്താം. കേട്ടോണ്ടിരിക്കും ഇത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 ൽ വാട്സ്ആപ്പ്.

0: प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: अल्टीमेट गोल एग्जाम के नंबर नहीं हो सकता है, अल्टीमेट गोल संपूर्ण जीवन के विकास का होना चाहिए।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: You are listening to Rainbow FM Kochi 107.5. Musically yours.
3: യെസ്, സമയത്ത് 10 മണി കഴിഞ്ഞ് 58 മിനിറ്റും 57 സെക്കൻഡുമായിരിക്കുന്നു. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
4: വാട്സാപ്പ്.
3: യെസ്, അപ്പൊ വാട്സാപ്പിലേക്ക് ഇനിയും മെസ്സേജുകളും നല്ല നല്ല പാട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് മെസ്സേജിലേക്ക് പോവാം.
4: തീർച്ചയായും.
3: യെസ്, അപ്പോൾ അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത് ശ്രീഷയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത് കേട്ടോ. ടൊയിനോ തോമസിന്റെ മൂവി ഗോദയിലെ പൊന്നും കണിക്കുന്ന എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്, കേൾക്കാൻ കാത്തിരിക്കുന്നു എന്നാണ് ശ്രീഷ പറഞ്ഞിട്ടുള്ളത്.
4: ഓക്കെ, അടുത്ത മെസ്സേജ് കൊടുങ്ങല്ലൂരിൽ നിന്നും സാജിദ ഗഫൂർ ആണ്. എനിക്കൊരു പാട്ട് വേണം, കളഭം തരാം ഭഗവാനൻ മനസ്സുവിൻ തുടങ്ങുന്ന വടക്കുനാഥന്റെ പാട്ടാണ്. ഞാൻ എന്റെ ഫ്രണ്ട്സിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ജിനേഷ്, ബേബി, ഷീജ, സുനി, നിധി, മഞ്ജു, മായ, ഈ പേരൊക്കെ വായിക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും പേര് വായിച്ചിട്ടുണ്ട് കേട്ടോ.
3: യെസ്, അടുത്തൊരു മെസ്സേജ് വന്നിട്ടുള്ളത് ശ്രീനന്ദയാണ്, കൊടുങ്ങല്ലൂരിൽ നിന്നുമാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. കൽക്കട്ട ന്യൂസ് എന്ന മൂവിയിലെ ഇങ്ങു നിന്ന് വന്ന പഞ്ചവർണക്കിളി എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
4: ഓക്കെ, അടുത്ത മെസ്സേജ് സുമി തൊടുപുഴയിൽ നിന്ന്, എനിക്ക് മന്ദാകിനി മൂവിയിലെ മഞ്ചാടി എന്ന പാട്ട് വെച്ചു തരുമോ, എന്റെ ഫാമിലിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് സുമി പറഞ്ഞിട്ടുള്ളത്.
3: അടുത്തൊരു മെസ്സേജ് വന്നിട്ടുള്ളത് പേര് പറഞ്ഞിട്ടില്ല കേട്ടോ, പക്ഷേ മകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അതായത് വന്നിരിക്കുന്ന മെസ്സേജ് ഇങ്ങനെയാണ്, എന്റെ മകൾ അലഖ്യക്ക് വേണ്ടിയിട്ട് ഒരു ദൈവം തന്റെ പൂവേ എന്ന സോങ്, നല്ലൊരു പാട്ട്. അതെ, ആ ഒരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. പേര് പറഞ്ഞിട്ടില്ല ചോദിച്ചിരിക്കുന്ന ആളുടെ പേര്, പക്ഷെ നമ്മുടെ ആ ഒരു പ്രൊഫൈലില് ദേവു എന്നുള്ളൊരു പേര് കാണുന്നുണ്ട് കേട്ടോ.
4: യെസ്, അടുത്ത മെസ്സേജ്, എനിക്ക് ഒരു നോക്ക് കാണാൻ മൂവിയിലെ ചിന്നുകുട്ടി ഉറങ്ങിയില്ല എന്ന ഗാനം വെച്ചു തരുമോ, എപ്പോഴും പാട്ട് ചോദിക്കും പാട്ട് വെക്കില്ല, ഇന്നെങ്കിലും പാട്ട് വെച്ചു തരണം, എന്റെ ഇന്നുകുട്ടിക്കും പൊന്നുകുട്ടിക്കും വേണ്ടിയാണ്.
3: ഇന്ന് എനിക്ക് തോന്നുന്നു കുറേ കുട്ടികളുടെ
4: നസീമ നൌഷാദാണ് ഫോർട്ട് കൊച്ചി മെസ്സേജ് അയച്ചിട്ടുള്ളത്.
3: എന്താണെങ്കിലും നമുക്ക് അടുത്ത പാട്ട് കുട്ടീസിന് വേണ്ടി
4: ഓൾറെഡി രണ്ടു പേർക്ക് അല്ലെ, രണ്ടു പേർ.

0: അതായത് വിശ്വാസം വന്നിട്ടുണ്ടായിരുന്നു.
1: ശീതൽ ശിവദാസ് കുട്ടിക്ക് വേണ്ടിയിട്ട് പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാണാ കൺമണി മൂവിയിലെ സോങ്.
0: ഓക്കെ, അതേപോലെ തന്നെ ഇന്ന് ആറാം പെരുന്നാൾ ആഘോഷിക്കുന്ന ആൽഡ സുട്ടുമോൾ, സുട്ടുമോൾക്കും വേണ്ടി നേരത്തെ ഒരു പാട്ട് ചോദിച്ചിരുന്നു.
1: സുട്ടുമോൾക്ക് പിറന്നാൾ ആശംസകളോടെ നേരുവാണ് കേട്ടോ.
0: ഓക്കെ,
1: റെയിൻബോയുടെ വക എല്ലാവിധ ആശംസകളും നേരുന്നു, ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോയാലോ. അശ്വതി അനിലാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നോർത്ത് പറവൂരിൽ നിന്നും എനിക്ക് ജോസഫ് മൂവിയിലെ പൂമുത്തോളെ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ, അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത്, ഹലോ കൊച്ചി എഫ് എം റെയിൻബോ, ഗുഡ് മോർണിംഗ്. ഇന്നലെ 35th വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ച ഞങ്ങളുടെ അച്ഛൻ പി ആർ ശശിക്കും അമ്മ ഷൈനി ശശിക്കും വേണ്ടി പാത്ത മുതൽ നാളെ തമിഴ് സോങ് വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആതിര ശശി, അമൃത ശശി, പ്രബിൻ ദാസ് മുളവുകാട് നിന്നും ഈ മൂന്ന് പേര് കൂടിയിട്ടാണ് ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത്. എന്തായാലും 35th വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ച പി ആർ ശശിക്കും ഷൈനി ശശിക്കും നമ്മുടെ എല്ലാവിധ വെഡിങ് ആനിവേഴ്സറി വിശ്വസം.
1: അതെ, വിവാഹ വാർഷിക ആശംസകൾ നേരെയാണ്. വളരെ ഹാപ്പി ആയിട്ട് ഇനിയും ഒരുപാട് കാലം മുന്നോട്ട് പോവുക. യെസ്, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത പാട്ട് കേട്ടാലോ. നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നേരത്തെ ചോദിച്ചിട്ടുള്ള ഒരു പാട്ടായിരുന്നു. അപ്പൊ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് സ്പെഷ്യൽ ആയി ഡെഡിക്കേറ്റ് ചെയ്യാം. കേട്ടുകൊണ്ടിരിക്കും ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 ൽ പാട്ട്സ്.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: No breaks, no boring. Just your favorite tracks back to back. You are listening to Rainbow FM 107.5.
3: Yes, അപ്പോ ഇതാ പാർട്സ് അപ്പ അങ്ങനെ അവസാന നിമിഷങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. മെസ്സേജിലേക്ക് പോവാം. ഗോപനാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. വരാപ്പുഴയിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. കാതൽ വെയ്ത്ത് എന്ന സോങ് ദീപാവലി മൂവിയിലെ സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. കുറെ തമിഴ് സോങ്സും
4: വന്നിട്ടുണ്ട്.
3: സാധാരണ നമുക്ക് തമിഴ് സോങ്സ് ഒക്കെ വളരെ കുറവാണ്, പക്ഷെ ഇന്ന് തമിഴ് ഹിന്ദി ഒക്കെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്.
4: പിന്നെ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്, വെരി വെരി നൈസ് പ്രോഗ്രാം. മെസ്സേജ് ആസാമിൽ നിന്നാണ് കേട്ടോ മെസ്സേജ്. വെരി വെരി നൈസ് പ്രോഗ്രാം, പ്ലീസ് പ്ലേ ദ സോങ് ഓഫ് അരേരെ അരേരെ ക്യാ ഹുവ ദിൽ തോ പാഗൽ ഹെ. ദിസ് സോങ് ഈസ് ഡെഡിക്കേറ്റഡ് ടു ഫസ്റ്റ് എസ്പെഷ്യലി ഓൾ ആർ ജെസ് ഓഫ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ സ്റ്റേഷൻ, ദെൻ മൈ ഫ്രണ്ട്സ് സുമിത് ദാസ്, സുമോൻ ദാസ്. ഇത് റിക്വസ്റ്റ് അയച്ചിട്ടുള്ളത് ഹിതേന്ദ്രദാസ്, സെഫാലി ദാസ്, മനാഷ് ദാസ്, മധബ് ദാസ് എന്നിവരാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഇത് കുഡാലി, നഗേന്ദ്രനഗർ ഡിസ്ട്രിക്ട്, ശ്രീഭൂമി, ആസാമിൽ നിന്നാണ് മെസ്സേജ് വന്നിട്ടുള്ളത്.
3: അടുത്തൊരു മെസ്സേജ് വന്നിട്ടുള്ളത് സൽമ ജമാലുദ്ദീനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഡേക്കുന്നത് നിന്നും. ചോദിച്ചിട്ടുള്ളത് സാവരിയ മൂവിയിലെ സോങ് ആണ് തൊടേ ബദ്മാഷ്, നല്ല പാട്ടാണ്. അടുത്ത ഒരു മെസ്സേജിലേക്ക് പോവാം. അടുത്ത മെസ്സേജ് അയച്ചിട്ടുള്ളത് അബ്ദുൽ കരീമാണ്, എസ് എൻ പുരത്തു നിന്നാണ് ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. സ്ഥിരം ശ്രോതാവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ പരിപാടിയും എനിക്ക് വളരെ ഇഷ്ടമാണെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പള്ളിച്ചട്ടമ്പി മൂവിയിലെ കാട്ടു ചെമ്പകം എന്ന സോങ് ആണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു മിക്ക ദിവസങ്ങളിലും പോകുന്ന ഒരു
4: പാട്ടായിരിക്കും. ഒരാൾ മാത്രം സിനിമയിൽ മംഗളപ്പാല പൂമണം എന്ന ഗാനം വാട്സ്ആപ്പ് കൂട്ടുകാർക്ക് വേണ്ടി സമർപ്പിക്കുന്നു പി വി മുഹമ്മദ്, വടക്കേ വാവന്നൂർ.
3: അടുത്ത ഒരു മെസ്സേജ് വന്നിട്ടുള്ളത് ഹായ് നമസ്കാരം, വാട്സപ്പ് ചേർത്തല കളവം കൊടുത്തുനിന്നും സിബിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ സ്വപ്ന മകൾ അദ്വൈത ഇവരൊക്കെ ചേർന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. കൗരവർ സിനിമയിലെ മാരിക്കുളിരിൽ നീലത്തുളസി കതിരുകൾ എന്ന സോങ് ചോദിച്ചിട്ടുള്ളത്. ഈ വാട്സപ്പ് അവതരിപ്പിക്കുന്ന ആർ ജെ നമിതയ്ക്കും രതീഷിനും എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിനം നേർന്നുകൊണ്ട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തതിന് വളരെയധികം നന്ദി അറിയിക്കുന്നു.
4: താങ്ക് യു. അടുത്ത മെസ്സേജ് ശ്രീമൂല നഗരത്തിൽ നിന്നും രവിയാണ്. എന്റെ വൈഫ് ശാരികയ്ക്ക് വേണ്ടി ചിത്തു എന്ന് ബ്രാക്കറ്റിലിട്ടുണ്ട്. ഇവർ വിവാഹിതരായൽ എന്ന ചിത്രത്തിലെ എനിക്ക് പാടാൻ ഒരു പാട്ടിലുണ്ടൊരു പെണ്ണ് എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്.
3: സ്നേഹമാണ്. അതെ,

0: മെസ്സേജിൽ കാണുന്നത്. അടുത്തൊരു മെസ്സേജ് വന്നിട്ടുള്ളത് ജെറോം പാനായിക്കുളത്ത് നിന്നുമാണ്. ബൈസിക്കിൾ തീവ്സ് മൂവിയിലെ പുഞ്ചിരി തഞ്ചും എന്ന സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ പാട്ട് നാളെ പിറന്നാൾ ആഘോഷിക്കുന്ന എന്റെ വൈഫ് ഷെർലിക്ക് വേണ്ടി വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഷെർലിക്ക് പിറന്നാൾ ആശംസകൾ നേരെയാണ്. നല്ലൊരു പാട്ട് അടുത്തതായിട്ട് നമ്മളൊരു റൊമാൻറ്റിക് സോങ് തന്നെ നമ്മൾ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും സ്പെഷ്യൽ ആയിട്ട് ഭാര്യ ഷെർലിക്ക് വേണ്ടി നമുക്ക് ആ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം.
1: ഓക്കെ, ഇനി ഒരു മെസ്സേജ്. എന്റെ ഫ്രണ്ട് റംസി റഫീഖിന്റെ ബർത്ത്ഡേ ആണ്, അവൾക്ക് ആശംസകൾ പറയണേ എന്ന് ഫൗസിയ മൻസൂർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ റംസി റഫീഖിന് ബർത്ത്ഡേ വിഷസ്.
0: യെസ്, അപ്പോ നമുക്ക് എന്താണെങ്കിലും അടുത്തൊരു പാട്ടിലേക്ക് പോവാം. നല്ലൊരു സോങ് ആണ്. അപ്പൊ ഈ ചോദിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സോങ് സ്പെഷ്യൽ ആയി ഡെഡിക്കേറ്റ് ചെയ്യാണ്. കേട്ടുകൊണ്ടിരുന്നോളൂ ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 ൽ പാട്സ്ആപ്പ്.

0: സമയത പത്ത് മണി കഴിഞ്ഞ 58 മിനിറ്റും 15 സെക്കൻഡും ആയിരിക്കുകയാണ്.
1: അങ്ങനെ നമ്മുടെ വാട്സാപ്പിന്റെ സമയം കഴിയുകയാണ്.
0: അതെ, വളരെ പെട്ടെന്ന് കഴിഞ്ഞതുപോലെ തോന്നുന്നു അല്ലേ. നല്ല നല്ല പാട്ടുകളായിരുന്നു. അപ്പോ ഇനിയിപ്പോ പാട്ടുകൾ കിട്ടാത്തവർ വിഷമിക്കേണ്ട കാര്യമല്ല,
1: നമുക്ക് യുവർ ചോയ്സ് ആയിട്ട് ഇനിയും കൂടെ തന്നെ ഉണ്ടാവും.
0: യെസ്, അപ്പൊ നമുക്ക് സെല്ലുലോയിഡാണ് അടുത്തായിട്ട് വരുന്നത്, അതിനുശേഷം യുവർ ചോയ്സ് ഉണ്ട്. അപ്പൊ അതിലൂടെയൊക്കെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളൊക്കെ ചോദിക്കാനുള്ള ഒരു അവസരം കൂടെ ഉണ്ട് അല്ലേ. യെസ്, അപ്പൊ നമുക്ക് എന്താണെങ്കിലും ഇന്നത്തെ വാട്സപ്പിൽ നിന്ന്
1: നമ്മളിവിടെ നിന്ന് സൈൻ ഓഫ് ചെയ്യാണ്. ഞാൻ സൈൻ ഓഫ് ചെയ്യാം.
0: അതെ, യെസ്. അപ്പോ കേട്ടുകൊണ്ടിരിക്കൂ ഇത് ആകാശവാണി FM Rainbow Kochi 107.5.
1: മ്യൂസിക്കലി യോഴ്സ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. രാജ്യത്ത് ഫോസിൽ ഇന്ധനത്തിനു പകരം മികച്ച മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും സമഗ്ര ഗവേഷണം പുരോഗമിക്കുന്നതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ന്യൂഡൽഹിയിൽ ഓട്ടോമൊബൈൽ മേഖലയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് IBCA ഉച്ചകോടി 2026 ലോഗോയുടെയും വെബ്സൈറ്റിന്റെയും പ്രകാശന ചടങ്ങിൽ അധ്യക്ഷനാകും. ന്യൂഡൽഹിയിലെ ഇന്ദിരാ പര്യാവൺ ഭവനിലാണ് പരിപാടി. ആഗോള ഊർജ്ജ മേഖലയിലെ സുപ്രധാന ജലപാതയായ ഹോർമൂസ് കടലിടുക്കിലെ US സൈനിക നീക്കം പ്രതിരോധ നടപടിയെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഹോർമൂസിലൂടെ സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകളെ പിന്തുണയ്ക്കുന്നതിന് പ്രൊജക്ട് ഫ്രീഡം ദൌത്യം ആരംഭിച്ചത് സുരക്ഷാശ്രമമായി മാത്രമാണെന്നും റൂബിയോ പറഞ്ഞു. കേരളത്തിലും പശ്ചിമബംഗാളിലും ഉൾപ്പെടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായ സംസ്ഥാനങ്ങളിൽ നിയമസഭാ രൂപീകരണത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഈ സംസ്ഥാനങ്ങളിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നണികളുടെ തിരക്കിട്ട ശ്രമങ്ങൾ തുടരുന്നു. കേരളത്തിൽ ഗവൺമെന്റ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് അനൌപചാരിക ചർച്ചകൾ ഊർജിതമാക്കി UDF. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 102 വിജയം നേടിയ UDF നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം മന്ത്രിസഭാ രൂപീകരണത്തിനായി ഗവർണറെ സമീപിക്കും. AICC നിയോഗിക്കുന്ന നിരീക്ഷകർ സംസ്ഥാനത്തെ നിയുക്ത MLA നേരിൽ കണ്ട് അവരുടെ നിലപാട് സമാഹരിക്കുമെന്ന് കോൺഗ്രസ് MP ജെബി മേത്തർ. മുഖ്യമന്ത്രി ആരാകണം എന്നതടക്കം കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ അറിഞ്ഞ ശേഷമായിരിക്കും ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനമെന്നും ജെബി മേത്തർ തിരുവനന്തപുരത്ത് പറഞ്ഞു. സ്വർണവില വർദ്ധിച്ചു. പവന് 1560 കൂടി 1,10,960 13,870 ഗ്രാമിന്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം.
1: ന്യൂസ് റെയിൻബോ. You are listening to FM Rainbow 107.5, musically yours.

0: ഹായ് ഹലോ, നമസ്കാരം. ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 സെല്ലുകളിൽ ഇന്ന് നമ്മൾ രാഹുൽ സംകൃത്യൻ സംവിധാനം ചെയ്ത് നാനി, സായ് പല്ലവി, കൃതി ഷെട്ടി, മഡോണ സെബാസ്റ്റ്യൻ, മുരളി ശർമ്മ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായി വരുന്ന ശ്യാം സിംഗർ റോയ് എന്ന ഫിലിമാണ് സംസാരിക്കുന്നത്. കൂടെയുണ്ട് ഞാൻ വി എസ് സ്മിത.
1: മരണത്തിന്റെ ഒരു പുറമാണ് നീ, മറുപുറം ഞാനും. നിന്നെ സ്പർശിച്ച ഓരോ ചന്ദ്രകിരണവും എന്നോട് ചോദിച്ചു, ആ സൂര്യൻ എവിടെയെന്ന്. ഈ നദിയുടെ ഓർമ്മകളിൽ നീ ഇപ്പോഴും ഒഴുകുന്നുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു.
2: ബ്രോ,
3: ബ്രോ, ഈ കോഫി ഷോപ്പ് ഓണറെ കൊണ്ട് ഞാൻ തോറ്റു. ഇനി എത്ര ദിവസം വേണ്ടി വരുന്ന ചോദിക്കുന്നത്? ഒന്ന് വിളിച്ച് സംസാരിക്കും ബ്രോ, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല.
2: ആ തടിമാണ് കാണുന്ന പോലെ അത്ര പ്രശ്നക്കാരനൊന്നും അല്ലടാ. ഞാൻ നോക്കിക്കോളാം, നീ ഒക്കെ റെഡി ആക്കിയോ, ഞാൻ ഉടനെ എത്താം. ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ് ബ്രോ.
2: എല്ലാവരും എത്തി? ഓൾ സെറ്റ്?
4: യാ, ഓൾ സെറ്റ് ബ്രോ. റെഡി.
2: സീൻ പേപ്പർ കൊടുത്തോ?
4: ആ, നേരത്തെ കൊടുത്തു.
5: ആ, എല്ലാവരും ഓസിന് ഓരോ കോഫിയും കുടിച്ചിട്ടുണ്ട്.
2: ആ, കോഫി നേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, എനിക്കൊരു ബ്ലാക്ക് കോഫി.
5: ഡേ, എടാ ശാന്ത, നീ ഇവിടെ ഇങ്ങനെ കുറ്റിയടിച്ചിരിക്കുകയാണോ? നിനക്ക് അകത്ത് പണിയൊന്നുമില്ലേ?
4: എനിക്കിത് ചെറിയൊരു റോൾ ഉണ്ട് സാറേ.
5: അതാണല്ലേ, വെരി ഗുഡ്. അതാണ് ക്യാപ്പ് കൊച്ച് സാറ് സ്റ്റൈലായിട്ട് ഒരുങ്ങിയിരിക്കുന്നത്. ഇട കഴുതെ, നിന്റെ തലയൊക്കെ വല്ല ഔട്ട് ഓഫ് ഫോക്കസിലായിരിക്കും വരുന്നത്. ഈ സിനിമാക്കാരുടെ ഒക്കെ പുറകെ പോയി കഴിഞ്ഞാൽ നീ തെണ്ടി പോവേയുള്ളൂ. ചെല്ലേ, പോയി ബ്ലാക്ക് കോഫി ഉണ്ടാക്ക്.
0: ജോലിയൊക്കെ രാജിവെച്ച് തന്റെ പാഷന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ ചെറുപ്പക്കാരും ഫേസ് ചെയ്യുന്ന കുറെ സ്ട്രഗിൾസ് തന്നെയാണ് തുടക്കത്തിൽ വാസു എന്ന കഥാപാത്രത്തിലൂടെ നാനി അവതരിപ്പിക്കുന്നത്.
5: നിന്റെ ഈ ഷോർട്ട് ഫിലിമിന്റെ ഓഡിഷൻ തന്നെ 2 മാസത്തോളം ആയില്ലേ? അപ്പൊ ഒരു വലിയ സിനിമയുടെ ഓഫർ വന്നാൽ നീ എത്ര കാലം എടുക്കൂടാ?
2: ചെയ്യുന്ന പണിയിൽ പെർഫെക്ഷൻ ഉണ്ടാവണം.
4: കറക്റ്റ് ബ്രോ.
2: നീ പോയിട്ട് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യ്.
5: ഇത് പെർഫെക്ഷൻ അല്ലടാ, പ്രാന്ത് എന്ന് പറയും. പ്രാന്ത്, പ്രാന്ത്. എടാ, നാളെ നീ ഒരു ഡയറക്ടർ ആവുന്നതിനുള്ളിൽ ഈ കഫേയൊക്കെ അടച്ചു പൂട്ടിച്ചിട്ട് നീ എന്നെ ഏതെങ്കിലും ഒരു സ്റ്റുഡിയോന്റെ മുമ്പിൽ പെട്ടിക്കട ഇടിച്ച് എന്നെ അവിടെ ഇരുത്തണം അല്ലേ? അതല്ലേ നിന്റെ പ്ലാൻ?
4: ഓഡിഷൻ ഇതുവരെ 100 കൂടുതൽ പെമ്പിളർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ ഇടയിൽ ഈ കോഫി ഷോപ്പ് ഫേമസ് ആയില്ലേ?
5: അല്ല, എന്റെ കഫേയുടെ പേരെന്താ ബ്രോ?
4: കോഫിൻ.
5: കോഫിൻ അല്ല പൊട്ടാ, എന്ത് കോഫിൻ?
6: ഞാനൊരു പെണ്ണാണ്. അവികസിതമായ രാജ്യത്ത് 1000 പ്രതീക്ഷകളുമായി കഴിയുന്ന ഒരു സാധാരണ പെണ്ണ്. 4 ഭാഗത്തും ചുഴന്നു നിൽക്കുന്ന ഭയം എന്ന ഇരുട്ടിൽ വിപ്ലവത്തിന്റെ ചേല ചുറ്റിയ ഒരു സാധാരണ മനുഷ്യ
2: സ്ത്രീ.
6: അത് ഞാൻ ചെയ്തല്ലോ.
2: ഒരുപാട്
7: തവണ ഞങ്ങൾ ടിവി കണ്ടല്ലോ.
8: ആക്ച്വലി ഞാൻ ഒരുപാട് ഷോർട്ട് ഫിലിംസിൽ അഭിനയിച്ചിട്ടുണ്ട്. ബാൻ ചെയ്യുന്നവരെ ടിക്ടോക്കിൽ സ്റ്റാർ ആയിരുന്നു. ഞാൻ ഇങ്ങനെ ഓഡിഷൻ ഒന്നും പോകാറില്ല. ഐ കാൻ ഡയറക്റ്റ്ലി കം ടു ദ ഷോ.
2: നിനക്ക് നിന്റെ മേക്കപ്പിലും ബാക്കപ്പിലും ഇൻട്രസ്റ്റ്, അല്ലാതെ പെർഫോമൻസിലല്ല.
6: ഞാനൊരു പെണ്ണാണ്, അവികസിതമായ ഒരു രാജ്യത്ത്.
2: ഗിവ് മീ സം ടൈം, എന്റെ ടീമുമായി സംസാരിച്ചിട്ട് തിരിച്ചു വിളിക്കാം.
5: ഡാ ഡാ ഡാ ഡാ ഡാ, നിക്ക് നിക്ക്. ആ പെണ്ണ് അടിപൊളിയാടാ, അവളെ ഓക്കെ ആക്കിക്കോ.
2: അവൾ അടിപൊളിയായിരിക്കും, പക്ഷെ എന്റെ ക്യാരക്ടർ അതല്ലോ. ഷീ ഈസ് ടു ക്ലീഷേ.
5: ഓവറാക്കല്ലേ, എന്ത് കുഴപ്പമാണ് ആ പെണ്ണിനുള്ളത്? നല്ല കളർ ഉണ്ട്, ആവശ്യത്തിന് ഹൈറ്റ് ഉണ്ട്, ഡയലോഗൊക്കെ മര്യാദ പറയുന്നില്ലേ? ഇനി എന്താണ് വേണ്ടേ?
2: ഒരു നല്ല നടനോ നടിയോ ആവാനും, തൊലിവെളുപ്പുണ്ടായതുകൊണ്ടോ ഹൈറ്റ് ഉണ്ടായിട്ടോ ജിമ്മിൽ പോയിട്ടോ ആഴ്ചയിൽ പാർലറിൽ പോയിട്ടോ ഒരു കാര്യമില്ല.
5: പിന്നെ
2: ആംഗികം, വാചികം, സാത്വികം, ആഹാരം.
5: ആഹാരം? എന്താഹാരം?
2: ആഹാരിയോടാ ആഹാരി, ബോഡി ലാംഗ്വേജ്, ആംഗികം.
9: ഷീ ഈസ് എ ഡ്രാമ ക്വീൻ. യാ, ഹാബനാത് ഗേറ അവളെ എത്ര കഷ്ടിലായിരുന്നു. ആ ക്യാബ് ഡ്രൈവറിന്റെ മുഖം കാണാനായിരുന്നു. ഓ മൈ ഗോഡ്, പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞു അയാൾ അവളുടെ കാല് പിടിച്ചു.
2: വാചികം.
10: സോറി മാഡം.
9: ഹേ,
10: സോറി, അറിയാതെ
9: പറ്റി.
10: സോറി.
9: ചിൽ ചിൽ.
10: സോറി മാം.
9: ടെൻഷൻ മത് ലോ. ഹലോ.
10: സോറി
9: മാം. താങ്ക്യൂ മാം. ദാറ്റ്സ് ഓക്കേ.
2: സാത്വികം.
9: ഓ ഓക്കേ, ഐ ഗോട്ട് ടു ഗോ നൗ. ഐ വിൽ കാച്ച് അപ്പ് വിത്ത് യു ഗയ്സ് ലേറ്റർ. ഓക്കേ, ബൈ.
2: ഇതാണ് എന്റെ ഫീമെയിൽ ലീഡ്. എക്സ്ക്യൂസ് മീ, ഹൈ, കാൻ ഐ ഹാവ് എ വേർഡ്? ഞാൻ വാസു, ഫിലിം ഡയറക്ടർ.
9: ഡയറക്ടർ? ഏതൊക്കെ സിനിമയെ ചെയ്ത്?
2: പറഞ്ഞു. അപ്കമിംഗ് ഡയറക്ടർ, അതായത് ഞാനിപ്പോ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്, അത് സക്സസ്ഫുൾ ആയ എനിക്കൊരു ഫിലിമിന്റെ ഓഫർ ഉണ്ട്.
9: ഓക്കേ, യാ, നൈസ് ഐ ഗെസ്.
2: താങ്ക് യു,
9: ഗുഡ് ലക്ക്.
2: അതല്ല, അതെ, അതിൽ താൻ അഭിനയിച്ച കൊള്ളാന്നുണ്ടായിരുന്നു.
9: ഓ താങ്ക്സ്, ബട്ട് ഞാൻ ഒരിക്കലും ആക്ടിംഗിൽ, നോ വേ, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്, സോറി.
2: അല്ല, എന്നാലും അതിന് ഇൻട്രസ്റ്റ് വേണമെന്നൊന്നുമില്ല. ഞങ്ങൾ ഒരുപാട് പേര് ഓഡിഷൻ ചെയ്തിട്ടൊന്നും സെറ്റ് ആയില്ല, അതാ ഞാൻ തന്നോട് ചോദിക്കുന്നത്. താൻ എക്സാക്ട് ആണ് എന്റെ ക്യാരക്ടറിനെ. താൻ ചെയ്താൽ
9: നന്നാവും. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. I'm not at all interested, so let's leave.

0: പറ്റിയോ? എന്നെ വിട്ടേക്ക്, ബൈ.
1: ഇൻട്രസ്റ്റ് ഇല്ലടാ,
2: ചോദിക്കണം.
1: ഹലോ. അതെ, നല്ലൊരു ഹീറോയിനെ കിട്ടാതെ ഞങ്ങൾ പെട്ടിരിക്കുക. പ്ലീസ് ചെയ്യുന്നേ, ഇവിടുത്തെ എത്ര കോഫി വേണേലും ഫ്രീ ആയിട്ട് കുടിക്കാം. എന്റെ കഫേ അത്.
0: ബ്രോ റിലാക്സ്. ഫസ്റ്റ് ഓഫ് ഓൾ, എനിക്ക് സിനിമ ഒട്ടും താല്പര്യമില്ല, ഞാൻ കാണാറ് പോലും ഇല്ല.
2: എക്സാക്ട്ലി, എന്റെ ഹീറോയിൻ അങ്ങനെ തന്നെയാ. ഈ സിനിമയും കള്ളത്തിനൊന്നും ഒട്ടും ഇഷ്ടമല്ല അവൾക്ക്. ഫിസിക്കൽ അപ്പിയറൻസ് പോലും തന്നെ പോലെ തന്നെയാ. വലിയ കണ്ണുകൾ, അരങ്ങിന്റെ ആറ്റിറ്റ്യൂഡ്, ആവറേജ് ലുക്സ്.
0: വാട്ട് ദ ഹെൽ. എനിക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല ഒരിക്കലും. തനിക്ക് ഒരിക്കൽ പറഞ്ഞ മനസ്സിലാവില്ലെന്നാ? എന്റെ വീട് വരെയാണ് ഫോളോ ചെയ്യുന്നത്. സെൻസ് ഇല്ല തനിക്ക്. ദിസ് ഈസ് ടു മച്ച് മാൻ. ഹൗ ഡേ യു.
2: റിലാക്സ്, ദിസ് ഈസ് ടു മച്ച്. ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ഞാൻ വീട് വരെ വരണമെങ്കിൽ അത്ര സീരിയസ് ആണ് ആലോചിച്ച് നോക്കി. കുറെ മാസങ്ങളായിട്ട് കഷ്ടപ്പെടുക, ഒന്ന് സഹായിക്കൂ.
0: ചുമ്മാ കോഫി ഷോപ്പ് മുതൽ ഇവരെ ഫോളോ ചെയ്തോണ്ടിരിക്കുക. അച്ഛാ, എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടും വെറുതെ എന്നെ ഫോഴ്സ് ചെയ്തോണ്ടിരിക്കുക. ഐ കോൾ ദി പിങ്ക് പോലീസ്.
3: ആള് കാണാൻ നല്ല ഡീസന്റ് ആണല്ലോ. എന്താണ് തന്റെ ജോലി?
2: ഫിലിം ഡയറക്ടർ.
3: ഫിലിം ഡയറക്ടറോ, കൊള്ളാലോ. ഏതൊക്കെ സിനിമ
1: ചെയ്തിട്ടുള്ളത്?
2: അപ്കമിംഗ് ഡയറക്ടർ.
3: ഓ, എന്തായാലും സിനിമാക്കാർക്ക് എന്നെ മോളെ കൊടുക്കാൻ ഉദ്ദേശമില്ല. സോറി, വേറെ ഒരിടത്തും ട്രൈ ചെയ്തോളൂ.
2: ഓ, അപ്പൊ അതാണ് കാര്യമല്ലേ. സിനിമാക്കാർക്ക് ഇവിടെ ഒരു വീട് പോലും വാടക കിട്ടില്ല. പിന്നല്ലേ പെണ്ണ്, നിങ്ങളുടെ മോളില്ലേ
3: കീർത്തി?
2: ആ കീർത്തി, അവളെന്റെ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നു.
3: ഷോർട്ട് ഫിലിം? ഇത് യൂട്യൂബിൽ വരുമല്ലേ.
2: ഇല്ല, പ്രൊഡ്യൂസർക്കൊന്ന് കാണിക്കാൻ. വരും
1: വരും വരും, യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരും.
3: ഓ, വരുമല്ലേ.
2: കീർത്തിക്ക് ഒരു കീർത്തി ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാ ഞാൻ. അത് വേണ്ട, അച്ഛൻ സമ്മതിച്ചു, താനൂടെ സമ്മതിച്ചാ മതി.
0: ഞാൻ എന്തിനാ സമ്മതിക്കുന്നേ?
2: ഇതായിരുന്നു എന്റെ ലാസ്റ്റ് ഓപ്ഷൻ. ഇനിയൊരു വഴിയില്ല. ഇനി നീ സമ്മതിച്ചില്ലെങ്കിൽ സിഗരറ്റ് വലിച്ചേരും ഞാൻ അച്ഛനോട് പറയും. കീർത്തി,
0: വാട്ട് ദ ഹെൽ. അച്ഛൻ വിശ്വസിക്കുന്നു. Are you for real?
2: Please, Kirti. ഞാൻ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്തേക്കാം. ഞാൻ ഇത്രയ്ക്ക് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഡെസ്പറേഷൻ താൻ മനസ്സിലാക്കുക. ഐ എം റിയലി സോറി ഫോർ ട്രബ്ലിംഗ് യു. ദിസ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. ഈ ഷോർട്ട് ഫിലിം എൻ്റെ കരിയറിൽ ശരിക്കും ക്രൂഷ്യൽ. ആൻഡ് പ്രൊഫഷണൽ ആക്ടേഴ്സിനെ ഹയർ ചെയ്യാൻ എൻ്റെ കയ്യിൽ കാശുമില്ല. ചെറുപ്പം പോലെ സിനിമയാണ് എൻ്റെ പാഷൻ. ലോ ബജറ്റ് സോഫ്റ്റ്വെയർ ജോബ് പോലും ഞാൻ റിസൈൻ ചെയ്ത. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്.
0: പക്ഷേ എനിക്ക് ആക്ടിംഗ് അറിഞ്ഞൂടാ.
2: ആക്ടിംഗ് ഈസ് നത്തിങ് ബട്ട് റിയാക്ടിംഗ്. തന്റെ റിയാക്ഷൻ നാച്ചുറൽ ആണ്. യു ആർ എ നാച്ചുറൽ സ്റ്റാർ. പ്ലീസ്
3: മോളെ, ഇത് ഷോർട്ട് ഫിലിം ആണത്രേ. ഇതിപ്പോ എല്ലാരും ചെയ്യുന്നല്ലേ. നമ്മുടെ പുറകിലെ വീട്ടിലെ ആന്റി ഇല്ലേ, അവര് പോലും അവരുടെ പാചകം യൂട്യൂബിൽ ഇടുന്നുണ്ട്. അവര് പോലും അറിയാതെ അവരുടെ ചാനൽ ഞാൻ ഫോളോ
1: ചെയ്യുന്നുണ്ട്.
3: നീ പഠിക്കാരെന്ന് പറഞ്ഞു പോ. അപ്പൊ യൂട്യൂബിൽ എനിക്ക് എന്നെ കാണാനോ മോളെ? സമ്മതിക്കടാ.
0: ശരി, ഞാൻ ചെയ്തോളാം. ഞാൻ ഇവിടെ 2 weeks മാത്രമേ ഉണ്ടാവും. അത് കഴിഞ്ഞ മുംബൈയിലേക്ക് തിരിച്ചു പോകും ഹയർ സ്റ്റഡീസിന്.
3: അതേ മോനെ, അവള് സൈക്കോളജിയിൽ മാസ്റ്റേഴ്സിന് പഠിക്കുക.
1: അതായിരിക്കും ഒരു സൈക്കോണ്ടെ സ്വഭാവം.
0: സോ എന്താണെങ്കിലും 2 weeks തീർക്കണം. ഓൾറെഡി എന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്തതാ.
2: 2 weeks ഈസ് മോർ ദാൻ എനഫ്.
0: ആൻഡ് വൺ മോർ തിങ്, ഷൂട്ടിംഗിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നാ അപ്പൊ ഞാൻ സ്ഥലം വിടും. പിന്നെ നിങ്ങളുടെ ഇഷ്ടം.
2: ഒന്നും പേടിക്കണ്ട, എന്റെ ക്യാമറ ലെൻസ് സൂക്ഷിക്കുന്ന പോലെ ഒരു സ്ക്രാച്ച് പോലും വരാൻ ഞാൻ
0: നോക്കാം.
2: രാവിലെ 6 മണിക്ക് ഞാൻ പിക്ക്
3: ചെയ്യാം. ഏത് ഫോട്ടോയാ?
2: ഫോട്ടോ ഫോട്ടോ സെൽഫി അങ്കിളെ, വാ നമുക്ക് ഒരു സെൽഫി. ഓക്കെ, സ്മൈൽ പ്ലീസ്. ആക്ടിങ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് കലക്കിയട്ടോ. അടുത്ത സിനിമ പോയാലോ? കോസ്റ്റ്യൂം ചേഞ്ച്
3: റെഡി.
0: ഹലോ, എനിക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ ഒരു സ്ഥലം എവിടെയാ?
2: അതിനെന്താ, എന്റെ കാറിലിരുന്ന് മാറ്റിക്കോളൂ. മൊത്തം ബ്ലാക്ക് ക്ലോത്തിട്ട് മറച്ച്.
0: ഷോപ്പിംഗിന് പോയ ഫിറ്റിംഗ് റൂമിൽ പോലെ കേറാത്ത ഞാനാണോ ഈ ഹൈവേയിൽ നിന്ന് ഡ്രസ് മാറാൻ പോകുന്നത് തനിക്ക് വേണ്ടി? ഇംപോസിബിൾ.
2: ചെറുപ്പം മുതൽ സിനിമയാണ് എന്റെ പാഷൻ. ഇത് ലോ ബജറ്റ്, സോഫ്റ്റ്വെയർ ജോബ് പോലും വേണമെന്ന് വെച്ചാ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഇവിടെ എന്തൊരു ലൈറ്റ് ഫീൽഡ്, എടുത്ത് മാറ്റാൻ പറ അവനോട്.
1: പോലീസുണ്ട്.
4: എന്താ ഇവിടെ, ഷൂട്ടിംഗ് ആണോ? പെർമിഷൻ
2: എടുത്തിട്ടുണ്ട്.
4: ആണെങ്കിൽ എന്താ, ഫിലിമല്ലേ ഇവിടുത്തെ പ്രശ്നമല്ല. എം ബിയുടെ വീട്ടിൽ നിന്ന് കംപ്ലൈന്റ് ഇട്ടിട്ടുണ്ട്.
1: ഞങ്ങൾ ഷൂട്ടിംഗ് ചെയ്യുന്നതിന് എംബിക്ക് എന്താണ് സാറേ പ്രോബ്ലം?
4: അദ്ദേഹത്തിന്റെ വീടിന്റെ മേൽക്കൂടെ ആണോ ഡ്രോൺ പറത്തുന്നേ? നടക്കില്ല സ്റ്റേഷനിലേക്ക്.
2: വേണേ ഞങ്ങളെ കൊണ്ടുപോയിക്കോ സാറേ, ആ കുട്ടിയെ
4: വിട്ടേക്ക്. ഓ, ആ പെണ്ണ് നിങ്ങളുടെ കൂടെ ഉള്ളതാണല്ലേ. ഞാൻ കരുതി എം പിയുടെ വീട്ടിലെ കുട്ടിയാണെന്ന്. ഡോ ഭദ്ര സാർ, ആദ്യം ആ പെണ്ണിനെ വണ്ടി കയറ്റി.
2: ശരി സാർ, കയറ്റിയിട്ട്.
5: സോറി സാർ, ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം.
0: സിനിമ ഭ്രാന്താണെങ്കിൽ എനിക്കെന്താ? ഞാൻ ഒരു സൈക്കോളജി ഗ്രാജുവേറ്റാ. ഇയാൾ എടുക്കുന്ന ഷോർട്ട് ഫിലിമിന് വേണ്ടി ഞാൻ എന്തിനാ പോലീസ് സ്റ്റേഷൻ കയറുന്നേ?

0: ആയിക്കോട്ടെ, ഈ മാസം വാടക എടുത്ത ഞാൻ ലാസ്റ്റ് രണ്ടു ദിവസം ഷൂട്ടിംഗ് നടത്തിയത്. ഇനി മറ്റൊരാളെ വെച്ച് ഒന്നും തുടങ്ങാന്ന് വെച്ചാൽ ബഡ്ജറ്റും ഇല്ല. അതിപ്പോ എന്താ എന്റെ ഷോർട്ട് ഫിലിം നിന്നു അത്രല്ലേ ഉള്ളൂ.
1: ഓട്ടറാ
0: ഓട്ടെ, ചെറുപ്പം പോലെ സിനിമയാണ് എന്റെ പാഷൻ. ഇതാണ് ഈ ലോ ബഡ്ജറ്റ്.
2: താനി ഡ്രാമ എന്ന് നിർത്താവോ, ഞാൻ വന്നോളാം.
0: താങ്ക് യു അങ്കിൾ. കീർത്തി സമ്മതിക്കുന്ന കാര്യമില്ല. താങ്ക് യു
1: കേട്ടോ.
0: നാളെ നമ്മുടെ ലാസ്റ്റ് ഡേ.
2: യാ ബൈ
0: ബൈ.
3: നമസ്കാരം മാഡം. മാഡത്തിന്റെ കൂടെ ഒരു സെൽഫി എടുക്കാൻ വേണ്ടി കുറെ നേരം കാത്തിരിക്കുക.
2: എന്റെ കൂടെയോ?
4: ഇതില് ഹീറോയിൻ മാം അല്ലേ?
2: ഞാൻ തന്നെ, ഞാൻ തന്നെയാ. ഹലോ, സ്റ്റോപ്പ്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? സെൻസ് ഇല്ല നിങ്ങൾക്ക്?
4: കാശ് കൊടുത്ത് ടിക്കറ്റ് വാങ്ങിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് സിനിമ കാണാൻ പറ്റൂ.
2: How dare you touch me?
0: ഇത് പിടിക്കൂ. പടാ സെൽഫി എടുക്ക.
1: നീ എന്താണ് ഈ കാണിച്ചേ? എടാ നിന്റെ ചെവിന്ന് ചോര.
5: എനിക്ക് ഇഷ്ടമായി. നൈസ്, വളരെ മെച്യൂർഡ് ആയിട്ട് കഥ
0: പറഞ്ഞിരിക്കുന്നത്.
5: നമുക്ക് പണം ചെയ്യാം, പേടിക്കണ്ട. ഈ പയ്യന്റെ പേരില് എഗ്രിമെന്റ് എഴുതിയിട്ട് ഒരു അഡ്വാൻസ് കൊടുത്തേക്ക്. നമുക്ക് തന്നെ ലോൺ ചെയ്യാം.
3: ഓക്കെ സർ.
5: നീ സ്ക്രിപ്റ്റ് ഒക്കെ പൂർത്തിയാക്കിയിട്ട് എന്നെ ഒന്നൊന്ന് കാണും.
0: ഒരു മാസത്തിനകം റെഡി ആക്കാം സർ.
5: ഗുഡ് ലക്ക്.
0: അമേസിംഗ്.
5: എനിക്ക് ഒരുപാട് ഇഷ്ടമായി വാസു. ക്ലൈമാക്സ് ഇത്ര നന്നാവുന്ന് ഞാൻ വിചാരിച്ചില്ല. അടിപൊളിയായിട്ടുണ്ട്. ഇതിനിട്ട പണം തിരിച്ചു പിടിക്കാം.
0: താങ്ക് യു സർ.
5: നീ ഒരു അസാധ്യ എഴുത്തുകാരനാ. നീ ഉടനെ പ്രോജക്ട് തുടങ്ങാൻ നോക്ക്. ഞാൻ വേണ്ടത് ചെയ്തു തരാം.
0: താങ്ക് യു സർ. കുറച്ച് കഴിയട്ടാ, എന്നിട്ട് മതി.
1: ഇനി എന്തിനാടാ വെയിറ്റ് ചെയ്യുന്നേ? കൂളിങ് പോ.
0: കീർത്തി വരട്ടെ, നിങ്ങൾ തുടങ്ങി.
1: ഹായ് കീർത്തി. എന്റെ മോനെ, നീ വിചാരിച്ച പോലെ അല്ലല്ലോടാ.
0: അയ്യോ,
4: ഹായ് കീർത്തി.
0: ഇതുമാതിരി ആക്കല്ലേ.
2: ഹായ്.
1: എന്താ കയ്യിലൊരു ബാഗ് ഒക്കെ ആയിട്ട്? ടച്ചിങ്സ് ആണോ?
2: A small gift.
1: ഓ ഓ,
0: എനിക്കോ? എന്തിനാ?
2: I'm really happy for you. You guys are unbelievable. ആദ്യമൊക്കെ നമ്മൾ എന്നും വഴക്കായിരുന്നു. ഇനിയിപ്പോ ഞാൻ നിങ്ങളെ ശരിക്കും മിസ് ചെയ്യും. പ്ലീസ് ബി ഇൻ ടച്ച്.
1: നീ ഇത് കഴിഞ്ഞാ മുംബൈക്ക് പോവും. ഇവൻ ഇനി വലിയ ആളായി കഴിയുമ്പോ ഫോൺ പോലും എടുക്കൂല.
6: പിന്നെ ഞാനും എന്റെ കോഫി കടയും.
0: നീ അഭിനയിച്ച് ഇങ്ങനെ ഓവറാക്കില്ലേ?
2: എന്നെ എന്തായാലും ഇനി മറന്നു പോവുകയുള്ളൂ.
0: നിന്നെ മറന്നു പോകാൻ പോസിബിൾ
2: എങ്കിൽ നീ എന്ന സിനിമയിൽ ഒരു സക്സസ്ഫുൾ ഡയറക്ടർ ആവുന്നു അന്ന് ഞാൻ തന്നെ ഇഷ്യൂട്ടിടണം. അപ്പൊ ഞാൻ വിശ്വസിക്കാൻ വാസു. നീ എന്നെ ഓർക്കുന്നുണ്ടെന്ന്. I thought you were a gentleman. Such a pervert.
0: Kirti, enna endha undaye? Kirti, Kirti, Kirti. I'm really sorry. Rosie. Adara nenik sathiyoda arilla. Adendo ende vaayil ariyada vannada.
2: Just shut up and get lost.
1: Rosie arada.
0: Arilla da.
1: Da, nee sathyam para.
0: Arilla nu parnille. Njan innore ende life la
1: Rosie.
0: ആ പേര് പോലും ഞാൻ
1: കേട്ടു. നിന്നെ നീ എന്തിനാണ് റോസി എന്ന് അവളെ പേര് പറഞ്ഞു വിളിച്ചത്?
0: അത് തന്നെ എനിക്കും അറിയാത്തതെന്ന്.
1: കുറച്ചേരം കൂടി പോയിരുന്നു ഇംഗ്ലീഷ് പടം നീ കണ്ടോ? എന്നിട്ട് അതിലെ ഏതെങ്കിലും സീനും ഓർമ്മ വരുമ്പോൾ നാൻസി എന്ന റോസി എന്നൊക്കെ വിളിച്ചോ? അല്ലേലെ അവളൊരു പ്രശ്നക്കാരിയാണ്. ഇപ്പൊ മതിയായില്ല നിനക്ക്?
0: ഇപ്പൊ എന്താണ് ചെയ്യുക?
1: എടാ വാസു, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിനക്കൊരു സിനിമ കിട്ടിയേക്കണത്. ഏ, നീ അതാദ്യം ഫോക്കസ് ചെയ്. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കില്ലടാ.
0: ടെൻഷനോ? എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. ഈ ഫീലിംഗ് എന്താണെന്ന് നിനക്ക് പറഞ്ഞ് മനസ്സിലാവില്ല. 10 വർഷത്തെ സ്വപ്നോടാ, 1 വർഷത്തെ കഷ്ടപ്പാടും.
7: ബ്രോ, ഷോ കഴിഞ്ഞു ബ്രോ.
1: വാടാ. ഹേയ് ബോസ്, ബോസ്, സിനിമ എങ്ങനെ?
3: അടിപൊളി ബ്രോ, മനസ്സ് നിറഞ്ഞു ബ്രോ. ഹിറ്റ് കേട്ടാ.
1: എടാ നീ എന്താ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ കരയുന്നത്? സിനിമ ഹിറ്റ് അല്ലടാ.
5: ഇപ്പഴാ മുമ്പ് ഇന്ന് ഫോൺ വന്നത്. ആ ബോളിവുഡ് പ്രൊഡ്യൂസർ വിശാൽ ചതുർവേദി നമ്മുടെ പടം കണ്ടു അത്രേ. ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യുമെന്ന് ചോദിച്ചു. ആ, അവർക്ക് നീ തന്നെ ഡയറക്റ്റ് ചെയ്യണമെന്ന് നിർബന്ധം. നിന്നെ ഹിന്ദിയിൽ ലോഞ്ച് ചെയ്യാൻ പോവാ.
1: എടാ സത്യമാണ്, ബോളിവുഡ് ലോഞ്ചാ.
7: This is crazy.
1: എടാ ഇനി ഇവരെ നമ്മൾ പിടിച്ചെടുത്തിട്ടില്ല. എടാ വാസു, നീ ഇനി വേറെ ലെവലാണ്.
8: Welcome to all of you.

0: I'm super excited and happy to introduce a South Indian sensation, Mr. Vasudev, to the Hindi cinema. I've got some more great news to share with all of you. We're going to be making two more very high-budget films with him.
1: Mr. Vasudev?
2: Yeah.
1: Mr. Vasudev, आपके ऊपर arrest warrant है. आपको हमारे साथ चलना पड़ेगा.
2: Arrest warrant? For what?
3: इवन सिनेमा का रे मौतों मान कर दी ने. इंदा अपने
2: वासु.
3: आ वासु. अवन तने.
4: सिनेमा गंडा पड़े ये रिक्त दोनी इरुन्नो. ഇത് ഞാൻ എവിടെയോ കഥയായിട്ട് വായിച്ചിട്ടുണ്ട്.
5: ഡയറക്ടർ ഇവിടുന്ന് കഥ മോഷ്ടിച്ചിട്ട് ഞാൻ എന്തിനൊന്ന് പറയുന്നത്? ഈ ലോകത്തിലുള്ള കഥ മുഴുവൻ എനിക്കറിയണമെന്നുണ്ടോ? അത് അവനോട് ചോദിക്കും. ഞാൻ അഗ്രിമെന്റിൽ എല്ലാം വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. എല്ലാ ലീഗൽ ആക്ഷൻസിനും വാസു മാത്രമായിരിക്കും ഉത്തരവാദിത്വം.
6: ആ പറയുവച്ച
7: മോളെ കീർത്തി, ആ ഷോർട്ട് ഫിലിം എടുത്ത പയ്യനല്ലേ, അവനെ അറസ്റ്റ് ചെയ്തത്രേ. ന്യൂസ് കണ്ടോ?
6: വാസുനെയോ?
7: ആ അവനെ തന്നെ, വാസുനെ.
6: എന്തിനായിരുന്നു?
7: എന്തോ കോപ്പിറൈറ്റിന്റെ കേസത്രേ, ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്ത്. ന്യൂസിന്റെ ലിങ്ക് ഞാൻ ഫോർവേഡ് ചെയ്യാം.
6: ഹലോ
8: ചേട്ടാ, പരിചയത്തിൽ വല്ല നല്ല വക്കീലന്മാരുണ്ടാവോ? ആ അത് തന്നെ, ആ ഫിലിം ഡയറക്ടറിന്റെ കേസ് തന്നെയാട്ടാ. ആ എന്റെ എന്റെ ഫ്രണ്ടായിട്ടാ വാസു. അയ്യോ, അവനങ്ങനെ ചെയ്യുന്ന ഒരാളെയല്ല, അവനെ ആരോ കുരുക്കിയതാ. ഓക്കെ ഏട്ടാ, ഏതെങ്കിലും ഒരു നല്ല ലോയർ ഉണ്ടെങ്കിൽ എന്നോട് പറയാൻ മറക്കല്ലേ. ഓക്കെ ഓക്കെ ഏട്ടാ, ബൈ.
6: അവളാ പത്മാവതി, എന്റെ കസിൻ.
8: ഓ,
6: അവളെ എന്റെ ഫാമിലിയിൽ ആർക്കും ഇഷ്ടമല്ല. ചെറുപ്പത്തിൽ ഞങ്ങൾ എന്നും വഴക്കായിരുന്നു.
8: പിന്നെന്തിനാ അവളുടെ അടുത്തോട്ട് തന്നെ വന്നേ?
6: അവള് കോളേജിൽ ഗോൾഡ് മെഡലിസ്റ്റാ. ഹായ് പദ്ദു, എങ്ങനെ ഇരിക്കുന്നു? നല്ല ദേഷ്യത്തിലുള്ള ആന്റി അങ്കിള് സുഖായിരിക്കുന്നോ? എനിക്കറിഞ്ഞൂടാ, ഞാൻ കണ്ടിട്ട് കുറെ നാളായി. ഞാൻ ഒരുപാട് പ്രാവശ്യം നിന്നെ കാണാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ പറ്റിയില്ല. ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ടല്ലാതെ നമ്മുടെ റിലേറ്റീവ്സ് ആരും എന്നെ കാണാൻ വരില്ല. എനിക്കറിയാലോ, നീ പറ. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലേ, വാസു എന്റെ ഫ്രണ്ട് ഫിലിം ഡയറക്ടർ. യെസ് യെസ്, ന്യൂസിൽ കണ്ടിരുന്നു. പ്രസ് മീറ്റിൽ വെച്ചാണല്ലോ അറസ്റ്റ് ചെയ്തത് പോലീസ്. എന്റെ ഫ്രണ്ടാണല്ലേ, സോ സാഡ്.
8: അതുകൊണ്ടാണ് ഞങ്ങളിപ്പോ മാഡത്തെ കാണാൻ വന്നത്.
6: നിങ്ങൾ ആരാ മനസ്സിലായില്ലല്ലോ.
8: ഞാൻ സ്വന്തമായിട്ടൊരു കോഫി ഷോപ്പ് എടുത്തു.
6: നിങ്ങളുടെ കാഫേയിൽ വരുന്ന ആളുകൾക്ക് കോഫി ഫ്രീ ആയി കൊടുത്ത് ഹെൽപ്പ് ചെയ്യോ അതോ ബില്ല് ചെയ്യാറുണ്ടോ?
8: ഇല്ല, ബില്ല് കൊടുക്കാറുണ്ടല്ലോ. മനസ്സിലായി. ഓഫ് കോഴ്സ്, ബില്ല് എത്രയാന്ന് പറഞ്ഞാൽ മതി, ഞാൻ തന്നോളാം. മേഡം
6: പറയാം. അതിന് മുമ്പ് അക്യൂസിനെ ഒന്ന് കാണേണ്ടി വരും എനിക്ക്.
8: സ്റ്റേഷനിലുണ്ട് മേഡം, നമുക്ക് പ്ലീസ്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല.
6: ഹായ് വാസു, ഐ ആം പത്മാവതി, യുവർ ലോയർ.
2: വാട്ട്സ് ഹാപ്പനിങ്? എന്നെന്തിനാ അറസ്റ്റ് ചെയ്തത്?
6: ഇന്ത്യയിലെ ഒരു പ്രമുഖ പബ്ലിഷിംഗ് കമ്പനിയായ എസ് ആർ പബ്ലിഷേഴ്സ് നിങ്ങളുടെ പേരിൽ കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ് കേസ് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ചെയ്ത സിനിമ, എഴുതിയ സ്ക്രിപ്റ്റ്, അതെല്ലാം തന്നെ ഒരു മലയാളം ബംഗാളി ബുക്കിൽ നിന്ന് കോപ്പി ചെയ്തതാണ് അത്രേ.
2: നോൺസെൻസ്.
6: ഞാൻ ഈ കേസ് മുഴുവൻ സ്റ്റഡി ചെയ്തതാ. ഐ കം ടു ദ പോയിന്റ്. ജനറലി കോടതിയിൽ നമ്മൾ ചെയ്ത തെറ്റ് ഏറ്റുപറഞ്ഞ് കോർട്ട് ടൈം സേവ് ചെയ്താൽ ശിക്ഷ കുറഞ്ഞു കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിപ്പോ മർഡറോ റേപ്പോ ഒന്നും അല്ലാത്തതുകൊണ്ട് ഒരു 6 മാസം ജയിലിൽ കിടക്കേണ്ടി വരും. പിന്നെ സമയം നല്ലതാണെങ്കിൽ ഫൈൻ അടച്ച് പുറത്തു വരാം.
2: തെറ്റ് സമ്മതിക്കണോ? ഞാൻ തെറ്റ് ചെയ്തു, ആര് പറഞ്ഞു? ഞാൻ ആരോട് ക്ഷമ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആരുടെ ബുക്ക് ഞാൻ കോപ്പി അടിച്ചിട്ടില്ല. അതെന്റെ സ്വന്തം കഥയാ. 2 വർഷം മുമ്പ് റൈറ്റേഴ്സ് അസോസിയേഷനിൽ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രൂഫ് എന്റെ കയ്യിലുണ്ട്.
6: ഇത് 50 years back പബ്ലിഷ് ചെയ്ത ബുക്സ് ആണ്. എക്സാക്ട് സെയിം ടു സെയിം റൈറ്റിംഗ്. അല്ല, കോപ്പി അടിക്കുമ്പോൾ മിനിമം ക്യാരക്ടേഴ്സിന്റെ പേര് മാറ്റാനുള്ള കോമൺ സെൻസ് പോലും ഇല്ല ഇവിടെ തനിക്ക്. അത് തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. 5th പിള്ളേരോട് ചോദിച്ചാൽ പോലും പറയും കോപ്പി അടിച്ചു വെച്ചിരിക്കുകയാണ്.
2: നോക്ക്, ഇനി ഒരു തവണ കൂടി ഞാൻ കോപ്പി അടിച്ചു എന്ന് പറഞ്ഞു. ഈ ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല, ആരും എഴുതിയെന്ന് അറിയില്ല, ബംഗാളിൽ എനിക്ക് അറിയില്ല.
6: ഡോക്ടേഴ്സിനോടും ലോയേഴ്സിനോടും കള്ളം പറയുന്ന അറിയാലോ, സത്യം പറയുന്നതായിരിക്കും തിരിക്കുന്നത്.
2: ശരിക്കും നിങ്ങൾ എന്റെ ലോയറാണോ നോക്കണല്ലോ? തെറ്റ് സമ്മതിക്കണമെന്ന് പറഞ്ഞു ഞാൻ എങ്ങനെ സമ്മതിക്കണം? ഞാൻ പറയുന്നൊന്നും തന്റെ തലയിൽ കയറുന്നില്ലേ?
6: ഞാൻ മനസ്സിലാക്കിയിട്ട് ഒരു കാര്യമില്ല, കോർട്ടിന് ആവശ്യം പ്രൂഫാണ്, അത് കോപ്പി ചെയ്തതല്ലെന്ന്.
2: അത് പ്രൂവ് ചെയ്യേണ്ട ലോയറായി നിന്റെ കടമ.
6: പ്രൂവ് ചെയ്യാൻ ഇതിലൊന്നും ഇല്ലല്ലോ, എവിടെ തനിക്ക് എതിരായിട്ടാണുള്ളത്.
2: എനിക്ക് വക്കീലെ പറഞ്ഞാൽ മതി, ഞാൻ വേറെ വക്കീലിനെ നോക്കിക്കോളാം.
6: ഓക്കെ, ഗുഡ് ലക്ക്. ഇത് എന്നെ കൊണ്ട് സാധിക്കില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കിയോ. ഇങ്ങനെ പിടിവാശിയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല.
8: എന്ത് പറ്റി മാഡം?
6: ഇറ്റ്സ് എ സിമ്പിൾ ഓപ്പൺ ആൻഡ് ഷട്ട് കേസ്. അയാൾ കോഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ ഇക്കാര്യത്തിൽ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല.
9: പ്ലീസ്, ഹീസ് റിയലി ഇമ്പോർട്ടന്റ് ടു മീ, കൈയൊഴിയരുത്.
6: അത്ര ഇമ്പോർട്ടന്റ് ആണോ? ബോയ്ഫ്രണ്ടാ?
9: ഇറ്റ്സ് എ ലോങ് സ്റ്റോറി.
6: ശരി, എന്തെങ്കിലും ആയിക്കോട്ടെ. നിനക്ക് വേണ്ടി മാക്സിമം ബെയിൽ വാങ്ങി തരാന്നല്ലാതെ ഈ കേസ് ഏറ്റെടുക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. ഈ കേസിന്റെ ഓപ്പണന്റ് ലോയർ ആരാന്നറിയോ നിനക്ക്? കൃഷ്ണമൂർത്തി. കോർട്ട് റൂം ടെന്നീസ് കോർട്ട് ആക്കുന്ന കൂട്ടത്തില്ല, അദ്ദേഹത്തോട് വാദിച്ച് ജയിക്കുന്നത് നടക്കുന്ന കാര്യമല്ല. ഞാൻ എന്റെ ഓഫീസിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ വരെ വെച്ചിട്ടുണ്ട്.
8: അതെന്തിനാ?
6: He's my inspiration. അദ്ദേഹത്തെ പോലൊരു വലിയ ലോയർ ആവണമെന്ന എന്റെ അംബിഷൻ.
8: മാഡം, അങ്ങനെ ഒരു ഡ്രീം മാഡത്തിന് ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ വാദിച്ച് തോപ്പിക്കുന്നല്ല അതിന്റെ ഒരു ഇത്. ഈ കേസിൽ അതിനോട് ചാൻസ് ഉണ്ട്. പ്ലീസ് ഒന്ന് ആലോചിച്ച് നോക്കിയ മാഡം.
10: Your Honor and the client as a publishers, നമ്മുടെ നാട്ടിലെ ഒരു ലീഡിംഗ് പബ്ലിഷിംഗ് ഹൗസ് ആണ്. 50 വർഷങ്ങളായിട്ട്

0: ദേശീയ സാഹിത്യ സമ്പത്തിലേക്ക് ഒരുപാട് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുള്ളവരാണ്. നൗ കമ്മിങ് ടു ദി പോയിന്റ്, ദി ഇഷ്യൂ ഹിയർ ഈസ് വാസുദേവൻ എന്ന ഇദ്ദേഹം എന്റെ ക്ലയന്റിന്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയായ അസ്തിത്വം, വിച്ച് ഇസ് ദ ബെസ്റ്റ് സോൾ നോവൽ, അത് കോപ്പി അടിച്ച് സ്ക്രിപ്റ്റാക്കി മാറ്റി ഒരു സിനിമ എടുത്തിരിക്കുന്നു. ദാറ്റ്സ് നോട്ട് ഓൾ യു റോങ്. തുടർന്നും രണ്ട് ബുക്കുകൾ കോപ്പി അടിച്ച് അതും സ്ക്രിപ്റ്റാക്കി മാറ്റി ബോളിവുഡിലെ ഒരു പ്രൊഡക്ഷൻ കമ്പനിക്ക് വിൽക്കുകയും ചെയ്തു മിസ്റ്റർ വാസുദേവൻ. ഈ കഥ എഴുതിയത് മറ്റാരുമല്ല, 1970 തന്റെ രചനകൾ കൊണ്ട് ഈ രാജ്യത്തെയും പ്രഭുത്വത്തെയും ഞെട്ടിച്ച ബംഗാളി മലയാളം ലെജൻഡറി റൈറ്റർ ശ്യാം സിംഗ് റോയ്. ഒറിജിനൽ കൃതിയുടെ കോപ്പിയും വാസുദേവൻ കോപ്പിയടിച്ചെഴുതിയ സ്ക്രിപ്റ്റും ഞാൻ ഈ കോടതിയിൽ സമർപ്പിക്കുന്നു. പ്ലീസ് യുവർ ഓണർ, ഇറ്റ്സ് എ കളറബിൾ ഇമിറ്റേഷൻ ഓഫ് ദി ഒറിജിനൽ വിത്ത് ദി സോൾ പർപ്പസ് ഓഫ് ഡിറൈവിംഗ് പ്രോഫിറ്റ്സ്. ഇറ്റ്സ് എ ഡയറക്ട് ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് 3 നോവൽസ് വിച്ച് ആർ കോപ്പിറൈറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് മൈ ക്ലയന്റ് എസ് ആർ പബ്ലിഷേഴ്സ്. സോ നൗ ഓൺ ബിഹാഫ് ഓഫ് മൈ ക്ലയന്റ് അണ്ടർ സെക്ഷൻ 63 ഓഫ് ദി കോപ്പിറൈറ്റ് ആക്ട് 1957, ഐ ഹിയർബൈ ഡിമാൻഡ് അക്യൂസ് മിസ്റ്റർ വാസുവിന് 5 വർഷം ജയിൽ ശിക്ഷയും 10 കോടി പിഴയും. അതുകൂടാതെ കോപ്പി അടിച്ചെടുത്ത സിനിമയുടെ റവന്യൂവിൽ നിന്ന് 50% ഷെയർ എന്റെ ക്ലയന്റിന് നൽകണമെന്നും കോടതിയോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. That will be all for now, Your Honor. Thank you so much.
1: Defense, നിങ്ങൾക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ?
2: ഇപ്പൊ വേണമെങ്കിൽ സമ്മതിച്ചു.
3: Impossible.
2: Your Honor, ഇതൊരു ഫോൾസ് അക്യൂസേഷൻ ആണ്. എന്റെ ക്ലയന്റ് ഈ അക്യൂസേഷനോട് വിയോജിക്കുന്നു. We plead not guilty. My client is innocent until proven guilty.
1: രണ്ട് കോപ്പീസും കോടതി വെരിഫൈ ചെയ്തു കഴിഞ്ഞതാണ്. 98% സെയിം ആണ്. കോപ്പി ചെയ്തത് അല്ലെങ്കിൽ അതേപോലെ എങ്ങനെ എഴുതാൻ കഴിയും? ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്സ് എ കോയിൻസിഡൻസ്. അക്യൂസ്ഡ് കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് തെളിയിക്കാൻ കോടതിക്ക് ലഭിച്ച ഈ പ്രൈം ഓഫീസ് എവിഡൻസ് തന്നെ പോരെ? ദെൻ ഹൗ ഡു യു ഡിഫൻഡ് ആൻഡ് പ്രൂവ് യുവർ ഇന്നസെൻസ്?
3: സർ, എങ്ങനെയാണ് സംഭവിച്ചത് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ ഒരു ബുക്ക് നോക്കിയില്ല എന്റെ കഥ എഴുതിയത്. ഈ കഥ എന്റെ സ്വന്തമാണ്. ഞാൻ നുണ പറയുന്നല്ല സർ, വേണമെങ്കിൽ ലൈ ഡിറ്റക്ഷൻ ടെസ്റ്റ് ഞാൻ
2: തയ്യാറാണ്.
0: നമുക്ക് എന്നാ അത് തന്നെ നോക്കാം. എല്ലാവർക്കും സമയം ലാഭിക്കാമല്ലോ. Let's go ahead with the lie detection test.
1: Defense.
2: That is a request from the defense, sir.
1: Okay. Section 45, selection of evidence in the അടിസ്ഥാനത്തിൽ മിസ്റ്റർ വാസുദേവനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന് ഈ കോടതി അനുമതി നൽകും. മിസ്റ്റർ വാസുദേവൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്.
0: യുവർ ഓണർ, ലൈ ഡിറ്റക്ഷൻ ടെസ്റ്റ് ഒരു കൊറാബറേറ്റ് എവിഡൻസ് ആയി എടുക്കാൻ അല്ലാതെ കംപ്ലീറ്റ് എവിഡൻസ് ആയി എടുക്കാനാവില്ലല്ലോ. ഐ ആം ഷുവർ ദി ഡിഫൻസ് ഇസ് വെൽ അവെയർ അബൌട്ട് ദിസ്. ലൈ ഡിറ്റക്ഷൻ ടെസ്റ്റിനെ ചീറ്റ് ചെയ്യുന്ന ടെക്നിക്സ് ഇന്ന് അവൈലബിൾ ആണല്ലോ. അതുകൊണ്ട് എവിഡൻസും സാക്ഷികളുമായി തന്റെ നിരപരാധത്വം തെളിയിക്കാനുള്ള ബാധ്യത പ്രതിക്കുണ്ട്. അതുവരെ മിസ്റ്റർ വാസുദേവന്റെ മേലെ ആരോപിക്കപ്പെട്ട ചാർജുകൾ അതുപോലെ നിലനിൽക്കും. ദാറ്റ്സ് ഓൾ യുവർ ഓണർ.
2: യുവർ ഓണർ, അത് തെളിയിക്കാൻ ഞങ്ങൾക്ക് ഇനിയും കുറച്ചുകൂടെ സമയം അനുവദിച്ചതരണം. ടു ലുക്ക് ഡീപ് ഇൻ ടു ദി ഇഷ്യൂ ആൻഡ് ഗാദർ മോർ എവിഡൻസ്. ഐ ഓൾസോ റിക്വസ്റ്റ് ഫോർ ആൻ അൺകണ്ടീഷണൽ ബെയിൽ ഫോർ മൈ ക്ലയന്റ്.
0: യുവർ ഓണർ, ഐ ഒബ്ജക്ട് ടു ദി അൺകണ്ടീഷണൽ ബെയിൽ.
1: ഓവർറൂൾഡ്. മിസ്റ്റർ വാസുദേവന് ഈ കോടതി അൺകണ്ടീഷണൽ ബെയിൽ അനുവദിക്കുന്നു. മാത്രമല്ല, ഫർദർ എവിഡൻസ് ഹാജരാക്കാൻ ഡിഫൻസ് വക്കീലിന് 3 ദിവസത്തെ സമയം അനുവദിച്ചിരിക്കുന്നു. ടിൽ ദെൻ ദി കോർട്ട് ഈസ് അഡ്ജോയിൻഡ്.
2: എങ്ങനെയിരിക്കുന്നു വാസു? ആ ഷർട്ട് നിനക്ക് നന്നായിട്ടുണ്ട്.
3: അതിപ്പോ എന്നെ അന്ന് തന്നെ എന്നെ അറസ്റ്റ് ചെയ്തു. ബട്ട് സ്റ്റിൽ താങ്ക് യു.
2: ഹലോ, തനിക്ക് ബെയിൽ വാങ്ങിച്ചു തന്നത് ഞാനാ. താങ്ക്സ് പറയേണ്ടത് എന്നോടാ.
3: ആദ്യം ഞാൻ പറഞ്ഞു വിശ്വസിക്ക്, എന്നിട്ട് പറയാം താങ്ക്സ്.
2: എങ്ങനെ വിശ്വസിക്കാനാ ഞാൻ? താൻ എഴുതിയ അതേപോലെ ആ ബുക്കിലും ഉള്ളപ്പോ.
3: അതാണെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. എങ്ങനെ രണ്ടും ഒന്നായ ആ ബുക്ക് കയ്യിലുണ്ടോ? ശ്യാം സിംഗ് റോയ്.
2: എസ് ആർ പബ്ലിഷേഴ്സിലെ എസ് ആർ എന്ന് വെച്ചാൽ സിംഗ് റോയ് എന്നാണ്. ഈ ഫാമിലിയെ കുറിച്ച് ഞാൻ സ്റ്റഡി ചെയ്തിരുന്നു. ശ്യാമിന്റെ അമ്മ മലയാളിയും അച്ഛൻ ബംഗാളി. അവരുടെ ലവ് മാരേജ് ആയിരുന്നു. അവർ വെസ്റ്റ് ബംഗാളിലാണ് സെറ്റിൽ ചെയ്തത്. അവർക്ക് ജനിച്ചത് 4 ആൺമക്കളായിരുന്നു. അതിൽ അവസാനത്തെ മകനായിരുന്നു ശ്യാം സിംഗ് റോയ്. വെസ്റ്റ് ബംഗാളിലെ ഖരഗ്പൂർ ഡിസ്ട്രിക്റ്റിലെ കാലികാപുരം എന്ന ഗ്രാമത്തിലാണ് ശ്യാം ജനിച്ചത്. വളർന്നപ്പോൾ കൽക്കട്ടയിലെ വളരെ ഫേമസ് ആയ റൈറ്റർ ആൻഡ് സോഷ്യൽ ആക്ടിവിസ്റ്റായി മാറുന്നു. 1977 ശേഷം അദ്ദേഹം എവിടെ പോയിന്നോ എന്ത് സംഭവിച്ചെന്നോ ഒരു ഇൻഫർമേഷനും എവിടെയില്ല. ഇനി ഒരുപക്ഷെ മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ എവിടെയാണ് അടക്കം ചെയ്തതെന്ന് പോലും ആർക്കും അറിയില്ല. 1985 മറ്റു 3 ബ്രദേഴ്സും ഒരു മേജർ കാർ ആക്സിഡന്റിൽ പെട്ടിരുന്നു. അതിൽ മരണപ്പെട്ട 2 ബ്രദേഴ്സിന്റെ മക്കളാണ് ഇപ്പോൾ ആ കമ്പനി നടത്തുന്നത്. അവരാണ് തന്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുന്നത്. ശ്യാമുമായി ബന്ധപ്പെട്ട് ഈ ബുക്സിൽ പെയിന്റിങ്സ് അല്ലാതെ ഫോട്ടോസ് ഒന്നും തന്നെയില്ല. പിന്നെ അദ്ദേഹത്തിന്റെ അമ്മ മലയാളി ആയതുകൊണ്ട് അദ്ദേഹം മലയാള ഭാഷയിലും എക്സ്പെർട്ടാണ്. ഒരുപാട് ബുക്സ് മലയാളത്തിലും എഴുതിയിട്ടുണ്ട്.

0: നിന്റെ ചെവിന്ന് പിന്നെ ബ്ലഡ് വരുന്നുണ്ടോ?
1: ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുള്ളതാ.
0: ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വസ്തു അവന് ഓർമ്മ ഉണ്ടാവില്ല, എന്താ നടക്കുന്നതെന്നോ എവിടെ ഇരിക്കുന്നതെന്നോ.
2: അതെന്താ അങ്ങനെ? എത്ര തവണ ഇങ്ങനെ ആയിട്ടുണ്ട്?
3: ഒരുപാട് തവണ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ തല്ലുകൂടി ദിവസം അങ്ങനെ എത്ര തവണ
0: ഡോക്ടറെ ഒക്കെ കാണിച്ചു നോക്കിയതാ. ഇതിന് കുറെ ടെസ്റ്റും നടത്തി. സ്ട്രെസ് കാരണം എന്നാ പറയുന്നത്. പിന്നെ ഇവന്റെ ആദ്യത്തെ സിനിമയല്ലേ, അതിനുവേണ്ടി കുറെ ഊണ് ഉറക്കമൊന്നും ഇല്ലാതെ.
2: സ്ട്രേഞ്ച്. യെസ് മാം, ഐ റിയലി തിങ്ക് സംതിങ് ഈസ് റോങ് വിത്ത് ഹിം. മാമിന് എന്താ
4: തോന്നുന്നത്? ഈ സൃഷ്ടി മുഴുവൻ മിസ്റ്റീരിയസ് ആണ്. ഒരു മനുഷ്യന്റെ മനസ്സും അതുപോലെ തന്നെ മിസ്റ്റീരിയസ് ആണ്. അതിൽ കോടിക്കണക്കിന് രഹസ്യങ്ങൾ മറഞ്ഞിരുന്നാലും ആർക്കും അത് അറിയാൻ കഴിയില്ല. ഹ്യൂമൻ കോൺഷ്യസ്നസ് ഈസ് എൻ ഓഷ്യൻ ഫുൾ ഓഫ് സീക്രട്സ്.
2: അപ്പൊ പിന്നെ വാസിന്റെ കാര്യത്തിൽ എന്താ നടക്കുന്നത് എങ്ങനെ അറിയാൻ പറ്റുക?
4: വി ക്യാൻ ട്രൈ ക്ലിനിക്കൽ ഹിപ്നോസിസ് ഓൺ ഹിം.
2: ഹിപ്നോസിസ്?
4: യാ, ഹിപ്നോതെറാപ്പി ചെയ്യുമ്പോ ആ ബ്ലാക്ക് ഔട്ട്സ് ടൈമില് വാസുവിന്റെ മനസ്സിൽ എന്തൊക്കെയാ ഒളിഞ്ഞിരിക്കുന്നത് അറിയാനുള്ള നല്ല ചാൻസസ് ഉണ്ട്.
2: ഓക്കെ മാം, ആൻഡ് വൺ ഫൈനൽ റിക്വസ്റ്റ്. ആക്ച്വലി ദിസ് ഈസ് എ സെൻസിറ്റീവ് കേസ്, സോ മാം തന്നെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ധൈര്യമായിരുന്നു.
4: ഷുവർ.
5: അവനെ കോടതി ബെയിൽ നൽകി, നുണ പരിശോധനയിൽ അവൻ പാസായി.
6: ശ്യാമിന്റെ കഥയാണോ?
5: അതെ.
7: വെൽക്കം ബാക്ക് ടു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 സെല്ലിലോടിൽ. ഇന്ന് നമ്മൾ ശ്യാം സിംഗ് ഗാരോ എന്ന സിനിമയാണ് സംസാരിക്കുന്നത്. ഇതുവരെ വാസു എന്ന ഫിലിം ഡയറക്ടറായിരുന്ന നാനി ഇനി അങ്ങോട്ട് ശ്യാം സിംഗ് ഗാരോ എന്ന ബംഗാളി റൈറ്ററിലേക്കും ഫിലിം 1969 കൊൽക്കത്തയുടെ പശ്ചാത്തലത്തിലേക്കും മാറുന്നുണ്ട്.
4: ഹായ് വാസു. വാസു എന്നോട് പറഞ്ഞത് പ്രകാരം ബ്ലാക്ക് ഔട്ട്സ് ആയ ദിവസങ്ങളുടെ ഡേറ്റുകളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാസു, ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് ദ പ്രൊസീജർ നൗ. Just relax. Take a deep breath in. Inhale and exhale all your worries out. Follow my voice and look at the monitor. E-book. Ninde life. Vasuna, inna da date nariyavu.
3: August 17th.
4: നിന്നെ പ്രസ് മീറ്റിൽ അറസ്റ്റ് ചെയ്ത ദിവസം ഏതാണെന്ന് ഓർമ്മയുണ്ടോ?
3: ലാസ്റ്റ് തേഴ്സ്ഡേ.
4: നിന്റെ മൂവി എന്നാണ് റിലീസായത്?
3: ജൂലൈ 7.
4: ഇനി നമുക്ക് കുറച്ച് പുറകിലോട്ട് പോകാം. വാസു, ഈ സ്ക്രിപ്റ്റ് എന്നാണ് ഫിനിഷ് ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? ഇന്നെന്താ നടന്നതെന്ന് ഓർമ്മയുണ്ടോ വാസുവിന്?
3: നാളെ രാവിലെ പ്രൊഡ്യൂസർ സുട്ടു കൊടുക്കണം. എത്ര ശ്രമിച്ചിട്ട് എനിക്ക് ക്ലൈമാക്സ് എടുക്കാൻ കഴിയുന്നില്ല. ഭയങ്കര തലവേദന, എന്തോ ഒരു അണ്ണീസിനെസ് പോലെ ശരീരം മുഴുവൻ അരയ്ക്കുന്ന പോലെ തോന്നും.
4: നീ എന്താ ചെയ്തത്? ട്രൈ ഹാർഡ് വാസു, യു ക്യാൻ ഡു ഇറ്റ്.

0: റോസി.
1: റോസി
2: ആരാണ്? റോസി നിന്റെ ആരാണ്? അവള്
0: എന്റെ പെണ്ണ.
2: നിനക്ക് റോസിയാണോ ഈ ബംഗാളി ബുക്സ് ഒക്കെ തന്നത്?
0: അപ്പോഴൊന്നും ആ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടില്ല.
2: അപ്പോഴെന്ന് വെച്ചാ ഇത് ഏതാ വർഷം?
0: 1969.
2: നിന്റെ പേരെന്താ?
0: ശ്യാം സിംഗ് റോയ്.
3: എന്താ സാലു ഒരിഞ്ഞ വേലത്തെ വരോട് ഇങ്ങനെ കെഞ്ചാ നിക്കണോ? നിനക്ക് തന്നെ പോയി എടുത്തൂടെ.
4: ഞങ്ങൾ കിണർ തൊടാൻ പാടില്ലല്ലോ.
3: അങ്ങനെ കിണർ പറഞ്ഞു. നിന്റെ കുടം നിറയണമെങ്കിൽ ഒന്നില്ലേ വാനം കനിയണം, അല്ലെ ധൈര്യം ഉണ്ടാവണം.

0: അവൻ അയിത്തമുള്ളവനാ, കിണറ് തൊടാൻ പാടില്ല, മൊത്തം അശുദ്ധമാകൂടോ?
1: മനസ്സിലായില്ല.
2: അവൻ താഴ്ന്ന ജാതിയാണ്.
1: ഈ വെള്ളവും താഴെയല്ലേ ഉള്ളത്, അതുപോലെ മണ്ണും താഴെ തന്നെയാ.
3: അവൻ കുറഞ്ഞ കുലത്തിൽ പെട്ടവനാ,
1: അതുകൊണ്ടെന്താ അവന്റെ ദാഹം കുറയോ? ഏത് തുള്ളി വെള്ളത്തിൽ ഏത് കുലത്തിന്റെ പേര് എഴുതി വെച്ചിട്ടുള്ളത്? അവനും ഇതേ മണ്ണിൽ ജനിച്ച്, ഇതേ മണ്ണിൽ വളർന്ന്, ഇതേ മണ്ണിൽ കലർന്നു തീരാനുള്ളതാ. ആ മണ്ണിൽ ഉണ്ടാവുന്ന തന്നെയാ നിന്റെ മക്കളും തിന്നുന്നത്.
3: അവൻ തൊട്ടുകൂടാത്തവനാ.
1: തൊട്ടുകൂടാത്തവൻ നടക്കുന്ന മണ്ണിൽ നീ എന്തിനാ നടക്കുന്നത്? അവൻ ശ്വസിക്കുന്ന വായു നീ എന്തിനാ ശ്വസിക്കുന്നത്? അവസാനിപ്പിക്കാ. ഈ ജലത്തിനും കാറ്റിനും മണ്ണിനും ഒക്കെ ജീവൻ നൽകുന്ന ഗുണം മാത്രമേ ഉള്ളൂ. ഹിംസയുടെ കുലമായിരിക്കില്ല സ്വതന്ത്ര ഭാരതം.
0: ഓഹോ, എഴുന്നള്ളിയല്ലോ അംബേദ്കർ. ഇതൊക്കെ വേണമെങ്കിൽ പുസ്തകത്തിൽ എഴുതിക്കോ, ഞങ്ങള് വാങ്ങിച്ചു വായിച്ചോളാം. എടാ, നീ ആ കിണറ്റിലെങ്ങാനും തൊട്ടാലുണ്ടല്ലോ, നിന്റെ കുടില് ഞാൻ കത്തിക്കും, എന്നിട്ട് നിന്റെ തോല് ഞാൻ ഉരിഞ്ഞെടുക്കും.
4: പെറുക്കണം തമ്പുരാന്, എനിക്ക് വെള്ളം വേണ്ട, ഞങ്ങൾ പോയിക്കോളും.
1: ഇപ്പതായി കിണറും തൊട്ടുകൂടാത്തതായി. ഇനി അവനും ഇത് സ്വന്തം. ദാഹിക്കുന്നവർ കോരി കുടിക്കട്ടെ, കുലം നോക്കുന്നവൻ തൊണ്ട വറ്റിച്ചാവട്ടെ. അവന്റെ കുടിലന്വേഷിച്ച് നീ പോയ നിന്റെ അടിവേരളക്കും ഈ ശ്യാം സിംഗ് റായ്. ഒരു വേടിയുണ്ട് ഒരാൾക്കല്ലേ തകയും, പക്ഷെ ഒരക്ഷരം ലക്ഷങ്ങളുടെ മനസ്സിലേക്ക്
5: ആഴ്ന്നിറങ്ങി.
1: എന്റെ ചെറുപ്പത്തിൽ നിന്റെ അച്ഛൻ എന്നെ ഈ പദ്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ മടിയിലിരുത്തിയിട്ട് ഇപ്പത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ കഴിയുന്ന എന്റെ ഭാഗ്യം.
6: പിന്നെയും നീ എന്താ ഈ ചെയ്തത് ശ്യാം? അതറിഞ്ഞിട്ട് നിന്റെ ഏട്ടൻ നല്ല ദേഷ്യത്തിലാ.
1: അതിന് ഞാനെന്ത് ചെയ്തു?
6: സൂക്ഷിച്ചോ, ഇന്നാണ് നിന്റെ വലിയേട്ടൻ ഖരഗ്പൂർന്ന് തിരിച്ചു വരുന്നത്.
7: നിന്റെ ഏട്ടൻ എന്ത് പറഞ്ഞാലും നീ എതിരൊന്നും പറയാൻ പോണ്ട. ദാ പ്രസാദം കഴിച്ചോ. ഇന്ന് നല്ലൊരു ദിവസമായിട്ട് വഴക്കൊന്നും കൂടാ നിക്കണ്ട.
1: എന്തിനെ കുറിച്ച് നടത്തി? ഇന്നുണ്ടായതിനെ കുറിച്ചാണോ, അതോ ഇന്നലത്തെ വഴക്കാണോ?
8: നീ എന്ത് ചെറ്റത്ര കാണിച്ചെന്ന് നിനക്ക് വല്ല ബോധമുണ്ട് ശ്യാം? കുടുംബത്തിന്റെ മാനം കളയാനാണ് നിന്റെ ഉദ്ദേശം? ആ ദരിദ്രവാസിയെ കുടിക്കുന്ന വെള്ളത്തിലേക്കല്ലേ എടുത്തിട്ട് നീ? നിനക്കെന്റെ ഭ്രാന്താണോ? ഇനിയിപ്പോ നമ്മൾ ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കാം?
1: അതിനേറ്റവും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ഞാൻ പോയിക്കോളാം. മനുഷ്യനെ മനുഷ്യനെ കാണാൻ കഴിയാത്ത ഏത് നാടായാലും വീടായാലും അവിടെ ഞാനുണ്ടാവില്ല.
8: പോയിക്കോ. നീയോ ആ ദരിദ്രവാസികളോടൊപ്പം ചേർന്ന് നാട് നന്നാക്ക്.
1: എനിക്കാരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല, എന്റെ ആദർശം വേറെയാണ്.
9: നിന്റെ ആദർശങ്ങളും പുസ്തകങ്ങളും ഒക്കെ വെറുതെ കൂട്ടിയിട്ട് കത്തിക്കാൻ മാത്രം ഉപകരിക്കും. മനുഷ്യന് സ്വാർത്ഥതയെക്കാളും വലിയൊരു ആദർശം വേറെ ഇല്ല.
1: സ്വാർത്ഥത ഉണ്ടാവണം. ഏട്ടന് കുടുംബത്തോടാണ് സ്വാർത്ഥത, എന്റെ സ്വാർത്ഥത ഈ രാജ്യത്തോടാണ്.
3: ശ്യാം
10: പോട്ടെ ദേഷ്യപ്പെടലേ, ഏട്ടനല്ലേ തല്ലിയത്?
1: എന്റെ ദേഷ്യം ഏട്ടനോടല്ല മനു, ഈ സമൂഹത്തോട്. ഇത് നമ്മുടെ വീടിന്റെ നാടിന്റെ പ്രശ്നമല്ല, ഈ രാജ്യത്തിന്റെ. സമൂഹത്തെ മാറ്റാനുള്ള ശക്തി എഴുത്തിന് മാത്രമേ ഉള്ളൂ. ഞാൻ വരട്ടെ, എനിക്ക് എഴുതണം.
10: എന്താണത്, പോവാൻ നേരത്തെ തീരുമാനിച്ചല്ലേ?
1: നീ ആരോട് പറയരുത്. 3 ദിവസം മുമ്പ് ഞാൻ ടിക്കറ്റ് എടുത്തു ഹൗറ വണ്ടിക്ക്.
10: ഉത്സവമല്ലേടാ, അത് കഴിഞ്ഞിട്ട് പോയാ പോരെ.
1: ഉത്സവം വർഷം തോറും വരുന്നതല്ലേ, നഷ്ടപ്പെടുന്ന സമയം തിരിച്ചിട്ടില്ല. ആസ്തികനല്ലല്ലോ എന്ത് ഉത്സവം. രാത്രി എല്ലാവരും ഉറങ്ങും, ഞാൻ പുറപ്പെടും. നീ പോയി അടുത്തിമോട് പറ രസഗുള ഉണ്ടാക്കി പൊതിഞ്ഞരാ.
10: ശ്രദ്ധിക്കണടാ, നീ അവിടെ എത്തി ഉടനെ കത്തെഴുതണം.
3: ചേട്ടാ എന്നെ തിരക്കി വന്നാണോ? ഞാൻ നൃത്തം കണ്ട് നിന്ന് പോയതാ. ചേട്ടാ എവിടെ നിക്കുക?
1: എന്തിനാ അവരെയൊക്കെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്?
3: ഓ അതാണാ, ദേവദാസികള്, ദൈവത്തിന്റെ ഭാര്യമാര്. ഒരാണിന്റെ കണ്ണവരി പതിഞ്ഞുടന്നാ, അതുകൊണ്ടാ അതിനകത്ത് അടച്ചിടുന്നത്. അമ്പലത്തിലേക്ക് ഒഴിഞ്ഞു വെച്ചത് നിങ്ങളാ. വരിക, നൃത്തം ചെയ്യുക, അകത്തേക്ക് പോവുക. ചേട്ടാ ഒരു കാര്യം അറിയാവോ, പാദസേവ, ദേഹസേവ, അകത്ത് ദൈവം നിങ്ങൾക്ക് എല്ലാ സേവയും ചെയ്യണോണ്.
11: ഈ ചിത്രത്തിലെ ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് മിക്കി ജെ മേയർ ആണ്. 2 കാലഘട്ടങ്ങൾക്കുള്ള വേറിട്ട ഒരു മ്യൂസിക് സ്റ്റൈൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്.

0: ഇത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 സെല്ലുലോഡ് എന്ന പ്രോഗ്രാമാണ്. ഈ സിനിമയിൽ വളരെ മനോഹരമായിട്ടുള്ള വിഷ്വൽസ് ഒരുക്കിയിരിക്കുന്നത് സിനിമാറ്റോഗ്രാഫർ സാനു ജോൺ വർഗീസ് ആണ്.
1: നിന്റെ നൃത്തം ഗംഭീരമായിരുന്നു, എനിക്കൊന്ന് സംസാരിക്കണം. എന്റെ കൂടെ പുറത്തേക്കൊന്ന് വരാം. നിന്റെ പേരെന്താ?
2: എന്തുവാടി ഉറങ്ങിയില്ലേ നീ? എന്താ ആലോചിക്കുന്നേ?
3: ശശി, ഇന്ന് എന്താ സംഭവിച്ചെന്നറിയാം നിനക്ക്? എന്നോട് ഒരുത്തൻ അവന്റെ കൂടെ പുറത്തേക്ക് വരുമെന്ന് ചോദിച്ചു.
2: പുറത്തേക്കെന്ന് വെച്ചാ?
3: എന്നേക്കുമായി അവന്റെ കൂടെ ഈ അമ്പലമൊക്കെ വിട്ടിട്ട്
2: നേരാണോ?
3: സത്യായിട്ടോ?
2: എന്നാ പിന്നെ പോയിക്കൂടെ. നിനക്ക്
3: എങ്ങനെ പോവാനാ? നമ്മൾക്കതിന് കഴിയോ ശശി? അവൻ എന്താ ധൈര്യം എന്നോടങ്ങനെ ചോദിക്കാൻ?
2: നമ്മളും അവരെ പോലെ സാധാരണ മനുഷ്യരാന്ന് കരുതി നിന്നെ വിളിച്ചതാവും പാവം. നിന്റെ സ്ഥാനത്ത് ഞാനെങ്ങാനായിരുന്നെങ്കിലേ അത് കേട്ട പാടെ ഇറങ്ങി ഓടിയനെ.
3: ഓടും, ഓടിയത് പിന്നെ ഓർമ്മയുണ്ടാവും. നമ്മൾ രണ്ടുപേരും ഇങ്ങനെ കുശു കുശാന്ന് വർത്താനം പറയുന്ന കേട്ടാ രണ്ടു കാലും തല്ലി ഒടിച്ചു വിടും. മിണ്ടത്ത് കിടന്നുറങ്ങാൻ നോക്കാം. അല്ലെങ്കിലും എനിക്ക് എങ്ങനെ പോവാൻ പറ്റും ആരാന്ന് പോലും അറിയാതെ.
4: നീയല്ലേ കൽക്കട്ടയ്ക്ക് പോകണം എഴുതണമെന്നൊക്കെ പറഞ്ഞത്? എന്നിട്ട്
1: അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ, നവരാത്രി പൂജ കഴിയട്ടെ.
4: നിനക്കിപ്പോ തുടങ്ങിയടാ ദേവിയോട് ഇത്രയ്ക്ക് ഭക്തി?
1: ഭക്തിയല്ല.
2: അങ്ങനെ വിനോദിനി എന്ന ദേവദാസി അവളുടെ ജീവിതകാലം മുഴുവൻ ഇത് തന്റെ സൗഭാഗ്യമായി കരുതി ജീവിച്ചു. അവസാനം അവൾ സ്വർഗലോകം പോകി.
1: അങ്ങനെങ്കിൽ വിനോദിനി, നിങ്ങൾ ഈ മന്ദിരം വിട്ട് ഇതുവരെ പുറത്തു പോയിട്ടേ ഇല്ലേ?
2: ഇല്ല, പോയിട്ടില്ല.
1: എന്തുകൊണ്ട്?
2: ഒരു ദേവദാസി ദേവിയുടെ സന്നിധിയിൽ നിന്ന് ഒരിക്കലും പുറത്തു പോവരുത്, അതാണ് ശാസ്ത്രം.
1: പ്രപഞ്ചമാകെ ദേവസന്നിധി തന്നെയല്ലേ, പിന്നെന്താ തെറ്റ് പുറത്തു പോയാൽ? ഭാവം വിനോദിനി, ദൈവം സൃഷ്ടിച്ച ഈ മനോഹരമായ പ്രപഞ്ചം കാണാതെ തന്നെ അവൾ പോയി മറന്നു. 100 വർഷം ഒരു ദേവദാസിയെ തടവിൽ കഴിയുന്നതിനേക്കാൾ ഒരൊറ്റ ദിവസം സ്വതന്ത്രയായി ജീവിക്കുന്നതായിരിക്കും നല്ലത്.
2: എല്ലാവരും വരിവരിയായി നിന്ന് പ്രസാദം വാങ്ങിച്ചോളൂ.
1: രാത്രി 10 മണിക്ക് തെക്കേ കവാടത്തിന് മുന്നിൽ നിന്നെ ഞാൻ പ്രതീക്ഷിക്കും.
3: ഇത്ര നേരായപ്പോ ഞാൻ കരുതി പോയിട്ടുണ്ടാവും.
1: നീ വരുമെന്ന് എനിക്കറിയായിരുന്നു.
3: ഞാൻ കൂടെ പോരാൻ വേണ്ടി വന്നോന്നല്ല, ശരിക്കും വന്നിട്ടുണ്ടോ ഇല്ലെന്നൊന്നും നോക്കാന്ന് വെച്ചു.
1: മൈത്രേ, അത് ഇവരുടെ പേരല്ലേ, അമ്മയും അച്ഛനുടെ പേരെന്താ?
3: അവരെ എന്തെങ്കിലും ഞാൻ കണ്ടെങ്കിൽ ചോദിച്ചു പറയാം.
1: അതിരിക്കട്ടെ, മലയാളം എങ്ങനെ പഠിച്ചു?
3: കേരളത്തിലെ ഗുരുക്കന്മാരുടെ കീഴിൽ മോഹിനിയാട്ടം പഠിക്കാൻ പോയപ്പോൾ അവിടുന്ന് പഠിച്ചതാ. അതുമാത്രമല്ല, ഭരതനാട്യം പഠിക്കുമ്പോൾ തമിഴ്, കുച്ചിപ്പുടി പഠിക്കുമ്പോൾ തെലുങ്ക്, ഒഡിയ, അസാമി, സംസ്കൃതവും പഠിച്ചിട്ടുണ്ട്.
1: തോണി തുഴയാൻ പഠിച്ചിട്ടുണ്ടോ?
3: അറിഞ്ഞൂടാ,
1: ഞാൻ പഠിപ്പിക്കാം. ഈ സൃഷ്ടിയിൽ ഓരോ കാര്യവും നമുക്ക് രണ്ടു വിധത്തിൽ ചെയ്യാം. ഒന്ന് ഭയത്തോടെയും രണ്ട് പ്രണയത്തോടെയും. നീ എന്ന് നൃത്തം ചെയ്യുന്നില്ല. മൊഴികളിൽ ഒഴുകും കളരവം, മയൂരത്തിൻ മായാനൃത്തം, സ്നേഹസ്പർശമേൽക്കാത്ത കന്യകാത്വം, മൂകമാംശിലയുമായി ബന്ധുത്വം, സമൂഹത്തിൻ ഉള്ളായി കുത്തി നോവിക്കുമ്പോഴും മനസ്സാകെ ദൈവത്തിനായി അർപ്പിക്കുന്നവൾ.
3: നേരം വെളുക്കറായി.

0: എനിക്ക് പോണം, എന്നെ ഒന്ന് കൊണ്ടുവിടുവോ? നിങ്ങളുടെ വർത്തമാനം കേട്ടിരുന്നപ്പോ സമയം പോയത് ഒട്ടും അറിഞ്ഞില്ല. അയ്യോ, എന്താ നിങ്ങളുടെ പേര്?
1: ശ്യാം, ശ്യാം സിംഗർ റോയ്. എന്റെ കൂടെ പോരു റോസി.
0: ഞാൻ എന്നും വരുന്നുണ്ടല്ലോ.
1: അതുപോലെ നിന്റെ അക്കൂട്ടിൽ നിന്ന് എന്റെ ജീവിതത്തിലേക്ക്, എന്റെ കൂടെ കൽക്കട്ടയിലേക്ക് പോരും. ഇനി അങ്ങോട്ടുള്ള ജീവിതം നമുക്ക് ഒരുമിച്ചാവാം.
0: ശ്യാം, ഞാനൊരു ദേവദാസിയാ, ആ കാര്യം മറന്നു പോരുത്.
1: ഏതൊരു പെണ്ണുമാരുടെയും ദാസിയല്ല, ദാസിയായി കാണുന്നവൻ ദൈവമല്ല. ദൈവത്തിന്റെ മുഖം മൂടിയണിഞ്ഞ് നിങ്ങളെ കടിമകളാക്കുക, അതൊക്കെ പോട്ടെ. ശരിക്കും നീ സന്തോഷവതിയാണ്? ഇങ്ങനെ ജീവിക്കാൻ നിനക്ക് ഇഷ്ടമാണ്?
0: നവരാത്രി അല്ലാതെ എന്റെ ജീവിതത്തിൽ മറ്റൊരാഘോഷവും സന്തോഷവും ഇല്ല. ഏത് പെണ്ണാണ് ആഗ്രഹിക്കുക ഇങ്ങനെ ഒരു ജീവിതം? ഏത് സമയമൊന്നുമില്ലാതെ ആരും വലിക്കുന്ന ചരടിനൊത്താടാ.
1: ആത്മാഭിമാന ഏതൊരു മനുഷ്യനും വലുത്. തെറ്റ് ചെയ്യുന്നതിന് ദൈവങ്ങളാണെങ്കിൽ പോലെ എതിർക്കണം. പേടിയുള്ളവരെ കർമ്മസിദ്ധാന്തത്തെ പറ്റി പറയും. നിന്റെ വില നിനക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ റിഡിക്കുലസ്.
0: അല്ലെങ്കിൽ എനിക്ക് എന്ത് വിലയാണുള്ളത്? വെറും ഒരു ചാക്കരിക്ക് വേണ്ടി സ്വന്തം അച്ഛനെയും അമ്മയും ത്യജിക്കേണ്ടി വന്നവളാണ് ഞാൻ. ആ അമ്പലത്തിൽ ഒരു ശിലയുടെ വില പോലുമില്ല എനിക്ക്.
1: നിന്നെ വിറ്റവരെ വാങ്ങിയവരല്ല നിന്റെ വില തീരുമാനിക്കേണ്ടത്, നീ തീരുമാനിക്കുന്നതാണ് നിന്റെ വില. ആത്മവിശ്വാസമാണ് വേണ്ടത്.
0: ആത്മവിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അമ്പലത്തിന് പുറത്തു വന്ന ഈ സമൂഹം എന്നെ അംഗീകരിക്കോ?
1: എം എസ് സുബലക്ഷ്മി എന്ന പേര് കേട്ടിട്ടുണ്ടോ നീ? അവരും ആ വംശത്തിൽപ്പെട്ടതാ. ഇന്നിപ്പോ പത്മഭൂഷൺ അവാർഡ് ജേതാവ. ഭരതനാട്യത്തിൽ ഭാരതം മുഴുവൻ പേര് കേട്ട നടത്തിയ ബാലസരസ്വതി. അവര് നിന്നെ പോലെയായിരുന്നു. നിന്റെ ശരീരത്തിലൂടുന്ന ഓരോ തുള്ളിച്ചോരയിലും നാട്യകലയുടെ തുടിപ്പുണ്ട്. നിനക്ക് ഞാനുണ്ട്, എന്നുണ്ടാവും. നിന്റെ ഇഷ്ടത്തിന് നിനക്ക് ജീവിക്കാം, ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. നാളെ വിജയദശമിയാ, നിന്നെ ഞാൻ പ്രതീക്ഷിക്കും.
2: വെൽക്കം ബാക്ക് ടു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 സെല്ലിലോടിൽ ഇന്ന് നമ്മൾ ശ്യാം സിംഗർ റോയ് എന്ന സിനിമയാണ് സംസാരിക്കുന്നത്. ഏതൊരു സ്ത്രീയുടെയും സ്വാതന്ത്ര്യം അത് അവരുടെ അവകാശമാണ് എന്ന് ചില ക്വസ്റ്റ്യൻസിലൂടെ അവരെ മനസ്സിലാക്കിക്കുകയാണ് ശ്യാം സിംഗർ റോയ് എന്ന കഥാപാത്രം.
1: ഈ നദിക്ക് പുറമേ നമുക്കായി നല്ലൊരു ജീവിതം കാത്തിരിപ്പുണ്ട്. എന്താ സംഭവിച്ചത്?
0: നീ ശ്രദ്ധിച്ചു പോണം.
3: ഏയ് മീന, കൊതയ ছো? তাড়াতাড়ি এসো, মহন্ত এসে গেছেন।
4: আমি যাব না, আমি যাব না।
0: বাড়িলে ഞങ്ങൾ ആരും, ദൈവത്തിന്റെ ഭാര്യമാരാ ഞങ്ങൾ. ഞങ്ങൾ ദേവികൾക്ക് തുല്യമാണ്. ആർക്ക് വേണേലും തൊടാനും തലോടാനും ഞങ്ങൾ അമ്പലത്തിന്റെ ചുറ്റുള്ള കൽത്തുണ്ടൊന്നുമല്ല. ആത്മാഭിമാനമുള്ള മനുഷ്യരാ. ആർക്കും ഞങ്ങളെ മേലെ ഒരു അധികാരമില്ല, ആ ദൈവങ്ങൾക്ക് പോലും.
5: കഥാ പറ സാഹസമല്ല কি করে? তোর দেবতার না, আমার দাসী.
6: ഒരു സ്ത്രീയും ഒരു ശ്രീകോവിൽ പോലെയാ. ആ പവിത്രമായ ശ്രീകോവിലിനെ അശുദ്ധമാക്കിയ ഈ പട്ടി എന്താ ചെയ്യുന്നത്?

0: జనకు జనకు సరికొత్త కళ.
1: ఐ యామ్ వెరీ సారీ.
2: ఇందులో నమ్మకరు కొంచెం ഞാനല്ലേ നിനക്ക്. എന്തുപറ്റി റോസി?
3: എനിക്ക് നിങ്ങളെ കിട്ടിയത് എന്റെ ഭാഗ്യം കൊണ്ട് മാത്രാ. അതുകൊണ്ട് എനിക്ക് അവിടുന്ന് പുറത്തു വരാൻ കഴിഞ്ഞു. ഞങ്ങളുടെ അമ്പലത്തിൽ തന്നെ 25 കൂടുതൽ ദേവദാസികളുണ്ട്. അങ്ങനെ നാട്ടിലെ എത്ര അമ്പലങ്ങളിൽ സ്ത്രീകൾ യാതന അനുഭവിക്കുന്നുണ്ടാവും. അവരെ പുറം ലോകം ഒരിക്കലും അംഗീകരിക്കില്ലല്ലോ അല്ലെ? അവർക്ക് ആരാണ് ആശ്രയമുള്ളത്? അവരുടെ കുട്ടികളുടെ ഭാവി എന്താകും?
4: ഏതൊരു സമൂഹത്തിൽ ഒരു സ്ത്രീ തന്റെ പയർ നിറക്കാൻ അവരുടെ ശരീരഭാഗം മറ്റുള്ളവർക്ക് വേണ്ടി കാച്ചുവെക്കേണ്ട ഗതികേട് വരും. ആ സമൂഹത്തിൽ ഒരുത്തിനും ആണായി കരുതുന്നുണ്ട്.
2: ആളുകൾ ഇനിയും വരും. ഈ സ്ഥലമൊന്നും മതിയാവില്ല. സൗകര്യമുള്ളൊരു വീട്, അവർക്ക് നല്ലൊരു തൊഴിൽ, തൊഴിലില്ലാത്തവർക്ക് ഒരു പെൻഷൻ പ്ലാൻ വരെ ഞാൻ തയ്യാറാക്കുന്നുണ്ട്. ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യും.
3: മനസ്സിലെന്ന് എനിക്കൊരു വിഷമമല്ല. ഈ അമാവാസിയിലെ ആകാശം പോലെ സന്തോഷം എന്ന് പറയുന്ന ഇതാണോ എന്തോ? ശ്യാം, നിനക്കറിയോ, ഒരു ദേവദാസി അമാവാസി നാളിൽ മരിച്ചുപോയാ നേരെ പോകുന്നത് ദൈവത്തിന്റെ അടുത്താത്ര. ഞാനും അതുപോലെ ഈ നിമിഷം മരിച്ചുപോയി. ഇങ്ങനെ ഒരു അമാവാസി ദിവസം ഇതുപോലെ നിന്റെ മടിയിൽ കിടന്ന് നിന്റെ മുഖത്തേക്ക് നോക്കി എല്ലാം മറന്ന് ചിരിച്ചുകൊണ്ട് മരിക്കണം എനിക്ക്. അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം.
5: ഏട്ടന് തീരെ സുഖമല്ലടാ, നിന്നെ കാണുന്നു പറഞ്ഞു. നീ ഒന്ന് ഏട്ടനെ കണ്ടിട്ട് വന്നേക്കെ.
3: അതാണെന്ന് കേൾക്കുമ്പോ തന്നെ എനിക്കൊന്ന് പേടിയാവോ? അത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടും അതേ സ്ഥലത്തേക്ക് തന്നെ നിങ്ങൾ പോണെന്ന് പറയുന്ന കേൾക്കുമ്പോ എനിക്കെന്തോ പോണ്ട. ശ്യാം,
2: എനിക്ക് പോകാൻ പറ്റില്ല റോസി. അച്ഛന്റെ സ്ഥാനത്ത് നിന്നെ വളർത്തിയത് വലിയേട്ടൻ, അത് ഞാൻ മറക്കാൻ പാടുണ്ടോ? ആ നാടിനോടുള്ള പേടി എന്റെ കുടുംബത്തോടുള്ള സ്നേഹത്തിന്റെ തടസ്സമാവരുത്. വൈകിയാലും ഞാൻ തിരിച്ചു വരും, എന്റെ വാക്കാണ്.
5: ഏട്ടന്മാരറിയാതെ നീ എഴുതിയ പുസ്തകങ്ങളൊക്കെ ഞാൻ വായിക്കാറുണ്ടോ? നീ എഴുതിയ ഓരോ പുസ്തകവും എന്റെ കയ്യിലുണ്ട്. ഇക്കാര്യത്തില് നിന്റെ ഏറ്റവും വലിയ ആരാധകൻ ഞാനാ. എന്താ അത്, പുതിയ കഥയാണോ?
2: ഒരു ചെറുകഥ ഇപ്പൊ തോന്നിയത്.
5: ആ
2: വായിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു.
6: എടത്തിയമ്മേ, ആരാ വന്നിരിക്കുന്ന നോക്കിയേ, നമ്മുടെ ശാമത്തിണ്ട്. വരൂ വരൂ.
7: സുഖമാണോ?
2: സുഖമായിരിക്കുന്നു.
7: സുഖം. നീ വന്ന് ഭക്ഷണം കഴിക്കും. ഡേ, ഭക്ഷണം എടുത്തേക്ക്,
6: പോയി കഴിക്കേ.
7: നീ മാർക്കറ്റിൽ പോയി നാലഞ്ച് ഇളനീര് വാങ്ങിച്ചു.
6: രസഗുളി മേടിച്ചോണ്ട് വരാം. എന്തിനാ കുറയ്ക്കുന്നത്? അവൻ ഇഷ്ടമുള്ളതെല്ലാം ഞാൻ മേടിച്ചോണ്ട് വരാം.
2: ഇവിടെ ആരും ഇല്ലേ എടുത്തി? പിള്ളേരൊക്കെ
8: അവരിപ്പോ ഖരഗ്പൂരിലേക്ക് പഠിക്കാൻ പോയിരിക്കാ. ശ്യാമോനെ
2: എങ്ങനെയിരിക്കുന്ന നേരത്തില്ലേ? എന്തുപറ്റി, അസുഖം?
8: അസുഖമൊന്നുമില്ല. നീ ഊണ് കഴിക്ക ശ്യാം.
2: നീ അത് ഇപ്പൊ എങ്ങനെയുണ്ട്?
9: കുഴപ്പമില്ല. നീ ഇപ്പോ എല്ലാവരുടെ ഇടയിലും ഒരു സംസാര വിഷയമാണ്. പേപ്പറിൽ വരുന്നതൊക്കെ ഞാനും വായിക്കാറുണ്ട്. നീ ഇപ്പൊ ശരിക്കും വലിയ ആളായി പോയല്ലോ. നീ എഴുതിയ പുസ്തകങ്ങളൊന്നും തന്നെ ഞാൻ ഇതുവരെ വായിച്ചിട്ട് പോലുമില്ല. നീ എഴുതുന്നൊന്നും എനിക്ക് ഇഷ്ടപ്പെടില്ല എന്നറിയാലോ. എന്തായാലും നീ നന്നായിരിക്കുന്നല്ലോ, അത് മതി എനിക്ക്. എന്തൊക്കെയായാലും നമ്മൾ ഒരേ രക്തമാണ് അല്ലേ? എനിക്കെങ്ങനെ നിന്നെ കളയാൻ പറ്റും? നമ്മുടെ ജാതിയും നിനക്ക് നല്ലൊരു ബന്ധം ഞാൻ ആലോചിച്ചിട്ടുണ്ട്. നീ ഒന്ന് പോയി കണ്ടിട്ട് വന്നാൽ നമുക്കത് ഉറപ്പിക്കാം.

0: നിനക്ക് ഇവിടുന്നും ചെയ്യാലോ, നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ സേവനമൊക്കെ.
1: എന്റെ കല്യാണം കഴിഞ്ഞു കേട്ടാ. ഈ വിഷയം പറയാനാണ് എന്നെ വിളിപ്പിച്ചതെങ്കിൽ ഇനി ഞാൻ സമയം കളയുന്നില്ല.
2: മാനോ മര്യാദയായിട്ട് ജീവിക്കുന്ന ഞങ്ങളുടെ ഇടയിലേക്ക് അത്തേ.
3: അവൾ എന്റെ ഭാര്യയാണ്, റോസി ശിങ്കാറായി. അവളെ പറ്റി ആരെങ്കിലും ഇനി തെറ്റായ ഒരു വാക്ക് പറഞ്ഞ
0: വിപ്ലവം സൃഷ്ടിച്ചു പോകുന്നു.

വിപ്ലവം സൃഷ്ടിച്ചു പോകുന്നുണ്ട്. നിന്റെ കൂടെ ജനിച്ചു വന്ന ആ ഒരേ ഒരു കുറ്റത്തിന് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ പട്ടികളെ പോലെയാണ് ഞങ്ങളെ കാണുന്നത്. എന്റെ മക്കളുടെ ഭാവിയാണ് എനിക്ക് വലുത്. അതിന് നിന്റെ മരണം ഒരു പാഠമാവണം. നിന്റെ കുന്ന് എനിക്ക് ഈ നാട്ടിൽ തല ഉയർത്തി നടക്കണോടാ.

0: എനിക്ക് കൽക്കട്ടയ്ക്ക് പോണം. ഇവിടെ ഇവിടെ പിന്നെ റോസി എന്നുള്ളൊരു ഡാൻസ് ടീച്ചർ ഉണ്ടായിരുന്നില്ലേ?
1: റോസി মানে রোজি দি? এত বছরে তো রোজি দিকে কেউ খুঁজতে আসেনি। আপনি কি ওনার কোনো আত্মীয়?
0: বাড়রে আড়তো বন্ধ
2: বাসু নাড়ে നമുക്ക് কোর্টে হাজির হওয়ারുള്ളതാണ്.
3: ইওর অনার I am really sorry your honor. But in my career of close to about 35 years, I never seen something as preposterous or as absurd as this. പുനർജന്മമാണത്രേ. അതായത് ചെയ്തു പോയ തെറ്റ് മൂടി മറയ്ക്കാനായി വേറെ മാർഗമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു തേർഡ് ഗ്രേഡ് കൺസെപ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. പ്രതി ഒരു ഫിലിം മേക്കർ ആണ് യുവർ ഓണർ. ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് അതിവിടെ പ്രസന്റ് ചെയ്ത് അതാണ് എവിഡൻസ് എന്ന് പറയുന്നു. ഇത് 16th സെഞ്ചുറി അല്ല യുവർ ഓണർ, വി ആർ ദി 21st സെഞ്ചുറി. But just to humbly remind the honorable court your honor, hypnotherapy is not medically approved in India, isn't
4: yes,
3: it so professor?
4: But it can.
3: That's it. So your honor, I will conclude with two things. Hypnosis results oru case il telivay edukkanavilla, and secondly punarjanmam oru andhavishwasamaanu, adine scientific proof illa. That'll be all your honor. With that I rest my case. Thank you.
2: You may leave now, ma'am.
5: Krishnamurthy sir, 1939 ശാന്തി ദേവിയായി പുനർജനിച്ച ലബ്ഡി ബായിയുടെ കേസ് രാജ്യത്താകെ ചർച്ചാ വിഷയമായപ്പോൾ അതിലെ സത്യം എന്താണെന്ന് അന്വേഷിച്ചറിയാൻ വേണ്ടി 15 പേരടങ്ങുന്ന ഇന്റലക്ച്വൽസിന്റെ ഒരു കമ്മീഷനെ നിയോഗിച്ചിരുന്നു. ഈ രാജ്യത്തിലെ അതിപ്രമുഖനായ ഒരു ലോയർ, നമ്മുടെ മഹാത്മാഗാന്ധി. ആ സമയത്ത് അത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് ഒഴിവാക്കിയില്ലായിരുന്നു. ഇൻഫാക്ട് ശാന്തി ദേവിയുടെ ഇത് പുനർജന്മം തന്നെയാണെന്നാണ് ആ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തത്. ആ ഫോട്ടോഗ്രാഫ്സും ഡോക്യുമെന്റ്സും ഞാനിതാ കോടതിയിൽ സമർപ്പിക്കുന്നു. ഈ കേസിലും സയന്റിഫിക് പ്രൂഫ് ഇല്ലായിരുന്നു യുവർ ഓണർ. അതേപോലെ എന്റെ ക്ലയന്റ് വാസുദേവനും റീഇൻകാർണേഷൻ ഓഫ് ശ്യാം സിംഹ റോയ് ആയതുകൊണ്ടാണ് തന്റെ കഥ തന്നെ വീണ്ടും എഴുതി പോയത്. There is no copyright violation in this case, Your Honor. തെളിവുകളിലൂടെയാണ് സത്യം കണ്ടെത്തുന്നത്. എന്നാൽ ഇത് സത്യമാണ്. തെളിവുകളില്ല യുവർ ഓണർ.
6: The final judgment is adjourned for tomorrow.
7: നാടാകെ കോലാഹലം സൃഷ്ടിച്ച ശ്യാം സിംഗ് റോയിയുടെ പുനർജന്മവുമായി ബന്ധപ്പെട്ട കേസിൽ കോടതി ഇന്ന് അന്തിമവിധി പറയുകയാണ്.
6: ഇരുഭാഗത്തിന്റെയും വാദം കേട്ടതിനു ശേഷം ഈ കേസിൽ ലോജിക്കും സയന്റിഫിക് എവിഡൻസും കണ്ടെത്താൻ സാധിക്കാത്തതിനാണ് കോടതി മിസ്റ്റർ
8: വാസുദേവൻ റിക്വസ്റ്റ് ഉണ്ട്.
6: കാര്യം എന്താണെന്ന് പറഞ്ഞു?
8: അറിയില്ല സാർ, സാറിന് കാരണം അത്ര.
6: വരാം പറ. വിധി പ്രഖ്യാപിക്കാനിരുന്ന ഈ അവസരത്തിൽ കോടതി ഒരു പുതിയ സാക്ഷിയുടെ മൊഴി രേഖപ്പെടുത്താൻ അനുവാദം നൽകും. മിസ്റ്റർ മനോജ് സിംഗ് റോയ്, നിങ്ങൾക്ക് ബോധിപ്പിക്കാം ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ.
9: വാസുദേവൻ ശ്യാം സിംഗ് റോയിയാണ്. ശ്യാമിന്റെ സ്വന്തം കുഞ്ഞനിയന്. അവൻ പുനർജന്മം എടുത്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പൂർണമായി വിശ്വസിക്കുന്നു. ആയിരിക്കുന്നതാ ശ്യാം സിംഗ് റോയ്.

0: pardon me, Your Honor. Mr. Roy. വാസുദേവൻ തന്നെയാണ് ശ്യാംസിംഗ് റോയ് എന്ന് 45 years back മരിച്ചുപോയ നിങ്ങളുടെ അനിയനാണ് അവനിപ്പോ മർജന്മ എടുത്തിട്ടുണ്ടെന്ന് 85 years ഉള്ള നിങ്ങൾ പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നു. ഫൈൻ. പക്ഷേ ഇതേ വിഷയം ഞാനോ ജഡ്ജോ കോർട്ടോ ഈ പബ്ലിക്കോ എന്തിന് വിശ്വസിക്കണം? Can I give one good reason why? ശ്യാം സിംഗ് റോയ് ആണ് വാസുവായി മർജന്മ എടുത്തത് എന്നതിന് നിങ്ങളുടെ സോളിഡ് പ്രൂഫ് എന്തെങ്കിലും ഉണ്ടോ? ഐ എം ആസ്കിംഗ് യു മിസ്റ്റർ റോയ്, പ്ലീസ് ടെൽ മീ, ദി കോർട്ട് വാണ്ട്സ് ടു നോ.
1: ഉണ്ട്, പ്രൂഫ് ഉണ്ട്. എന്നോടുകൂടി അവസാനിക്കുമെന്ന് കരുതിയ ആ സത്യം, ശിങ്കാറോയി കുടുംബത്തിന്റെ കറുത്ത മുഖം ലോകത്തെ അറിയിക്കാൻ ഏതോ ഒരുത്തൻ മുന്നിട്ടിറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ എനിക്കിത് പറച്ചില്ല. പബ്ലിഷ് ചെയ്യപ്പെട്ട ബുക്സ്, അതിലെ കഥകൾ ആർക്കു വേണമെങ്കിലും കോപ്പിയടിക്കാം. പക്ഷെ ഇതുവരെ പബ്ലിഷ് ചെയ്യാത്ത എനിക്ക് മാത്രം അറിയാവുന്ന ഒരു ഷോർട്ട് സ്റ്റോറി ശ്യാം സിംഗ് റോയ് എന്റെ മുന്നിൽ വെച്ച് എഴുതി എനിക്ക് തന്ന ഒരു ചെറുകഥ. ഈ വാസുദേവൻ എങ്ങനെ അതൊരു ഷോർട്ട് ഫിലിം ആക്കി? ആ കഥ ഇവൻ എങ്ങനെ അറിഞ്ഞു? എന്റെ ശ്യാം വർഷങ്ങൾക്ക് മുൻപ് എനിക്കായി എഴുതി തന്ന ആ ചെറുകഥ, അതേ കഥ ഒരു മാറ്റവും ഇല്ലാതെയാണ് വാസുദേവൻ ഷോർട്ട് ഫിലിം ആക്കിയിരിക്കുന്നത്. അതെങ്ങനെ? എസ് ആർ പബ്ലിഷേഴ്സിന്റെ ചെയർമാനായ ഞാൻ ഈ കേസ് പിൻവലിക്കുകയാണ്. ഞാനിത് ചെയ്യുന്നത് പൂർണ്ണ മനസ്സോടെയാണ്, കാരണം അവനാണ് ഈ കമ്പനിയുടെ ഉടമസ്ഥൻ.
2: പെറ്റീഷനേഴ്സ് തന്നെ ഈ കേസ് പിൻവലിച്ച സ്ഥിതിക്ക് ഈ കേസ് ഇതോടുകൂടി ക്ലോസ് ചെയ്യുകയാണ്.
0: ഞാൻ തോറ്റിട്ടില്ല, പക്ഷെ നീ ജയിച്ചു. ഗുഡ് ജോബ്. I'll see you in court again. All the best.
3: Mano, നീ എന്നോട് ക്ഷമിക്കില്ലടാ ശ്യാമോനെ. നിന്നെ കൊലയ്ക്ക് കൊടുത്തു ഞാൻ. ഏട്ടന്മാരങ്ങനെ ഒരു ചതി ചെയ്യുന്നു സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നടാ.
1: പക്ഷെ നിന്റെ ഉള്ളിലെ തീ അണഞ്ഞിട്ടില്ല, അതാ നീ വീണ്ടും ജന്മമെടുത്തത്. നിന്റെ അക്ഷരങ്ങൾ തന്നെ നിനക്ക് തുണയായി. അത് തന്നെയാണ് മോനെ നിന്നെ രക്ഷപ്പെടുത്തിയത്. എല്ലാ സ്വത്തും ആ കമ്പനിയും ഇനി എല്ലാം നിനക്ക് സ്വന്തം. നീ എടുത്തോ.
3: എനിക്കിതൊക്കെ എന്തിനാടു? ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവുന്ന വാക്ക് കൊടുത്ത ഞാൻ റോസിക്ക്. ബാധിക്കിട്ട് പോയില്ലേ ഞാൻ? അവസാന നിമിഷം വരെ ഞാൻ തിരിച്ചു വരുന്ന പ്രതീക്ഷിച്ചു. വീണ്ടും എന്തിനാ ഞാൻ ജനിച്ചെന്ന് അറിയില്ല.
1: റോസി, ചിലപ്പോ റോസിയെ കാണാനായിരുന്നു അവളുടെ കാത്തിരിപ്പിന് ഒരു അർത്ഥമുണ്ടായി.
3: എന്നിട്ട് റോസി,
1: അവൾ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടതാ. എന്റെ അമ്മാവന്റെ വീട്ടിൽ ഒളിപ്പിച്ചിരിക്കുക അവളെ. ഏട്ടന്മാര് മരിച്ച ശേഷം ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കാൻ ഞാൻ ഒരുപാട് നിർബന്ധിച്ചു, പക്ഷെ അവൾ അതിന് തയ്യാറായില്ല. അസാധ്യ മനോധൈര്യമാണ് അവക്ക്. അതുകൊണ്ടുകൂടിയാവാം നീ ഇപ്പൊ പുനർജനിച്ചത്. ഈ സത്യങ്ങളെല്ലാം നിന്നെ അറിയിക്കാൻ വേണ്ടിയായിരിക്കൂടാ ഞാനിപ്പോഴും ജീവനോടെ ഉള്ളത്.
4: ഇങ്ങനെ ഒരു അമാവാസി ദിവസം ഇതുപോലെ നിന്റെ മടിയിൽ കിടന്ന് നിന്റെ മുഖത്തേക്ക് നോക്കി എല്ലാം മറന്ന് ചിരിച്ചുകൊണ്ട് മരിക്കണം എനിക്ക്. അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം.
5: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 സെല്ലുലോയിഡിൽ ഇന്ന് നമ്മൾ ശ്യാം സിംഗ് റോയ് എന്ന സിനിമയാണ് സംസാരിച്ചത്. കൂടെ ഉണ്ടായിരുന്നത് ഞാൻ വി എസ് സ്മിത. അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ പ്രോഗ്രാം അതിൻ്റെ ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും പുതിയ സിനിമയുമായി വരാം. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: Your choice. Your one-stop destination for finest music. Your choice.

ഹലോ, നമസ്കാരം. സമയം 12 മണി കഴിഞ്ഞ 11 മിനിറ്റും 19 സെക്കൻഡും ആയിരിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനുള്ള സമയമാണ്, യുവർ ചോയ്സിൻ്റെ സമയമാണ്. യെസ്, അപ്പോൾ നിങ്ങളുടെ ചോയ്സിലുള്ള പാട്ടുകളാണ് ഇനിയുള്ള 2 മണി വരെ കേൾക്കാനായിട്ട് പോകുന്നത്. യെസ്, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാലോ? അതായത് റെയിൻബോയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജായ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 എന്ന റെയിൻബോയുടെ FB പേജ് വേഗം തന്നെ വിസിറ്റ് ചെയ്യുക. അവിടെ ഞാൻ യുവർ ചോയ്സിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിശേഷങ്ങളും ഒപ്പം ഡെഡിക്കേഷനും വിഷസും ഒക്കെ അവിടെ മെസ്സേജുകളായിട്ട് കമൻറ്റുകളായിട്ട് അറിയിക്കാവുന്നതാണ്. കൂടാതെ ഞങ്ങളുടെ ഇൻസ്റ്റാ ID FM റെയിൻബോ കൊച്ചി 107.5 എന്ന ഇൻസ്റ്റാ ID മെസ്സേജുകൾ അയക്കാവുന്നതാണ്. ഈ രണ്ട് മാർഗങ്ങളിലൂടെ നിങ്ങളുടെ പാട്ടുകൾ, നിങ്ങളുടെ ഡെഡിക്കേഷൻസും വിഷസും ഒക്കെ ഞങ്ങൾ അറിയിക്കുക. അപ്പോൾ ഓരോ പാട്ടുകളും നിങ്ങളുടെ ചെവിയിലേക്ക് അല്ലെങ്കിൽ കാതോരം എത്തുന്നതായിരിക്കും കേട്ടോ. യെസ്, അപ്പോൾ നമുക്ക് ആദ്യത്തെ പാട്ടിലേക്ക് പോകാം. ആദ്യത്തെ പാട്ട് ചോദിച്ചിട്ടുള്ളത് കടൽക്കാറ്റ എന്ന മൂവിയിലെ മനോഹരമായിട്ടുള്ള നീലനിലാ ഒരു തോണി എന്ന പാട്ട് വെക്കാമോ എന്ന് RK നായർ ചോദിച്ചിട്ടുണ്ട്. യെസ്, അപ്പൊ ആ ഒരു പാട്ടിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ പോകുന്നത്. കേട്ടുകൊണ്ടിരുന്നോളൂ, ഇത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ്. കൂടെയുണ്ട് ഞാൻ നമിത.

യെസ് കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 യുവർ ചോയ്സ് ആണ്. യെസ്, അപ്പോൾ യുവർ ചോയ്സിൽ ലാസ്റ്റ് കേട്ട ഒരു സോങ് മനസ്സിനക്കരെ എന്ന മൂവിയിലെ സോങ് ആയിരുന്നു. ഈ ഒരു സോങ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് സെബീന സെബി ആയിരുന്നു കേട്ടോ. യെസ്, അപ്പോൾ സെബീന സെബി ആവശ്യപ്പെട്ട സോങ് ആണ് നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത്. അടുത്ത ഒരു മെസ്സേജിലേക്ക് പോവാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് മുഹമ്മദാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. എതിർപ്പുകൾ സിനിമയിലെ പൂന്നുള്ളും കാറ്റേ പൂങ്കാറ്റേ എന്ന ഗാനം കേൾപ്പിക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മറ്റൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ മാഗി ജോർജ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മാഗി ജോർജ് പറഞ്ഞിരിക്കുന്നത് ദിൽ ദിവാനെ സോങ് മേനെ പ്യാർ കിയാ എന്ന മൂവിയിൽ നിന്നും അല്ലെങ്കിൽ ഭൂൽ ഭുലയ്യ മൂവിയിലെ മേരേ ധോൽന എന്ന സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. മറ്റൊരു മെസ്സേജ് പ്രതീക്ഷ രമേശ് ആണ് അയച്ചിട്ടുള്ളത്. ഇന്ന് വട്ടയപ്പമുണ്ടെങ്കിൽ താട്ടെ എന്ന സോങ് വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ഗാനം എൻ്റെ കൊടുങ്ങല്ലൂർ പുരയിലെ ബട്ടൺ സെന്ററിലെ തിലകനും ഭാര്യ തുഷാര മകൻ എന്നിവർക്കുമായിട്ട് സമർപ്പിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷൈജൻ പെരുമ്പാവിൽ നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നു. എന്നോട് ഇഷ്ടം കൂടാമോ ചിത്രത്തിലെ വർണ്ണവസന്തമണിഞ്ഞൊരു അല്ലെങ്കിൽ 916 എന്ന ചിത്രത്തിലെ ചിന്താമര തേനു എന്ന ഗാനം വെക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബിജു ബിജു പറഞ്ഞിട്ടുള്ളത് വൈറ്റിലിൽ നിന്നാണ്. കാലാപ്പാനി എന്ന മൂവിയിലെ ചെമ്പുവേ പൂവേ എന്ന ഗാനം വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, അപ്പം അടുത്തതായിട്ട് നമുക്ക് വരുന്നത് എതിർപ്പുകൾ എന്ന മൂവി.

ിലെ സോങ് ആണ് പൂന്നുള്ളും കാറ്റേ പൂങ്കാറ്റേ എന്ന വാണി ജയറാം പാടിയിട്ടുള്ള പാട്ടിലേക്കാണ് അടുത്തതായി പോകുന്നത്. കേട്ടുകൊണ്ടിരുന്നോളൂ ഇത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ്.

റെയിൻബോയിൽ ഇത് യുവ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. യെസ്, അപ്പൊ നല്ല നല്ല പാട്ടുകളാണ് യുവ ചോയ്സിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. യെസ്, അപ്പോൾ ഈ ഒരു സമയത്ത് സമീപം 12 മണി കഴിഞ്ഞ് 59:22 ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാട്ടിപ്പോൾ കേൾക്കണം എന്ന് അതിയായിട്ട് ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ അത് വേഗം തന്നെ, അതായത് റെയിൻബോ FM-ലൂടെ കേൾക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 എന്ന റെയിൻബോയുടെ ഫേസ്ബുക്ക് പേജിലേക്ക് പോവുക. അവിടെ യുവ ചോയ്സിൻ്റെ പോസ്റ്റ് ഞാനിട്ടിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് ആ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം കമൻറ്റ് ചെയ്യുക.

ഒപ്പം ആ ഒരു പാട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ചേർത്ത് ഡെഡിക്കേഷനും വിശ്വാസം ഒക്കെ ചേർത്തിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. യെസ്, അപ്പോൾ അങ്ങനെ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് അങ്ങനെ കുറച്ച് കമൻസ് വന്നിട്ടുണ്ട്, അതിലേക്ക് പോവാം. ദാസാണ് അടുത്തതായിട്ട് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. റൺ എന്ന തമിഴ് മൂവിയിലെ തേരടി വീതിയിൽ ദേവത വന്നാൽ എന്ന ഗാനം കേൾപ്പിക്കാമോ? എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ദാസ് ചോദിച്ചിട്ടുള്ളത്. മറ്റൊരു മെസ്സേജ് സൽമാ ജമാലുദ്ദീൻ ആണ് അയച്ചിട്ടുള്ളത്. മേഘമൽഹാർ എന്ന മൂവിയിലെ പൊന്നുഷസ് എന്ന ആ ഒരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. പാട്ട് കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷൈജൻ പെരുമ്പാവൂരിൽ നിന്നും 916 എന്ന മൂവിയിലെ, ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു, 916 എന്ന മൂവിയിലെ സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, അപ്പം അടുത്തതായിട്ട് നമുക്കൊരു തമിഴ് പാട്ടിലേക്ക് പോയാലോ? യെസ്, തമിഴ് സോങ് ആണ് അടുത്തതായിട്ട് വരുന്നത്. റൺ എന്ന മൂവിയിലെ ഒരു സോങ് ആണ്, സൂപ്പർ സോങ് ആണ്. കേട്ടുകൊണ്ടിരുന്നോളൂ ഇത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ്.

സമയം 12 മണി കഴിഞ്ഞ് 49:21 12:50 വാർത്തകൾ വരുന്നുണ്ട് മലയാളം ന്യൂസ് തിരുവനന്തപുരം റിലേ. അപ്പൊ നമുക്ക് വേഗം തന്നെ നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 എന്ന റെയിൻബോയുടെ ഫേസ്ബുക്ക് പേജിലെ യുവർ ചോയ്സിന്റെ പോസ്റ്റിന് താഴെയായിട്ട് നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങളും കമന്റ്സും ഒക്കെ അവിടെ അയക്കുക. എന്നിട്ട് നമുക്ക് ഈ പാട്ടുകൾ ന്യൂസിന് ശേഷം കേൾക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ വേഗം തന്നെ നിങ്ങളുടെ മെസ്സേജുകളൊക്കെ അയച്ചോളൂ.

0: കേട്ടുകൊണ്ടിരുന്നോളൂ ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5. ഇനി കേൾക്കാം മലയാളം വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമിന് രാഷ്ട്രപതി ഭവനിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ ഊർജ്ജിതം. ഫലം സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള തൊഴിൽ പ്രവർത്തക സമിതിയുടെ രണ്ടാമത് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് എഫ്സി ചെന്നൈയിൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമിന് രാഷ്ട്രപതി ഭവനിൽ ഔപചാരിക സ്വീകരണം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വിയറ്റ്നാം പ്രസിഡന്റ് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയാണ്. സമകാലിക പ്രാധാന്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളാണ് ഇരുവരും ചർച്ച ചെയ്യുന്നത്. നിരവധി ധാരണാപത്രങ്ങളും ഇരു നേതാക്കളുടെയും സാന്നിധ്യത്തിൽ ഒപ്പുവയ്ക്കും. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ഇന്നലെയാണ് ഡൽഹിയിലെത്തിയത്. മന്ത്രിമാരുടെ ഉന്നതതല സംഘവും അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം സമഗ്ര നയതന്ത്ര പങ്കാളിത്തമായി മാറിയിട്ട് 10 വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് തോ ലാമിന്റെ ഇന്ത്യാ സന്ദർശനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കേരളത്തിൽ നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം മന്ത്രിസഭാ രൂപീകരണത്തിനായി ഗവർണറെ സമീപിക്കുമെന്ന് യുഡിഎഫ് നേതാക്കൾ അറിയിച്ചു. സർക്കാർ രൂപീകരണത്തിനുള്ള നിരീക്ഷകരായി എഐസിസി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, ട്രഷറർ അജയ് മാക്കൻ എന്നിവരെ കോൺഗ്രസ് നേതൃത്വം നിയോഗിച്ചു. മുഖ്യമന്ത്രി ആര് എന്നതടക്കമുള്ള നിർണായക കാര്യങ്ങളിൽ തീരുമാനമാകേണ്ട സാഹചര്യത്തിൽ സംസ്ഥാനത്തു നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഈ ദിവസങ്ങളിൽ ഡൽഹിയിലെത്തി നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെയുള്ള ആദ്യ സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. പരാജയത്തിന്റെ പ്രാഥമിക വിലയിരുത്തലാണ് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന യോഗത്തിന്റെ മുഖ്യ അജണ്ട. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ടി വി കെ നേതാവ് ജോസഫ് വിജയ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ ടി വി കെയിൽ നിന്നും 108 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118 ആണെന്നിരിക്കെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ പിന്തുണയ്ക്കായി ടി വി കെ ചർച്ച ആരംഭിച്ചു. പിന്തുണ നൽകുന്ന കാര്യം പാർട്ടി യോഗത്തിനുശേഷം തീരുമാനിക്കുമെന്ന് കോൺഗ്രസ് വക്താവ് ഗിരീഷ് ചോദങ്കർ അറിയിച്ചു. ടി വി എക്ക് പിന്തുണ നൽകുന്നത് സംബന്ധിച്ച് എ എ ഡി എം കെയിൽ ചർച്ച നടക്കുന്നതായി പാർട്ടി നേതാവും നിയുക്ത എംഎൽഎയുമായ ലീമ റോസ് വ്യക്തമാക്കി. പശ്ചിമബംഗാളിലെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കേന്ദ്ര നിരീക്ഷകനായി മുതിർന്ന ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷായെ നിയോഗിച്ച ബിജെപി നേതൃത്വം. സഹനിരീക്ഷകനായി ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയെയും നിയോഗിച്ചു. അതിനിടെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്നുള്ള തൃണമൂൽ കോൺഗ്രസ് മേധാവി മമതാ ബാനർജിയുടെ പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ച് ബിജെപി നേതാക്കൾ രംഗത്തുവന്നു. ജനങ്ങളുടെ വിധി അംഗീകരിക്കാൻ തൃണമൂൽ കോൺഗ്രസ് വിസമ്മതിക്കുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. പശ്ചിമബംഗാളിൽ ക്രമസമാധാനം നിലനിർത്താൻ ചീഫ് സെക്രട്ടറിക്കും ഡിജിപിക്കും കേന്ദ്ര സായുധ പോലീസ് സേനയ്ക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തെ തുടർന്നുണ്ടായേക്കാവുന്ന അക്രമ സംഭവങ്ങൾ കർശനമായി തടയണമെന്നാണ് നിർദ്ദേശത്തിലുള്ളത്. അസമിൽ ഭരണ തുടർച്ച ഉറപ്പിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. തെരഞ്ഞെടുപ്പിൽ 126 സീറ്റുകളിൽ 102 എണ്ണം നേടിയാണ് എൻഡിഎ വീണ്ടും അധികാരത്തിലെത്തുന്നത്. അസമിൽ കേന്ദ്ര നിരീക്ഷകനായി കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡയെയും സഹനിരീക്ഷകനായി ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെയുമാണ് ബിജെപി നേതൃത്വം നിയോഗിച്ചിരിക്കുന്നത്. പുതുച്ചേരിയിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയും നിർമ്മൽകുമാർ സുരാനയുമാണ് നിരീക്ഷകർ. പശ്ചിമബംഗാൾ, അസം, കേരളം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിജയിച്ച സ്ഥാനാർത്ഥികളുടെ വിവരങ്ങളടങ്ങിയ വിജ്ഞാപനമാണ് പുറപ്പെടുവിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ

സംസ്ഥാനങ്ങളിലെ 19 ജില്ലകളെ ഉൾക്കൊള്ളുന്ന റെയിൽവേ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതിനെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ പദ്ധതികൾ രാജ്യത്തിന്റെ അടിസ്ഥാന സൌകര്യങ്ങളും സാമ്പത്തിക വളർച്ചയും വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 33-ൽ നിന്ന് 37-ആയി ഉയർത്താനുള്ള തീരുമാനം രാജ്യത്തിന്റെ ജുഡീഷ്യൽ സംവിധാനത്തെ ശക്തിപ്പെടുത്തുമെന്നും ജനങ്ങൾക്ക് വേഗത്തിലുള്ള നീതി ഇതിലൂടെ ഉറപ്പാക്കാനാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ രണ്ടാമത് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. രണ്ട് ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തൽ, തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരടക്കം സമ്മേളനത്തിൽ പങ്കെടുക്കും. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർദ്ധനയിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധം.

0: സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക് സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരടക്കം സമ്മേളനത്തിൽ പങ്കെടുക്കും. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർധനയിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധം. 19 കിലോ സിലിണ്ടറിന് 993 രൂപ കൂടിയതിലാണ് പ്രതിഷേധം നടക്കുന്നത്. ഓൺലൈൻ ഭക്ഷണ വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട്. വെയിലിൽ നിന്ന് സംരക്ഷണം നൽകാൻ പാലക്കാട് ജില്ലയിലെ വാണിയംകുളം കന്നുകാലി ചന്തയിൽ ഒരുക്കിയിരിക്കുന്ന താൽക്കാലിക സംവിധാനം വിപുലീകരിക്കാൻ തീരുമാനിച്ച് വാണിയംകുളം പഞ്ചായത്ത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: കാലിച്ചന്ത നവീകരണത്തിന്റെ ഭാഗമായി കന്നുകാലികൾക്ക് വേനലിൽ വെയിൽ ഏൽക്കാതിരിക്കാൻ താൽക്കാലിക പന്തൽ ഒരുക്കിയിരുന്നു. ഇത് മറ്റു ഭാഗങ്ങളിൽ കൂടി വിപുലീകരിക്കാനാണ് തീരുമാനം. ചന്തയുടെ നിലം കോൺക്രീറ്റ് ചെയ്തും കാലികളെ കൊണ്ടുവരുന്ന തൊഴിലാളികൾക്ക് വിശ്രമിക്കാനും സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. കാലികൾക്ക് വെള്ളം നിറയ്ക്കാനുള്ള കൂടുതൽ തൊട്ടികൾ സ്ഥാപിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ കാലിച്ചന്തയായ വാണിയംകുളത്ത് കേരളത്തിനകത്തു നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് കാലികളെയാണ് എല്ലാ ആഴ്ചയും കച്ചവടത്തിനായി എത്തിക്കുന്നത്.
0: പഞ്ചാബിൽ അമൃത്സറിലെയും ജലന്ധറിലെയും കരസേന BSF മേഖലയ്ക്ക് സമീപം ഇരട്ട സ്ഫോടനം. ഇന്നലെ രാത്രിയുണ്ടായ സ്ഫോടനങ്ങളിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും പ്രദേശത്ത് അതീവ ജാഗ്രത തുടരുകയാണ്. ബോംബ് സ്ക്വാഡും ഫോറൻസിക് സംഘങ്ങളും സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ഹൈദരാബാദിൽ രാത്രി 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FC യെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രോജക്ട് ഫ്രീഡം താൽക്കാലികമായി നിർത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 1.21% താഴ്ന്ന് ബാരലിന് 108.54 US ഡോളറിലെത്തി. ഹോർമുസിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ സൈനിക അകമ്പടിയോടെ മോചിപ്പിക്കുന്നതിനുള്ള US നടപടിയാണ് പ്രോജക്ട് ഫ്രീഡം. കേരളത്തിൽ പകൽച്ചൂടിന് ശമനമില്ല. സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പകൽ 11 മുതൽ 3 മണി വരെ തുടർച്ചയായി വെയിലേൽക്കുന്നത് ഒഴിവാക്കണം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 163 പോയിന്റ് താഴ്ന്ന് 76,854, നിഫ്റ്റി 10 പോയിന്റ് നഷ്ടത്തിൽ 24,022 വ്യാപാരം തുടരുന്നു. ഓഹരി വിപണികൾ നേട്ടത്തിലാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചത്. സ്വർണവില കൂടി. പവന് 1,560 രൂപ വർദ്ധിച്ച് 1,10,960 രൂപയും ഗ്രാമിന് 13,870 രൂപയുമാണ് ഇന്നത്തെ വില. ഹോർമുസിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇറാനിൽ സമ്മർദ്ദം ചെലുത്താൻ ലക്ഷ്യമിട്ട് ഐക്യരാഷ്ട്രസഭ പ്രമേയം മുന്നോട്ടുവച്ച് അമേരിക്കയും ഗൾഫ് സഖ്യ കക്ഷികളും. കപ്പലുകളെ ആക്രമിക്കുകയോ നിയമവിരുദ്ധമായി ടോൾ ഈടാക്കുകയോ ചെയ്യുന്നത് തുടർന്നാൽ ഇറാൻ ഉപരോധം ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്ന് കരട് പ്രമേയം മുന്നറിയിപ്പ് നൽകുന്നു. നേരത്തെ ചൈനയുടെയും റഷ്യയുടെയും വീറ്റോ കാരണം യുഎൻ പ്രമേയം പരാജയപ്പെട്ടിരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജിയും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇയും ബീജിംഗിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി ഹോർമുസ് കടലെടുക്ക് തുറക്കാനും യുദ്ധം അവസാനിപ്പിക്കാൻ US ഒരു കരാറിലെത്താനും ഇറാനുമേൽ സമ്മർദ്ദം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച. ഇറാനെതിരായുള്ള US സൈനിക നടപടികൾ അവസാനിച്ചുവെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ പ്രഖ്യാപിച്ചതിനെ തൊട്ടുപിന്നാലെയാണ് അരാഗ്ജിയുടെ സന്ദർശനം. രാജ്യത്തെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി സംബന്ധിച്ച മാർഗ്ഗനിർദ്ദേശങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. വിദ്യാഭ്യാസത്തിൽ മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെയും സജീവ പങ്കാളിത്തം, ചെറിയ ക്ലാസുകളിൽ മാതൃഭാഷ പ്രാദേശിക ഭാഷയുടെയും ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് SMC ലക്ഷ്യം. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമിന് രാഷ്ട്രപതി ഭവനിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ ഊർജ്ജിതം. ഫലം സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള തൊഴിൽ പ്രവർത്തക സമിതിയുടെ രണ്ടാമത്തെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.
2: മ്യൂസിക്കലി യോഴ്സ് FM റെയിൻബോ 107.5. സ്റ്റേ ട്യൂൺഡ്.
3: യുവർ ചോയ്സ്, യുവർ വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ഫോർ ഫൈനസ്റ്റ് മ്യൂസിക്. മ്യൂസിക്, your choice. Your choice.

33 സെക്കൻഡും ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ്. യെസ്, അപ്പോൾ വാർത്തകൾക്ക് ശേഷം നമ്മൾ യുവ ചോയ്സിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനായി, കേൾപ്പിക്കാനായി. യെസ്, അപ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്, മെസ്സേജിലേക്ക് പോവാം. നന്ദു കേസ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നന്ദു പറഞ്ഞിരിക്കുന്നത് വജ്രം മൂവിയിലെ പൂക്കുന്നിതാമുല്ല പൂക്കുന്നിലഞ്ഞി എന്ന സോങ് ഫ്രണ്ട്സ് അതായത് ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള അനൂജയ്ക്കും ആദർശനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു മെസ്സേജ് നസീറയാണ്, കൊടുങ്ങല്ലൂരിൽ നിന്നുമാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്നത് മിന്നാമിനിങ്ങി മിന്നും മിനിങ്ങി എന്ന സോങ് ആണ്. മറ്റൊരു മെസ്സേജ് ജോസഫ് സി അയച്ചിരിക്കുന്നു. ജോസഫ് സിയെ പറഞ്ഞിട്ടുള്ളത് ദിൽസെ മൂവിയിലെ ചയ്യ ചെയ്യ അല്ലെങ്കിൽ ദിൽസേ അല്ലെങ്കിൽ കജരാരെ എന്ന സോങ് ആണ്, ബണ്ടി ഓർ ബബ്ലി എന്ന മൂവിയിലെ സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ദിൽസെ മൂവിയിലെ സോങ് രാവിലെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ജിനു മെജോ പറഞ്ഞിരിക്കുന്നു 1000 കണ്ണുമായി കാത്തിരുന്നു എന്ന സോങ് വെക്കാമോ, എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷാജു മടത്തുംപടി പറഞ്ഞിരിക്കുന്നത് കനകസിംഹാസനത്തിലെ പ്രിയതമേ ശകുന്തള എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കാമോ എന്നാണ്. ആദ്ര എം എസ് പറഞ്ഞിരിക്കുന്നു സുഗമോ ദേവി മൂവിയിലെ സോങ് കേൾപ്പിക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, അപ്പൊ അടുത്തതായി ഒരു ഹിന്ദി സോങ് ആണ് വരുന്നത്, കേൾക്കാം നമുക്ക് ഈ ഒരു പാട്ട്. കേട്ടുകൊണ്ടിരിക്കുക ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യു ആർ ചോയ്സ്. കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ഈ സമയത്ത് കേൾക്കണം എന്നുണ്ടെങ്കിൽ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 എന്ന റെയിൻബോയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് വിസിറ്റ് ചെയ്യുക. അവിടെ യു ആർ ചോയ്സിന്റെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതിന് താഴെയായിട്ട് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളും ഡെഡിക്കേഷൻസും വിഷസും എല്ലാം അറിയിക്കാം. അതുപോലെ തന്നെ എഫ് എം റെയിൻബോ കൊച്ചി 107.5 എന്ന ഇൻസ്റ്റ ഐഡിയിലൂടെയും നിങ്ങൾക്ക് പാട്ടുകൾ അറിയിക്കാവുന്നതാണ്, മെസ്സേജുകളായിട്ട് അയക്കാവുന്നതാണ്. അപ്പൊ വേഗം തന്നെ മെസ്സേജുകൾ അയച്ചോളൂ, ഒപ്പം കേട്ടുകൊണ്ടിരുന്നോളൂ യുവർ ചോയ്സ്. കൂടെയുണ്ട് ഞാൻ നമിതാ.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: शिक्षा की जीवन में भी जरूरत है, समाज जीवन में भी जरूरत है, इसको अंडर एस्टिमेट नहीं करना चाहिए।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
4: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
5: You are listening to FM Rainbow 107.5, musically yours.

ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. യെസ്, യുവർ ചോയ്സിൽ ഇനിയും മെസ്സേജുകൾ വന്നിരിക്കുന്നു, അതിലേക്ക് പോവാം. റാണി വർഗീസ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, നല്ല നല്ല പാട്ടുകൾ കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജിഷ ജോൺസൺ പറഞ്ഞിരിക്കുന്നു, ഏതോ രാത്രി മഴ മൂളി വരും പാട്ട് ബസ് കണ്ടക്ടർ മൂവിയിലെ, അല്ലെങ്കിൽ താളം മറന്ന താരാട്ട് എന്ന സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത ഒരു മെസ്സേജ് ദിവ്യ മോബിഷ് ആണ് അയച്ചിരിക്കുന്നത്. ദിവ്യ പറഞ്ഞിരിക്കുന്നത് ഇല്ലത്തുപടിയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉന്നൈ നിനയത്തു മൂവിയിലെ സിൽസില സില്ല എന്ന ഒരു സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് സിപ്പീന സിബിയുടെ മെസ്സേജ് വായിച്ചു. അടുത്തതായിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് സ്റ്റെബി മോളാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സ്റ്റെബി സാദത്താണ്. മന്ദാര ചിപ്പുണ്ടോ മാണിക്യ കല്ലുണ്ടോ എന്ന ഗാനം വെച്ച് തരുമോ, ദശരഥം മൂവിയിലെ സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. സരസ്വതി രാജൻ പറഞ്ഞിരിക്കുന്നു, എല്ലാ റേഡിയോ ഫ്രണ്ട്സിനും വേണ്ടി ഒരു തമിഴ് സോങ് വേണം, അഴകേ ഉന്നൈ ആരാധിക്കരേൻ എന്ന സോങ് ആണ്. ആ ഒരു സോങ് ആണ് ഉദയം പേരൂരിൽ നിന്നും സരസ്വതി രാജൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. യെസ്. അപ്പം അടുത്തതായിട്ട് നമുക്ക് വരുന്നത് കജിരാരെ എന്ന സോങ് ആണ് കേട്ടോ. കേട്ടുകൊണ്ടിരുന്നോളൂ ഇത് ആകാശവാണി ഫ്രം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 എന്ന ഫേസ്ബുക്ക് പേജിലെ യുവർ ചോയ്സിന്റെ പോസ്റ്റിന് താഴെയായിട്ട് കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ എഫ് എം റെയിൻബോ കൊച്ചി 107.5 എന്ന ഇൻസ്റ്റ ഐഡിയിൽ അവിടെയും ഒരു യുവർ ചോയ്സിന്റെ പോസ്റ്റ് ഉണ്ട്, അതിന് താഴെയായിട്ട് കമന്റ് ചെയ്യാവുന്നതാണ്. കേട്ടുകൊണ്ടിരുന്നോളൂ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ റെയിൻബോ എഫ് എം കൊച്ചി 107.5.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൗജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
3: अगर टाइम मैनेजमेंट सीख ली और समय का प्रोडक्टिव यूज सीख लिया तो आप देखिए आप कभी भी प्रेशर नहीं लगेगा, थकान नहीं लगेगी.
2: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.
4: This is Rainbow FM 107.5. Non-stop music, non-stop entertainment.

ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. യുവർ ചോയ്സിലേക്ക് ഇനിയും മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഷഹീബ ജെയിനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷഹീബ പറഞ്ഞിരിക്കുന്നത് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് മൂവിയിലെ തുടർക്കിനാക്കളി അല്ലെങ്കിൽ പാടാം നമുക്ക് പാടാം എന്ന യുവജനോത്സവ മൂവിയിലെ സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. നസീമ നൌഷാദ് പറഞ്ഞിരിക്കുന്നു തൂവാനത്തുമ്പികൾ മൂവിയിൽ ഏതെങ്കിലും ഒരു ഗാനം വെച്ചു തരുമോ, ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പിന്നെ എനിക്കും വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരതി എം രാജ് പറഞ്ഞിരിക്കുന്നത് ആലുവയിൽ നിന്ന് ജൂലി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ജൂലിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരു പാട്ട് വെച്ച് തരുമോ, തേന്മാവിൻ കൊമ്പത്ത് മൂവിയിലെ മാനം തെളിഞ്ഞു നിന്നാൽ മനസ്സും എന്ന സോങ് അല്ലെങ്കിൽ യോധ മൂവിയിലെ കുനുകുനെ എന്ന സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. സന്ധ്യ പറഞ്ഞിരിക്കുന്നത് അഴകിയ തമിഴ് മകൻ എന്ന തമിഴ് മൂവിയിലെ എല്ലാ പുകഴും എന്ന സോങ് വെച്ചു തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മറ്റൊരു മെസ്സേജ് മേരി തൽമയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.

കുറുമ്പിയ മമ്മയുടെ എന്ന സോങ് ആണ് പാദമുദ്ര എന്ന മൂവിയിലെ സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, അപ്പം അടുത്തതായി ഒരു തമിഴ് സോങ് ആണ് വരുന്നത്. സിൽസില എന്നുള്ള ഒരു സോങ് നേരത്തെ ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുക ഇത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ്. കൂടെയുണ്ട് ഞാൻ നമിത.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: अल्टीमेट गोल एग्जाम के नंबर नहीं हो सकता है, अल्टीमेट गोल संपूर्ण जीवन के विकास का होना चाहिए।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: You are listening to FM Rainbow 107.5.
3: സമയം ഒരു മണി കഴിഞ്ഞ 46:30 ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന യുവ ചോയ്സ് ആണ്. യുവ ചോയ്സിന്റെ സമയം അങ്ങനെ അവസാനിക്കാറായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇൻസ്റ്റാ പോസ്റ്റിന്റെ താഴെ വന്നിട്ടുള്ള കമന്റ്സിലേക്ക് ഞാൻ പോവാണ് കേട്ടോ. അവിടെ ദീപയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, പ്രോഗ്രാം കേട്ടുകൊണ്ട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസങ്ങളും വളരെ സന്തോഷമായിട്ടിരിക്കാനായിട്ട് സാധിക്കട്ടെ. കണ്ണുകൾ പൊത്തിവയ്പ്പേൻ എൻ ചെല്ലക്കണ്ണനെ എന്ന സോങ് ആണ്, തിരുമണം എന്നും നിക്കാഹ് എന്ന മൂവിയിലെ സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ജമാലുദ്ദീൻ ആണ്, ഒരു ജന്മമാമുഷ സന്ധ്യയായി അറിയുന്ന ഞാൻ നിന്നെ എന്ന സോങ്, സുന്ദരിക്കാക്ക എന്ന മൂവിയിൽ നിന്നുമാണ് ചോദിച്ചിട്ടുള്ളത്. ഇസ ചേരാനല്ലൂരിൽ നിന്നുമാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. കൂടാതെ തൻസി രാജ് പറഞ്ഞിരിക്കുന്നത് ചെമ്പരത്തി എന്ന മൂവിയിലെ ചക്രവർത്തിനി എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇനി നമുക്ക് FBയിലേക്ക് പോവുകയാണെങ്കിൽ വിനീത ഷിബു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇരു ഹൃദയങ്ങൾ എന്ന നല്ലൊരു പാട്ടാണ് ഒരു മെയ് മാസ പുലരിയിൽ എന്ന മൂവിയിൽ നിന്നും ആവശ്യപ്പെട്ടിട്ടുള്ളത്. വിശ്വനാഥൻ മെസ്സേജ് അയച്ചിരിക്കുന്നത് രംഗം മൂവിയിലെ വനശ്രീമുഖം നോക്കി എന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ബിൻസി ബിജു കിരീടം മൂവിയിലെ സോങ് അല്ലെങ്കിൽ ചെങ്കോൽ മൂവിയിലെ സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ സമയം നമുക്ക് വളരെ കുറവാണ്. എന്താണെങ്കിലും നല്ല രണ്ട് പാട്ടുകൾ കൂടി ഇനി വരുന്നുണ്ട്. കേട്ടുകൊണ്ടിരിക്കും ഇത് ആകാശവാണി ഫ്രം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ്.

സമയം 1 മണി കഴിഞ്ഞ് 57:28 ആയിരിക്കുകയാണ്. ഇന്നത്തെ യുവ ചോയ്സ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. യെസ്, അപ്പം നല്ല നല്ല സോങ്സ് ആണ് എല്ലാവരും എന്നത്തെയും പോലെ തന്നെ എല്ലാ ശ്രോതാക്കളും അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാ പാട്ടുകളും എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. യെസ്, അപ്പം എന്താണെങ്കിലും ഇന്നത്തെ യുവ ചോയ്സിൽ നിന്നും ഞാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവുകയാണ്. ഇത്രയും നേരം യുവ ചോയ്സുമായിട്ട് കൂടി ഉണ്ടായിരുന്നത് ഞാൻ നമിതയാണ്. കേട്ടുകൊണ്ടിരിക്കൂ ഇത് ആകാശവാണി ഫ്രം റെയിൻബോ കൊച്ചി 107.5. ഇവിടെയുണ്ട് നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.

നോ ബ്രേക്സ്, നോ ബോറിംഗ്, ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക്. യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5. 107.5.

0: is Rainbow FM 107.5. Non-stop music, non-stop entertainment. സമയം 2 മണി കഴിഞ്ഞ് 59:12 3 മണി മുതൽ കേൾക്കാം വിവിദ് ഭാരതി പ്രോഗ്രാം. കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5. സൂപ്പർ ഹിറ്റ് സോങ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ് ഓൺലി ഓൺ റെയിൻബോ എഫ് എം 107.5. സ്റ്റേ ട്യൂൺഡ്.
1: You are listening to Rainbow FM Kochi 107.5. Musically yours.

0: വാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, വാർത്തകൾ. 2026 നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിന്റെയും ഉപതെരഞ്ഞെടുപ്പുകളുടെയും സുതാര്യത വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഐടി പ്ലാറ്റ്ഫോമായ ഇസിനെറ്റ് നിർണായക പങ്കുവഹിച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പിൽ LDFനുണ്ടായ തിരിച്ചടി പരിശോധിക്കുമെന്നും ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം കേൾക്കുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പശ്ചിമബംഗാളിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ഒരുക്കങ്ങൾ ഊർജ്ജിതം. BJP MLA മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നതിലും നിയമസഭാ കക്ഷി നേതാവിനെ പ്രഖ്യാപിക്കുന്നതിനുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പാർട്ടിയുടെ മുതിർന്ന നേതാവുമായ അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിൽ. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതികളിലേക്ക് 10 ജഡ്ജിമാരായി നിയമിക്കുന്നതിനുള്ള നിർദ്ദേശത്തിന് സുപ്രീംകോടതി കൊളീജിയം അംഗീകാരം നൽകി. ഗാർഹിക LPG വിതരണം സാധാരണ നിലയിലാണെന്നും പാചകവാതക ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ. 40 വയസ്സും അതിൽ കൂടുതലുമുള്ള തൊഴിലാളികൾക്കായി രാജ്യവ്യാപകമായി നടത്തുന്ന വാർഷിക ആരോഗ്യ പരിശോധനാ സംരംഭത്തിന് ന്യൂഡൽഹിയിലെ ESIC മെഡിക്കൽ കോളേജിൽ നാളെ തുടക്കമാകും.

0: വെമ്പതിയെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി നിയമിച്ചു. 3 വർഷത്തേക്കാണ് നിയമനം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ്, പഞ്ചാബ് കിങ്സ് പോരാട്ടം. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം.
1: News Rainbow.
2: You are listening to Rainbow FM Kochi 107.5. Musically yours.
3: On the go, drive time music. On the go on Rainbow FM 107.5. Drive time music.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ്എം കൊച്ചി 107.5. നിലക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: Yes. Hi, hello, dears. Good evening. This is Akashwadi Kochi from Rainbow 107.5. Yes, ningal ethikkaino. It's me, RJ Reena.
2: Njan RJ Binu Rajiv. അപ്പൊ ഇന്നത്തെ റൗണ്ട് ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ അടിപൊളി പാട്ടുകളും കുറേ
1: വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങളുള്ളത്. അപ്പൊ എന്തായാലും തുടർ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം.
2: അപ്പൊ എന്തായാലും കേട്ടോണ്ട് തൽക്കാലം നമുക്ക് കേട്ടോണ്ടിരിക്കട്ടെ അവര്. നമുക്ക് ഇൻ ബിറ്റ്വീൻ നമുക്ക് ഓരോരോ മസാല ഇടുന്ന പോലെ, നമുക്ക് ഇടയിൽ പീര ഇടുന്ന പോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ
1: വിശേഷങ്ങൾ ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ റെഡി അല്ലേ? യെസ്, ഡിയേഴ്സ് കേട്ടോണ്ടിരിക്കുക. ദിസ് ഈസ് ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ 107.5. യെസ്, ഓൺ ദി ഗോ
2: ഡ്രൈവ് ടൈം മ്യൂസിക്.

You are listening to Rainbow FM 110.5, musically yours. Yeah.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കീ സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭീ ഗൗരവ് കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: You are listening to Rainbow FM 107.5, musically yours.

0: യെസ്, ദാ സമയം 5:17:33 ആയിട്ടുണ്ട്. നമ്മൾ കെമിസ്ട്രി ആൻഡ് ഫോർ ദ പീപ്പിൾ എന്ന രണ്ട് മൂവിയിലെ ട്രാക്ക് കേട്ടിട്ടാണ് നമ്മൾ തിരിച്ചെത്തിയിട്ടുള്ളത്.
1: നല്ല സോങ്സ് ആയിരുന്നു, ലജ്ജാവതി എന്നൊക്കെ.
0: അത് ഒരു കാലത്തെന്ന് പറഞ്ഞാൽ തകർപ്പനായിരുന്നു അല്ലേ? എല്ലാവരും ഈ ഒരു പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ചു കിടന്ന ഒരു ടൈമായിരുന്നു ആ ഒരു പാട്ട്. ആദ്യം ഈ പാട്ട് കേട്ടപ്പോ ചിലരൊക്കെ ഒന്ന് നെറ്റിച്ചു വിളിച്ചു
1: ചെറുതായിട്ട് അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. പിന്നീട്
0: നെറ്റിച്ചു വിളിച്ചത് വീണ്ടും എല്ലാവരും പിന്നെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച ആ ഒരു ട്രാക്കാണ് നമ്മൾ ഇപ്പൊ കേട്ടത് അല്ലേ? യെസ്.
1: ഇന്നത്തെ പ്രത്യേകതയാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത. കാരണം ഇന്നത്തെ കാലത്ത് എല്ലാവരും അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. എല്ലാവരും ഭയങ്കര ഡയറ്റ് കോൺഷ്യസ് ആണ്.
0: അത്ര വലിയ ഡയറ്റ് കോൺഷ്യസ് ഒന്നും അല്ല, ഒരുപാട് വെയിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓക്കെ തീർച്ചയായും ഡയറ്റ് കോൺഷ്യസ് ആയേനെ. പക്ഷെ
1: ഞാൻ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, എന്നാ പോലും ഞാൻ അത്ര ഡയറ്റ് കോൺഷ്യസ് അല്ല.
0: ശരിക്കും ഡയറ്റ് കോൺഷ്യസ് ആകേണ്ട കാര്യമില്ല, പക്ഷെ നമ്മൾ ഹെൽത്തി ഫുഡ്
1: കഴിക്കുകയുള്ളത് ചിലപ്പോൾ ആരോഗ്യത്തിന് ഗുണമാവണമെന്നില്ല.
0: അത് ശരിയാണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ എന്താണ് ഇന്നത്തെ പ്രത്യേകത അറിയാലോ? എന്താണ്
1: ഇതാണ് ഇന്നത്തെ പ്രത്യേകത? നോ ഡയറ്റ് ഡേ,
0: ഇന്റർനാഷണൽ നോ ഡയറ്റ് ഡേ ആണ്. മെയ് 6 വന്നത് അല്ലേ? യെസ്. അപ്പൊ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാടൊക്കെ ഡയറ്റ് ഉള്ളവരാണെങ്കിൽ ആ ഡയറ്റ് അമിതമായ ഒരു ഡയറ്റ് ഒക്കെ അങ്ങ് ഒഴിവാക്കാനും നമ്മൾ നമ്മുടെ ശരീരത്തെ സ്നേഹിക്കുക, നമ്മൾ നമ്മുടെ ഒരു സെൽഫ് ലവ്
1: എന്താണോ നമ്മൾ എങ്ങനെയാണോ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്.
0: അതിനെ ഓർമ്മിപ്പിക്കുന്ന ആ ഒരു ദിനമാണ് ഇന്നത്തെ ഒരു ദിവസം കേട്ടോ.
1: ഇന്ന് ഭയങ്കര ഡയറ്റ് കൺട്രോൾ ഒക്കെ വെച്ചിട്ടിരിക്കുന്നവർക്ക് ഒരു ആശ്വാസം കൂടി ആയിരിക്കും.
0: അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും നന്നായിട്ട് കഴിക്കാനുള്ള തന്നെയാണ്, ആസ്വദിച്ച്
1: കഴിക്കുക,
0: എൻജോയ്മെന്റ് ആണ്. അപ്പൊ ആരും നല്ലൊരു ഭക്ഷണം, നല്ല രീതിയിൽ ഭക്ഷണത്തെ ആസ്വദിക്കാനും അതുപോലെ തന്നെ ഹെൽത്തി ആയ ഭക്ഷണത്തിന് ഓരോ രീതികളുണ്ടല്ലോ, ആ ഭക്ഷണ രീതികളെ കുറിച്ച് നല്ലൊരു അവയർനെസ് നടത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു ഡേ കൂടിയാണിത് അല്ലെ? പിന്നെ ചിലരുണ്ടാവും ശരീരഭാരം കൂടുതലാണ്, അങ്ങനെയൊക്കെ ഭക്ഷണമൊക്കെ
1: ഭയങ്കരമായിട്ട് ഭക്ഷണം കുറച്ച് നല്ല ഭക്ഷണം കണ്ട് കൊതിയൂറി വെള്ളമൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന എത്ര ആളുകൾ ഉണ്ടാവും.
0: യെസ്. അപ്പൊ അതുകൊണ്ട് അമിതമായ ഇങ്ങനെ ഭക്ഷണത്തെയൊക്കെ ഇങ്ങനെ അത് അയ്യോ കഴിക്കില്ല ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ തന്നെ ഇഷ്ട ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങ് അടിച്ചു
1: പൊളിക്കേ
0: ഒരു ജീവിതമേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് അങ്ങ് അടിച്ചു പൊളിച്ച്
1: ആസ്വദിക്കുക. അതിനുവേണ്ടി നമ്മളിങ്ങനെ കടിച്ചു പിടിച്ച് മസിൽ പിടിച്ച് വിഷമിച്ച് എന്റെ ആവശ്യമില്ല അല്ലേ?
0: ശരിക്കും നമ്മുടെ ബോഡിക്ക് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ അതിനകത്ത് നൽകണം അല്ലേ? നമ്മൾ നമ്മുടെ വണ്ണോ ആയാലും മെലിച്ചിലും എന്തൊക്കെ ആയാലും സ്ലിം ആണോ ഫാറ്റ് ആണോ അങ്ങനെയുള്ള കാര്യം നോക്കാതെ തന്നെ സ്വന്തം ശരീരത്തെ അങ്ങ് സ്നേഹിക്കുക, ഇതാണ് പറഞ്ഞു വരുന്നത് അല്ലേ? എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും നമ്മൾ. അതുപോലെ തന്നെ ഇതൊക്കെ ശരിയാണ്, പക്ഷെ നമ്മുടെ ആരോഗ്യത്തെ കൂടി നമ്മൾ ശ്രദ്ധിക്കണം.
1: വേണോ എന്ന് വെച്ചാൽ ഒരുപാട് ഓയിലി ആയിട്ടുള്ളതും അങ്ങനെ ഇങ്ങനെയൊക്കെ കഴിച്ച് ചിലപ്പോൾ ഭാവിയിൽ
0: പ്രശ്നങ്ങളുണ്ടാകാം. കൊളസ്ട്രോൾ അങ്ങനെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മളേക്ക് അയ്യോ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിക്കാതെ കഴിക്കുന്നതുകൊണ്ടാണല്ലോ ഇതൊക്കെ വന്നത്. അപ്പൊ അതൊന്നും ശ്രദ്ധിക്കാതെ ഹെൽത്തി ഫുഡ് നമ്മൾ ഫോളോ ചെയ്യുക, ആരോഗ്യകരമായ ശീലങ്ങൾ വളർത്തുക, അതൊക്കെ തന്നെയാണ് ഇതിന്റെ പ്രത്യേകത അല്ലേ? പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിനെതിരായും ശരീരഭാരവുമായിട്ട് ബന്ധപ്പെട്ട അപകർഷത ബോധമൊക്കെ ഉണ്ടല്ലോ, ആ ബോഡി ഷെയ്മിങ്,
1: അതിനെതിരെ
0: അങ്ങനെ ഒരു ദിനം കൂടിയാണ്
1: ഇന്ന്. തടിയുള്ളവർക്കും നല്ല സമാധാനമായിട്ട് സന്തോഷമായിട്ട്, കാരണം നമ്മുടെ നമ്മൾ എന്താണോ അതാണ് നമ്മൾ.
0: നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ സന്തോഷവതികളായിട്ട്
1: അപകർഷത ബോധം അയ്യോ ഞാൻ ഇങ്ങനെ
0: ആ ഒരു കോംപ്ലക്സ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അത് തൊട്ട് തീണ്ടിട്ട് അതിന്റെ ആവശ്യമേ ഇല്ല എന്നാണ് നമ്മളെല്ലാവരും ഓർമ്മിപ്പിക്കുന്നത്.
1: എല്ലാവരും യുണീക്ക് ആണെന്ന് വിചാരിക്കും. ഞാൻ മാത്രമാണ് എന്നെ പോലെ വേറെ ആൾക്കാവാൻ പറ്റില്ല എന്ന് വിചാരിക്കും.
0: യെസ്. ആ ഒരു ചിന്താഗതി എല്ലാവരിലും ഉണ്ടെങ്കിൽ ലൈഫ് അങ്ങ് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകും.
1: വേറൊരാളെ ആക്ഷേപിക്കാനും നമുക്ക് അവകാശമില്ല, അഥവാ ആരെങ്കിലും നമ്മളെ ആക്ഷേപിച്ചാലും അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യവുമില്ല.
0: ഒരു സ്ട്രെസ് ഫ്രീ ലൈഫ് അങ്ങ് കൊണ്ടുപോവുക,
1: അത്ര ഉള്ളൂ. സ്ട്രെസ് ഇല്ലെങ്കിൽ തന്നെ
0: സമാധാനമാണ് സമാധാനം. മനസ്സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ വളരെ ആരോഗ്യമുള്ള കാര്യം. അത് നമ്മൾ ഹെൽത്തി ലൈഫ് അങ്ങ് ഫോളോ ചെയ്യുക, അത് തന്നെയാണ് പറഞ്ഞു വന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ശരിക്കും ഒരുപാട് പേര് എനിക്കറിയാവുന്ന എന്റെ കൺമുമ്പിൽ ഒരുപാട് പേര് ഡയറ്റ് കൊണ്ടുപോകുന്നുണ്ട്. ചെറിയ കുട്ടികളടക്കം ഡയറ്റ്
1: കൊണ്ടുപോകുന്നു,
0: എനിക്ക് വെയിറ്റ് കൂടാൻ പറ്റില്ല, എനിക്ക് എന്റെ ഫീൽഡ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും
1: ഓരോരോ ഫീൽഡിലുള്ളവർക്ക് അത് വേറെ വഴിയില്ല.
0: അതെ, ഈ ഒരു മോഡലിംഗ് ഫീൽഡാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് അറിയുന്ന പലരും എന്നോട് പറയും അയ്യോ നമ്മങ്ങനെ ഫുഡ് അങ്ങനെ കഴിക്കാൻ പറ്റില്ല, ഇത് പറ്റില്ല എന്നൊക്കെ പറയും.
1: തടിയെ കുറിച്ച്
0: ഭയങ്കര കോൺഷ്യസ് ആണ് ചെറിയ കുട്ടികളടക്കം, അതാ ഞാൻ പറഞ്ഞു വന്നത്. യെസ്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇന്നത്തെ ദിവസമെങ്കിലും ഇങ്ങനെയൊക്കെ ഡയറ്റ്
1: എടുക്കുന്നത്
0: എന്തെങ്കിലും പോട്ടെ, ആ ഒരു ദിവസം വിട്ട് കളഞ്ഞേക്കിട്ടോ. യെസ്.
1: എന്നും അങ്ങനെ ആവണം പറയണില്ല അല്ലേ?
0: യെസ്. പറഞ്ഞു വന്നത് ഹെൽത്തി ഫുഡ് അങ്ങ് ഫോളോ ചെയ്യുക,
1: അത്രേയുള്ളൂ.
0: അതാണ് സമയം. ദാ 5:21:51 കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
1: അപ്പൊ നമുക്കിന്ന് നല്ലൊരു ട്രാക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന മൂവിയിലെ സോങ് കേട്ടിട്ട് വരാം അല്ലേ?
0: യെസ്.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൗജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
2: അപ്പക്കുട്ട തൊപ്പിക്കാരാ എപ്പ കല്യാണം?
3: മകരമാസത്തി വേലി കെട്ടി തപ്പ കല്യാണം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി 107.5 നിലയ്ക്കാത്ത പാട്ട് തിരിയാത്ത കൂട്ട്.
1: യെസ്, ചന്ദ്രലേഖ ആൻഡ് കിങ് ഓഫ് കൊത്ത രണ്ട് മൂവിയിലെ നല്ല പാട്ട് കേട്ടിട്ടാണ് നമ്മളിപ്പോ തിരിച്ചെത്തിയിട്ടുള്ളത്. നേരം 5:31:09.
2: അപ്പൊ നമുക്കിനി പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. കാരണം പ്രായം ഒന്നിനൊരു തടസ്സമല്ല.
1: യെസ്, ഒന്നിനും തടസ്സമില്ല, വെറും
2: നമ്പർ മാത്രമാണ്. അയ്യോ, എനിക്ക് പ്രായമായല്ലോ എന്ന് വിചാരിക്കേണ്ട ഒരു കാര്യമില്ല.
1: യെസ്, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറയുമ്പോ അയ്യോ എനിക്ക് ഇത്ര വയസ്സായല്ലോ, എനിക്കിനി സാധിക്കുമോ
2: എന്നുള്ളൊരു ചിന്ത,
1: അതാണ് പലരിലും നെഗറ്റീവ് അടിക്കുന്നത് അല്ലേ. ഒരു പോസിറ്റീവ് ലെവലിലേക്ക് മുന്നോട്ട് പോകും തോറും പലരും, ഒന്നില്ലെങ്കിൽ നമ്മൾ തന്നെ ചിന്തിച്ചാൽ പോലും തൊട്ടടുത്തിരിക്കുന്നവരും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പോലും നമ്മളോട് പറയും എന്തിനാ എഴുതുന്നത്, ഇനി എതിർ കാര്യം എന്തിനാ കാര്യം,
2: വയസ്സായില്ല വീട്ടിൽ ഇരുന്നൂടെ,
1: ചുമ്മാ ആ ഒരു മൈൻഡിലേക്ക് കൊണ്ടുപോകും. പക്ഷെ ഇപ്പൊ ഒരുപാട് ഇപ്പൊ ചേഞ്ച് വന്നിട്ടുണ്ട്.
2: അത് പൊളിച്ചടിക്കിയിട്ടുണ്ട് അല്ലെ ആ ഒരു ഇത്. അപ്പൊ ഇപ്പൊ പുതിയൊരാള് അത് പൊളിച്ചടിക്കിയൊരു കഥയാണ് പറയാൻ പോകുന്നത്.
1: അവന്റെ ലക്നൗവിലേക്ക് അങ്ങ് പോകുമ്പോ പ്രായം ഒന്നിനൊരു തടസ്സമല്ല. ആത്മാർത്ഥമായിട്ട് നമ്മൾ വളരെ സിൻസിയർ ആയിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഏത് പ്രായത്തിലും ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും, യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞത് അല്ലേ.
2: അത് തെളിയിച്ച ആരാണെന്ന് പറഞ്ഞോ രീന.
1: യെസ്, ലക്നൗ സ്വദേശിയാണ്, ഒരു 71 വയസ്സായുള്ള ഒരു അശോക് ബഹ്റ ആണ് കേട്ടോ. അദ്ദേഹമാണ് തെളിയിച്ച, വേറൊന്നുമല്ല, അശോക് 71 വയസ്സിലാണ് ഒരു എക്സാം എഴുതി. എന്താണ് എഴുതിയത്?
2: നീറ്റ് എക്സാം ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നീറ്റ് എഴുതാനായിട്ട് മിനിമം വയസ്സ് 17.

0: മാത്രമേ ഉള്ളൂ, അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല, ആർക്ക് വേണമെങ്കിലും എഴുതാം.
1: അപ്പൊ അതുകൊണ്ട് തന്നെ എഴുതാൻ പോയി. 71 വയസ്സിൽ ഈ ഒരു
0: ആഗ്രഹം, 70 വയസ്സൊക്കെ കഴിഞ്ഞ എല്ലാവരും വീട്ടില് രാമനാമം ജപിച്ചിരിക്കണം എന്ന് പറയും, പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി.
1: എല്ലാരും ഇപ്പൊ ഉള്ളൊരു പിന്നൊരു ചേഞ്ച് ആയി റിട്ടയർമെന്റ് ലൈഫിൽ കറങ്ങി അടിച്ച് നടക്കുക, രാജ്യങ്ങൾ സന്ദർശിക്കുക, അങ്ങനെയൊക്കെ പറയും. പക്ഷെ ചിലര് കുറെ കുട്ടികളുടെ പേരക്കുട്ടികളെ നോക്കാം, അങ്ങനെ അവരെ നോക്കിയിരിക്കുന്ന ഒരു ലെവലിലേക്ക് കൊണ്ടുപോകും.
0: പിന്നെ അവരുടെ ഇൻട്രസ്റ്റ് ഓ എന്തിന്,
1: പിന്നെ ചെറിയ കൃഷിയിലേക്കൊക്കെ തിരിഞ്ഞ് ലോക സന്ദർശനം അങ്ങനെയൊക്കെ മാറും. കാരണം ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു പലരും, നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ പലരും എനിക്ക് ഇന്നതാവാനായിരുന്നു ആഗ്രഹം, പക്ഷെ നടന്നില്ല. പക്ഷെ ചിലരാണെങ്കിൽ ആ ആഗ്രഹം സഫലീകരിക്കും, അവർക്ക് സഫലമാക്കോ അവരെ.
0: അത് തന്നെ. പിന്നെ എക്സാം ഇതുപോലെ PSC എക്സാമിനൊക്കെ 40 വയസ്സ് കഴിഞ്ഞാൽ എഴുതാൻ പറ്റില്ല.
1: അങ്ങനെ എല്ലാവർക്കും ആഗ്രഹിച്ച കാര്യം നടക്കില്ല. പക്ഷെ ഇങ്ങനെയുള്ളൊരു കാര്യം, ഇപ്പൊ നീറ്റ് എക്സാമിന് ഏജ് ലിമിറ്റ് ഇല്ല, അപ്പൊ അതുകൊണ്ട് തന്നെ എഴുതാം എന്നാണ് പറഞ്ഞത്.
0: തെളിയിച്ചിരിക്കുകയാണ്
1: അശോക് ബെഹ്റ ലക്നൌവിൽ നിന്നുള്ളത്. ഒരു ഡോക്ടർ ആവണമെന്നായിരുന്നു കേട്ടോ ഈ അശോക് ബെഹ്റിന്റെ അമ്മയ്ക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ, ഒരു ഡോക്ടർ ആവണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ
0: അന്ന് സാധിച്ചില്ല.
1: പുള്ളി ഒരു മാർക്കറ്റിംഗ് കമ്പനിയിൽ മാനേജറൊക്കെ ആയിട്ട് ജോലി ചെയ്തു, പിന്നെ അങ്ങനെ അങ്ങ് പോയി. നീറ്റ് പരീക്ഷ
0: എഴുതാനുള്ള അങ്ങ്
1: പോയി. പിന്നീടാണ് അമ്മയുടെ ഒരു ആഗ്രഹം, അവസാന ആഗ്രഹം സാധിച്ചത്.
0: അമ്മ ഇല്ലെങ്കിലും ആഗ്രഹം സാധിച്ചു, ആത്മാവ് കണ്ട സന്തോഷിച്ചിട്ടേ വിചാരിച്ചിട്ടുണ്ടാവും.
1: അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇത് ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഭാര്യ, വൈഫ് ഒരു ഡോക്ടറാണ്. അത് മാത്രമല്ല, പിന്നെ ഫാമിലി മെമ്പേഴ്സ് പലരും
0: ഡോക്ടേഴ്സ് ആകുമ്പോഴത്തേക്കും അപ്പോഴായിരിക്കും ചിന്തിച്ചു തന്നെ, പിന്നെ എനിക്കൊന്നും ഉണ്ടായിക്കൂടാ.
1: അതന്നെ. അപ്പൊ പുള്ളി പറയുന്ന പുള്ളിക്കും മരുന്നുകളെ കുറിച്ചൊക്കെ ധാരണയുണ്ട്, ചികിത്സിക്കാൻ ആവശ്യമായ യോഗ്യത ഇല്ലെന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ കിടന്ന ആഗ്രഹം 71 വയസ്സിലും
0: നടത്തിയെടുത്തു.
1: അതാണ് ആരും മിടുക്ക് അല്ലേ?
0: തീർച്ചയായിട്ടും. ചില അഡ്വക്കേറ്റ്സ് അങ്ങനെ ആവാൻ ശ്രമിക്കാറുണ്ട്.
1: അഡ്വക്കേറ്റ്സ് പിന്നെ നമ്മൾ ഒരുപാട്
0: കണ്ടിട്ടുണ്ട്.
1: എക്സാം എഴുതാൻ പോയി എന്നൊക്കെ പറയും.
0: നീറ്റ് എക്സാം ഒക്കെ അതുപോലെ ടഫ് ആണല്ലോ, അതൊക്കെ ആ സമയത്ത് പഠിച്ച് എഴുതാനൊക്കെ.
1: ഇദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ, എന്താ ചെയ്യുന്ന ഒരുപാട് കാലമായി പഠിച്ചിട്ട്, പക്ഷെ അതുകൊണ്ട് വീണ്ടും പഠനത്തിലേക്കൊക്കെ വരുമ്പോ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നാണ്. എന്തേലും പ്രായത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ എന്റെ സ്വപ്നം ഉപേക്ഷിക്കാനാണ് തയ്യാറ്.
0: പ്ലസ് ടു ലെവലില് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ച ആർക്കും എഴുതാം എന്നുള്ളതാണ്.
1: യെസ്, അതാണ് പറഞ്ഞു വന്നത്. അപ്പൊ ദാ ഇനി ഇതുപോലെ മോഹങ്ങളൊക്കെ മനസ്സിൽ വെച്ച്, ഇതുപോലെ മോഹഭംഗങ്ങളൊക്കെ നേരിട്ടവർക്ക് ദാ വീണ്ടും ഒരുപോലെ
0: തുറക്കാൻ സമയമായി. ഇതുപോലെ ഇനിയും ബാക്കി.
1: പ്രായം ഒന്നിനും തടസ്സമല്ല, ആ ഒരു സന്ദേശമാണ് ഇത്. ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല.
0: പിക്ചർ അബിബി ബാക്കി ഹേ
1: ദോസ്റ്റ്. മനസ്സിലായില്ലോ. അപ്പൊ എന്തായാലും എല്ലാം അദ്ദേഹത്തിന് ആഗ്രഹിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നേടാനായിട്ട് സാധിക്കട്ടെ. ഫലം അദ്ദേഹത്തിന്, അതിന്റെ റിസൾട്ട്
0: അദ്ദേഹത്തിന് നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ്.
1: ശരിക്കും ഇൻസ്പിറേഷൻ, അത് കിട്ടട്ടെ എന്നൊക്കെ നമുക്ക് ആശംസിക്കാം അല്ലേ.
0: ഇനിയും ആളുകൾക്ക് ഇതേപോലെ ഒരു വഴികാട്ടിയായി.
1: നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും പലരും ഇടയിൽ വെച്ച് പഠിപ്പ് നിർത്തിയിട്ടുള്ളവരുണ്ടാകും, അല്ലെങ്കിൽ ഇതുപോലുള്ള പല മോഹങ്ങളും ഉണ്ടായിട്ടും
0: ഉപേക്ഷിച്ചവരുണ്ടാവും,
1: ഉപേക്ഷിച്ചിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് വീണ്ടും തിരിച്ചെത്താം. റിട്ടയർമെന്റ് ലൈഫ് അടിച്ചു പൊളിക്കാം. ആരൊക്കെ ആകണം മനസ്സിലുണ്ട്, ആ എന്റെ അടുത്ത റിട്ടയർമെന്റ് ലൈഫിൽ ഞാൻ ഇന്ന രീതിയിലേക്ക് പോകും. സോ എങ്ങ ചിന്തിച്ചു, അങ്ങ് ഒരു പോസിറ്റീവ്. ഇപ്പൊ കുറച്ചൊക്കെ പോസിറ്റീവ് ആയില്ല, എല്ലാവർക്കും
0: കേൾക്കുമ്പോ തന്നെ ആളുകൾക്ക് എന്തുകൊണ്ട് എനിക്ക് ആയിക്കൂടാ എന്നൊരു
1: ചിന്തയിലേക്ക് വരില്ല. യെസ്, അതാണ് ഇദ്ദേഹം
0: നമുക്ക് വേണ്ടത്.
1: അതാണ് ഇദ്ദേഹം നമ്മളെ കൂട്ടിക്കൊണ്ടു പോയത്.
0: അതാണ് നമ്മളുടെ ആവശ്യം.
1: യെസ്. സമയം അതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 5:30, 5:34 കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
0: അടുത്തൊരു അടിപൊളി സോങ്ങും.
1: യെസ്.

0: സമയത അഞ്ചു മണിയുടെ 50 മിനിറ്റ് 51 സെക്കൻഡ് കഴിഞ്ഞ ഡി എസ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നു ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ 107.5. യെസ് ഇപ്പോൾ ഓൺ ദി ഗോ
1: ടൈം മ്യൂസിക് ആണ്. ഓൺ ദി ഗോ ടൈം മ്യൂസിക്കിൽ നമ്മൾ റീനയും ബിനുവും ആണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദങ്ങൾ.
0: യെസ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗുഡ് ഡയറ്റ് മ്യൂസിക്. അതിൽ ഒരുപാട് വിശേഷങ്ങളിലെ കൂടിയാണ് നമ്മളിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
1: ഒരു മെയിൻ വിശേഷം എന്ന് പറയുന്നത് മനുഷ്യരല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, പ്രശ്നം റോബോട്ടാണ്.
0: ഒരു ഹ്യൂമനായിട്ട് റോബോട്ട് അല്ലേ, അതാണ്
1: സിനിമ കണ്ട പോലെ റോബോട്ട് സിനിമയിൽ പോലെ പ്രശ്നമാക്കിയിരിക്കുകയാണ്.
0: യെസ്. അപ്പൊ അത് പറഞ്ഞു വന്നത് ചൈനയിലെ ഷിൻജിയാങ്ങിൽ നടന്ന ഒരു സ്കൂൾ കായിക മേളക്കിടയിലാണ് ഈ ഒരു റോബോട്ട് നിയന്ത്രണം വിട്ട് പെരുമാറിയത് കേട്ടോ. അത് ഇന്റർനാഷണൽ തലത്തിൽ തന്നെ വലിയൊരു സംഭവം ചർച്ചയൊക്കെ ആവുകയാണെന്നാണ് പറഞ്ഞു വന്നത്. ഈ കാര്യം എന്ന് വെച്ചാൽ ഇന്ന പ്രദർശനത്തിന്റെ ഭാഗമായിട്ട് നൃത്തം ചെയ്തുകൊണ്ടിരുന്ന ഈ ഹ്യൂമനോയിഡ് റോബോട്ട് ഉണ്ടല്ലോ, പെട്ടെന്ന് തന്നെ
1: വിധം മാറി.
0: യെസ്, അത് നിലനിന്നിട്ട് വീണു. എന്നിട്ട് വിദ്യാർത്ഥികൾക്ക് നേരെ അക്രമാസക്തമായ രീതിയിലൊക്കെ അവർ കൈകാലുകളൊക്കെ ആ റോബോട്ട് വീശി എന്നാണ് പറഞ്ഞു വന്നത് കേട്ടോ. അപ്പൊ എന്തായാലും വെച്ച് കഴിഞ്ഞാൽ റോബോട്ടിന് അരികിലേക്ക് ഇപ്പൊ കുട്ടികൾ കൂടുതൽ അടുത്തേക്ക് എത്തല്ലോ. ഇങ്ങനെയുള്ള സംഭവം
1: സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ഓടി. അപ്പൊ അതന്നെ
0: കുട്ടികൾക്ക് വലിയ ഇൻട്രസ്റ്റ് ആയിരിക്കും, നമുക്ക് അതിൽ പോകും, ഇത് കൊള്ളാലോ സംഭവം വെച്ച് നമ്മുടെ അടുത്തേക്ക് ചെല്ലും. അതുപോലെ തന്നെ കുട്ടികൾ കൂടുതലായിട്ട് അടുത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോ സ്ഥിതികൾ അങ്ങ് മൊത്തം മാറി മറിഞ്ഞു.
1: വീശിയപ്പോ പലർക്കും കൊണ്ട് അങ്ങനെ ചിലപ്പോ ഡാൻസ് കളിച്ചതായിരിക്കും.
0: അതന്നെ കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് ഈ ഒരു പരിഭ്രാന്തിക്ക് മാറിയതെന്ന് വെച്ചാൽ നീണ്ടു നിന്നു.

0: നിമിഷങ്ങൾ
1: ഞാൻ
0: തന്നെ
1: പെട്ടെന്ന് തന്നെ
0: ഉടനെ
1: സഹായി ഓടിയെത്തി അതിനെ ശരിയാക്കി.
0: അതെന്നെ സഹായിച്ചു, സമാധാനമായില്ലേ. കുട്ടികൾ ഇങ്ങനെ വേഗത്തിൽ തന്നെ പിന്നോട്ട് പിന്മാറി ആ ഒരു സമയത്ത് തന്നെ. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു
1: അപകടം രക്ഷപ്പെട്ടു. അങ്ങനെ റോബോട്ടിനൊക്കെ വാങ്ങിയൊക്കെ ഇനിയുള്ള കാലങ്ങളിൽ എന്തായാലും അതൊക്കെ വരുമല്ലോ.
0: എന്തായാലും ഈ ഒരു കാലമാണല്ലോ റോബോട്ടും സംഭവങ്ങളൊക്കെ ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ നമ്മുടെ ഈ വികസിച്ച ലോകത്തിന് സാധ്യമല്ല അല്ലെ. മൊത്തം വികസിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മേഖലയിലും വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു തരത്തിൽ മാത്രം അതിന്റെ കുറവിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു റോബോട്ടിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂട്ടമായിട്ട് അടുത്തേക്ക് വന്നപ്പോ റോബോട്ടിലെ സെൻസറുകൾക്ക് സംഭവിച്ച ഈ ചെറിയ ആശയക്കുഴപ്പങ്ങളുണ്ടല്ലോ. നമ്മൾ മനുഷ്യന്മാർക്കും ചിലപ്പോൾ ആശയക്കുഴപ്പമൊക്കെ സംഭവിക്കുമല്ലോ. അതുപോലെ
1: ആനകൾ ഇടയുന്നു, അപ്പൊ പിന്നെ ജീവനുള്ള അതേപോലെ തന്നെ റോബോട്ടും ബോധമൊന്നുമില്ലല്ലോ.
0: അതുകൊണ്ടാണ് ഈ ഒരു അസ്വാഭാവികമായ നമ്മൾ വിചാരിക്കാത്ത നേരത്ത് വിചാരിക്കാത്ത രീതിയിൽ ഇതൊരു പെരുമാറിയത് എന്നാണ് ടോട്ടലി ഇങ്ങനെ പറയുന്നത് കേട്ടോ. കാരണം ഇതുപോലുള്ള സമാനമായ പിഴവുകൾ മുമ്പും റോബോട്ടുകളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. എന്തായാലും സുരക്ഷാ ക്രമീകരണങ്ങളുള്ള വേദിയിൽ അവതരിപ്പിച്ച റോബോട്ട് പെട്ടെന്ന് നിയന്ത്രണം വിട്ടതിന്റെ ഈ ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ തലത്തിൽ തന്നെ ശ്രദ്ധ നേടുകയാണ്.
1: എല്ലാവർക്കും ഭയം വരും, കാരണം ഇനിയിപ്പോ റോബോട്ടിനെ അത് ഇനി ആരെങ്കിലും റോബോട്ടിനെ ഇതുപോലെ പ്രദർശിപ്പിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ നോക്കണമല്ലോ.
0: അതന്നെ. അപ്പൊ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഇതിനെ ഹാൻഡിൽ ചെയ്യുക എന്നാണ് ഇപ്പൊ അതാ പറഞ്ഞു വന്നത് അല്ലേ.
1: റോബോട്ടിനെ മേടിക്കുമ്പോ സൂക്ഷിക്കണം,
0: റോബോട്ട് അതിലും രക്ഷയില്ല അല്ലേ. അതാണ്
1: വീട്ടു ജോലിക്കൊക്കെ ഇനിയിപ്പോ റോബോട്ടുകൾ വരുന്ന ഒരു കാലം വരുമല്ലോ.
0: അതിന് വീട്ടു ജോലിക്ക് വരുന്നപ്പോ ഡോക്ടേഴ്സിനെ മെഡിക്കൽ ഫീൽഡിൽ തന്നെ ഇപ്പൊ റോബോട്ടിനെ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ.
1: സർജറിക്ക് മാറ്റി.
0: അതുകൊണ്ട് തന്നെ ചില ആശയക്കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ ഇവർക്കും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ശ്രദ്ധിക്കാനായിട്ട് ഇതിന്
1: എക്യുപ്മെന്റ് ആണല്ലോ, ചിലപ്പോ അപകടങ്ങളൊക്കെ
0: പറ്റാം. യെസ്. അപ്പൊ നല്ല രീതിയിലൊക്കെ അങ്ങ് മുന്നോട്ട് പോകട്ടെ അല്ലേ.
1: ഇതുപോലെ വിശേഷങ്ങളും കഥകളും ഒക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം.
0: സമയം 5:54 ആവുമ്പോൾ ഇനി ഞങ്ങളുടെ ചോദ്യങ്ങളുടെ ഒക്കെ നേരമാണ്. രണ്ടും
1: ചോദ്യങ്ങളൊക്കെ റെഡി ആയിരുന്നോളൂ,
0: റെഡി ആയിരുന്നോളൂ. ഞങ്ങൾ ഇവിടെ റെഡിയാണ് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട്. ഉത്തരങ്ങൾ പറയാൻ നിങ്ങൾ തയ്യാറല്ലേ? പറയുക എന്ന് വെച്ചാൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി
1: കേട്ടോ. ഫോൺ കോൾ അല്ല, മെസ്സേജിലൂടെ, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ആൻഡ് FB അതൊക്കെ പറഞ്ഞുതരാം എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാം.
0: യെസ്. അപ്പൊ നിങ്ങൾ റെഡി ആയിരുന്നോളൂ.
1: കേട്ടുകൊണ്ടിരിക്കും ആകാശവാണി കൊച്ചി FM Rainbow 107.5
0: ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: യെസ്, ദാ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 6 മണി കഴിഞ്ഞപ്പോ 1:23 ആയിട്ടുണ്ട്. യെസ്, അപ്പൊ ദാ നമ്മൾ നേരത്തെ ചോദ്യങ്ങളുടെ സമയം
2: ചോദിക്കാൻ സമയമായിരിക്കുകയാണ്.
1: യെസ്, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള സമയമാണ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു ചോദ്യം നമുക്ക് തുടങ്ങിയാലോ. കഴിഞ്ഞ ദിവസം നടന്ന ഒരു പ്രഖ്യാപനമാണ് പുലിസ്റ്റർ പ്രൈസ് പ്രഖ്യാപനം അല്ലെ. 2 ഇന്ത്യക്കാർക്ക്
2: ആ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്.
1: 2 പേർക്ക് കിട്ടിയിട്ടുണ്ട്, ഇന്ത്യക്കാർക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആ 2 പേരുടെ പേര്,
2: അതിന്റെ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് ഏത് വിഭാഗത്തിലാണെന്ന് പറയണോ?
1: അത് അത് വേണ്ട, പറഞ്ഞു കൊടുക്കണ്ട. എന്തായാലും ഈ അടുത്ത കാലത്ത് നടന്ന, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന
2: 2 ദിവസത്തിനുള്ളിൽ 4-ാം തീയതിയാണ്
1: എന്തായാലും പുലിസ്റ്റർ പ്രൈസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലും ഒരു ഐഡിയ ഉണ്ട്, ആർക്കാണ് ഈ പുലിസ്റ്റർ പ്രൈസ് കിട്ടുക എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ
2: ഇത്തവണ പ്രവർത്തനം, സാഹിത്യം, സംഗീത സംവിധാനം ഈ രംഗങ്ങളിലൊക്കെയാണ്
1: ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. പുലിസ്റ്റർ പ്രൈസ് അമേരിക്കൻ മേഖലയിൽ തന്നെ പത്രപ്രവർത്തനത്തിൽ തന്നെ ഏറ്റവും വലിയൊരു അവാർഡാണ് ഈ ഒരു പുലിസ്റ്റർ പ്രൈസ്.
2: കിട്ടിയിട്ടുണ്ട് ഇതിന് മുമ്പൊക്കെ, ഇതിപ്പോ 2026
1: അതെ, പലർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും 6 ഈ ആ 2 ഇന്ത്യക്കാർ എന്നാണ് ചോദ്യം.
2: അതെ, ഒരു ആണും ഉണ്ട് ഒരു പെണ്ണും ഉണ്ട് കേട്ടോ. കൊടുത്തേക്കാം.
1: യെസ്, ഈ ഒരു ഈയൊരു പുരസ്കാരം തന്നെ സ്ഥാപിച്ച തന്നെ ജോസഫ് പുലിസ്റ്റർ ആണ് കേട്ടോ. ഓക്കെ,
2: അത്രയും കിട്ടിയിട്ടുണ്ട്, ക്ലൂ തന്നിട്ടുണ്ട്. അപ്പൊ ആരാണ്, ഒരാണും ഒരു പെണ്ണുമാണ്, ഇന്ത്യൻ വംശജർ, ഇന്ത്യയിൽ തന്നെയാണ് അവര്.
1: 2 പേർക്ക് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസത്തെ പ്രഖ്യാപനത്തിലെ. ആരാണ് ഒരു അവാർഡ് ലഭിച്ചവർ എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്.
2: പ്രവർത്തനത്തിനാണെന്ന് വേണമെങ്കിലും
1: അത് പറഞ്ഞോളൂ, കുഴപ്പമില്ല. പുലിസ്റ്റർ പ്രൈസിൽ മെയിൻ ആയിട്ട് അതാണല്ലോ നിൽക്കുന്നത്. യെസ്, അപ്പൊ എന്തായാലും ആരാണ് ആ 2 പേര് എന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത്. എന്തായാലും കഴിഞ്ഞ ദിവസം പത്രങ്ങൾ വായിച്ചാലും ടി വി കണ്ടവർക്ക് എന്തായാലും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുകയാണ്.
2: ഗൂഗിളിൽ സെർച്ച്
1: ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ചോദിക്കുന്ന ചോദ്യം എങ്ങനെ വന്നാലും ഒരു ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടാണെങ്കിലും അവർ ഉത്തരം പറഞ്ഞിരിക്കും. പക്ഷെ ആ സെർച്ച് ചെയ്യാൻ ഒരു മനസ്ഥിതി ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്.
2: എന്തായാലും അതിന് വേണ്ടി കുറച്ച് സമയം, അതൊരു അറിവും കൂടിയാണ്, അത് കിട്ടുമല്ലോ.
1: അതെ,
2: അത് ആർക്കാണ് കിട്ടിയെന്നുള്ളത്. അപ്പൊ എന്തായാലും വാട്സ്ആപ്പ് നമ്പർ പറയാല്ലേ.
1: യെസ്,
2: 8545-4107 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം.
1: അതെ, യെസ്, ഈ 2 നമ്പറിലേക്ക് ഈ ഒരു നമ്പറിൽ കൊടുക്കാം. അതുകൂടാതെ ഇനിയിപ്പോ വേണമെങ്കിൽ ഞങ്ങൾക്കിപ്പോ നമ്പർ ഇപ്പം സെർച്ച് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അപ്പൊ അതാ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലേക്ക് പോകുന്നുള്ളൂ. അതോടൊപ്പം തന്നെ പുതിയതായിട്ട് കേട്ടിരിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ ആ ഒരു ഫേസ്ബുക്ക് പേജ് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉത്തരം അയക്കാം ഈ ഒരു ചോദ്യത്തിന്. അതിലും വേണമെങ്കിൽ ഉത്തരം അയക്കാം.
2: അപ്പൊ അതിന്റെ ഇതൊന്ന് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ് FB, അതുപോലെ തന്നെ FM റെയിൻബോ കൊച്ചി 107.5 ആണ് ഇൻസ്റ്റാ പേജ്. ആ നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തേക്കാല്ലേ റീന.
1: യെസ്, പറഞ്ഞോളൂ. യെസ്, ആ നമ്പർ ഇതാണ്, നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8545-4107. മനസ്സിലായി കാണുന്ന വിചാരിക്കുകയാണ്, വേഗം വേഗം പോകുന്നുള്ളൂ.
2: നമ്പർ നമ്മൾ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും.
1: ഓക്കെ, എന്തായാലും ഉത്തരങ്ങൾക്കായിട്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റിംഗിലാണ്.
2: ആകാശവാണി
1: കൊച്ചി FM റെയിൻബോ 107.5 ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
1: യെസ്, ഹൗദാ, നമ്മൾ രണ്ട് നല്ല പാട്ട് കേട്ടിട്ടല്ലേ പോകുന്നത്. മീമാതം ആൻഡ് താളവട്ടം, രണ്ട് സിനിമയിലെ പാട്ടുകൾ നല്ല പാട്ടുകളല്ല, എത്ര കേട്ടാലും മതി വരാത്ത രണ്ട് ട്രാക്കാണ്.
2: പഴയ പാട്ടുകളാണെങ്കിലും നല്ല രസമുള്ള പാട്ടുകളാണ്.
1: കെ ചിത്ര ആലപിച്ച പൊൻവീണ എന്ന പാട്ട് കേട്ടായാലും, അതുപോലെ തന്നെ ശോഭ ശേഖർ ആലപിച്ച ആ മാർഗഴിപ്പൂ എന്ന പാട്ടായാലും നമ്മുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന രണ്ട് ട്രാക്കാണല്ലേ.
2: നമുക്ക് സമയം എത്ര?
1: 6 മണി ഇനി 10:47
2: ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു.
1: രണ്ട് പാട്ട് മുൻപ് തന്നെ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, തവണ പുലിസ്റ്റർ പ്രൈസ് നേടിയ ആ ഇന്ത്യക്കാര് ആരാണ്. അന്ന് രണ്ട് ചോദ്യം ചോദിച്ചാ ധാരാളം മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മെസ്സേജ് വന്നു, ശരി ഉത്തരം അയച്ചവര്.
2: വോയിസ് ക്ലിപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, അതൊന്നും പക്ഷെ നമുക്ക് വായിക്കാൻ പറ്റില്ല. നമുക്ക് എഴുതി അയച്ചിരിക്കുന്നത് നോക്കിയാൽ മതി വാട്സ്ആപ്പില്.
1: അതന്നെ, ഓക്കെ. അപ്പൊ എന്തായാലും

0: ിരിക്കുന്നത് സുപർണ ശർമ്മ, ആനന്ദ് ആർ കെ, ബിന്ദു ദിലീപ് അയച്ചിട്ടുണ്ട്. ഹായ് റീന, ബിനു, ശുഭസായാഹ്നം എന്ന് പറഞ്ഞാൽ തിരിച്ചും ശുഭസായാഹ്നം. ഓക്കെ, ഇതാ ഇനി പിന്നെ അയച്ചിരിക്കുന്നത്. പിന്നെ അയച്ചിരിക്കുന്ന ആരായിരുന്നു? വൺ സെക്കൻഡ്. ആ അവ ഈ പേര് വിനീത അല്ലേ? വിനീത ഷിബു അയച്ചിട്ടുണ്ട് റൈറ്റ് ആൻസർ.
1: അൻവറോ
0: അല്ല. പിന്നെ അയച്ചിരിക്കുന്നത് വോയിസ് വോയിസ് ക്ലിപ്പ് പിന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ വന്നിരിക്കുന്ന രണ്ട് മൂന്ന് പേര് ഇതാ ഇപ്പൊ തന്നെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പിന്നൊരു പേരെന്തായിരുന്നു? ജിഷ ജോൺസൺ അയച്ചിട്ടുണ്ട്. ജിഷ ജോൺസൺ അയച്ചിട്ടുണ്ട്. ആനന്ദ് ആർ കെ, സുപർണ ശർമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അയച്ചിരിക്കുന്നു. പിന്നെ അയച്ചിരിക്കുന്നു ബിന്ദു, കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. ഷേർലി ജെറോം കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. സുഭദ്ര റൈറ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. ആനന്ദ് ആർ കെ ആൻഡ് സുപർണ ശർമ്മ എന്ന് പറഞ്ഞുകൊണ്ട് മിന്നു റൈറ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. സന്തോഷ് ഫ്രം വൈപ്പിനിൽ നിന്ന് ശരിയുത്തരാണ് അയച്ചിരിക്കുന്നത്. പിന്നെ ആരാണ് അയച്ചിരിക്കുന്നത്? ലക്ഷ്മി റൈറ്റ്, ലക്ഷ്മി അയച്ചിട്ടുണ്ട്. ലക്ഷ്മി ഫ്രം പറവൂരിൽ നിന്നാണ്, നോർത്ത് പറവൂരിൽ നിന്നാണ് അയച്ചിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു മെസ്സേജ് അയക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മി നോർത്ത് പറവൂരിൽ നിന്ന് അയച്ചിരിക്കുന്നത്. പിന്നെ അയച്ചിരിക്കുന്നത് യെസ് സിന്ധു അയച്ചിട്ടുണ്ട്. സിന്ധു ഡേവിഡ് റൈറ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. ശരിയുത്തരം ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. യെസ് റൈറ്റ് ആൻസർ ആണ് സിന്ധു ഡേവിഡ് അയച്ചത്, വളരെ സന്തോഷകരം കേട്ടോ. അപ്പൊ എന്തായാലും ഇവരൊക്കെയാണ്,
1: എല്ലാവർക്കും കറക്റ്റ് ആൻസേഴ്സ് അറിയാം.
0: എന്തായാലും ഉത്തരം എല്ലാവർക്കും അറിയാം, ഒട്ടും മിക്കവർക്കും തന്നെ അറിയാം. അപ്പൊ എന്തായാലും വളരെ സന്തോഷം റൈറ്റ് ആൻസേഴ്സ് അയച്ച എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുകയാണ്. കൺഗ്രാജുലേഷൻസ്. രണ്ട് പാട്ടുകളെ ഞങ്ങൾ അതിന് ഉത്തരം പറയാം. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റിംഗിലാണ് നിങ്ങൾ ഉത്തരം പറയുമോ ഇല്ല എന്നൊക്കെ അറിയാനായിട്ട്. ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ.
1: അത് തന്നെ, അതായത് ഒരു കടലിനെ കുറിച്ചാണ് ചോദ്യം. നമുക്ക് ജിയോഗ്രഫിക്കൽ കാര്യങ്ങളിലേക്ക് പോവാം,
0: അങ്ങനെ അങ്ങ് പോയാ മതി.
1: അതെ, അത് ആ ഒരു കടലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് കരകളില്ല, അതാണ് അതിന്റെ പ്രത്യേകത. ആ കടലിന്റെ പേരെന്താന്ന് അറിഞ്ഞാൽ മതി. അതായത് ഓൺലി സീ വിത്തൗട്ട് കോസ്റ്റ്. അതിപ്പോ തന്നെ ഗൂഗിൾ അടിച്ചാൽ കിട്ടാവുന്നതേയുള്ളൂ, പക്ഷെ എന്നാലും ആളുകളൊന്ന് അടിച്ചു നോക്കട്ടെ, അറിയട്ടെ അങ്ങനെ ഒരു കടലുണ്ട്.
0: യെസ്,
1: ആ കടലിന്റെ പേരെന്താണെന്ന് എത്രയും പെട്ടെന്ന് വാട്സ്ആപ്പ് നമ്പർ.
0: ഇത്രയും നമ്മൾ ഒരു പോലീസ് സർപ്രൈസിലേക്ക് നമ്മളവരെ കൊണ്ടുപോയില്ലേ? പോലീസ് സർപ്രൈസ് നേരെ നമ്മൾ കടലിലേക്ക്
1: പോയിട്ടാണ്.
0: നമുക്കറിയാം ഏറ്റവും വലിയൊരു പുരസ്കാരം അമേരിക്കൻ പുരസ്കാരം തന്നെ, പത്രപ്രവർത്തകരുടെ പുരസ്കാരമാണ് പുലിസ്റ്റർ പുരസ്കാരം എന്ന് പറഞ്ഞു വന്നത് അല്ലേ. അന്ന് തന്നെ നമുക്കറിയാം ഹംഗേറിയൻ സ്ഥാപകനാണ് ജോസഫ് പുലിസ്റ്റർ ആണ് ആ ഒരു പ്രൈസ് സ്ഥാപിച്ചത് തന്നെ. 1917 മുതലാണ് ഈ ഒരു പുരസ്കാരം ആദ്യമായിട്ട് ജോസഫ് പുലിസ്റ്ററിന്റെ ഒരു പേരിലുള്ള പുലിസ്റ്റർ പ്രൈസ് നൽകി കൊടുത്ത് തുടങ്ങിയത് എന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ.
1: ചരിത്രത്തിലേക്കും കൂടെ ഒന്ന് പോയതാണ്. ചരിത്രത്തിൽ നിന്ന് നമുക്ക് വീണ്ടും ജിയോഗ്രഫിയിലേക്ക് വരാം. അപ്പൊ ആ കടലിന്റെ പേരൊന്ന് പറഞ്ഞാൽ മതി.
0: ആ ഒരു അത് ഞങ്ങൾ നേരെ അതാണ് ചോദിച്ചത്, ആ ഒരു കടലിന്റെ പേര്. ആ ചോദ്യം ഒന്നും കൂടി ആവർത്തിച്ചോളൂ പുതിയതായിട്ട് ട്യൂൺ ചെയ്തിരിക്കുന്നവർക്ക്.
1: കടലിന് കരകളില്ല, ഓൺലി സീ വിത്തൗട്ട് കോസ്റ്റ്.
0: യെസ്,
1: അതാണ്
0: ആ കടലിന് കരകളില്ല. ഏതാണ്
1: ആ കടൽ? അതാണ് ചോദ്യം. അപ്പൊ
0: ഇതൊരു കടങ്കഥ ഒന്നും അല്ല,
1: കടങ്കഥയല്ല, ഒറിജിനലി ഉള്ളതാണ്.
0: ഒറിജിനലി ഉള്ള ഒരു സംഭവമാണ്, ചെയ്തിട്ടെന്താണ്, ഒരു വലിയ ചോദ്യമാണോ?
1: ചോദ്യമൊന്നുമല്ല,
0: അല്ല അങ്ങനെയൊക്കെ അങ്ങനെ ചിന്തിച്ചു പോയിക്കണ്ട, ആ ലെവലിൽ ചിന്തിക്കണ്ട. ശരിക്കും ഒരു ചോദ്യം തന്നെയാണ്, വളരെ സീരിയസ് ആയിട്ട് ആൻസർ ചെയ്തോളൂ.
1: ആൻസർ വളരെ സീരിയസ് ആയിട്ട് തന്നെ ചോദിച്ച ചോദ്യത്തിന് സീരിയസ് ആയിട്ട് ഉത്തരം എഴുതിക്കോളൂ.
0: അയക്കട്ടെ, വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8547341075, 8547341075. ഈ ചോദ്യം ആദ്യം കേൾക്കുമ്പോ ഒന്ന് വണ്ടടിക്കാം അല്ലേ, അയ്യോ ഇങ്ങനൊരു ചോദ്യമുണ്ടോ, ഇങ്ങനൊരു കടലുണ്ടോ. അങ്ങനെ ചോദ്യം നമുക്കും സ്വാഭാവികമായിട്ടും ഇപ്പൊ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവര് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മനസ്സിലൂടെ ഈ ഒരു ചോദ്യം പോകാം,
1: അങ്ങനെ ഒരു കടലോ എങ്ങനെയൊന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം.
0: യെസ്, ആ ഉത്തരം കാണാനായിട്ട് ഞങ്ങളിവിടെ വെയിറ്റിംഗിലാണ്.
1: അത് തന്നെ. അപ്പൊ എന്തായാലും FB പേജ്, ഇൻസ്റ്റാ പേജ് ഒക്കെ എന്തായാലും സന്ദർശിച്ച് നോക്കുക. കൊച്ചി FM റെയിൻബോ ആണ് അതിന്റെ, അത് അടിച്ചു കൊടുത്താൽ തന്നെ വരും. FM റെയിൻബോ കൊച്ചി 107.5 ഇൻസ്റ്റയിലും വരും, ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 FBയിലും. എന്തായാലും റെയിൻബോ കൊച്ചി അടിക്കുമ്പോൾ തന്നെ അതൊക്കെ വന്നോളും. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ പിന്നെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ഇടാം. ഇതിൽ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ നമ്പർ ഒന്നുകൂടെ പറയണോ?
0: പറഞ്ഞോളൂ, കുഴപ്പമില്ല.
1: 8547341075.
0: യെസ്, ആ നമ്പറൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുന്ന വിചാരിക്കുകയാണത്. ഞങ്ങളിവിടെ
1: കടൽ,
0: കരകളില്ലാത്ത കടൽ ഏതാണ്? ചിന്തിച്ചിങ്ങനെ ഇരിക്കാതെ വേഗം ഉത്തരം അയച്ചോളൂ. ചിലരുടെ മനസ്സിലേക്ക് ഉത്തരം വന്നിട്ടുണ്ടാവും, എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ, എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പലരുടെയും മനസ്സിലൂടെ. ഇങ്ങനെ പോയി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ മനസ്സിലൂടെ ഇത് പോകുന്നുണ്ടാകാം. പക്ഷെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ മാത്രം പോരാ, നേരെ റെയിൻബോയിലേക്ക് പോരുക. ഞങ്ങൾ ഇവിടെ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ ആൻസേഴ്സിനായിട്ട്. യെസ്, ഉടൻ തന്നെ അയച്ചു തുടങ്ങിക്കോളൂ.
1: അതെ, നല്ല രണ്ട് പാട്ടുകൾ വരുന്നുണ്ട്.

സോങ് സൂപ്പർ ഹിറ്റ് ഷോ സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ് ഓൺലി ഓൺ റെയിൻബോ FM 107.5. സ്റ്റേ ട്യൂൺഡ്.

0: is Rainbow FM 107.5. Non-stop music, non-stop entertainment.
1: യെസ് ദാ സമയം 6:34:03 ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ദാ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
2: ചോദ്യം ചോദിച്ചിട്ട് ഒത്തിരി ഒത്തിരി ആൻസേഴ്സ് വന്നിട്ടുണ്ട്, ഇനിയും വന്നോണ്ടിരിക്കുന്നു തോന്നുന്നുല്ലേ.
1: അതെ, ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ സ്റ്റാൻലി വന്നിട്ടുണ്ട്.
2: ഓഷ്യൻ
1: കറൻസ് എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാൻലി.
2: ഗംഗാധരൻ,
1: യെസ്,
2: കരകാണാത്ത
1: കടൽ, അങ്ങനെ എന്തൊരു ചോദ്യം.
2: കരകാണക്കടൽ എന്നൊരു പാട്ടുണ്ടല്ലോ, കരകാണക്കടലെല്ലാം മേലെ.
1: വളരെ കോമഡി ആയി പോയിട്ട് നമ്മള് വളരെ സീരിയസ് ആയിട്ട് ചോദ്യം ചോദിച്ചു, സീരിയസ് ആയിട്ട് ചോദ്യമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോമഡി ആയിട്ട് ഉത്തരക്കം പറഞ്ഞു.
2: എന്തായാലും ഉത്തരം പറഞ്ഞോട്ട് പേരുകൾ വായിക്കട്ടെ.
1: യെസ്,
2: ഷേർലി ജെറോം ഉണ്ട്, തൻസില, ഫോർട്ട് കൊച്ചി കറക്റ്റ് ആൻസർ, എല്ലാവരും കറക്റ്റ് ആൻസർ തന്നെയാണ് വെച്ചിരിക്കുന്നത്. വിജിത്ത് എവിടെ നിന്നാണെന്ന് അറിയില്ല.
1: വിനീത ഷിബു സ്ഥലം
2: പറഞ്ഞിട്ടില്ല. വിനീത ഷിബു പൂച്ചാക്കൽ നിന്ന് അയച്ചിട്ടുണ്ട്. അരവിന്ദ് കൃഷ്ണ, അതും സ്ഥലം അറിയില്ല
1: കേട്ടോ.
2: ആലുവ എന്ന് എഴുതിയിട്ടുണ്ട്. ദിവ്യ, അതും സ്ഥലം അറിയില്ല. ഷൈജൻ പെരുമ്പാവൂർ നിന്ന് അയച്ചിട്ടുണ്ട്. അമ്മയെ കുട്ടി കൊച്ചി എന്നാണ് അയച്ചിരിക്കുന്നത്. ബർത്ത്ഡേ സ്പെഷ്യൽ ആൻസർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബർത്ത്ഡേ വിഷസും കൂടെ കൊടുത്തേക്കാം. ആരും ഷാനോ പറഞ്ഞത് അല്ലേ,
1: പറഞ്ഞാണ്. പിന്നെ ബിന്ദു ദിലീപ് റൈറ്റ് ആൻസർ അയച്ചിട്ടുണ്ട്.
2: സൽമ ജമാലുദ്ദീൻ. അപ്പൊ ഇത്രയും പേര് കറക്റ്റ് ആൻസർ. ഇനിയും ഉണ്ടോ ആരെങ്കിലും
1: മെസ്സേജ്?
2: ജിഷ
1: അയച്ചിട്ടുണ്ട് അല്ലേ,
2: പറഞ്ഞായിരുന്നു. പിന്നെ ആരാണ്
1: പിന്നെ വന്നിരിക്കുന്നത്? കനി എന്ന കസിൻ കാശിനാഥൻ.
2: കാശിനാഥൻ,
1: കാശിനാഥൻ
2: ഇട്ടില്ല.
1: അത് കാരണം എവിടുന്ന് അയക്കും, നിങ്ങൾ അയക്കുമ്പോ ഏത് സ്ഥലത്തു നിന്നാണ് അയക്കണം എന്ന് പറയണം കേട്ടോ.
2: പേര് നമുക്ക് മുകളിൽ അവരുടെ ഇതിനകത്ത് കാണാൻ പറ്റും.
1: കാശിനാഥൻ വന്നിട്ടുണ്ട്. ജിനു റൈറ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. ലക്ഷ്മിയും ശരിയുത്തരം അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ശരിയുത്തരം അയച്ച എല്ലാവർക്കും അഭിനന്ദനം.
2: അത് തന്നെ, കാരണം ഇത് അങ്ങനെ പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ തപ്പിയെടുക്കാവുന്നതേ ഉള്ളൂ.
1: ശരിക്കും സെർച്ച് ചെയ്തൊക്കെ എല്ലാവരും വന്നു. എന്തായാലും ആരും അന്വേഷിച്ച് സെർച്ച് ചെയ്താലും ഉത്തരം കണ്ടെത്തിയല്ലോ. ഒരു മൈൻഡ്, ആ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് അതിനാണ് സംബോധിച്ചു കൊടുക്കേണ്ടത് അല്ലേ.
2: അപ്പൊ എന്തുകൊണ്ടാണ് ഇതിന് കരയില്ലാത്തത് എന്നുള്ളൊരു ചോദ്യം കൂടെ തോന്നാം കേൾക്കുന്നവർക്ക്. എന്തുകൊണ്ടാണ്? കാരണം
1: ശരിയുത്തരം
2: നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഇത്, ഈ സമുദ്രം ഉള്ളത്, അല്ലെ ഈ കടലുള്ളത്. ഇതിന്റെ നാല് വശങ്ങളിലും സമുദ്ര പ്രവാഹങ്ങളാണ്, അത് അതിലായിട്ടാണ് ചുറ്റപ്പെട്ടിരിക്കുന്നത്.
1: കരഅതിർത്തിയില്ല,
2: കരഅതിർത്തിയാണ് ഇല്ലാത്തത്.
1: കടലതിർത്തിയാണ്,
2: അത് തന്നെ. സമുദ്ര അതിർത്തി തന്നെയാണ്, സമുദ്ര പ്രവാഹങ്ങളെ ചുറ്റപ്പെട്ട കടലാണ് ഈ സർഗാസോ കടൽ എന്ന് പറയുന്നത്.
1: അതെ അതെ. ഈ ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഗാസ് എന്ന തരത്തിലുള്ള പായലുകളൊക്കെ കാണപ്പെടുന്നു എന്നാണ് പറഞ്ഞു വന്നത്. കരയോട് തന്നെ ഇത് തൊട്ട് നിൽക്കുന്നില്ല, സമുദ്രത്തിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതിനെ അതിനെയാണ്, അതുകൊണ്ടാണ് ഇതിനെ.
2: അതെ, ആ പായലിന്റെ ഒരു ഇതുകൊണ്ട് ചിലപ്പോ അത് കരയായിട്ട് തെറ്റിദ്ധരിക്കും കടൽ യാത്രക്കാര്, മീൻസ് യാത്ര ചെയ്യുന്നവര്. അതങ്ങനെയാണ് ആ ക്രിസ്റ്റഫർ കൊളംബസ് ഇത് കണ്ടുപിടിച്ച് അങ്ങനെ 92, അതായത് 1492 കണ്ടുപിടിച്ചാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കടലിൽ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കപ്പൽ പാത ഇല്ലാത്ത ഒരേ ഒരു സമുദ്രഭാഗമാണെന്നും പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിനെ കുറിച്ച്. സർഗാസോ സീനെ കുറിച്ച് പറയുമ്പോ അപ്പൊ അടുത്ത ചോദ്യം നമുക്ക് ഒരു പാട്ടകലി ആക്കാം അല്ലേ.
1: അതെ അതെ. മാത്രല്ല, ഒട്ടനവധി സമുദ്രജീവികൾക്ക് ആവശ്യമായ അവരുടെ അഭയസ്ഥാനമാണ്, ഷെൽട്ടറാണ് കേട്ടോ. അതും ഭക്ഷണമൊക്കെ ഈ ഒരു പായൽ നിറഞ്ഞ കടൽ നൽകുന്നു എന്നത് വളരെ പ്രധാന കാര്യമാണ്. ഈ സമുദ്രജീവികളുടെ ഒരു പ്രജനന കേന്ദ്രം എന്നൊക്കെ പറയാം ഇതിനെ പറഞ്ഞു കഴിഞ്ഞാ കേട്ടോ.
2: അപ്പൊ എന്തായാലും പ്രത്യേകതയുള്ള ഒരു കടലാണ്
1: ഈ ഒരു ചുറ്റുമുള്ള ഇതുപോലുള്ള പ്രവാഹങ്ങളൊക്കെ കാരണം. ഈ കടലിലെ ജലം താരതമ്യേന നിശ്ചലവും അതുപോലെ തന്നെ വളരെ ശാന്തമാണെന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. എന്തായാലും കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു സർഗാസോ സീനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിക്കാണ്.
2: ബർമുഡ ദ്വീപുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അത് ഈ കടല് അതിനെ വലയം ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ എന്ന് വെച്ച് കരയല്ല, ഇതിന് കരയില്ല, കരയില്ല കടലല്ല മേലെ. അപ്പൊ അടുത്ത ചോദ്യം നമുക്കൊരു പാട്ടകളെ,
1: ഒരു പാട്ടകളെ നെക്സ്റ്റ് ചോദ്യത്തിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ കേട്ടോ. ഞങ്ങൾ ഒരു പാട്ടകളെ നെക്സ്റ്റ് ട്രാക്കാണ്
2: വരുന്നത്. തീരട്ടെ,
1: ഓക്കെ. അദ്ദേഹം എന്ന ഇദ്ദേഹം എന്ന മൂവിയിലെ ട്രാക്കിന് ശേഷം ഞങ്ങൾ ദാ നെക്സ്റ്റ് ക്വസ്റ്റൻ ആയിട്ട് എത്തുന്നതാണ്. ഡിസ്കേട്ടുകൊണ്ടിരിക്കുക, ദിസ് ഇസ് ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ 107.5 ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കുമായി ഞാൻ ആർ ജെ റീന.
2: ഞാൻ ആർ ജെ ബിനു.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ആകാശവാണി കൊച്ചി എഫ്എം റെയിൻബോ 107.5 ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കുമായിട്ട് ആർജെ റീനയും ആർജെ ബിനുവും ഇവിടെ അങ്ങനെ ചോദ്യങ്ങളുടെ ഒരു പെരുമഴയുമായിട്ട് നിൽക്കുമ്പോൾ കുറെ ആൾക്കാർ പിന്നെയും പിന്നെ ആൻസേഴ്സ് അയച്ചോണ്ടിരുന്നു കേട്ടോ. അല്ലെ റീന, നമുക്ക് ആൻസേഴ്സ് പറഞ്ഞ ശേഷവും പിന്നെയും ഇങ്ങനെ ആൻസേഴ്സ് വന്നോണ്ടിരിക്കുകയാണ്.
2: അയച്ചു എനിക്ക് ഒന്ന് റാണി വർഗീസ് അയച്ചിട്ടുണ്ട്, പിന്നെ ആ വിജിത് ഇറ്റ്സ് മീ എന്ന് പറഞ്ഞ അയച്ചാള്
1: എരൂരിലാണെന്നും പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
2: യെസ്, പിന്നെ അയച്ചിരിക്കുന്നു ഷീബ, അങ്ങനെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്റെ ഉത്തരം വായിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്തായാലും റൈറ്റ് ആൻസർ ആണ് ശരിത്ര അയച്ച. അപ്പൊ എല്ലാവർക്കും വീണ്ടും വീണ്ടും ഞങ്ങൾ കൺഗ്രാറ്റ്സ് പറയുകയാണ് കേട്ടോ.
1: ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് അതൊരു പ്രതിഭാസത്തെ കുറിച്ചാണ് കേട്ടോ. ആ പ്രതിഭാസത്തിന്റെ പേരാണ്, അതിന് വേണമെങ്കിൽ ഒരു ക്ലൂ എന്ന് പറയാനാണെങ്കിൽ അങ്ങനത്തെ ഒരു ഫുട്ബോളർ ഉണ്ട്.
2: പേരാണ് മനസ്സിലേക്ക്, എന്റെ മനസ്സിലേക്ക് ഫസ്റ്റ് അങ്ങനെയാണ് വന്നത് കേട്ടോ.
1: അതന്നെ ഒരു പേര് കേൾക്കുമ്പോ അങ്ങനെ തോന്നും. അതായത് പ്രതിഭാസം എന്താന്ന് പറയാം, അതായത് തണുത്ത വെള്ളത്തെക്കാൾ വേഗത്തിൽ ചൂടുവെള്ളം ഐസായി മാറുന്ന ഒരു പ്രതിഭാസം.
2: അതെന്തുകൊണ്ടാണ് അല്ലെ, എന്തുകൊണ്ടാണെന്നല്ല, അത് നിങ്ങൾ പറയേണ്ട. ആ ഒരു പ്രതിഭാസത്തിനെ അതിന് പറയുന്ന ഒരു പേരുണ്ട്, ആ ഒരു പേരാണ് ഞങ്ങൾ ഇവിടെ ചോദിച്ചത്. ചൂടുള്ളത്
1: ആണ് പെട്ടെന്ന് ഐസായി മാറുന്ന, തണുത്ത വെള്ളത്തിനേക്കാളും ചൂടുവെള്ളം പെട്ടെന്ന്
2: ഐസായി മാറുന്നു. തണുത്ത വെള്ളം പെട്ടെന്ന് ഐസാവില്ലേ നമ്മൾ ചിന്തിക്കാം, സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലൂടെ

0: അതെന്താണ്? തണുത്ത വെള്ളമല്ലേ സാധാരണക്കാരായ പെട്ടെന്ന് ചിന്തിക്കുക അങ്ങനെയാണല്ലേ, തണുത്ത വെള്ളമല്ലേ പെട്ടെന്ന് തണുക്ക ഐസ് ആവുള്ളൂ ചിന്തിക്കും. പക്ഷെ ഈ ചൂടുള്ള വെള്ളമാണ്,
1: അങ്ങനെ അങ്ങനെ സയൻസ് അങ്ങനെ ശാസ്ത്രലോകം കണ്ടുപിടിച്ച ഒരു പ്രതിഭാസമാണ് അത്. ആ പ്രതിഭാസത്തിന് ഒരു പേരിട്ടു അവര്,
0: അവര് പേരിട്ടു, ആ ഇട്ട പേര്, അവര് ഇട്ട പേരിന്റെ പേരാണ്
1: പേരാണ് അറിയേണ്ടത്. അതിന്റെ പേരെന്ന് പറയുന്നത് ക്ലൂ എന്ന് പറയുന്ന ഒരു ഫുട്ബോളറിന്റെ പേര്
0: കേട്ടോ. അതെ അതെ, എനിക്ക് ആ പേര് കേട്ടപ്പോ തന്നെ ഞാൻ പേരാണല്ലോ, എനിക്ക് ആ ഒരു പേരാണ് എന്റെ മനസ്സിലേക്ക് എന്നെ ഓടിയെത്തിയത്.
1: ഫുട്ബോളറുടെ പേര് മനസ്സിലേക്ക് ഓർമ്മ വരും, അപ്പൊ അതാണ് ഒരു ക്ലൂ. അപ്പൊ എന്തായാലും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ആ പേര് എത്രയും പെട്ടെന്ന് തന്നെ പറഞ്ഞോളൂ കേട്ടോ.
0: ചൂടുള്ള വെള്ളം പെട്ടെന്ന് തന്നെ ഐസ് ആവും.
1: എന്തുകൊണ്ട് അല്ല, എന്തുകൊണ്ടെന്ന് പറയണ്ട കേട്ടോ,
0: എന്തുകൊണ്ട് വേണ്ട. അതെ, ആ
1: പ്രതിഭാസത്തിന്റെ
0: ഉത്തരം വന്നു കഴിഞ്ഞു.
1: പറയാൻ നോക്കിയിരിക്കുന്നു ചോദ്യം അല്ലേ, ചോദ്യം കേൾക്കാൻ നോക്കിയിരിക്കുന്നു.
0: ഓൾറെഡി
1: നമ്പർ അറിയുന്നവർക്കാണ്, പക്ഷെ എന്നാലും നമുക്ക് നമ്പർ കൊടുക്കാം പുതിയതായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിലും.
0: ജിത്താണ് ഉത്തരം അയച്ചു കഴിഞ്ഞു.
1: എന്റെ ദൈവം, എത്ര സ്പീഡാണ് അല്ലെ. എന്തായാലും നമ്പർ റിപ്പീറ്റ് ചെയ്യാം, 8547341075 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്കാണ് അയക്കേണ്ടത്.
0: ഉത്തരം വന്നു കഴിഞ്ഞത് കണ്ടിന്യൂസ് ആയിട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
1: അപ്പൊ ആ ഒരു പ്രതിഭാസം, അതായത് തണുത്ത വെള്ളത്തെക്കാൾ പെട്ടെന്ന് ചൂടുവെള്ളം
0: ഐസ് ആകുന്നു, അത് എന്താണ് ആ ഒരു പ്രതിഭാസത്തിന് ഒരു പേര്
1: പറയേണ്ടത്?
0: ആ പേര് എന്താണെന്നാണ് ഞങ്ങൾ ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. റെഡിയാണോ? അതാ ഉത്തരം വന്നു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇത്രക്ക് ഈസി ആയി പോയി ഇവർക്കൊക്കെ ഈ ചോദ്യം. ഒരു
1: രക്ഷയായിരിക്കും, കാരണം അത് ഇത് ഗൂഗിള് നോക്കാണ്ടാണ് അവർ ഉത്തരം പറയണതേ. അതാ നമ്മൾ ചോദിക്കുന്നത്,
0: സെക്കൻഡിലാണ്.
1: എന്ത് ബുദ്ധിയുള്ള ആൾക്കാരല്ലേ ലിസണേഴ്സ്. അപ്പൊ നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തോ റീന.
0: യെസ്, നമ്മുടെ നമ്പർ ഇതാണ്, 8547341075, 8547341075. അപ്പൊ വേഗം വേഗം വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കാം. ഇനിയിപ്പോ ഇൻസ്റ്റ ഐഡിയിലേക്കാണ് അയക്കേണ്ടതെങ്കിൽ FM റെയിൻബോ കൊച്ചി 107.5 അയക്കാം. അതുമല്ല ഇനി ഫേസ്ബുക്ക് റെയിൻബോ പേജിലേക്കാണ് അയക്കേണ്ടതെങ്കിൽ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് നിങ്ങൾക്ക് അയക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ,
1: ചോദ്യം ഒന്നും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ.
0: വേണ്ട, ചോദിക്കേണ്ട. ഉത്തരങ്ങൾ പലരിങ്ങനെ പുതിയതായിട്ട് ട്യൂൺ ചെയ്തിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഒരിക്കൽ കൂടി ഒരു ചോദ്യം കൊടുക്കാം.
1: തണുത്ത വെള്ളത്തേക്കാൾ വേഗത്തിൽ ചൂടുവെള്ളം ഐസായി മാറുന്ന പ്രതിഭാസം, അതെന്താണ്?
0: തണുത്ത വെള്ളത്തേക്കാൾ ചൂടുവെള്ളം പെട്ടെന്ന് ഐസായി മാറും, എന്തായിരിക്കും? എന്തായിരിക്കും
1: പേര്?
0: നമ്മളങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കുന്നില്ല, ഒരു പ്രതിഭാസം
1: മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ 8547341075 നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ അയച്ചോളൂ.
0: നിറയെ ആൻസേഴ്സ് ഇതാ ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ്. ഉത്തരം ശരിയാണ് അവരെ ഉത്തരം അയച്ചത്,
1: കറക്റ്റ് ആൻസർ.
0: ആ ഉത്തരം ഞങ്ങൾ പറയില്ല, ഇപ്പൊ പറയില്ല, രണ്ട് പാട്ടുകളെ ഞങ്ങളെ ഉത്തരം പറയാം. അപ്പൊ റെഡിയല്ലേ? വേഗം അയച്ചോളൂ.
2: ఏంటా వాంచడం డబ్బులు తీసుకుంటున్నారు కదా గట్టిగా కొట్టండి.

is Rainbow FM 107.5. Non-stop music, non-stop entertainment.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ്എം കൊച്ചി 107.5. നിലക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: യെസ് ദ സമയം 6:54:48 കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ പറഞ്ഞ ചോദ്യങ്ങളുടെ നേരം നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന നേരമായിരുന്നു അല്ലേ. നേരത്തെ ഞങ്ങൾ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു,
2: അതിന് ആൻസർ പെരുമഴ പോലെ വന്നോണ്ടിരുന്നു. അപ്പൊ തന്നെ ആൻസർ വരുന്നുണ്ടായിരുന്നു,
1: സെക്കൻഡിലെ സെക്കൻഡ്സിനകം തന്നെ ഉത്തരങ്ങൾ. അതാണ് നമ്മുടെ ലിസണേഴ്സ് അവരുടെ ഇൻട്രസ്റ്റ്, അതിനെ ഞങ്ങൾ
2: അഭിനന്ദിക്കാണ്. പിന്നെ നമ്മളൊരു ക്ലൂ പറഞ്ഞിരുന്നു, അതായത് ഒരു ഫുട്ബോളറുടെ പേരുമായിട്ട് സാമ്യമുണ്ട്.
1: അതെ, മനസ്സിലേക്ക് ഫസ്റ്റ് എന്റെ പേരിൽ ആ ഒരു ഇതിലേക്ക് മനസ്സിലേക്ക് ഓടി വന്നത് അതാണ്. ഇതിന്റെ റൈറ്റ് ആൻസർ ഇതാണ്. യെസ് പറയാം അല്ലേ.
2: അതെ, എം പെമ്പ എഫക്ട് എന്നാണ് അതിന് പറയുന്നത്.
1: റൈറ്റ് ആൻസർ എം പെമ്പ എഫക്ട് ആണ് കേട്ടോ. യെസ്, അത്
2: കേൾക്കുമ്പോ പെട്ടെന്ന്
1: കിലിയൻ എംബാപ്പേനെ എനിക്ക്
2: ഓർമ്മ വരാം. ഫുട്ബോളറുടെ പേര്
1: ഫ്രഞ്ച് ഫുട്ബോളർ. യെസ്,
2: പിന്നെ എന്തായാലും എല്ലാവർക്കും പെട്ടെന്ന് പിടിയിട്ട്.
1: അത് ചിലർ അങ്ങനെ വന്നപ്പോ തന്നെ ഒരു ഇമോജി കരയുന്ന ഇമോജി
2: പോയി,
1: അങ്ങനെയുള്ള ഒരു ഇമോജി കിട്ടും. നമ്മള് പറയുമ്പോ തന്നെ ആ ഒരു കണ്ട ഉത്തരം കണ്ടെത്തിയവര് തന്നെ മനസ്സിലേക്ക് ഫസ്റ്റ് അവരുടെ ആ ഒരു പേര് തന്നെ വന്ന്
2: കാണും.
1: പേരാണ് എംബെ എന്നുള്ള പേര് വരുമ്പോ അല്ലെ, എംബെമ്പ എഫക്ട്. ആ ചൂടുവെള്ളം പെട്ടെന്ന് ഫ്രീസ് ആവുന്നു, തണുക്കുന്നു അല്ലേ.
2: അതാണ് ചോദ്യം ചോദിച്ചത്. ആ എഫക്റ്റിന്റെ പേരായിരുന്നു എംബെമ്പ എഫക്ട്.
1: യെസ്,
2: അപ്പൊ ആൻസേഴ്സ് അയച്ചത് ഷെർലി ജെറോം, തൻസീല, ഫോർട്ട് കൊച്ചി, വിജിത് എരൂർ, വിനീത, ഷിബു പൂച്ചാക്കൽ, അരവിന്ദ് കൃഷ്ണ, ജിഷ ജോൺസൺ, ദിവ്യ ഇല്ലത്തുംപടി, ഷൈജൻ പെരുമ്പാവൂർ, അമയക്കുട്ടി കൊച്ചി, ബിന്ദു ദിലീപ്, സൽമ ജമാലുദ്ദീൻ, റാണി വർഗീസ്.
1: നിഷ റൈറ്റ് ആൻസർ അയച്ചിരിക്കുന്നത്. വിജിത ശരി ഉത്തരമാണ് അയച്ചിരിക്കുന്നത് പുല്ലപ്പടിയിൽ നിന്ന്. ഇവരൊക്കെയാണ് കൃത്യമായിട്ട് ഉത്തരം അയച്ചിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ടൊക്കെ ആൻസർ അയച്ചിട്ടുണ്ട്. എന്തായാലും ശരി ഉത്തരം അയച്ച എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുകയാണ് കേട്ടോ. അഭിനന്ദനം പറയണം, കൺഗ്രാറ്റുലേഷൻസ്. നമ്മൾ ചോദ്യം ചോദിക്കുന്നതിന് തന്നെ വിത്തിൻ സെക്കൻഡാണ് അവരുടെ ഉത്തരങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്.
2: അത്ഭുതപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ.
1: അടുത്ത ചോദ്യം
2: ചോദിക്കേണ്ട താമസം
1: വന്നിരിക്കും അല്ലെ. നമ്മളിങ്ങനെ മൊബൈൽ ഫോണൊക്കെ ഇങ്ങനെ കയ്യിൽ പിടിച്ചോണ്ട് ഇങ്ങനെ നടക്കാറില്ലേ 24 hours.
2: മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ വയ്യാത്ത
1: ഉറങ്ങുന്ന ടൈം മാത്രമല്ലാതെ കയ്യിൽ നിന്ന് മൊബൈൽ മാറ്റുന്നവർ വളരെ ചുരുക്കരില്ല. പിന്നെ കിച്ചണില് ജോലി ചെയ്യുമ്പോ ചുമ്മാ അവിടെ ഓണാക്കി വെച്ചിട്ടുണ്ടാവും.
2: അത് തന്നെ
1: എന്തെങ്കിലും യൂട്യൂബ്
2: പാട്ടോ എന്തെങ്കിലും
1: പാട്ടോ അതന്നെ എന്തെങ്കിലും നമ്മൾ
2: ലൈഫ് ഇല്ല. ഇനി
1: അത് കയ്യിലില്ലാതെ ഇങ്ങ് ഉറക്കം വരില്ല എന്ന് പറയാം.
2: എന്തോ ഒരു നമുക്ക് വളരെ പ്രിയപ്പെട്ട ആരോ ഇല്ലാത്ത പോലെ ഒന്ന് മൊബൈൽ.
1: യെസ്, നമ്മളെ കേട്ടോണ്ടിരിക്കുന്ന 90% ആൾക്കാർ ഇത് തന്നെയായിരിക്കും പറയുന്നത്. 10% ഓക്കെ കേട്ടോ. ചിലര് ഞങ്ങൾ ഫോണിലും കുഴപ്പമില്ല,
2: നമ്മുടെ നടൻ ജഗതി ശ്രീമാർ മൊബൈൽ ഉപയോഗിക്കില്ലായിരുന്നു.
1: ചിലരങ്ങനെയൊക്കെ ഉപയോഗിക്കാതിരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ മാക്സിമം എല്ലാവരും അത് ആവശ്യമാണ്.
2: നമുക്ക് അലങ്കാരമൊന്നുമല്ല, കാരണം നമ്മളിപ്പോ എവിടെയെങ്കിലും പോകുന്നു, പെട്ടെന്ന് നമുക്ക് ഒരു എമർജൻസി, നമുക്ക് ആരെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്യണമെങ്കിൽ,
1: അല്ലെങ്കിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യണം, എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് നമുക്ക് അറിയണം, പെട്ടെന്ന് സെർച്ച് ചെയ്യണം. അതിനൊക്കെ നമ്മുടെ ഈ മൊബൈൽ ഫോൺ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. നമ്മളിങ്ങനെ മൊബൈൽ ഫോണിനെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതാ ഒരു ചോദ്യം
2: നിങ്ങളുടെ.
1: യെസ്, മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് ആരാണല്ലോ, അതിന്റെ ഇൻവെന്റർ ആരാണ്?
2: അതാണ്, അത് ആരാണ് കണ്ടുപിടിച്ചത്? ആ ആളുടെ പേര് പെട്ടെന്ന് തന്നെ അയച്ചോളൂ കേട്ടോ.
1: ഇപ്പൊ തന്നെ ഉത്തരം വരുമെന്ന് നമുക്കറിയാം.
2: വരുന്നുണ്ടാവും.
1: യെസ്, വന്ന് കഴിഞ്ഞു.
2: അതാണ്
1: അവിടെ ലിസണേഴ്സ്. വേഗം വേഗം ഉത്തരം അയച്ചോളൂ കേട്ടോ.
2: അപ്പോ വാട്സ്ആപ്പ് നമ്പർ പറഞ്ഞുതരാം, 8547341075. ഈ നമ്പറിലേക്ക് ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച് നമ്മളെ കുഴപ്പത്തിൽ ചാടിച്ച

0: പേരാണ് എത്രയും പെട്ടെന്ന് അറിയിക്കേണ്ടത്. ഇൻസ്റ്റാ പേജും എഫ് ബി പേജും ഉണ്ട് കേട്ടോ. എഫ് എം റെയിൻബോ കൊച്ചി 107.5 ഇൻസ്റ്റാ, എഫ് ബി ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. പിന്നെ വാട്സ്ആപ്പ് നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. അറിയണമെന്ന് റിപ്പീറ്റ് ചെയ്തോളൂ.
1: 8547341075 8547341075 ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. യെസ് ദാ ഉത്തരങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞ് ചട്ടപട ആൻസേഴ്സ് എത്തിക്കഴിഞ്ഞു.
0: എന്നാലും
1: നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഞങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു.

0: കഴിഞ്ഞ് ചടപട ആൻസേഴ്സ് എത്തിക്കഴിഞ്ഞു. ഒരു രക്ഷയില്ല. നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഞങ്ങൾ
1: വളരെ റെസ്പോൺസ് നമുക്ക് ഭയങ്കര അത്ഭുതം
0: തോന്നുന്നുണ്ട്.
1: ആൾക്കാരാണ് നമ്മുടെ ലിസണേഴ്സ്. അപ്പൊ ഇത്രയും പെട്ടെന്ന് തന്നെ വീണ്ടും വീണ്ടും ആൻസേഴ്സ് വരട്ടെ.
0: നേരത്തെ അയച്ച വേറൊരു കുട്ടിയും കൂടി അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ആൻസർ കറക്റ്റ് ആൻസർ അയച്ചിരുന്നു. നമ്മളത്
1: വായിച്ചില്ല,
0: വായിക്കാം കേട്ടോ.
1: എന്തായാലും നേരത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഇപ്പൊ അയക്കണ്ട അല്ലേ,
0: അയച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് നമ്മള്
1: അതായിരിക്കുള്ളൂ, നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വന്ന ആൻസേഴ്സ് അല്ല നമ്മള് വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അയക്കുമ്പോ നമുക്ക് ചിലപ്പോ കിട്ടില്ല.
0: എന്തായാലും അയച്ച എല്ലാവരും തന്നെ ഇപ്പൊ കറക്റ്റ് ആൻസർ റൈറ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്.
1: ഫോൺ കണ്ടുപിടിച്ച് കുഴപ്പത്തിൽ ചടിച്ച ആളുടെ പേര് പെട്ടെന്ന് അയച്ചോളൂ.
0: കുഴപ്പത്തിൽ ചാടിച്ചു, ബിനുവിനെ കുഴപ്പത്തിൽ ചാടിച്ചു, എന്നെ കുഴപ്പത്തില്ല. അതിൽ എനിക്ക്
1: സന്തോഷമാണ് അല്ലെ, അതില്ലാതെ പറ്റില്ല,
0: ഒരു രക്ഷയില്ല. അപ്പൊ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരായാലും 90% ആയാലും തന്നെ ആയിരിക്കും പറയാം.
1: മൊബൈലും പിടിച്ചോണ്ടിരിക്കും
0: കുട്ടികളടക്കം, അതാണ് അവരെ പോലും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം
1: മൊബൈൽ നോക്കി ഭക്ഷണം കഴിച്ചു.
0: ഞാൻ മൊബൈൽ പക്ഷെ ഫുഡ് കഴിക്കുന്ന നേരത്ത് മാത്രം ഒന്നും മാറും കേട്ടോ.
1: ആണോ, പക്ഷെ പറയാൻ പറ്റില്ല, ചിലപ്പോ ആ സമയത്ത് അറിയാം ആരെങ്കിലും വിളിക്കുന്നത്. പറ്റില്ലല്ലോ
0: അങ്ങനെ വീണു ഒഴിഞ്ഞു മാറിയതല്ല. ഓക്കെ, 6:59 കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. യെസ്, അപ്പൊ ദാ ഞങ്ങൾ ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്, വേഗം വേഗം ഉത്തരം അയച്ചോളൂ. രണ്ട് പാട്ടുകളെ ഞങ്ങൾ ദാ ഉത്തരമായിട്ട് എത്തും. നിങ്ങളുടെ ഉത്തരത്തിനായിട്ട് വെയിറ്റിംഗിലാണ്, വെയിറ്റിംഗിൽ എന്നല്ല ഉത്തരം വന്ന് കഴിഞ്ഞു. പക്ഷേ ഇനി പുതിയതായിട്ട് ട്യൂൺ ചെയ്തിരിക്കുന്നവരോട് പറയാനാണ്, നിങ്ങൾ വേഗം വേഗം നിങ്ങൾ വരിക. ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ എന്ന ഫേസ്ബുക്ക് പേജ് നിങ്ങൾ പേജിലേക്ക് നിങ്ങൾ ഫോളോ ചെയ്യുക. ആ പേജ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുക കേട്ടോ. ഇനി ഷെയർ ചെയ്യാത്തവരുണ്ട്, ഒന്ന് ഷെയർ ചെയ്യുക.
1: വാട്സ്ആപ്പ് നമ്പർ ഒന്നുകൂടെ പറഞ്ഞേക്കാം, 8547341075. മൊബൈൽ കണ്ടുപിടിച്ച ആരാണ്, എത്ര പെട്ടെന്ന് ആൻസർ അയച്ചോളൂ.
0: യെസ്, ഞങ്ങളും ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഉത്തരം വായിക്കാനായിട്ട്. രണ്ട് പാട്ടുകളേതാ ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തും.

0: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
1: യെസ്, ആ സമയം 7 മണിയുണ്ട്. 11:35 ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, നമ്മൾ ഫുൾ ടൈം നമ്മൾ കയ്യിലൊക്കെ കൊണ്ടുപോയി നടക്കുന്ന ഈ മൊബൈൽ ഫോൺ, അതാണ് ഞങ്ങളുടെ ചോദ്യമായിരുന്നത്. അതിന്റെ റൈറ്റ് ആൻസർ മാർട്ടിൻ കൂപ്പർ ആണ്. മാർട്ടിൻ കൂപ്പർ എന്ന് പറഞ്ഞാൽ ഇതാ ഒഴുകി വന്നിട്ടുണ്ട് ആൻസേഴ്സ് ഒക്കെ.
2: ഒത്തിരി ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. ഷെർലി ജെറോം തൻസില, ഫോർട്ടൂച്ചിയിൽ നിന്ന് വിനീത, ഷിബു പൂച്ചാക്കൽ, അരവിന്ദ് കൃഷ്ണ, ജിഷ ജോൺസൺ, ദിവ്യ ഇല്ലത്തുമ്പടി, ഷൈജൻ പെരുമ്പാവൂർ, അമേയക്കുട്ടി കൊച്ചിയിൽ നിന്നും, ബിന്ദു ദിലീപ് കൊടകര, സൽമ ജമാലുദ്ദീൻ, റാണി വർഗീസ്, അനു കാക്കനാട്, പിന്നെ ചിന്തു ബിന്ദു
1: ശ്രീലക്ഷ്മിയാണ്.
2: അത് ശരി,
1: ഇതാരാണ് മനസ്സിലായില്ല. പിന്നെ ഷൈജൻ പെരുമ്പാവൂർ അയച്ചിട്ടുണ്ട്.
2: ഷൈജൻ പെരുമ്പാവൂർ ഞാൻ വായിച്ചായിരുന്നു.
1: ഷേർലി ജെറോം വായിച്ചിട്ടുണ്ടല്ലേ.
2: ജിഷ ശരൺ,
1: ജിഷ ശരൺ അടുത്തൊരു പേര്.
2: പിന്നെ തോമസ് കോര,
1: തോമസ് കോര റൈറ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. ഇപ്പോഴാന്ന് തോന്നുന്നു തോമസ് കോര ഉത്തരം അയക്കാൻ തുടങ്ങിയത് അല്ലേ.
2: പ്രോഗ്രാം തീരാറായപ്പോഴാണ് പലരും കയറി വരുന്നത്.
1: അതെ അതെ. പിന്നെ എല്ലാ പേരുകളും വായിച്ചോ? പിന്നെ വായിച്ചിട്ടില്ലല്ലോ.
2: ഇല്ല,
1: റാണി വർഗീസിന്റെ പേര് വായിച്ചിരുന്നു.
2: റാണി വർഗീസ് വായിച്ചു എന്നാണ് എന്റെ ഒരു ഓർമ്മ.
1: ഓക്കെ. പിന്നെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ, വായിച്ചു കാണും. പിന്നെ നിമിഷ റൈറ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. സുജിത്ത് റൈറ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അപ്പൊ ശരി, ഇത്ര അയച്ച എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുകയാണ് കേട്ടോ. പറയാണ് 7:12 ആയിട്ടുണ്ട്. അപ്പൊ അതായത് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
2: അല്ല, നമുക്ക് കൂടുതൽ ഇപ്പൊ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ,
1: ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ചോദ്യം മാത്രം ചോദിച്ചു പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. നമ്മൾ ആദ്യത്തെ മണിക്കൂറിൽ മൊത്തം വിശേഷങ്ങളൊക്കെ പറഞ്ഞു, വീണ്ടും കുറച്ച് വിശേഷങ്ങൾ വരാം. അതോടൊപ്പം തന്നെ ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. നിങ്ങൾ റെഡിയല്ലേ?
2: സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ന്യൂസിനുള്ള സമയമാണ്. 7:25 മലയാളം വാർത്തകളുണ്ട്.
1: യെസ്, 7:25 മുതൽ 7:35 വരെ. അതിനുശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തും. അതിന് മുമ്പ് ഇപ്പൊ ഓർമ്മിപ്പിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല അല്ലേ.
2: അതിൽ നിന്ന് പെട്ടെന്ന്
1: നമ്മൾക്കൊന്ന് വെന്ത് പോകുന്ന പോലെയാണല്ലേ ആ ഒരു ചൂട് ഏൽക്കുമ്പോൾ.
2: രാത്രിയാകുമ്പോൾ പക്ഷെ മഴയും പെയ്യുന്നുണ്ട്. നമ്മൾ മഴയിലേക്ക്

0: ഇപ്പൊക്കൊണ്ടിരിക്കുകയാണ്
1: വേനൽമഴ. വേനൽമഴ വരുന്നുണ്ട്, ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഭൂമി അങ്ങനെ അങ്ങ്
0: തണുത്തിട്ടില്ല. പകലും നല്ല ചൂടാണ്, ചൂടിന് ഒരു രക്ഷയില്ലാത്ത ചൂട് തന്നെ.
1: അപ്പൊ ഈ ടൈമിൽ നമ്മൾ ഭക്ഷണ കാര്യത്തിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ? ഇക്കാര്യത്തിലൊക്കെ ബീനു ശ്രദ്ധിക്കാറുണ്ടോ?
0: നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കുന്നുണ്ട്, പക്ഷെ അത് പോരാന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. വെറുതെ വെള്ളം കുടിച്ചിട്ട് ഒരു കാര്യമില്ല,
1: ഒരുപാട് വെള്ളം. അപ്പൊ എല്ലാരും ഒരു 2 ലിറ്റർ 3 ലിറ്റർ
0: വെള്ളം മാത്രം കുടിച്ചിട്ട് കാര്യമില്ല. കാരണം വെള്ളത്തിൽ നിന്ന് നമുക്ക് മിനറൽസ്, കുറച്ചൊക്കെ മിനറൽ വാട്ടർ ആണെങ്കിൽ ഇത് കിട്ടും, പക്ഷെ നമുക്ക് നിർജ്ജലീകരണം എന്ന് പറയുന്നത് പലർക്കും ഉണ്ടാവുന്നുണ്ട്, ഡീഹൈഡ്രേഷൻ വരുന്നുണ്ട്. അതിന് നമ്മൾ വെറുതെ വെള്ളം മാത്രം കുടിച്ചാൽ പോരാ, ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിക്കുന്ന നല്ലതാണ്,
1: നാരങ്ങ
0: വെള്ളം, കരിക്കും വെള്ളം, ജ്യൂസ്, പിന്നെ അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടല്ലോ, ഇലക്ട്രോലൈറ്റ്സ്, ഇലക്ട്രോൾ കിട്ടുമല്ലോ നമുക്ക് മേടിക്കാൻ കിട്ടും, അത് വെള്ളത്തിൽ കലക്കിയിട്ട് അത് കുടിക്കാം. അതുപോലെ തന്നെ നമ്മൾ അധികവും സൺസ്ട്രോക്ക് ഏൽക്കാതിരിക്കാം, വെയിലത്ത് പുറത്ത് മാക്സിമം ഇറങ്ങാതിരിക്കാം.
1: മാക്സിമം നമ്മൾ പുറത്ത് പോകുന്നത് അവോയ്ഡ് ചെയ്യുക എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മുടെ സ്കിന്നൊക്കെ സംരക്ഷിക്കാൻ നമ്മൾ എപ്പോഴും പക്ഷേ ഈ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പൊ അതുകൊണ്ട് മാക്സിമം നമ്മൾ
0: കയ്യിൽ കരുതാൻ മറക്കരുത്.
1: ഇന്ന് തൊപ്പി വെച്ചാന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് എന്തൊരു ചൂടാണ്, ഒരു രക്ഷയില്ല അല്ലേ?
0: തൊപ്പി വെച്ചിട്ടും കാര്യമില്ല,
1: പക്ഷെ ഒന്നും ഉപയോഗിക്കാത്തവരെ പറയുന്നത്
0: എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, റോഡ് ഇങ്ങനെ ചുട്ടുപോയത്ത് കിടക്കുമ്പോ അവിടുന്ന് ഒരു റിഫ്ലക്ഷൻ പോലെ ചൂട് മേപ്പട്ടടിക്കുന്നുണ്ടാവും
1: മുകളിലേക്ക് വരുമ്പോ.
0: ആ അതാണ്, അപ്പൊ അത് നമ്മുടെ ദേഹത്തേക്ക് ആ ചൂട് ഇങ്ങനെ ഇവാപറേറ്റ് ചെയ്ത് നമ്മുടെ ദേഹത്തേക്ക് വരുന്ന പോലെ നമ്മളൊരു എന്താ പറയാ, കനലിൽ കൂടെ നടക്കുന്ന ഒരു ഫീലാണ്.
1: വല്ലാത്തൊരു അവസ്ഥയാണ്, ചൂട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ഓരോ വർഷം കൂടുന്നോറും ചൂട് കൂടുകയാണ് ആ ഒരു സമയത്ത് പറഞ്ഞു വരുമ്പോ. അപ്പൊ ഇങ്ങനെ ചൂട് കൂടുന്ന ഈ ഒരു കാലാവസ്ഥയിൽ നമ്മൾ ഭക്ഷണ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം, ഡീഹൈഡ്രേഷൻ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പച്ചവെള്ളം മാത്രം കുടിച്ചാൽ പോരാ. ഇപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ജ്യൂസും അതുപോലുള്ള മറ്റു കരിക്കൻ വെള്ളം, നാരങ്ങ വെള്ളം ഇതുപോലെ നമുക്ക് കുടിക്കാൻ നല്ല ജ്യൂസ്.
0: റോഡിൽ കൂടെ പോകുമ്പോ അവിടെ ഈ ചില സന്നദ്ധ സംഘടനകള് വെള്ളം, കാരണം ഇന്ന്
1: ഹോട്ടലൊന്നും
0: ഇല്ല, പിന്നെ ഇതുപോലെ തന്നെ തണ്ണിമത്തൻ ജ്യൂസ് അതൊക്കെ ഇങ്ങനെ വഴിയിൽ വെറുതെ വെച്ചിരിക്കുക. അവിടെ ആൾക്കാർ കൂട്ടം കൂടി നിൽക്കണ എന്തിനാന്ന് നോക്കിയപ്പോഴത്തേക്കും ഇതുപോലെ ഫ്രീ ആയിട്ട് അവർക്ക് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. ദാഹജലം മീൻസ് ഇതുപോലുള്ള ജ്യൂസ് ഐറ്റംസ് ആണ് കൊടുക്കുന്നത്,
1: അവര്
0: കുടിക്കുന്നുണ്ട്.
1: നല്ല കാര്യം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് എന്തായാലും.
0: പിന്നെ അവിടെ ആൾക്കാർ ഇങ്ങനെ പൈക്കൊക്കെ നിർത്തി അവിടെ ഭയങ്കര തിരക്ക്, എന്താ നോക്കി എന്താ അവിടെ തിരക്ക് വന്നേ നമ്മൾ നോക്കി പോവുമല്ലോ. അപ്പൊ എനിക്ക് നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് പോയി. പക്ഷെ എന്നാലും ഇത് ഞാൻ പിന്നെ കയ്യിൽ കുപ്പിയൊക്കെ കരുതിയിട്ടാണ് നമ്മൾ വളരെ പ്രിപ്പയർഡായിട്ട് പോയിരിക്കുന്നത്.
1: അതെ അതെ അതെ. അപ്പൊ എന്തായാലും ഇതുപോലെ ഇത് തന്നെ പറയും, ഈ ഒരു കാലാവസ്ഥ ഇങ്ങനെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്തായാലും അസുഖങ്ങളൊക്കെ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്.
0: ചേഞ്ച് ഓഫ് വെദർ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഈ തണുപ്പ് ചൂടിൽ നിന്ന് ഇനി നേരെ തണുപ്പിലേക്ക് പൊക്കൊണ്ടിരിക്കുക, നമ്മൾ ആ ഒരു ഓൺ വേ ആണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത്.
1: ഭക്ഷണ കാര്യത്തിലും ഇതുപോലെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, പച്ചവെള്ളം മാത്രം കുടിക്കാതെ ജ്യൂസും ഇതുപോലെ മോരുമായിട്ട് വെള്ളമായിട്ട്
0: ഡെയിലി കഴിക്കുന്നത്
1: തൈര് നല്ലതാണ്. അത് മോരായിട്ട് വെള്ളമായിട്ട് കുടിക്കുന്നത് കൂടുതൽ ബെറ്റർ ആട്ടോ എല്ലാവർക്കും. തൈര് ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ
0: പിടിക്കില്ല ചിലപ്പോ, കാരണം നമ്മുടെ ശരീരത്തിന് ചിലർക്ക് ഈ എന്താ പറയാ, ഈസ്നോഫീലിയ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള
1: പല പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ തൈര്
0: പ്രശ്നമുള്ളവർ
1: ഡോക്ടേഴ്സ് പറയാറുണ്ട് തൈര് നേരിട്ട് കുടിക്കാതെ മോരായിട്ട് നിങ്ങൾ
0: കുടിക്കുക.
1: യെസ്, അപ്പൊ അങ്ങനെ കുടിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യമൊക്കെ കുറച്ചൊക്കെ ഒന്ന്
0: നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പറ്റും.
1: അതെ അതെ, നമ്മൾ ഫുൾ ഹെൽത്തി എന്നല്ല പറയുന്നത്, എങ്കിലും മാക്സിമം ഒക്കെ നമുക്ക്
0: അസുഖങ്ങൾ വരാതെയൊക്കെ ശ്രദ്ധിക്കുക
1: ഈ ഒരു സമയത്ത് അല്ലേ. പിന്നെയുള്ള കാര്യമൊക്കെ നമ്മുടെ ശ്രദ്ധയും
0: അതെ, ബാക്കി ബാക്കി ദൈവം പാതി, ബാക്കി ദൈവം.
1: അപ്പൊ എന്തായാലും ശരി, ഇത്ര നേരത്തെ അയച്ച എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കാം പറയുകയാണ് കേട്ടോ. എന്തായാലും നമ്മൾ നെക്സ്റ്റ് ചോദ്യമൊക്കെ ചോദിക്കാം, പക്ഷെ ഇപ്പൊ ഇനി ന്യൂസിന്റെ ടൈമാണ്. 7:25 7:17 ആയിട്ടുണ്ട്. 7:35 ഞങ്ങൾ അടുത്ത ചോദ്യമായിട്ട് എത്തും, ചോദ്യം വിശേഷങ്ങളൊക്കെ ആയിട്ട് എത്തും. അപ്പൊ ഡിയസ് നിങ്ങൾ റെഡി അല്ലേ?
0: അപ്പൊ കേട്ടോണ്ടിരിക്കൂ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5
1: ഓൺ ദി ഗോ സൈ ടൈം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമുൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പശ്ചിമബംഗാളിൽ പുതിയ സർക്കാർ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദമുന്നയിച്ച് ടിവികെ നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് സമർപ്പിച്ചു. കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ. ഇലക്ട്രിക് വാഹന ബാറ്ററികളുടെ പുനരുപയോഗ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് 169 കോടി രൂപയുടെ പദ്ധതിക്ക് തുടക്കം കുറിച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 10 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FC പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ സാങ്കേതികവിദ്യ, പൊതുമേഖലാ ഓഡിറ്റ്, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം, സംസ്കാരം, ടൂറിസം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള പങ്കാളിത്തത്തിൽ പൈതൃകത്തിനും വികസനത്തിനും പ്രാധാന്യമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വിയറ്റ്നാമിന്റെ സഹകരണത്തോടെ ഇന്ത്യ ആസിയാനുമായുള്ള ബന്ധം വിപുലമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിയറ്റ്നാമിലെ പുരാതന ചമ്പാ നാഗരികതയുടെ ഭാഗമായ മൈസൺ നാൻ താവു ക്ഷേത്രങ്ങൾ ഇന്ത്യ പുനരുദ്ധരിക്കുകയാണെന്നും ശ്രീ മോദി പറഞ്ഞു. ചമ്പാ നാഗരികതയിലെ പുരാതന കൈയെഴുത്ത് പ്രതികൾ ഡിജിറ്റൈസ് ചെയ്യുമെന്നും വരും തലമുറകൾക്കായി സംരക്ഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഔഷധ മേഖലയിലെ പുതിയ ധാരണാപത്രം വിയറ്റ്നാമിൽ ഇന്ത്യൻ മരുന്നുകളുടെ ലഭ്യത വർദ്ധിപ്പിക്കും. ഇന്ത്യയുടെ UPI സംവിധാനം വിയറ്റ്നാമിലെ ഫാസ്റ്റ് പേയ്മെന്റ് സിസ്റ്റവും പരസ്പരം ബന്ധിപ്പിക്കും. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് വിഷൻ, ഓഷ്യൻ നയങ്ങളുടെയും പ്രധാന സ്തംഭമാണ് വിയറ്റ്നാമെന്ന് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള ശക്തമായ പങ്കാളിത്തത്തെയും സൌഹൃദത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണ് വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമിന്റെ സന്ദർശനമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്നതിന്റെ തെളിവാണ് സന്ദർശനമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പശ്ചിമബംഗാളിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം 9 ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. രാവിലെ 10 ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് സംസ്ഥാന BJP അധ്യക്ഷൻ സമീക് ഭട്ടാചാര്യ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം നിയുക്ത തൃണമൂൽ കോൺഗ്രസ് MLA യോഗം വിളിച്ചു ചേർത്ത് പാർട്ടി അധ്യക്ഷ മമതാ ബാനർജി. വിജയിച്ച 80 സ്ഥാനാർത്ഥികളിൽ 69 പേർ പങ്കെടുത്തു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദമുന്നയിച്ച് TVK നേതാവ് വിജയ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിച്ച് കത്ത് സമർപ്പിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ TVK 2 സമയവും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ TVKയിൽ നിന്നും 108 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118 ആണെന്നിരിക്കെ മറ്റു പാർട്ടികളുടെ പിന്തുണയ്ക്കായി TVK ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു.

0: ഡിവികെ നയിക്കുന്ന സർക്കാരിനെ കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് എംപി കാർത്തി ചിദംബരം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. AIADMKയിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട MLAമാരിൽ നിന്ന് ഒരു വിഭാഗം ടിവികെ പിന്തുണയ്ക്കുമെന്നും റിപ്പോർട്ടുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ പുരോഗമിക്കുകയാണ്. നിയുക്ത MLAമാരുടെ ആദ്യ നിയമസഭാ കക്ഷിയോഗം KPCC ആസ്ഥാനത്ത് നാളെ രാവിലെ ചേരും. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അപ്രതീക്ഷിത പരാജയമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം കേട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് 15 കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ വിജ്ഞാപനം പുറത്തിറക്കി. ഭരണഘടനയിലെ അനുച്ഛേദം 174(2)(b) പ്രകാരമാണ് നടപടി. 2026 നിയമസഭാ പൊതു തിരഞ്ഞെടുപ്പുകളിലും ഉപതിരഞ്ഞെടുപ്പുകളിലും സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും തത്സമയ നിരീക്ഷണത്തിനും വേഗത്തിലുള്ള റിപ്പോർട്ടിംഗിനും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ IT പ്ലാറ്റ്ഫോമായ ECNET നിർണായക പങ്കുവഹിച്ചതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2026 ജനുവരിയിലെ ഔദ്യോഗിക ലോഞ്ചിന് ശേഷം ECNET ആപ്പ് ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയത്. ECNET-ലെ സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ വഴി വോട്ടെണ്ണൽ ദിവസം പ്രധാന തിരഞ്ഞെടുപ്പ് പ്ലാറ്റ്ഫോമുകളെ ലക്ഷ്യമിട്ടുണ്ടായ 68 ലക്ഷത്തിലധികം സൈബർ ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിച്ചെന്നും ആദ്യമായി QR കോഡ് അധിഷ്ഠിത ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് സംവിധാനം നടപ്പാക്കിയെന്നും കമ്മീഷൻ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇലക്ട്രിക് വാഹന ബാറ്ററികളുടെ പുനരുപയോഗശേഷി വർദ്ധിപ്പിക്കുന്നതിനായി 169 കോടി രൂപയുടെ പദ്ധതി ആരംഭിച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ആന്റ് ടെക്നോളജി കൌൺസിലിന്റെ വർക്കിംഗ് ഗ്രൂപ്പിന് കീഴിലാണ് ഈ സംരംഭം നടപ്പിലാക്കുന്നത്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിലെ നിർണായകമായ നിമിഷമാണിതെന്ന് കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ് പ്രൊഫസർ അജയ് കുമാർ സൂദ് പറഞ്ഞു. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ രണ്ടാമത് യോഗം തിരുവനന്തപുരത്ത് ഇന്ന് ആരംഭിച്ചു. രണ്ട് ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തൽ, തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളാണ് യോഗത്തിൽ നടക്കുന്നത്. ഗാർഹിക LPG വിതരണം സാധാരണ നിലയിലാണെന്നും പാചകവാതകക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ. ഗാർഹിക LPGയുടെ വിതരണം പൂർണ്ണമായും സർക്കാർ ഉറപ്പാക്കിയതായും വാണിജ്യ സിലിണ്ടർ വിതരണം 70% വരെ ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. സിലിണ്ടർ വിതരണത്തിന്റെ ഏകദേശം 95% ഡെലിവറി ഓതന്റിക്കേഷൻ വഴിയാണ് പൂർത്തിയാക്കുന്നത്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ 88.82 ലക്ഷം ബുക്കിംഗുകളിൽ 87.28 ലക്ഷം സിലിണ്ടറുകൾ വിതരണം ചെയ്തതായും അവർ പറഞ്ഞു.
2: भारत सरकार का ये प्रयत्न है कि घरेलू LPG उपभोक्ताओं को कुकिंग के लिए 100% सप्लाई इंश्योर की जा सके और कमर्शियल को भी 70% तक देने का प्रयास किया जा रहा है. डोमेस्टिक कुकिंग LPG का डिस्ट्रीब्यूशन नॉर्मल है. LPG डिस्ट्रीब्यूटर्स पर कोई ड्राई आउट रिपोर्टेड नहीं है और लगभग 95% LPG सिलेंडर की डिलीवरी ऑथेंटिकेशन कोड के द्वारा की जा रही है.
0: കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും വയനാടും ഉൾപ്പെടെ സംസ്ഥാനത്തെ 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽച്ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരളത്തിന് പുറമെ അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ബീഹാർ, മാഹി, പശ്ചിമബംഗാളിലെ ഹിമാലയൻ മേഖല, സിക്കിം, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, അസം, മേഘാലയ, കിഴക്കൻ രാജസ്ഥാൻ, ഹരിയാന, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FC പോരാട്ടം. ന്യൂഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ പഞ്ചാബ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ബാറ്റിംഗിന് അയച്ചു. ഹൈദരാബാദിലാണ് മത്സരം. അഖിലേന്ത്യ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക് സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരടക്കം സമ്മേളനത്തിൽ പങ്കെടുക്കും. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർപേഴ്സണായി ശശിശേഖർ വെമ്പതിയെ

0: നിയമിച്ചു. 3 വർഷത്തേക്കാണ് നിയമനം. CBFC ചെയർപേഴ്സൺ പ്രസൂൺ ജോഷി പ്രസാർഭാരതി ചെയർമാനായി നിയമിതനായതിനെ തുടർന്നുള്ള ഒഴിവിലാണ് പുതിയ നിയമനം. ജപ്പാൻ ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഒനോഡ കിമി ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്രസിംഗുമായി കൂടിക്കാഴ്ച നടത്തി. ആരോഗ്യ മെഡിക്കൽ ഉപകരണ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ക്വാണ്ടം ടെക്നോളജി, സൈബർ ഫിസിക്കൽ സിസ്റ്റംസ്, ക്ലീൻ എനർജി തുടങ്ങിയവയിൽ സംയുക്ത ഗവേഷണം, വ്യാവസായിക പങ്കാളിത്തം എന്നിവയ്ക്കുള്ള പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് ശ്രീ ജിതേന്ദ്രസിംഗ് പറഞ്ഞു. യുദ്ധവും ഉപരോധവും ഇറാനുമായുള്ള ഒരു കരാറിൽ അവസാനിക്കുമെന്നും ഇറാൻ അതിന് സന്നദ്ധമല്ലെങ്കിൽ ആക്രമണം ശക്തമാക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി കരാറിന് ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിപ്പിക്കുമെന്നും സമൂഹമാധ്യമത്തിൽ ട്രംപ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പശ്ചിമബംഗാളിൽ പുതിയ സർക്കാർ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് ടിവികെ നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് സമർപ്പിച്ചു. കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ. ഇലക്ട്രിക് വാഹന ബാറ്ററികളുടെ പുനരുപയോഗ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് 169 കോടി രൂപയുടെ പദ്ധതിക്ക് തുടക്കം കുറിച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 10 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FC പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.

0: യേശോദ, മലയാള വാർത്തകൾ കഴിഞ്ഞു, പാട്ട് കേട്ടു, നമ്മളിതാ വീണ്ടും തിരിച്ചെത്തി. ഞങ്ങൾ നേരത്തെ ഒരു ചോദ്യം ചോദിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതോടൊപ്പം തന്നെ വിശേഷങ്ങളൊക്കെ ഉണ്ട്. സമയം 7:40 ആയിട്ട് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ദാ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.
1: 8 മണി വരെ അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും.
0: അപ്പൊ അതാ ഞങ്ങൾ ഒരു ചോദ്യം കൂടി ചോദിക്കും എന്ന് പറഞ്ഞിരുന്നു. ആ ചോദ്യം ഇതാണ്, ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? യെസ്,
1: അത് പഴയ കാലത്തിലേക്കൊന്ന് പോകേണ്ടി വരും, പെട്ടെന്ന് ഇതിനകത്ത് അടിച്ചു നോക്കിയിട്ട് പറയുമായിരിക്കും. എന്നാലും കുഴപ്പമില്ല, അച്ഛൻ പറയുന്നു.
0: ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? വേഗം വേഗം ഉത്തരം പോന്നോട്ടെ കേട്ടോ, ഞങ്ങൾ ഇങ്ങനെ വെയിറ്റിംഗിലാണ്. ഉത്തരം അയക്കേണ്ട ഫോർമാറ്റ് ഇതാണ്, വാട്സാപ്പിലേക്ക് അയക്കാം, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അയക്കാം, അതും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് അയക്കാം.
1: വാട്സാപ്പ് നമ്പർ 8547341075, ഈ നമ്പറിലേക്കാണ് അയക്കേണ്ടത്. ഉത്തരങ്ങൾ പെട്ടെന്ന് തന്നെ അയച്ചോളൂ. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച അല്ലെങ്കിൽ ജേതാവ് ആരാണ്?
0: ആരാണ്? യെസ്, പലരുടെ മനസ്സിലേക്ക് ഉത്തരം, സാഹിത്യമൊക്കെ വളരെ താല്പര്യമുള്ളവരുടെ മനസ്സിലേക്ക് എന്തായാലും ഉത്തരം വന്നു കഴിഞ്ഞു കാണും. ഉത്തരം അവർക്ക് അറിയാമായിരിക്കും, അല്ലാത്തവരൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ
1: അയച്ചോളൂ. പിന്നെ നമ്മൾ ചൂടുകാലത്തെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മഴക്കാലത്തിന്റെ ഒരു പ്രാരംഭം ഘട്ടത്തിൽ നിൽക്കുകയാണ്. നമ്മൾ മഴക്കാലം തുടങ്ങുമല്ലോ, എന്തായാലും നമുക്കറിയാം മാർച്ച് അല്ല മെയ് അവസാനമൊക്കെ ആകുമ്പോൾ മഴ തുടങ്ങും. ജൂൺ എന്ന് പറയുന്നത് മഴയുടെ ഒരു പെരുമഴയുടെ ഒരു കാലമാണ്. അപ്പം എന്തായാലും കൊതുകുകളൊക്കെ പെരുകാനുള്ള സമയം ആണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈഡിസ് കൊതുകുകളുടെയൊക്കെ ഒരു
0: പ്രജനന
1: സമയമൊക്കെ
0: ഭയങ്കര കൊതുകുകളുടെ സമയമാണ് ഈ ടൈമിലാണ്. ഡെങ്കിയൊക്കെ പോലുള്ള അസുഖങ്ങളൊക്കെ വരുന്ന ഒരു സമയം കൂടിയാണ്,
1: ഒരു സമയമാണ് ഇപ്പോ.
0: വളരെയധികം ശ്രദ്ധിക്കുക, വീടിന് ചുറ്റുമുള്ള ഒരു വെള്ളമൊക്കെ കെട്ടിക്കിടക്കാതെ
1: നോക്കുക.
0: ചെറിയ ചിരട്ടയിലാണെങ്കിൽ പോലും
1: അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരുപാട് ഇലകളൊക്കെ ഇങ്ങനെ കുഴിഞ്ഞ ഇലകളൊക്കെ അതിനകത്ത് വരെ മുട്ടയിട്ടുണ്ട്.
0: ചെറിയൊരു സ്ഥലം അവർക്ക് കിട്ടിയാൽ മതി ഈ കൊതുകുകൾക്ക്, ലേഡീസ് കൊതുകൾ. അപ്പൊ ആ കൊതുകുകൾ
1: വരാതെ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം
0: മാക്സിമം ചുറ്റുവട്ടമൊക്കെ ഒന്ന് വൃത്തിയാക്കി
1: വെക്കുക.
0: വൃത്തിയാക്കാന്ന് എല്ലാവരും വൃത്തിയാക്കും, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? ഓക്കെ,
1: അതെ അതെ. എന്തെങ്കിലും ഓരോ തരത്തില് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന വിധത്തിൽ ശ്രദ്ധിക്കാനേ പറ്റുള്ളൂ. എന്തായാലും നമ്മൾ വെള്ളം കെട്ടാതെ നോക്കുക എന്നുള്ളത്, മഴയൊക്കെ
0: ചുറ്റുപാടുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ചിരട്ടകൾ ശ്രദ്ധിക്കുക,
1: തുണികളൊക്കെ വീട്ടിലിങ്ങനെ അയ്യയിലൊക്കെ ഒരുപാട് ഇങ്ങനെ
0: എന്തെങ്കിലും കുഴികൾ ഇങ്ങനെ കിടപ്പുണ്ടെങ്കിൽ അത് അവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക.
1: അപ്പൊ എല്ലാവരും ഒന്ന് അതിനെ കുറിച്ച് ജാഗ്രത പാലിക്കണം എന്ന് ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഉത്തരങ്ങൾ ഇത്രയും പെട്ടെന്ന് പോരട്ടെ,
0: വേഗം പോരട്ടെ. ഞങ്ങൾ ഇങ്ങനെ വെയിറ്റിംഗ് ഉത്തരം വന്നു കഴിഞ്ഞു.
1: ഓ മൈ ഗോഡ്,
0: ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര അവാർഡ് ലഭിച്ചത് ആർക്ക് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വന്നിട്ട് വേറെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് കൂടെ
1: ഉത്തരങ്ങൾ ചടപടേ വന്നോണ്ടിരിക്കുന്നു.
0: അടിപൊളിയായിട്ട് ആൻസർ ആദ്യമായിട്ട് വരുന്നുണ്ട്, ആൻസേഴ്സ് വരുന്നുണ്ട് അല്ലേ?
1: അത് നമുക്ക് ആൻസറൊക്കെ നമുക്ക് പിന്നീട് പറയാം.
0: എന്തായാലും എല്ലാവരും തുടർന്നും കേട്ടുകൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞതിൽ ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേഗം വേഗം മെസ്സേജസ് അയക്കാം. മെസ്സേജസ് അയക്കേണ്ട
1: നമ്പർ ഒന്നുകൂടെ പറയാം അല്ലേ? 8547341075 ഇതാണ് നമ്പർ.
0: അതാ ഒരിക്കൽ കൂടി വേണം ഞാൻ പറഞ്ഞു തരാം കേട്ടോ, 8547341075.
1: ആദ്യത്തെ ജ്ഞാനപീഠ ജേതാവ്,
0: ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? വേഗം ഉത്തരം പോന്നോട്ടെ. അപ്പൊ അതോടൊപ്പം തന്നെ ഇനിയും ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനുള്ള സമയമില്ലെങ്കിലും ഞങ്ങൾ കുറച്ച് വിശേഷങ്ങളൊക്കെ ബാക്കിയുണ്ട്, ബാക്കി വിശേഷങ്ങളൊക്കെ ഉണ്ട്, അതും ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. സമയം 7:43:28 കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.

0: സെക്കൻഡ് ആയിട്ടുണ്ട്. ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: നമുക്ക് ഇവിടെ പറയാനുള്ള സമയം ആയിട്ടുണ്ട്. എന്നാലും അതിനുമ്പ് നമ്മള് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, അതിന്റെ ആൻസേഴ്സ് ഒരുപാട് വന്നിട്ടുണ്ട്.
0: യെസ്, ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നതായിരുന്നു. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം എന്തായാലും മലയാളത്തിനാണ്, ജി ശങ്കരക്കുറുപ്പിനാണ് കേട്ടോ ഈ ഒരു അവാർഡ് കിട്ടിയത്. ഏറ്റവും വലിയ അവാർഡാണ്.
1: ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ വർഷം തന്നെ അദ്ദേഹത്തിന് ലഭിക്കുകയായിരുന്നു. ആദ്യത്തെ ഇന്ത്യക്കാരനും ആദ്യത്തെ മലയാളിയും എല്ലാം അദ്ദേഹം തന്നെയാണ്
0: ആദ്യമായിട്ട് കിട്ടിയ അവാർഡ് അദ്ദേഹത്തിനായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ 2025 കൊടുത്തിരിക്കുന്നു. വൈരമുത്തു ആയിരുന്നു
1: ലേറ്റസ്റ്റ്
0: ആയത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇതാണ് റൈറ്റ് ആൻസർ. ചരിത്ര അയച്ചവരുടെ പേരുകൾ
1: വെച്ചിട്ടുണ്ടായിരുന്നു. വിനീത ഷിബു പൂച്ചാക്കൽ അയച്ചിട്ടുണ്ട്. സൽമ ജമാലുദ്ദീൻ അയച്ചിട്ടുണ്ട്. തോമസ് കോര, പിന്നെ ഗംഗാധരൻ
0: പറഞ്ഞു. നേരത്തെ ഞാൻ തമാശ രൂപേണ അയച്ചു, ഇപ്പൊ അത് സീരിയസ് ആയിട്ടാണോ അയച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു. ഉത്തരം റൈറ്റ് ആൻസർ ആണ്.
1: പറഞ്ഞു മഴ പെയ്യണു മിന്നൽ വരണു എന്നൊക്കെ പേടിച്ചു.
0: ഇപ്പൊ പലയിടത്തും മഴയും മിന്നലൊക്കെയുള്ള സമയമാണല്ലേ. തോമസ് കോര അങ്ങനെ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. പിന്നെ പല സ്ഥലങ്ങളിലും അതുപോലുള്ള ഇത് വന്നിട്ടുണ്ടാവും, മഴയും ഇതുപോലുള്ള ഇടിമിന്നലൊക്കെ വരുന്നുണ്ടാവും. അപ്പൊ എന്തായാലും അവരെ
1: അതുകൊണ്ടൊക്കെ ചിലർക്ക് എല്ലാവരും ചിലപ്പോൾ കേൾക്കാൻ പറ്റുന്നവരില്ല.
0: അപ്പൊ എന്തായാലും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ എന്തായാലും ഇപ്പൊ ഈ ഒരു സമയത്ത്
1: മറ്റൊരു കാര്യം ഭക്ഷണമാണ്. ഭക്ഷണം കുറച്ചു പറഞ്ഞു, പക്ഷെ അതല്ലാതെ
0: പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ ഭക്ഷണം ചൂടിനോട് പ്രതികരിക്കുന്നത് ഒരുപോലെ അല്ല. കാരണം ചിലത് വേഗം ചീത്തയാകും, ചിലത് പ്രകടമായി മാറ്റൊന്നും പുറത്ത് കാണില്ല. പ്രത്യേകിച്ച് അതുപോലെ നമ്മൾ
1: ശ്രദ്ധിക്കേണ്ടതാണ്.
0: അതെ, ശ്രദ്ധിക്കേണ്ട കാര്യം സ്ട്രീറ്റ് ഫുഡ്, അതുപോലെ മുറിച്ചു വെച്ച പഴങ്ങള്, പാലുൽപ്പന്നങ്ങള്, അടച്ചു വെക്കാത്ത പാനീയങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കേടുവരും. അപ്പൊ അതുകൊണ്ട് തന്നെ ചീത്തയാവുന്നതുകൊണ്ട് റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാതെ പുറത്ത് വെക്കുന്നത് ബാക്ടീരിയകളൊക്കെ പെരുകാൻ കാരണമുണ്ട്. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം പോലും സുരക്ഷിതമല്ല എന്നാണ് പറഞ്ഞു വന്നത്.
1: അപ്പൊ ഇന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാതെ നമ്മൾ അത് കുറെ നേരത്തേക്ക് ലോങ് ടൈം നമ്മളത് പുറത്ത് അടയ്ക്കാതെയൊക്കെ വെക്കുക അല്ലേ.
0: അതെ,
1: ഉപയോഗിച്ച്
0: കാണുമ്പോൾ നമുക്ക് തോന്നും കാഴ്ചക്ക് ഗന്ധത്തിനും കാഴ്ചക്ക് പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ ബാക്ടീരിയകൾ പെരുകും വേഗത്തിൽ. അപ്പൊ അതുകൊണ്ട്
1: ചാൻസ്
0: ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് കുറെ നേരമൊക്കെ പുറത്തേക്ക് വെക്കാതിരിക്കുക. പെട്ടെന്ന് തന്നെ ബാക്ടീരിയകൾ അതിൽ വന്ന് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഭക്ഷണം ഇങ്ങനെ നശിപ്പിക്കാതിരിക്കുക, അല്ല മീൻസ് ഇത് വരാതിരിക്കുക, ഒന്ന് കഴിക്കുന്ന സമയം ഒന്ന് വളരെയധികം ശ്രദ്ധിക്കുക എന്നാണ് പറഞ്ഞത്. ഭക്ഷണം കാരണം വെച്ചാൽ ചൂട് എല്ലാത്തിനും വേഗം കൂട്ടുകയാണ്. ബാക്ടീരിയ പെട്ടെന്ന് വളർന്ന് പെട്ടെന്ന് വ്യാപകമാകും. അപ്പൊ പിന്നെ പറഞ്ഞു ഈ താപനില ഇതൊക്കെ വളരാനുള്ള ഒരു
1: പെട്ടെന്നുള്ള നമുക്ക് ഈ ഇതിനോട് നമ്മൾ പൊരുത്തപ്പെട്ട് വരുന്നേ ഉള്ളൂ. അതാണ് നമ്മൾ ഈ ചൂട് കാലാവസ്ഥയോട് പൊരുത്തപ്പെട്ട് വരുന്നേ ഉള്ളൂ.
0: കാരണം ഈ കോളി, സാൽമോണല്ല, സ്റ്റെഫിലോകോക്കസ് ഇവയൊക്കെ വേഗത്തിൽ ഈ ബാക്ടീരിയകൾ പെരുകുന്നു എന്നാണ് പറഞ്ഞു വന്നത്. അപ്പൊ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. പക്ഷേ ചൂട് കൂടുന്തോറും അണുബാധകളും ഭക്ഷ്യവിഷബാധകളും വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം മാറ്റി വളരെ
1: ശ്രദ്ധയോടെ, കാരണം ഇനി വർഷാവർഷം ചൂട് കൂടിക്കൊണ്ടേയിരിക്കും. ദൈവം ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന്
0: ഒരു ഐഡിയ ഇല്ല. കാരണം നമ്മുടെ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ചൂടുള്ള നഗരങ്ങളിലായിട്ട്
1: ഒരുപാട്
0: നഗരങ്ങളിൽ തിരഞ്ഞെടുത്തത്.
1: നഗരങ്ങളിൽ ഒരുപാട് വീടുകളും ഫ്ലാറ്റുകളും വന്നിങ്ങനെ ഒരു എന്താ പറയാ വനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
0: തീർച്ചയായും. അപ്പൊ അതുകൊണ്ട് തന്നെ ശീതളപാനീയങ്ങളായാലും വഴിവക്കിൽ വെച്ച് നിൽക്കുന്ന പഴക്കഷ്ണങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് കുറെ നേരം കഴിഞ്ഞതാണോ അതൊക്കെ നമുക്ക് അറിയില്ലല്ലോ.
1: അപ്പൊ അതുകൊണ്ട്
0: ഒന്ന് അതൊക്കെ കഴിക്കും തോറും ഒന്ന് ഒരു വേനൽക്കാലത്ത് ഒന്ന് ശ്രദ്ധിക്കുക എന്നാണ് പറഞ്ഞു വന്നത്. ഭക്ഷ്യവിഷബാധയും അണുബാധയ്ക്കൊക്കെ ചാൻസ് കൊടുക്കാതെ നമ്മള് തന്നെ കെയർ ചെയ്യുക.
1: എല്ലാവർക്കും ഒരു കൺഗ്രാറ്റ്സ് പറയുന്നു.
0: എല്ലാവർക്കും
1: പറയാണ് കേട്ടോ. മെനക്കെട്ടുന്ന എല്ലാ ആൻസേഴ്സും പറഞ്ഞത് വളരെ സന്തോഷം
0: തന്നെ ജോയിൻ ചെയ്തത് ലാസ്റ്റ് ഈ ഒരു 8 മണി വരെ ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്ത നിങ്ങൾക്ക്
1: എല്ലാവർക്കും
0: വളരെ വളരെ താങ്ക്സ്. അതോടൊപ്പം തന്നെ ചിലര് പുതിയതായിട്ടാണ് വന്നിരിക്കുന്നത്, അപ്പൊ ലാസ്റ്റ്
1: ടൈമിലേക്കാണ്.
0: ഞങ്ങൾ താങ്ക്സ് ഒക്കെ ഒരുമിച്ച് പറയാണ്. അപ്പൊ ഇത്രയും നേരം നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വന്ത ആർ ജെ റീന,
1: ഞാൻ ആർ ജെ ബിനു.
0: അപ്പൊ തൽക്കാലം ടാറ്റാ.
2: കൺമണി അൻപോടെ കാതലൻ நான் எழுதும் லெட்டர் சி மடல் இல்ல கடிதாசி வச்சுக்கலாமா? ஆனா கடிதமே இருக்கட்டும் படி.
3: கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே.
2: பாட்டாக படிச்சிட்டியா? அப்ப நானும் முதல்ல கண்மணி சொன்னேன்ல, இங்க பொன்மணி போட்டுக்க. பொன்மணி உன் வீட்டுல சௌக்கியமா? நான் இங்க சௌக்கியம்.
3: பொன்மணி உன் வீட்டில் சௌக்கியமா? நான் இங்கு சௌக்கியமே.
2: உன்ன நினைச்சு பார்க்கும்போது கவிதை மனசுல அருவி மாதிரி கொட்டுது. ஆனா அதை எழுதணும்னு உட்கார்ந்தா அந்த எழுத்துதான் வார்த்தை.
3: உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது.
2: அதான்
3: அதை எழுத நினைக்கையில் வார்த்தை முட்டுது.
2: அதேதான் பிரமாதம். கவிதை படி.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പശ്ചിമബംഗാളിൽ പുതിയ സർക്കാർ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് ടിവികെ നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് സമർപ്പിച്ചു. കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ. കാലാവധി പൂർത്തിയായ പശ്ചാത്തലത്തിൽ 15-ാം കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിജ്ഞാപനം പുറത്തിറക്കി. ഇലക്ട്രിക് വാഹന ബാറ്ററികളുടെ പുനരുപയോഗ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് 169 കോടി രൂപയുടെ പദ്ധതിക്ക് തുടക്കം കുറിച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. അമേരിക്കയുമായുള്ള കരാറിന് ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തൃശൂർ ചെറുതുരുത്തിയിൽ 7 വയസ്സുകാരിയുടെ മരണം പേവിഷബാധയെ തുടർന്നെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു. 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സൻഹ മെഹ്റിനാണ് മരിച്ചത്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FC പോരാട്ടം. ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം.
2: ന്യൂസ് റെയിൻബോ.
3: Musically yours, FM Rainbow 107.5. Stay tuned.
4: Moments with Rainbow. Rainbow. An exclusive chat show. Moments with Rainbow.

0: മൊമെന്റ്സ് വിത്ത് റെയിൻബോയിലേക്ക് സ്വാഗതം. ഇന്ന് സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ആക്ട്രസ് ക്ഷമ കൃഷ്ണയാണ്. നമസ്കാരം.
1: നമസ്കാരം.
0: അപ്പോൾ ആക്ടിങ്ങിനെ ഒരു പാഷനായി കാണുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഓരോ ചലച്ചിത്രങ്ങൾ നമ്മൾ സിനിമയിൽ വർക്ക് ചെയ്യാൻ പോകുമല്ലോ, വർക്ക് ചെയ്യാൻ പോകുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അത് എത്രത്തോളം ഇപ്പോഴത് അനുഭവിക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞു തുടങ്ങാം.
1: സിനിമകളിൽ എനിക്കങ്ങനെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ മീറ്റ് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. കാരണം വളരെ ചെറിയ ക്യാരക്ടേഴ്സ് ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: ചെറിയ ചെറിയ ക്യാരക്ടറുകളെ ഇപ്പോൾ കിട്ടുന്നുള്ളൂ.
1: അതെ, ആ കിട്ടുന്നുള്ളൂ.
0: പക്ഷേ സീരിയൽ പോലുള്ള
1: ഞാനിപ്പോൾ ഒരു സീരീസിൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഒന്നൊന്നര വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കൗമുദിയിലെ ഒരു നോട്ട് ക്ലീഷേ ബട്ട് ക്ലീഷേ എന്ന് പറഞ്ഞിട്ടൊരു സീരീസാണ്. സീരിയലല്ല, സീരീസാണ്. അതൊരു ഓരോ എപ്പിസോഡ് ഓരോ കഥയായിട്ട് അത് വളരെയധികം ഓരോ വീടുകളിലും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എൻഡിൽ അത് ഇങ്ങനെയാണ് എന്ന് നമുക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ, അതായത് മോറൽ കൊടുക്കുന്ന പോലെയാണ് ആ സബ്ജക്റ്റ്
0: പോയിക്കൊണ്ടിരിക്കുന്നത്.
1: അതെ, ആ ഇങ്ങനെയാണെങ്കിൽ ദാമ്പത്യ ജീവിതം നന്നായിട്ട് പോവാം, അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ ആ ഒരു കാര്യം. ഞാനിപ്പോൾ കുറേ ഈ ഒരു ഒന്നൊന്നര വർഷമായിട്ട് കുറേ എപ്പിസോഡ്സ് ചെയ്തതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് മാറി മാറി എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതെന്നെ സംബന്ധിച്ച് ഭയങ്കര ഈ പറഞ്ഞ നേരത്തെ ചോദിച്ച ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ പോലും അറിയാതെ കുറേ ക്യാരക്ടേഴ്സാണ്
0: വന്ന്.
1: അതെ, രാജേഷ് തൽച്ചിറ സാറാണ് അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ ആളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ആ ഒരു പ്രോജക്റ്റിലേക്ക് ഞാൻ എത്താനും ഒക്കെ റീസൺ ആയത് ആൾ തന്നെയാണ്. ആളുടെ തന്നെ അലയൻസിൽ പിന്നെ ലേഡീസ് റൂം എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഇതിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഈ ഒരു പ്രോജക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു. ഒരുപാട് പേര് എന്നെ അറിയാനും സ്നേഹിക്കാനും ഒക്കെ കാരണമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അപ്പം സിനിമയും ഇനി ഇതുപോലെ ചെയ്യാൻ പറ്റണം എന്നാണ് ആഗ്രഹം.
0: അപ്പം ഈ ആൾക്കാരൊക്കെ പോകുമ്പോൾ മീൻസ് ഇപ്പോൾ സീരിയലിൽ എനിക്ക് തോന്നുന്നുണ്ട് ഒരു വൈഡ് പബ്ലിസിറ്റി നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സിനിമയിലെ ചെറിയ ചെറിയ വേഷങ്ങളായിരുന്നാലും ആക്ച്വലി ഒരു പിന്നെ സീരിയൽ അല്ലെങ്കിൽ ഇതുപോലുള്ള സീരീസുകളിൽ നമ്മൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ കാണുമെന്ന് തോന്നുന്നു. കാരണം വീട്ടിൻ്റെ ഉള്ളിലേക്ക് അത് കയറി പോകുമെന്ന് തോന്നുന്നു അല്ലേ. അപ്പം അങ്ങനത്തെ കുടുംബ പ്രേക്ഷകരിലേക്ക് പോകുമ്പോൾ നമുക്ക് റീച്ച് കിട്ടും, നമുക്ക് ഒരു എന്താ പറയുക വിസിബിലിറ്റി ഉണ്ട്.
1: അവരുടെ വീട്ടിലേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത്,
0: അവരുടെ ഒരു കുടുംബാംഗമായിട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് അവരെ നമ്മൾ ചേർത്ത് പിടിക്കും. അപ്പൊ ഈ പുറത്തൊക്കെ ആൾക്കാർ കാണുമ്പോൾ തിരിച്ചറിയോ ഇപ്പോ?
1: അയ്യോ, അത് എന്താ പറയാ, അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. എന്താ പറയാ, എന്റെ കൂടെ ഫ്രണ്ട്സ് ഒക്കെ നടക്കുമ്പോ പറയും ഇതേ ക്ഷമേന തിരിച്ചറിയുന്നു, ഭയങ്കര സ്നേഹമാണല്ലോ. ഞാൻ പറയും കഷ്ടപ്പെട്ടിട്ടാണ് അവരുടെ ഈ സ്നേഹം ഞാൻ വാങ്ങിച്ചെടുത്തത്. കാരണം എന്താ വെച്ചാൽ അത്രയും ഒരുപാട് വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിലും എനിക്ക് ബ്രേക്ക് തന്ന ഒരു പ്രോജക്റ്റ് തന്നെ പറയാം ക്ലീഷേ എന്ന് പറയുന്ന സീരീസ്. കാരണം ഇത്രയും നാളും ചെയ്തതൊക്കെ സിറ്റ്കോംസ് കോമഡി അതിൽ നിന്നൊക്കെ മാറിയിട്ട് വളരെ സീരിയസ് ആയിട്ട് അഭിനയത്തിന് അപ്രോച്ച് ചെയ്യാൻ പറ്റിയ ഒരു പ്രോജക്റ്റാണ് നോട്ട് ക്ലീഷേ. അപ്പോൾ സർ ഇപ്പോൾ ഈ ചോദിച്ച ഇതെന്ന് പറയണത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് കിട്ടുന്ന ആ ഒരു എന്താ പറയുക റെക്കഗ്നിഷൻ അത് ഭയങ്കര ഹ്യൂജാണ്. അതിൽ ഞാൻ ഒരുപാട് എന്താ പറയുക ഐ ഫീൽ ബ്ലെസ്ഡ് എന്ന് പറയാം. എനിക്ക് ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു, അതിപ്പോൾ കിട്ടുന്നുണ്ട്. ഇനി കൂടുതൽ കിട്ടണം,
0: അങ്ങനെയുള്ള ആഗ്രഹമുണ്ട്,
1: ഒരുപാടുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ ഒരു ടാലന്റിനെയാണല്ലോ അവര്
0: അംഗീകരിക്കുന്നത്. ഇത് ഒരു ഈ മൊമെന്റ്സ് വിത്ത് റെയിൻബോ എന്ന് പറയുന്നത് പാട്ടുകൾ കൂടി പ്ലേ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പം ക്ഷമയെ കാണുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അതുപോലെ നമുക്ക് അവരെ കേൾപ്പിക്കാൻ ക്ഷമയ്ക്ക് ഒരു പാട്ട് പറഞ്ഞാൽ ഏത് പാട്ടായിരിക്കും ക്ഷമ സജസ്റ്റ് ചെയ്യുന്നത്? പഴയ പാട്ടുകളാണ്, പുതിയ പാട്ടുകൾ ഏതായിരുന്നാലും നമുക്ക് കൊടുക്കാം.
1: എനിക്ക് എപ്പോഴും ഞാൻ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, ഭയങ്കര റൊമാൻറ്റിക് സോങ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇന്നിപ്പോ ഞാൻ കാറിലൊക്കെ ഇട്ട് കേട്ട തളിർ വെറ്റിലേ ഉണ്ടോ എന്നുള്ള പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം.
0: ധ്രുവത്തിനകത്തുള്ള
1: അതെ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: ആ ഒരു ഗാനം നമുക്ക് ശ്രോതാക്കൾക്ക് വെച്ചുകൊടുത്താലോ?
1: ഉറപ്പായിട്ടും.

0: News, Views, Entertainment. This is Rainbow FM 107.5. Musically yours.
1: തുടക്കം, നമ്മൾ സിനിമയിലുള്ള തുടക്കം എങ്ങനെയായിരുന്നു അത് പറഞ്ഞത്?
2: തുടക്കം ഞാൻ ചെറുപ്പത്തിലെ സത്യം പറഞ്ഞാൽ കുറേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അഭിനയമോഹം ഉണ്ടായിരുന്നുകൊണ്ട്. പിന്നെ ആദ്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തമിഴ് മൂവിയിലേക്കാണ് ക്ഷണിക്കപ്പെടുന്നത്.
1: അപ്പോൾ ഓഡിഷൻ വരുന്നത്,
2: ഓഡിഷൻ ചെയ്തു, അത് കിട്ടി. ഇവിടെ വന്നിട്ട് എറണാകുളത്തെ ചോറ്റാനിക്കര, അല്ല, ഹിൽ പാലസിൻ്റെ അടുത്ത് എവിടെയോ ആയിരുന്നു എൻ്റെ ചെറുപ്പം. ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, ചെറുതല്ല, ഐ മീൻ ഒരു 10th പഠിക്കുന്നുണ്ട്. ഓഡിഷൻ കിട്ടി, പിന്നെ അതിൻ്റെ ക്യാമ്പ്, അതിൻ്റെ കുറേ പരിപാടികൾ, പ്രീ പ്രൊഡക്ഷൻ എല്ലാത്തിലും ചെയ്ത് തമിഴ് മൂവി ആയിരുന്നു കോൾ ടാക്സി 99 എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മളത് ചെന്നൈയിലെത്തി, പക്ഷെ ആ സിനിമ ഒരു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അത് പിന്നെ നടന്നില്ല.
1: സിനിമ സ്വാഭാവികം അങ്ങനെയാണല്ലോ, നടന്നാൽ നടന്നു.
2: നടന്നു കുറച്ച് ദിവസത്തെ ആ ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ ശരിക്കും ചോദിച്ചു. എന്നാലും ഉള്ളിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആണ്, ലൈക്ക് കൂടുതൽ എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് എന്റെ ആ ഡയറക്ടർ ഞാൻ ചോദിച്ചു, നിനക്ക് എന്താ സന്തോഷം ഇല്ലാത്ത എന്ന് ചോദിക്കുമ്പോൾ, നല്ലൊരു ചേട്ടനായിരുന്നു, ഉണ്ണി എന്ന് പറയുന്ന ഉണ്ണി സാറായിരുന്നു. അപ്പം നിനക്ക് എന്താ ഇത്ര സന്തോഷമില്ലാത്ത ചോദിക്കുമ്പോൾ ഞാൻ പറയും, തിയേറ്ററിൽ എത്തട്ടെ എന്നിട്ട് സന്തോഷിക്കാമെന്ന് അന്നേ പറഞ്ഞു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറയുക, ആ മൂവി നടന്നില്ല. അപ്പം എനിക്ക് ഒരുപാട് സങ്കടമായി. അന്നാണ് ആദ്യമായിട്ട് ഞാൻ ഡിപ്രഷനിലേക്ക് പോണത്. അന്ന് എനിക്കറിയില്ല വാട്ട് ഈസ് ഡിപ്രഷൻ എന്നുള്ളത്. പക്ഷേ ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഡിപ്രഷൻ എന്ന് പറയുന്ന സ്റ്റേജ് ഇതിലേക്ക് പോയി ഞാൻ. അതിനുശേഷം പിന്നെ കുറേ സിനിമകൾ ട്രൈ ചെയ്തു, നടന്നില്ല.

0: പിന്നെ ചെയ്യുന്നത് 2010 ഇവിടെ വന്ന ശേഷം, എറണാകുളത്ത് വന്ന ശേഷം ജസ്വാൻ ചുമ്മാ എന്ന് പറയുന്ന സീരീസ്
1: സ്റ്റാർട്ട് ചെയ്തു.
0: സിറ്റ്കോം അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ തേർഡ് വേൾഡ് ബോയ്സ് ആണ്. അതില് അയ്യപ്പൻ ആയിരുന്നു ഡയറക്ടർ. അതിലാണ് ഞാൻ സൗബിൻ ചേട്ടനെ, സൗബിൻ ചേട്ടനെ, ഷൈൻ ടോമിനെ, ഞാൻ ബാലു വർഗീസിന്റെ പേരായിട്ടായിരുന്നു അതിലുണ്ടായിരുന്നത്.
1: അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു.
0: ഇന്നത്തെ എല്ലാ ഹിറ്റ് നടന്മാരും അതിൽ ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല പരിചയമാണ്. ഇപ്പോഴായാലും എവിടെങ്കിലും വെച്ച് കണ്ടാലും ഒക്കെ ആ പരിചയം പുതുക്കാറുണ്ട്. ഷൈൻ ടോം ചേട്ടനാണ് ഇപ്പോഴും ആ ഒരു എന്താ പറയുക, കീപ്പ് ഇൻ ടച്ച്. അത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴായാലും കുറച്ചുകൂടി കമ്മ്യൂണിക്കേഷൻ ഉള്ളത് പുള്ളിയായിട്ടാണ്.
1: അതിൽ നിന്നാണ് അപ്പൊ തുടക്കം. പിന്നെ അടുത്ത് ഈ അഭിനയമാണ് എൻ്റെ ഒരു മേഖല, അതുപോലെ തന്നെ ഈ പിന്നെ എന്നൊക്കെ തീരുമാനിച്ചു തുടങ്ങുന്നത് ആ സിനിമയിൽ നിന്നാണോ? എന്താ അത്?
0: അല്ല, അതിന് ഞാൻ പറയുകയാണെങ്കിൽ ആകാശവാണിയുമായിട്ട് ഈ ഭയങ്കര വലിയൊരു ബന്ധമുണ്ട്. കാരണം എനിക്ക് ഇതിനെ പറ്റിയൊന്നും അറിയാത്തൊരു പ്രായം ഉണ്ടായിരുന്നു. അഭിനയം അത് ഇത് ഒന്നും അറിയാത്തൊരു പ്രായം. വാട്ട് ഈസ് യൂത്ത് ഫെസ്റ്റിവൽ എന്നും എനിക്ക് അറിയാത്തൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 5th standard വന്ന് കുറച്ച് കഴിഞ്ഞപ്പം സ്കൂളിൽ എല്ലാ കുറച്ച് പിള്ളേരെ കൂട്ടിച്ചേർത്ത് ആകാശവാണിയിലേക്ക് പോകണം. അവിടെ ഒരു ചെറിയൊരു ലോകം, ബാലലോകം,
1: ആ കൊച്ചുകുട്ടികളുടെ
0: നാടകം ഒക്കെ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അതിനാണ് കൊണ്ടുവരുന്നത്.
1: തൃശ്ശൂർ ആകാശവാണിയിലാണ്, കാലിക്കറ്റിൽ.
0: അപ്പൊ എങ്ങനെയാ എന്നെ സെലക്ട് ചെയ്തതെന്നൊന്നും എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ അതിന് കൊണ്ടുവന്നു. അതിന് കൊണ്ടുവന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ആകാശവാണി ഉള്ളിലൊക്കെ കയറുന്നതും കാണുന്നതും. ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ, ഈ സ്റ്റുഡിയോയുടെ ഉള്ളിൽ കയറിയപ്പം എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ അടിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്.
1: അതേപോലെ തന്നെ,
0: അതുപോലെ അതേപോലത്തെ ഒരു കാർപ്പറ്റ് നമുക്ക് അന്ന് കിട്ടിയ അതേ മൂഡ്,
1: അതേപോലെ തന്നെ ഈ ചോരുകളിലുള്ള
0: അതന്നെ കറക്റ്റ്. അപ്പൊ ആദ്യമായിട്ട് എന്റെ ലൈഫിൽ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് പേയ്മെന്റ് കിട്ടുന്നത് ആകാശവാണിയിൽ നിന്നാണ്. അന്ന് എന്തോ 250 rupees കിട്ടിയത്. അതെ, അന്ന് അത് സഞ്ചയകയിൽ കൊണ്ടിട്ട് അങ്ങനെയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അന്ന് മുതലാണ് അഭിനയം ഉള്ളിലുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ അന്ന് നാടകം ചെയ്യിപ്പിക്കുമ്പോഴൊക്കെ വോക്കലി ആണല്ലോ നമുക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടത്. അപ്പം ടീച്ചേഴ്സൊക്കെ പറഞ്ഞാൽ നന്നായി ചെയ്യണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആ ടീച്ചേഴ്സൊക്കെ തന്നെയാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. പിന്നെ എൻ്റെ അമ്മ, ചേച്ചിമാർ, ഇവര് ഭയങ്കരമായിട്ട് തന്ന പ്രോത്സാഹനമാണ്. എക്സാക്ട്ലി പറഞ്ഞ 95 തൊട്ടിട്ട്
1: ഈ അഭിനയം ഉണ്ടെങ്കിലും ഇതിൻ്റെ കൂടെ ഇപ്പോഴും ഒരു ഡബ് ഡയറക്ടർ എന്ന് പറഞ്ഞ ഒരു ഒരു പ്രധാന ഒരു പോസ്റ്റ് കൂടെ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം കോവിഡിന് ശേഷം ധാരാളം ഒ ടി ടിയിലേക്ക് ആൾക്കാർ പോയി. അപ്പോഴത്തേക്കാണ് ഈ ആമസോൺ പോലുള്ള, അതുപോലുള്ള എന്താ നെറ്റ്ഫ്ലിക്സ് പോലുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർ ഇരുന്ന് കാണാൻ തുടങ്ങിയപ്പോഴത്തേക്ക് മലയാളത്തിന് അങ്ങനത്തെ ഒരു കാര്യമുണ്ട്, ഡബ് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഷയിൽ നിന്ന് ഡബ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡബ് ഡയറക്ടർമാരെ വേണം. ധാരാളം സിനിമകൾ ക്ഷമ ഡബ് ചെയ്തിട്ടുണ്ടെന്നാണ്, മീൻസ് ഡബ് ചെയ്തിട്ടുണ്ട്, ഡബ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ്? അത് യാദൃശ്യമായിട്ട് വന്നാണോ? ഈ അഭിനയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ് ഇതെല്ലാം ഒന്ന് തന്നെയാണ് ആക്ച്വലി. ആ വഴി എങ്ങനെയാണെന്ന് പാത്ത് ഒന്ന്.
0: 2010 തൊട്ടിട്ട് തന്നെ ഞാൻ ഡബ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ സജിത്ത് എന്ന് പറഞ്ഞ ചേട്ടനാണ് എന്നെ അതിനെ പ്രോത്സാഹിപ്പിച്ചത്. പുള്ളിയുടെ സ്റ്റുഡിയോയിൽ തന്നെ പുള്ളിയുടെ വർക്കുകൾ തന്നെ കുറെ ഡബ് ചെയ്തു, സീരിയലായിട്ട് കുറെ കാര്യങ്ങൾ. അത് ചെയ്ത് സജിത്തേട്ടൻ തന്നെ ഡബ് ഡയറക്ഷനെ കുറിച്ച് അന്ന് പോസ്റ്റ് പ്രൊഡക്ഷൻ എന്നുള്ള ഒരു പേരിലാണ് അന്ന് പഠിപ്പിച്ചു തന്നത്. മോളെ ഇത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയാണ് നമുക്ക് ഇത് ഡയറക്റ്റ്. അപ്പൊ ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് ആർട്ടിസ്റ്റിനെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ ആളാണ് ഫുൾ ക്ലാസ് ഒക്കെ തന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അവരുടെ പേയ്മെന്റ് എങ്ങനെ കൊടുക്കാം, എങ്ങനെയാണ് എപ്പിസോഡ് അതിനുള്ള ആ ഒരു മേഖലയും കൂടെ പറഞ്ഞു തന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഡബ് ഡയറക്ഷനിലേക്ക് പോകുന്നത്. ഒരു സിനിമ, ഫോർച്ചുനേറ്റ്ലി ഒരു സിനിമ കിട്ടി. അപ്പോൾ അത് വളരെ നന്നായിട്ടേക്ക് ചെയ്യാൻ പറ്റി, ചെയ്തു കൊടുക്കാൻ പറ്റി. അവരത് ഇമ്പ്രസ്ഡ് ആയി. പിന്നെ പിന്നെ ബാക്ക് ടു ബാക്ക് മൂവീസ് കിട്ടി. അന്ന് അത് ചെയ്തത് ഡിസ്നിയുടെ ആയിരുന്നു, ഡിസ്നിയുടെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു ആദ്യം ചെയ്തത്. പിന്നെ അത് ബാക്ക് ടു ബാക്ക് ഇങ്ങനെ കിട്ടി വന്നപ്പോൾ ഓക്കെ, നല്ല ഒരു എന്താ പറയുക, എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു
1: മേഖലയാണ്.
0: ആ അതെ അതെ, എന്ത് ചെയ്യുമ്പോഴും നന്നായിട്ട് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പം എനിക്കതിൽ സത്യം പറഞ്ഞാൽ ഏറ്റവും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് അഭിനയവും ഡബ്
1: ഡയറക്ഷനും. നൃത്തം അറിയാം?
0: ടീച്ചറാണ്.
1: നൃത്തമൊക്കെ എത്ര ക്ലാസ് മുതൽ പഠിച്ചു തുടങ്ങി?
0: 3 എന്നെ അമ്മ കൊണ്ട ചേർത്തി, പിന്നെ അത് ബ്ലഡിലായി, അത് പിന്നെ വിട്ടു പോകണില്ല, പോവില്ല. പിന്നെ ഇപ്പൊ എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ വന്നപ്പോ കുറച്ചൊന്ന്

0: ാണ്. എന്നാലും റീൽസ് ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്.
1: ചെയ്യാറുണ്ട്. ഈ ഡബ് ഡയറക്ടറിൽ, ഡബ് ഡയറക്ടറിൽ ചെയ്ത പടങ്ങളിൽ വളരെ അറിയപ്പെട്ട പടങ്ങൾ ഏതൊക്കെയാണ്? അത് പെട്ടെന്ന് തന്നെ.
0: സീരീസാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. അതിൽ പാതാൾ ലോക് ഭയങ്കര ഫെയിം ഹിറ്റാണെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞു. നമ്മൾ ഇത് ചെയ്ത് ചെയ്ത് പോവും, പക്ഷെ
1: നമ്മളിത് മാറ്റി വയ്ക്കും.
0: ആ ഞാനിത് പെട്ടെന്ന് കാണാൻ ഉള്ളത് നമുക്ക് ഇതുണ്ടാവില്ല, റിലേ പോയിട്ട് നടക്കുന്നൊരു കാലഘട്ടമാണല്ലോ. അപ്പോൾ അത് ഞാൻ കേട്ടിട്ടുണ്ട്, പാതാൾ ലോക് ഭയങ്കര ഹിറ്റാണ്. എക്സ്പാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു നിക്കോൾ കിഡ്മാൻ്റെ, അത് ഭയങ്കര ഹിറ്റായിരുന്നു. പിന്നെ ഡെയ്സി ജോൺസ് എന്ന് പറഞ്ഞിട്ട്, അത് ഒരു നോവലിനെ ബേസ് ചെയ്തിട്ടുള്ള സീരീസ് ആയതുകൊണ്ട് അതും ഭയങ്കര ഹിറ്റായിരുന്നു. പിന്നെ ജോഗി, നെറ്റ്ഫ്ലിക്സിൽ ജോഗി, അത് ഞാൻ ചെയ്തത്. അങ്ങനെ കുറെ ഇനിയുണ്ട് ഏതൊക്കെയോ, എനിക്ക് പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഓർമ്മ വരുന്നില്ല.
1: ഹിന്ദി, മലയാളത്തിലൊക്കെ ചെയ്ത ഏതാ? ഹിന്ദിയിലേക്ക് അങ്ങനെയുള്ള ചിത്രങ്ങൾ
0: മലയാളത്തിൽ നിന്ന് അങ്ങോട്ട് ഞാൻ അധികം ചെയ്തിട്ടില്ല. മലയാളം ആണ് അദർ ലാംഗ്വേജ്, ജസ്റ്റ്
1: മലയാളമാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് കേൾക്കാനും കാണാനും വേണ്ടി.
0: മറ്റ് ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പോയി അവരെ അവരടുത്ത് കാര്യങ്ങൾ സംസാരിച്ച് അങ്ങനെ അങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണം. അത് അധികം ട്രൈ ചെയ്തിട്ടില്ല, കാരണം ഇതാണ് കംഫർട്ട്.
1: ഈ മലയാള സിനിമയെ കുറിച്ച് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് വരുന്ന ഒരു ചിത്രം ഏതാ? അടുത്ത് ഇപ്പോൾ ആദ്യത്തെ പടം ചെയ്തു, രണ്ടാമത്തെ പടം അറിയപ്പെടുന്ന ഒരു പടം ഏതാ ചെയ്തത്?
0: അറിയപ്പെടുന്ന അതിൽ ഞാൻ ഭയങ്കര, എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം എനിക്ക് നല്ലൊരു ക്യാരക്ടറോ അല്ലെങ്കിൽ നല്ലൊരു ഹിറ്റ് മൂവി ഇതുവരെ കിട്ടിയിട്ടില്ല. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം തന്നെയാണ്, ശ്രമിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്.
1: എന്നാലും രണ്ടാമത്തെ ചിത്രം ഏതായിരുന്നു?
0: തേർഡ് വേൾഡ് ബോയ്സിന് ശേഷം ഫോറൻസിക്കിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് വളരെ ചെറിയൊരു
1: ക്യാരക്ടറാണ്.
0: അസോസിയേറ്റ് ഡയറക്ടർ നമ്മുടെ ഫ്രണ്ട് ആയിരുന്നു, അങ്ങനെ വിളിച്ചു പോയി ചെയ്തിട്ടുണ്ട്. അസോസിയേറ്റ് ആണോ ആരോ?
1: ഇന്ന് അടുത്ത, പക്ഷെ അടുത്ത ഏതോ ഒരു പടങ്ങളിൽ, 2025 കുറച്ച് പടങ്ങൾ,
0: മാരിവില്ലിൻ ഗോപുരങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരായിരം കിനാക്കളാൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഒരെണ്ണം ചെയ്ത് വെച്ചിരിക്കുന്നത് ബാലകാണ്ഡം എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാ, അതില് ലീഡ് ക്യാരക്ടറാണ്. ഇനിയിപ്പോ അത് നോക്കണം. അത് ഈ പറഞ്ഞ പോലെ കൊമേഴ്ഷ്യൽ മൂവി ഒന്നല്ല, അപ്പൊ അത് നോക്കണം. അങ്ങനെ
1: ഇതിനിടയിൽ ഒരു ഗാനം കൂടി നമുക്ക് കേൾപ്പിച്ചിട്ട് വരാം. ഏത് ഗാനമായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ശ്രോതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗാനം ഏതാ?
0: എനിക്ക് നനഞ്ഞു നേരിയ പട്ടുറുമാലിനുള്ള പാട്ട് വായിക്കും.
1: എല്ലാം പഴയ സോങ്ങുകളാണ്,
0: ഭയങ്കര ഇഷ്ടം. 80s 90s ഒക്കെ
1: അത് നമുക്ക് ശ്രോതാക്കൾ കേൾപ്പിക്കാം.

0: നമ്മൾ ഈ സിനിമ ചെയ്യുമ്പോൾ ആക്ടിങ് പാഷനായി കൊണ്ട് നടക്കുന്ന പല ആൾക്കാരും അവർക്ക് ഈ ടെക്നിക്കലി ഏബിൾ ആവാനുള്ള സാധ്യത ഒക്കെ വളരെ കുറവാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അത് പഠിക്കണമെന്ന് ഞാൻ പല ആൾക്കാർക്കും പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇപ്പോൾ ലെൻസിനെ കുറിച്ചൊരു ധാരണ, അതിൻ്റെ ചെറുതായിട്ട് വലുതായിട്ടല്ലോ ലെൻസിനെ കുറിച്ചൊരു ധാരണ എത്രയാണ്, അപ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ വൈഡാക്കം അങ്ങനെയൊക്കെ നമുക്ക്. ഞാൻ ചോദിച്ചു വരുന്നത് അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഇത് ഏതിലായിരുന്നാലും ശരി, ഏതൊരു ഫീൽഡിലായിരുന്നാലും സിനിമയിൽ എസ്പെഷ്യലി ഇത് ഉണ്ടാവണം. ഒരാൾ ഇരിക്കുമ്പോൾ അപ്ഡേറ്റ് ആവാറുണ്ടോ സ്വയം? ഇപ്പോൾ അങ്ങനെ എങ്കിലേ നമുക്ക് പിടിച്ചു ചെയ്യാൻ പറ്റും. അത് അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാറുണ്ട്?
1: എൻ്റെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ തന്നെയാണ് ഞാനത് മാക്സിമം ചിന്തേരിടാന്ന് പറയണ പോലെ അത് ട്രൈ ചെയ്യാം.
0: പോളിഷ് ചെയ്ത് നമുക്ക് പറഞ്ഞ പോലെ
1: അതന്നെ അത് ചെയ്യാറുണ്ട്. അതിന് ഞാൻ എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് വേൾഡ് മൂവീസ് ഞാൻ നന്നായിട്ട് കാണും. ലാംഗ്വേജസ് ഒന്നും അറിയാതെ തന്നെ ഇരുന്ന് കാണാറുണ്ട്. അപ്പോൾ അതിൽ എന്താ പറയുക, നമുക്ക് നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസസ് ഓരോ ആർട്ടിസ്റ്റിനെയൊക്കെ കാണുമ്പോൾ അന്തം വിട്ട് ഇങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതെന്നെ ശരിക്കും പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ കുറഞ്ഞ സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഇപ്പോൾ കൂടുതലും പ്രേക്ഷകർ അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് മെയിനായിട്ട് പറയുന്ന കാര്യം ജീവിക്കുകയാണെന്നാണ് തോന്നുക. അഭിനയിക്കല്ല, കുട്ടിക്ക് അഭിനയിക്കാൻ അറിയില്ല അല്ലേ എന്നുള്ളൊരു കമൻറ്റൊക്കെ. അതെ, അങ്ങനെ ഒരു കമന്റും നേരിട്ടാണെങ്കിലും കുട്ടിക്ക് അഭിനയിക്കാൻ അറിയില്ല അല്ലെ എന്നുള്ള സാധനമാണ് ഞാൻ കൂടുതൽ കേട്ടിട്ടുള്ളത്. അപ്പൊ ആദ്യം അത് കേട്ടപ്പോ ആകെ ഷോക്കായി. ഇപ്പൊ ഈശ്വര എന്താണ് പിന്നെ പറയാ ജീവിക്കുകയാണ് എന്നാ പറയണേ, അതെന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയൊരു അവാർഡ് കിട്ടുന്ന പോലത്തെ ഒരു കാര്യം. അതിനെന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞ, എനിക്കിപ്പോഴും ആ മൂവീസിന്റെ ഒന്നും പേര് പോലും അറിയില്ല, എത്രയോ മുമ്പേ കാണാൻ തുടങ്ങിയിട്ടുള്ളതാണ്. കുറെ ഫ്രഞ്ച് മൂവീസ്, പിന്നെ എന്താണ് ഏതൊക്കെയോ ലാംഗ്വേജസ് എനിക്കറിയില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഭയങ്കര റോ ആയിട്ടുള്ള മൂവി ആയിരിക്കും, ആൾക്കാർ കണ്ടാൽ ചിലപ്പോൾ എഴുന്നേറ്റ് പോവും. ഞാൻ പക്ഷെ ഇരുന്ന് കാണും അവസാനം വരെ, പഠിക്കാൻ വേണ്ടി തന്നെയാണ്. അത് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനത് പ്രാക്ടീസ് ചെയ്യും, മിററിൽ നോക്കി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും. മിററിലോ അല്ലെങ്കിൽ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് അതിൽ നോക്കി നോക്കാതെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യും. ക്യാമറ ഒരു ടെൻഡൻസി നമുക്ക്
0: വരും,
1: അപ്പം അതൊന്നും നടക്കാതെ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്, ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ക്യാരക്ടർ കിട്ടുമ്പോൾ അത് ഞാനാണെങ്കിൽ ആ സ്ഥാനത്ത് എന്ന് ചിന്തിക്കും. അതെൻ്റെ അമ്മ എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യം, നീ എന്തെങ്കിലും പെർഫോം ചെയ്യുമ്പോൾ അത് നീയാണെങ്കിൽ അല്ലെങ്കിൽ നീയാണെങ്കിൽ എങ്ങനെ അത്
0: ചെയ്യാം,
1: ആ അങ്ങനെ മോള് ചിന്തിക്കണം എന്നെപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട്.
0: ഞാനൊരു ആക്ടറെടുത്ത് പോകുമ്പം ചോദിക്കാനുള്ള ചില ആക്ടറെടുത്ത് ഞാനിങ്ങനെ ടെസ്റ്റ് ചെയ്യും, അവരുടെ അടുത്ത് ചോദിക്കും, നിങ്ങൾക്ക് കോസ്റ്റ്യൂം ഇടുമ്പോൾ അതിനു മുമ്പെയാണോ നിങ്ങൾ ക്യാരക്ടറിലേക്ക് വരിക, അത് കോസ്റ്റ്യൂം ഇട്ടതിന് ശേഷമാണോ? കാരണം ഈ ഗ്രീക്ക് നാടകങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴും വലിയ പുസ്തകങ്ങൾ റെഫർ ചെയ്യുമ്പോഴും അവിടെ ഒരു നാടകത്തിന് കോറിഡോർ ഉണ്ടാവും, അവരുണ്ടാക്കി വെച്ചിരിക്കും, അതിലേക്ക് പോകുമ്പോൾ ഒരു വലിയ മിറർ വെച്ചിരിക്കും എന്നൊക്കെ പറയും. മിററ് നോക്കുമ്പോൾ ആ കോസ്റ്റ്യൂം ഇട്ടിട്ട് അവർ അവരുടെ ക്യാരക്ടറിനെ അവർ ഇങ്ങനെ ആവാഹിച്ചെടുക്കാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് അവർ തട്ടയിലേക്ക് പോകുന്നു, അതായത് നാടകത്തിൻ്റെ പ്ലേസിലേക്ക്, അപ്പോഴത്തേക്ക് അവർ ക്യാരക്ടറായി മാറും. അപ്പം നമ്മൾ ഈ കോസ്റ്റ്യൂം ഇടുമ്പോൾ ഇപ്പം ചില ആൾക്കാർ ഞാനിപ്പോൾ കാണുമ്പം പിന്നെ ചില ആർട്ടിസ്റ്റുകളൊക്കെ കോസ്റ്റ്യൂം ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെ കണ്ണടച്ചിരുന്നിട്ട് അവരതിനെക്കുറിച്ച് കോസ്റ്റ്യൂം ഇടുമ്പോൾ ആലോചിക്കും, അത് കഴിഞ്ഞ് കണ്ണടയൊക്കെ നോക്കിയിട്ട് പെട്ടെന്ന് പോയി അങ്ങ് അഭിനയിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഫീലുകൾ കിട്ടാറുണ്ടോ? ഈ കോസ്റ്റ്യൂം ഒക്കെ ഇടുമ്പോഴാണോ ക്യാരക്ടർ ഇങ്ങനെ ദേഹത്തിലേക്ക് കയറുന്നത്?
1: കോസ്റ്റ്യൂം ഭയങ്കര വലിയൊരു ഘടകമാണ് ക്യാരക്ടറിന് വേണ്ടിയിട്ട്. എന്നാലും സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ നമുക്ക് ആ കഥ പറയുമ്പോൾ അല്ലെങ്കിൽ ആ കഥ എന്താണ് അല്ലെങ്കിൽ ആ ക്യാരക്ടർ എന്താണെന്ന്
0: ഒന്ന് പഠിച്ചു വയ്ക്കും,
1: ആ മനസ്സിലാക്കാൻ ശ്രമിക്കും. ക്യാരക്ടറിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ്, മാനറിസംസ് എന്തായിരിക്കണം എന്നൊക്കെ ചിന്തിച്ച് വെക്കും. പിന്നെ കോസ്റ്റ്യൂമും കൂടെ ചെയ്യുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് അതായി മാറുക എന്നുള്ളതാണ്, ആവും സ്വാഭാവികമായിട്ടും. കാരണം നമ്മൾ നമ്മുടെ തലയിൽ ആ ഒരു ക്യാരക്ടർ ഉണ്ടാവും. സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ, അവർ പറയുന്ന ഡയലോഗ്സ് വായിക്കുമ്പോൾ നമ്മളത് ഓൾറെഡി, എൻ്റെ കേസിൽ ഞാനത് ഓൾറെഡി പ്ലാൻ ചെയ്യല്ല. ഞാൻ അധികം സ്ക്രിപ്റ്റ് പഠിക്കാൻ ശ്രമിക്കാറില്ല, അത് മനസ്സിലാക്കാനാണ് ശ്രമിക്കുക.
0: ഈ പഠിക്കാൻ ശ്രമിച്ചുള്ള ഒരു പക്ഷേ ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ ഡയലോഗ് വരുമ്പോഴത്തേക്ക് നമ്മൾ അഭിനയം മറന്നു പോകും, അഭിനയം എടുക്കുമ്പോഴത്തേക്ക് ഡയലോഗ് മറന്നു പോകും. അത് അത് അതാക്കുമ്പോൾ നമുക്ക് അറിയാതെ അത് രണ്ടും തമ്മിൽ ക്ലാഷ് ആവാൻ സാധ്യതയുണ്ടെന്ന് നമ്മുടെ ബോധമണ്ഡലത്തിൽ. അങ്ങനെ ചില ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ആക്ടിങ്ങിന് ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ പറയും അതെങ്ങനെയാണ് നമുക്കത്. അപ്പോൾ അവർ ആക്ടിങ് ട്രെയിനർമാർ അതിന് വേണ്ടി ട്രെയിൻ ചെയ്യാനുള്ള ചില മെത്തേഡ്സുകളൊക്കെ ഉണ്ട്.
1: സിറ്റുവേഷനിൽ നിൽക്കുക എന്നുള്ളതാണ്, ആ സിറ്റുവേഷനിൽ നമ്മളാവുക എന്നുള്ളതാണ്. അപ്പോൾ ബാക്കിയെല്ലാം തന്നെ വന്നോളൂ. ഞാനിപ്പോൾ ഈ അടുത്ത് ക്ലീഷയിൽ ഒരു ക്യാരക്ടർ ചെയ്തത് ഒരു അമ്മ അമ്മയല്ല ഐ എം സോറി മോൻ മരിച്ച ഒരു അമ്മയുടെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും നാളും ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ കട്ട് പറഞ്ഞു കഴിഞ്ഞ ശേഷം എനിക്ക് പെട്ടെന്ന് എന്നിലേക്ക് വരാൻ പറ്റാറുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് എനിക്ക് ആ ഒരു ഇത് ചെയ്തപ്പോൾ ആ ഒരു സീൻ ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം മോൻ മരിച്ചു എന്നറിയുന്ന ആ ഒരു സമയം, അതിന് ശേഷമുള്ള സമയം, പിന്നെ ഇവര് എന്താ പറയാ കയ്യിന്ന് പോയി അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടല്ലോ. അത്രയും സ്നേഹിച്ച് വളർത്തിയൊരു മോൻ, ഒറ്റ മോൻ, അത് എന്നെ ശരിക്കും ഭയങ്കരമായിട്ട് എന്റെ ബ്രെയിനിൽ കയറി. എനിക്കത്
0: തിരിച്ച് ക്യാരക്ടർ പറ്റുന്നില്ല,
1: എനിക്ക് തിരിച്ച് എന്നിലേക്ക് വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല.
0: അങ്ങനെയൊക്കെ ഫീൽ ചെയ്യും അല്ലേ?
1: അയ്യോ, അതിപ്പോ ഈ കഴിഞ്ഞ ഷെഡ്യൂളിൽ പോയപ്പോ ഉണ്ടായ ഒരു സംഭവമാണ്. അത് എനിക്ക് തന്നെ മനസ്സിലാവില്ല എന്താ പറ്റിയ എനിക്ക്. എനിക്ക് നോർമൽ ആവാൻ പറ്റുന്നില്ല.
0: ചിലപ്പോ രണ്ട് ദിവസമൊക്കെ എടുക്കുമെന്ന് ചില ആൾക്കാരൊക്കെ
1: പറയുന്നത് കേട്ടിട്ട്. അത് ഞാൻ പലരുടെയും ഇപ്പൊ ലാലേട്ടന്റെയും ദിലീപേട്ടന്റെ ചാന്തുവേട്ടന്റെ ഇതിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്റർവ്യൂലൊക്കെ ഞാൻ വായിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് എനിക്കത് സംഭവിക്കുന്നത്. അപ്പൊ എനിക്ക് എന്താ പറയാ വല്ലാത്തൊരു
0: അവസ്ഥയായിരുന്നു.
1: എനിക്ക് പിന്നെ ആ സെറ്റിലുള്ള എല്ലാവരെയും അങ്ങോട്ട് കാണാനോ ആക്സെപ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. ഞാനൊരു ഭാഗത്ത് പോയി ഇരിക്കുക ചെയ്തേ. പിന്നെ എൻ്റെ സുഹൃത്ത് വന്ന് ഇങ്ങനെ കുറെ എന്താ പറയാ ഡൈവേർട്ട് ചെയ്ത് ഡൈവേർട്ട് ചെയ്യിപ്പിച്ച് ഇങ്ങനെ ശരിയാക്കി കൊണ്ടുവന്നു. അങ്ങനെയാണ് സംഭവിച്ചത്.
0: സ്റ്റാൻസ്ലോവ്സ്കിയുടെ കുറെ നമ്മൾ ആക്ടിങ് മെത്തേഡ്സിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ക്യാരക്ടർ ഫോർമേഷനും അതുപോലെ തന്നെ ക്യാരക്ടർ ലീവ് ചെയ്യുന്നതിനുള്ള കുറച്ച് ടൈമുകളുണ്ട് ചില ആൾക്കാർ. ഡിപ്പെൻസ് അപ്പോൺ ആണ് ഓരോ ക്യാരക്ടറും. ഞാനെപ്പോഴും കണ്ടിരിക്കുന്നത് ഈ സ്റ്റാൻസ്ലോവ്സ്കിയുടെ തന്നെ ആ ഗ്രന്ഥങ്ങൾ ഞാൻ റെഫർ ചെയ്ത് വായിക്കുമ്പോഴത്തേക്ക് ഓരോ ആൾക്കാർക്കും ഇപ്പോൾ ഞാൻ ലാലേട്ടന് നമ്മൾ സെറ്റിലിരിക്കുമ്പോൾ അദ്ദേഹം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ കുറച്ചു മുമ്പ് നോക്കുമ്പോൾ നമ്മൾ സംസാരിച്ച ആളല്ല അവിടെ നിന്ന് ചെയ്തത്. പുള്ളി അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, കട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വന്നിരുന്നിട്ട് എന്താ മോനെ എന്ന് ചോദിക്കും. ചില ആൾക്കാർ അങ്ങനെയാണ്. പക്ഷെ ചില ആൾക്കാർ അങ്ങനെയല്ല. ചില ആൾക്കാർ എന്തെന്ന് പറയുമ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ അത് എടുത്തു കഴിഞ്ഞിട്ട് വരുന്നത്. അങ്ങനെ കുറേ തത്വങ്ങളാണ് പറഞ്ഞത്. ഇപ്പം ഈ അദ്ദേഹത്തിൻ്റെ മെത്തേഡ് ആക്ടിങ് ഓരോ ആൾക്കാരും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ തരത്തിലാണ് ആക്ടിങ് രീതിയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് പിന്നെ അടുത്ത ക്യാരക്ടർ വരുമ്പോൾ നമ്മളത് കുറച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കില്ലേ? അങ്ങനെ അത് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ പഠിക്കാൻ വേണ്ടിയിട്ട് ക്യാരക്ടറിനെ കുറിച്ച്?
1: ആ എനിക്കിപ്പം ഇതിൽ നോട്ട് ക്ലിഷേയിൽ അതാണ് മെയിനായിട്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെ ബേസ് ചെയ്ത് സംസാരിക്കുന്നത്. അതിൽ നിന്ന് പറയുമ്പോൾ നമുക്ക് ടൈം വളരെ കുറച്ചേ ഉള്ളൂ.
0: ചെറിയ ചെറിയ എപ്പിസോഡുകൾ
1: സിനിമ ചെയ്യുന്ന പോലെയല്ല. സിനിമ

0: പറയുമ്പോൾ നമുക്ക് സമയമുണ്ട്, ഒരു സീനിനെ പറ്റി നമുക്ക് നന്നായിട്ട് പഠിക്കണമെന്നും ഗ്രഹിക്കാനും ഒക്കെ ഉള്ള ഒരു ടൈം കിട്ടും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഇത്
1: ടൈം കൺസ്ട്രക്ഷൻ ഉണ്ട്, കാരണം അവിടെ സെറ്റിൽ കാശ് കൂടുതലാകുമ്പോൾ എക്സ്പെൻസ് ഒക്കെ. അപ്പൊ പെട്ടെന്ന്
0: പെട്ടെന്ന് പെട്ടെന്നാണ് ഷൂട്ട് നടക്കുന്നത് അവിടെ. അപ്പം ഒരു ദിവസം തന്നെ പല ക്യാരക്ടേഴ്സ് ആയിട്ടാണ് അഭിനയിക്കുന്നത്. ഒരു ദിവസത്തിൽ ചിലപ്പോ ഒരു ഷോട്ട് ഇന്ന ക്യാരക്ടർ ആയിരിക്കും, നെക്സ്റ്റ് ഷോട്ട് എന്റെ അടുത്ത് പറയുന്നത് വേറെ കോസ്റ്റ്യൂം ഇട്ടിട്ട് വേറെ ക്യാരക്ടറിനെ പറ്റിയായിരിക്കും പറയുന്നത്. അപ്പൊ തന്നെ നമ്മള് ബ്രെയിൻ മറ്റേ സോഫ്റ്റ്വെയർ മാറ്റിയിരിക്കുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. എന്നാലും അതിന്റേതായ മാക്സിമം നല്ല രീതിയിൽ തന്നെ എടുക്കാൻ ശ്രമിക്കാറുണ്ട്.

0: Musically yours, this is FM Rainbow 107.5.
1: Your favorite music station.
2: ഈ ലീനിയറായിട്ട് വരുന്നത് ഷൂട്ട് ചെയ്യുന്നതൊക്കെയാണോ ഇഷ്ടം കൂടുതൽ? മീൻസ് ഒരു കഥയെ അതുപോലെ തന്നെ ചെയ്തു പോകുന്നത്, അതിന് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെതായിട്ടുള്ള എന്താണ് പോസിറ്റീവ് വശങ്ങളും ഉണ്ടാവും. ഏതായിരിക്കും ഒരു ആക്ടറിന് കംഫർട്ടായിട്ടുള്ള സ്പേസ്?
3: എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി.
2: ഡയറക്ടേഴ്സ് ആക്ടറാണ്?
3: അതെ, ഡയറക്ടേഴ്സ് ആക്ടറാണ് ഞാൻ. എനിക്ക് ആ സീനാണ്, അത് എൻ്റെ കയ്യിൽ കിട്ടിയാൽ അത് എങ്ങനെ നന്നാക്കണം എന്നാണ് ഞാൻ ചിന്തിക്കാറ്. അങ്ങനെ ചിന്തിക്കും.
2: ജഗതിച്ചേട്ടൻ്റെ ഞാൻ കണ്ടിട്ടുണ്ട്, ആക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ വളരെ ചെറിയ സെറ്റിൽ പോയി സംസാരിച്ചുകൊണ്ടിരിക്കുന്നാൽ അവിടെ പോയി പെർഫോം ചെയ്യുമ്പോൾ ആ ക്യാമറമാൻ ചിരിക്കുകയാണ്. അയാൾക്ക് ക്യാമറ ചെയ്യാൻ പറ്റുന്നില്ല, അമ്പിളിച്ചേട്ടൻ. അപ്പോൾ അയാൾക്ക് ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് ഇദ്ദേഹത്തിന് ഒരു സ്ക്രിപ്റ്റിൻ്റെ സാധനം അദ്ദേഹം പഠിച്ചിട്ടൊന്നുമല്ലേ. ഒരു ഒരു പേപ്പർ സ്ക്രിപ്റ്റൊക്കെ അദ്ദേഹം അങ്ങനെ പറയും, കൂടെ കുറച്ച് ജസ്റ്റാൾഡ് മീൻസ് കയ്യിൽ നിന്നിട്ട് പറയുന്നൊക്കെ പറയുന്നില്ലേ, ആ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ?
3: ഒരുപാട് അതിന്റെ ആളാണ്.
2: പക്ഷെ ചില ഡയറക്ടർമാര് പറയും വേണ്ട, അത്ര മതി, കട്ട് ചെയ്തൊരു
3: നമുക്കറിയാം. ആദ്യം സെറ്റിൽ ചെല്ലുമ്പോൾ ആ ഡയറക്ടറിനെയാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഡയറക്ടർക്ക് എന്താ വേണ്ടത്? ഒരു ചില ഡയറക്ടേഴ്സിന് ചിലപ്പോൾ ആ സ്ക്രിപ്റ്റിലുള്ള കുത്തും കോമയും വരെ കറക്റ്റ് ആയിട്ട് ഒരെണ്ണം എക്സ്ട്രാ പറയാനോ കുറയ്ക്കാനോ പാടില്ല. അപ്പൊ അതിനനുസരിച്ചാണ് ചെയ്യാറ്. അതല്ല നിങ്ങൾ ഇംപ്രവൈസ് ചെയ്തോ എന്നുള്ള ആൾക്കാരാണ് ഡയറക്ടേഴ്സ് ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച്, എന്നാലും കൂടി പോകാൻ പാടില്ല, സിറ്റുവേഷന് മാച്ച് ആയി തന്നെ നിൽക്കണം നമ്മുടെ ഇംപ്രവൈസേഷൻ. അതല്ലാതെ പുറത്തു പോകാൻ പാടില്ല, ഓക്വേർഡാവും, പുറത്തു പോകാനും പറ്റില്ല. അപ്പൊ അതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കും ആക്ടേഴ്സിന്, അത്രേ ഉള്ളൂ. അതല്ലാതെ മക്കളെ ചിലപ്പോൾ മോളെ ചീത്ത പറയുന്ന അടിക്കുന്ന സീനൊക്കെ ആണെങ്കിൽ രണ്ട് തല്ലൊക്കെ കൊടുത്ത്, ചിലപ്പോൾ അതൊന്നും നമ്മുടെ സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുണ്ടാവില്ല, ബട്ട് വീട്ടിൽ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അത് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള
2: ഇംപ്രൊവൈസേഷൻ. ഡയലോഗ് ഒന്നും കൂടുതലൊന്നും ഇടില്ല എന്തായാലും?
3: ഡയലോഗ് ഉണ്ട്, ഡയലോഗ് പിന്നെ ഉറപ്പായിട്ടും. കാരണം ചിലപ്പോൾ അവർ പറയും നമുക്ക് ഇത് ഇത്രേ ഉള്ളൂ, നമുക്ക് ഒന്ന് അതൊരു 4 മിനിറ്റ് ആക്കണം, സീൻ ചിലപ്പോൾ 2-3 മിനിറ്റിലേക്ക് കൊണ്ടുപോകാം, അങ്ങനെയൊക്കെ പറയും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യും.
2: വായനയുണ്ടോ?
3: വായനയുണ്ട്, ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് കുറച്ച് കുറവാണേ ഉള്ളു.
2: കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറുശി ചേച്ചിയായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉറുശി ചേച്ചി നന്നായി വായിക്കും. നമ്മൾ ഒരു

0: പടം പിന്നെ ചെയ്തിട്ടുണ്ട്, ഇതിട്ടുണ്ട്, എഴുതിയിട്ടൊക്കെ ഉണ്ട്.
1: ശരി, ഉത്സവ പിറ്റേ
0: ഉത്സവം. ആ ഇത് അപ്പോൾ എനിക്കതറിയില്ലായിരുന്നു. അപ്പോൾ ഒരു ഡയലോഗ് ഒരു സെൻറ്റൻസ് കൊടുത്ത്, രണ്ട് സെൻറ്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഒരു പാരഗ്രാഫ് ആക്കാൻ വേണ്ടി ചേച്ചിക്ക്
1: പറ്റും.
0: അപ്പോൾ അതിന് ചേച്ചി എന്നോട് അന്ന് പറഞ്ഞത്, ഞാൻ പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ കൊടുക്കുമ്പോൾ ഞാൻ നന്നായി വായിക്കൂടോ, നന്നായി വായിക്കും, ഈ ഒരു കാര്യം ഒരു പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് സാധാരണ ഒരു പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ ഞാൻ ഒരു ആക്ടറിൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ വായന ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കും. ചില ആൾക്കാർ പറയും വായനയൊന്നുമില്ല എനിക്ക്. ഞാൻ പറഞ്ഞത് വായിക്കണം. പല ആൾക്കാരും നമ്മളിപ്പോൾ ഒരു സീൻ എടുക്കാൻ പോകുമ്പോൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ലേ, നമ്മൾ ഒരു ഡയറക്ടർ ആസ് എ ഡയറക്ടർ പ്രതീക്ഷിക്കുന്നു പറഞ്ഞാൽ അതിൽ പരായി കഴിഞ്ഞാൽ നമ്മളെ കണ്ണിങ്ങനെ തിളങ്ങും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര കംഫർട്ടായിരിക്കും. അങ്ങനെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും. അങ്ങനെ
1: ഉറപ്പായിട്ടും വായന നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഒന്നാമത് വായിക്കുമ്പോൾ നമ്മളാ ഇപ്പോൾ ഉമ്മാച്ചുമൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ, ഞാൻ എൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യുന്ന ഒരു വേൾഡ് ഉണ്ട്. അതിൽ വരുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്, അവരുടെ മാനറിസംസ് ഉണ്ട്, അവരുടെ എന്താ പറയുക, ഒരു നിൽപ്പ്, നോട്ടം ഒക്കെ നമ്മൾ ചിന്തിച്ച് എടുക്കും. അപ്പം എനിക്ക് തോന്നും നമുക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയത് എങ്ങനെയായിരിക്കാം നമ്മൾ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ചെറുപ്പത്തിലെ മുതൽ അതിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ തന്നെ ഇതിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. നമ്മുടേതായ ശൈലി വളർത്തിയെടുക്കാം. നമുക്കപ്പോൾ കോപ്പി അല്ലെങ്കിൽ ആരെയും അനുകരിക്കുന്ന എവിടെയും ഇൻഫ്ലുവൻസ്ഡ് ടൈപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ടും.
0: ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊറിയൻ സിനിമകളും അതുപോലെ തന്നെ ഫ്രഞ്ച് സിനിമകളും, അബ്ബാസ് കിയാരോസ്താമിയുടെ അതുപോലെ തന്നെ കിം കുടുക്ക് പോലുള്ള ഫെലിനിയുടെ സിനിമകളും, ഇത് അങ്ങനെയുള്ള സിനിമകളിലെ ഒരു ബേസ് സിനിമകളാണ് ഇതെല്ലാം. ഐ എഫ് എഫ് പോലുള്ള മേളകളിലൊക്കെ അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഉണ്ടോ?
1: ഐ എഫ് എഫ് കെ ഞാൻ സത്യം പറഞ്ഞ ഒരുപാട് വർഷങ്ങളായി ട്രൈ ചെയ്യുന്നു. എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഞാൻ എന്തെങ്കിലും കാര്യത്തിലായിരിക്കും. ഇപ്രാവശ്യം ഒരു ഇൻവിറ്റേഷൻ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ ആ സമയത്ത് കറക്റ്റ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി, പാലക്കാടായിരുന്നു, കാണാൻ പറ്റിയിട്ടില്ല, പോകാൻ പറ്റില്ല.
0: ഇപ്പൊ എല്ലായിടത്തും കിട്ടും, പണ്ട് ഇതൊന്നും കിട്ടില്ല, പണ്ട് ഈ സിനിമകളൊന്നും കിട്ടില്ലായിരുന്നു. ഇപ്പം കിം കുടുക്ക് ഇവിടെ വന്നിട്ടുണ്ട്, അതുപോലെ അദ്ദേഹം കുറേ സിനിമകൾ, ഫിലോസഫിക്കൽ ആസ്പെക്ട്സ് ഉള്ള കുറേ സിനിമകൾ, ദ നെറ്റ് പോലുള്ള സിനിമകൾ, കുറേ സിനിമകൾ ഇഷ്ടംപോലെ അദ്ദേഹത്തിന്റെ ഇഷ്ടംപോലെ സിനിമ, സമ്മർ വിന്റർ, അത് ഞാൻ ഫാനായ ഒരു സിനിമയാണ്. അപ്പൊ ആദ്യ കാലഘട്ടങ്ങളിൽ സിനിമ, അപ്പോൾ ഇതുപോലുള്ള സിനിമകളിൽ നമ്മൾ ഇൻഫ്ലുവൻസ് ആവും. അങ്ങനെ ഇൻഫ്ലുവൻസ് ആയി ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ അത് പറയാൻ മടിയില്ല, പക്ഷേ ഇതുപോലുള്ള സിനിമകൾ നമുക്ക് ആ ഫ്രെയിമിംഗ് ഉണ്ടല്ലോ. ഇപ്പോൾ എക്സാമ്പിൾ സമ്മർ വിൻ്റർ, അതിൻ്റെ തന്നെ ഫ്രെയിമിംഗ്, അത് ആ ആ ഫ്രെയിമിംഗ് നമ്മൾ വേറൊരു സിനിമയിലും കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടുണ്ടോ?
1: ഇല്ല. അതൊരു ഭയങ്കര യുണീക് പീസാണ്.
0: അപ്പോൾ അങ്ങനെയുള്ള സിനിമകളിലൊക്കെ എന്താണ്, അങ്ങനെയുള്ള ആഗ്രഹങ്ങളുണ്ടോ? എന്താണ് ആഗ്രഹങ്ങൾ?
1: ഉറപ്പായിട്ടും എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതുപോലെ ഫെസ്റ്റിവൽ മൂവീസൊക്കെ ഇല്ലേ, നമുക്ക് അതിലെന്തോ ചെയ്യാനുണ്ടാവും, നമുക്ക് ജീവിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
0: ഇടയ്ക്ക് ഞാൻ മസ്തിഷ്ക മരണം കണ്ടു, അത് അത് വേറൊരു എൻറ്റിറ്റിയാണ്. അത് അങ്ങനെയുള്ള കുറെ എക്സ്പെരിമെന്റൽ സിനിമകളുണ്ട് ഭയങ്കരമായിട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള സിനിമകൾ അഭിനയിക്കണം തീർച്ചയായിട്ടും,
1: ഉറപ്പായിട്ടും. ക്യാരക്ടർ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എന്താ ഈശ്വര അത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ തോന്നി. ഭയങ്കര വിഷമം, വിഷമല്ല, ലൈക്ക് ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ ആക്ടറെ സംബന്ധിച്ചിടത്തോളം വെറൈറ്റി ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നാണ് എനിക്ക്. എനിക്കത് ഒരു സീനാണെങ്കിൽ ഞാനിപ്പോൾ ആരുടെങ്കിലും ചാൻസ് ചോദിക്കുമ്പോഴും ഞാൻ പറയാം, ഒരു സീനാണെങ്കിലും പെർഫോം ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടായാൽ ഐ എം സോ ഹാപ്പി. എന്തെങ്കിലും ചെയ്യാനുണ്ടാവണം, വെറുതെ നിൽക്കുക എന്നല്ലാതെ. എനിക്കത് മതി, ഒരു സീനാണെങ്കിൽ നന്നായി എന്തെങ്കിലും ചെയ്തു നമുക്ക് തോന്നണം.

0: ഞാൻ അടുത്ത് ചോദിക്കാൻ വന്നത്, ഈ ഒരിടത്ത് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഒരു മ്യൂസിക്കൽ സിനിമ എനിക്ക് കിട്ടിയാൽ ഭയങ്കര രസമായിട്ട് ചെയ്യുന്നു. എൻ്റെ അടുത്തൊരു ഒരാൾ പറഞ്ഞതാണ്, ഒരു ആക്ടർ പറഞ്ഞതാണ് മ്യൂസിക്കൽ കിട്ടിയാൽ എനിക്ക് ഭയങ്കര സോ ഹാപ്പി എന്നുള്ളത്. ഞാൻ ചോദിക്കാൻ കാരണം, ഇനി എന്തെങ്കിലും ഇന്ന ക്യാരക്ടർ കിട്ടണമെന്നുള്ള ആഗ്രഹമുള്ള സിനിമകളൊക്കെ ഉണ്ടാവില്ലേ, ഓ ഈ വേഷം എനിക്ക് കിട്ടിയിരുന്നു കഴിഞ്ഞാൽ നന്നായി ചെയ്യുമായിരുന്നു എന്ന് അങ്ങനെ. പക്ഷേ ഇന്ന വേഷം ഒരു സിനിമയിൽ എനിക്ക് ഇതൊക്കെ പറ്റുമായിരുന്നു, ഇന്ന വേഷം, അങ്ങനെ സ്പെസിഫൈഡ് ആയിട്ടുള്ളൊരു വേഷം ഉണ്ടോ ചെയ്യാൻ പറ്റുന്നത്?
1: എനിക്ക് സ്വാതി തിരുനാൾ എന്ന് പറഞ്ഞ സിനിമയില് രഞ്ജിനി അവതരിപ്പിച്ച ക്യാരക്ടർ ഭയങ്കര ഇഷ്ടം.
0: ഇഷ്ടമാണ്.
1: അത് ഡാൻസറാണ്, അപ്പം പഴയ മൂവിയാണ് അത്. അങ്ങനത്തെയൊക്കെ സംഭവങ്ങളുണ്ടല്ലോ.

0: പണ്ടെടുത്ത് ഇഷ്ടം പറഞ്ഞിരുന്നു റൗഡി ആയിട്ട് കിട്ടിയിരുന്നു.
1: അത് ഞാൻ അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഇത് ഒരു ഡാൻസ് ബേസ്ഡ് ആയതുകൊണ്ട് അതെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ളതാണ്. ഒന്നാമത് ഞാൻ നല്ല ക്യാരക്ടേഴ്സ് ഒന്നും എനിക്ക് ഇതുവരെ സിനിമ കറക്റ്റായിട്ട് ഞാൻ സിനിമയിലേക്ക് എത്തിയിട്ടില്ല. അപ്പം ഒബ്വിയസ്ലി കുറേ ചെയ്യാനുണ്ട്. എന്നാലും എനിക്ക് ഒരുപാട് ഒരു ത്രില്ല് തോന്നിപ്പിക്കുന്ന ഒരു സാധനം ഇപ്പൊ ഫുലന്ദേവി ഒക്കെ പോലത്തെ ക്യാരക്ടർ ചെയ്യണമെന്ന്, ഭയങ്കര അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന്.
0: നമ്മളെ ജീവിതത്തിൽ ഈ വാണി വിശ്വനാഥ് ഒക്കെ ചെയ്തില്ലേ, തോക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കൈയൊക്കെ നീട്ടി.
1: ഞാൻ സൈസ് ഒന്നും ഇല്ലെങ്കിലും എനിക്ക് ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഒരു ഇഷ്ടം, ഭയങ്കര എന്താ പറയാ കാച്ചി ആയിട്ട് ഇങ്ങനെ.
0: ഈ ഫുലന്ദേവി ഒന്നും അത്ര ഇല്ലല്ലോ, ചെറുതല്ലേ, പക്ഷെ അവര് കാണിച്ചിട്ടുള്ള ഭയങ്കര സംഭവല്ലേ, കാടിനെ മൊത്തത്തിൽ ഇതാക്കി.
1: പുള്ളിക്കാരി ഭയങ്കര സെക്ഷൽ അബ്യൂസ് ഒക്കെ കിട്ടിയ ഒരു ചെറുപ്പത്തിലെ കുട്ടിയായുമ്പോ കല്യാണം കഴിപ്പിച്ച്, ഒരു വയസ്സായ ആളെ കല്യാണം കഴിച്ച്, അങ്ങനെ
0: ഒരു ട്രോമയിലേക്ക് പോയിട്ടാണ്.
1: അവരുടെ സ്റ്റോറി കണ്ടു കഴിഞ്ഞാൽ അവരത് അതല്ല അതിന്റെ അപ്പുറത്താവണം എന്ന് നമ്മൾ വിചാരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ക്യാരക്ടർ ചെയ്യണം ഭയങ്കര ആഗ്രഹം. പാരലലി ഇതുപോലെയുള്ളതും കുറച്ച് ഡാൻസ് ബേസ് കാര്യങ്ങള്, അതും ഈ പറഞ്ഞ പോലെ റോ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അത്. എന്താ പറയാ, ഒരു ഡാൻസറായിട്ട് വരുന്നൊക്കെ. അപ്പൊ അങ്ങനത്തെയൊക്കെ എല്ലാ തരത്തിലുള്ളതും നല്ല ആഗ്രഹം.
0: എന്തും കിട്ടിയാ ചെയ്യും,
1: എന്തും കിട്ടിയാ ചെയ്യും, അതാണ് അവസ്ഥ. വിജുമേനൻ പറഞ്ഞ പോലെ അതാണ് അവസ്ഥ.
0: നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരു ഗാനം കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ്, പഴയ ഗാനമാണ് പുതിയ ഗാനമാണ് ഇഷ്ടമുള്ള ഗാനം, അതെ നമുക്ക് ഇഷ്ടമുള്ള ഗാനം ശ്രോതാക്കൾക്ക് കേൾപ്പിച്ചു കൊടുക്കാം.
1: അതെ,
0: അതൊരു പഴയ ഒരു മെലഡിയസ്
1: പോലെ കുറച്ച് സങ്കടം പ്ലസ് റൊമാൻറ്റിക് ഒക്കെ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പാട്ട്.

0: ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഇത്രയും ഇപ്പോൾ പൃഥ്വിരാജ് സിനിമയിൽ അഭിനയിച്ചു, അദ്ദേഹത്തിന് ഒരു സിനിമ എടുക്കാൻ കഴിയും, അതുപോലെ ക്ഷമയ്ക്ക് എന്നാ ഒരു സിനിമ എടുക്കാൻ കഴിയുക?
1: ആദ്യം എനിക്കൊന്ന് അഭിനയിച്ച് ഒന്നൊരു കരയ്ക്കെത്തണം ഫസ്റ്റ് ഓഫ് ഓൾ. അത് കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും ആഗ്രഹമുണ്ട്, മനസ്സിലുണ്ട്. സത്യം പറഞ്ഞാൽ
0: ഒരു ഷോർട്ട് ഫിലിം എങ്കിലും ചെയ്യണം.
1: ഷോർട്ട് ഫിലിം, ആ അതെ. ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഓരോ ചെറിയ ചെറിയ വീഡിയോസും ക്ലിപ്സൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ നമുക്ക് വലിയ കാര്യത്തിലൊന്നും ഇപ്പം ചെയ്യാൻ പറ്റില്ലല്ലോ, ടെക്നിക്കൽ സൈഡൊന്നും വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഉറപ്പായിട്ടും എനിക്ക് ആഗ്രഹമുണ്ട്. അതെന്തായാലും ഒരു റോ മോഡ് ഫിലിമായിരിക്കും, വളരെ സത്യസന്ധമായ, ഭയങ്കര റിയലിസ്റ്റിക്കായ, ഒട്ടും എന്താ പറയാ, ചമയങ്ങളൊന്നുമില്ലാത്ത, അങ്ങനെയൊക്കെ പറയില്ലേ നമ്മൾ,
0: ഒരു
1: ആ വളരെ നാച്ചുറലായിട്ട് കണ്ടിരിക്കാൻ ഭയങ്കര രസമായിട്ടുള്ള ടൈപ്പ്, അങ്ങനത്തെ ഒരു മൂവി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്.
0: ഏത് ജോണേഴ്സാണ് ഇഷ്ടം സിനിമയിൽ? ഏതാണ് ഐ തിങ്ക് ഇപ്പം ഭയങ്കര അടിപ്പടം, ലവ് സോ ലവ്, അങ്ങനത്തെ ഏത് ജോണറാണ് ഇഷ്ടം?
1: ജോണറിപ്പോഴും എനിക്ക് ലവ് ആണ് ഇഷ്ടം.
0: ലവ് ആണ് ഇഷ്ടം. ലവ് ലവ് ഫിലിം തന്നെയാണ് ഇഷ്ടം.
1: അതെ, ഒരു അതിൻ്റെ ലവ്വിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്.
0: റൊമാൻറ്റിക്,
1: അതെ. ഇപ്പൊ ഭാര്യ ഭർത്താവ് ബന്ധം,
0: ജീവിതത്തെ കുറിച്ച്,
1: അതെ ജീവിതത്തെ കുറിച്ച്, അതെ. ഒരു കാമുകി കാമുകൻ, ഇവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ തന്നെ നമുക്ക് ഒരുപാട് ഡിസ്കസ് ചെയ്യാനും,
0: അത് തീരാൻ പറ്റാത്ത,
1: തീരില്ല, അതെ. നമുക്ക് സൊസൈറ്റിക്ക് കൊടുക്കാനും അവർക്ക്, അവരോട് നമുക്ക് എന്തൊക്കെയോ പറയാനുണ്ട്, എനിക്ക് എന്തൊക്കെയോ പറയാനുണ്ട്. അപ്പൊ നമ്മൾ എത്രയോ, നമ്മൾ വീക്ഷിക്കുന്ന ഓരോ ഫാമിലിയിലും അവരവരുടെ പ്രശ്നങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഇത് ഇങ്ങനെയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് കേട്ടോ,
0: നമ്മുടെ വീക്ഷണകോണിലൂടെ അല്ല കാര്യങ്ങൾ പോകുന്നത്,
1: അല്ല, അതെ. പലരും പക്ഷെ ചെറിയ ചെറുതായിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ചെറിയ ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്, അപ്പൊ അത് സക്സസ് ആവാറുണ്ട്. അപ്പൊ ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്, നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഓക്കെ, അപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാം, ഒരുപക്ഷെ കുറെ എക്സ്പീരിയൻസസ് ഒക്കെ കിട്ടിയത് കൊണ്ടായിരിക്കാം.
0: സിനിമയിൽ തന്നെ നമ്മൾ തുടർന്ന് വർക്ക് ചെയ്യാൻ ഉള്ള ശ്രമങ്ങൾ അത് എത്രത്തോളം എടുക്കുന്നുണ്ട്?
1: നന്നായിട്ട് എടുക്കുന്നുണ്ട്. അതിപ്പോഴും ഈ പറഞ്ഞ പോലെ യോഗം പ്ലസ് ഭാഗ്യം,
0: അതിലൊക്കെ തന്നെ അധിഷ്ഠിതമാണ് സത്യം
1: പറഞ്ഞാൽ. ഇപ്പോഴും അത് അങ്ങനെയൊക്കെ
0: കുറെ കോക്കസുകൾ ഇതിനിടയിലുണ്ട്, എങ്കിലും നമുക്ക്
1: നമ്മൾ നെപ്പോക്കിഡ് ആയിരിക്കണം.
0: അല്ല, എല്ലാം വന്നു ചേരുമെന്നേ, വന്നു ചേരാതിരിക്കില്ലല്ലോ. വന്നു ചേരും, നമ്മള് ശ്രമിച്ചാൽ വന്നു ചേരാതിരിക്കില്ല, അത് വരും
1: വിശ്വാസത്തിൽ.
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: സിനിമ ഭഗവതി കടാക്ഷിക്കട്ടെ.
0: ഈ നമ്മുടെ റെയിൻബോ ശ്രോതാക്കൾ, റെയിൻബോ ശ്രോതാക്കൾക്ക് വേണ്ടി എന്താ പറയാനുള്ളത്? ആസ് എൻ ആക്ട്രസ്, ഒരു ആക്ട്രസ്, ഇൻഡസ്ട്രിയിലുള്ള ഒരു ആക്ട്രസ്, ഇത്രയും വർഷമായി നിൽക്കുന്ന ഒരു ആക്ട്രസ് എന്ന നിലയിൽ എന്താ പറയാനുള്ളത്?
1: ഇപ്പോൾ ആളുകൾ ആസ്വദിക്കുന്ന ഒരു കുറെ എന്നെയുണ്ട്, ക്ഷമ. എൻ്റെ പേര് പലർക്കും അറിയില്ല കേട്ടോ, അടുത്ത് വരുന്നവർക്ക് പേര് പലർക്കും അറിയില്ല.
0: ക്ഷമാകൃഷ്ണ,
1: അതെ, ക്ഷമാകൃഷ്ണ. അപ്പം എൻ്റെ അടുത്ത് ആദ്യം പേരെന്തായിരുന്നു, ഭയങ്കര ഇഷ്ടമാട്ടോ, പക്ഷെ പേരറിയില്ല എന്നാ പറയാ. അപ്പം ഈ പേര് ശരിക്കും എന്ന് എല്ലാവരും അറിയുന്നത് പോലെയുള്ള പ്രോജക്ട്സ് എനിക്ക് ചെയ്യാൻ പറ്റണം. എന്താ പറയുന്ന, ഇനിയും എനിക്ക് അവരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. ചെയ്യാനുള്ള അവസരങ്ങൾ ദൈവം സഹായിച്ച് കിട്ടണം, അത് അവർക്ക് കാണാനും ആസ്വദിക്കാനും പറ്റണം. അവരുടെ സ്നേഹം എനിക്ക് ഒരുപാട് വില പിടിച്ചതാണ്. എന്നെ സംബന്ധിച്ച് ദേ ആർ കിങ്, എന്നെ സംബന്ധിച്ച് അവരാണ് രാജാക്കന്മാരും രാജ്ഞിമാരും. അപ്പോൾ അവരുടെ സ്നേഹം എനിക്ക് വേണം.
0: നല്ല നല്ല പ്രോജക്റ്റുകൾ കിട്ടട്ടെ, എല്ലാം നന്നായി ഭവിക്കട്ടെ, എല്ലാ നന്മകളും.
1: താങ്ക് യു, താങ്ക് യു സോ മച്ച്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ യു പി ഐ പേയ്മെന്റ് സംവിധാനത്തെയും വിയറ്റ്നാമിന്റെ അതിവേഗ പേയ്മെന്റ് സംവിധാനത്തെയും ബന്ധിപ്പിക്കാൻ കൂടിക്കാഴ്ചയിൽ തീരുമാനം. പശ്ചിമബംഗാളിൽ പുതിയ സർക്കാർ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് ടി വി കെ നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് സമർപ്പിച്ചു. കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. ഇലക്ട്രിക് വാഹന ബാറ്ററികളുടെ പുനരുപയോഗ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് 169 കോടി രൂപയുടെ പദ്ധതിക്ക് തുടക്കം കുറിച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. അമേരിക്കയുമായുള്ള കരാറിനെ ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിപ്പിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനകാലം കൂടുതൽ തീർത്ഥാടക സൌഹൃദമാക്കുന്നതിനായി വിവിധ വകുപ്പുകളുടെ ഏകോപനയോഗം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ചേർന്നു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. ഇടുക്കി അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്തിന് സമീപം പെരിയാറ്റിലെ കയത്തിൽ യുവാവ് മുങ്ങിമരിച്ചു. നെടുങ്കണ്ടം സ്വദേശി റോജിനാണ് മരിച്ചത്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് എഫ്സി ചെന്നൈ എഫ്സി പോരാട്ടം. ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം.
2: ന്യൂസ് റെയിൻബോ.